0: നമസ്തസ്യൈ നമോ നമ.
1: പ്രഭാതഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി പ്രഭാത ചിന്ത തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബീന അനന്തപുരി.

ഞാൻ ഒരിടത്തും എത്തിയില്ല. ലക്ഷ്യങ്ങൾ എന്തെന്നറിയാത്ത, കണ്ടെത്താൻ കഴിയാത്തവരുടെ എപ്പോഴുമുള്ള പരാതിയാണിത്. ഒരു കുഞ്ഞിന് പോലും ലക്ഷ്യമുണ്ട്, തൻ്റെ വിശപ്പടക്കുക എന്ന ലക്ഷ്യം. അതിനായി ഉച്ചത്തിൽ കരയും, വഴി കണ്ടെത്തും, വിശപ്പടക്കും. എന്നാൽ ആ കുഞ്ഞ് വലുതാകും തോറും എന്തുകൊണ്ട് ലക്ഷ്യമില്ലാതാകുന്നു? പല രീതിയിലുള്ള സുഖമുള്ള അവസ്ഥയിൽ ജീവിക്കുന്നുണ്ടാകാം. പലരുടെയും വേർപ്പിൻ്റെ ഫലം യാതൊരു കൂസലുമില്ലാതെ അനുഭവിക്കുന്നുണ്ടാകാം. എത്ര നാൾ? ഒരു നിമിഷം താങ്ങായി കരുതിയവർ പിൻവാങ്ങുമ്പോൾ അടിപതറും. അവസരങ്ങൾക്കായി നെട്ടോട്ടം ഓടും. അവസരങ്ങൾ പലതും തൻ്റെ മുന്നിൽ എത്തിയപ്പോൾ നിഷേധിച്ചതിൻ്റെ പ്രായച്ചിത്തത്തിന് പോലും വഴിയുണ്ടാവില്ല. ഒന്നും തിരസ്കരിക്കരുത്. നാം എന്ത് തിരസ്കരിക്കുന്നുവോ അത് മറ്റൊരാളുടെ ഭാഗ്യമായി ഭവിക്കാം. അന്ന് പശ്ചാത്തപിക്കാൻ പോലും ഇടവരരുത്. അവസരങ്ങളെ ഇരു കൈയും നീട്ടി സ്വീകരിക്കാം, പ്രയോജനപ്പെടുത്താം. അവസരങ്ങൾ എപ്പോഴും ലഭിച്ചെന്ന് വരില്ല. ശരിയല്ലേ?

0: ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ഇപ്പോൾ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മലബാർ ഡയറിയിലേക്ക് സ്വാഗതം.
1: മലബാർ ഡയറി

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്.

അറിയിപ്പിന് ശേഷം കാവ്യധാര. കാവ്യധാരയിൽ ബാലാമണി അമ്മയുടെ കവിത വിട്ടയക്കുക. ആലപിക്കുന്നത് രേഖ. തുടർന്ന് ചരിത്രപഥം, വചനാമൃതം, പത്രവിശേഷം. 6:30 നവഗ്രഹ കൃതികൾ മൂന്നാം ദിവസം. 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 ജനഗീയം. ഇതിൽ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിന്റെ കഴിഞ്ഞ സീസൺ വിജയിയായ മട്ടന്നൂർ സ്വദേശിനി ദിയാരഞ്ജിത്തുമായുള്ള അഭിമുഖത്തിന്റെ രണ്ടാം ഭാഗം. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 വായനശാല.

8 മണിക്ക് മധുര ഗീതങ്ങൾ, അവതരിപ്പിക്കുന്നത് പുരുഷോത്തമൻ സി കല്ലേരിക്കര. 9 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 9:05 പത്രവിശേഷം, 9:15 പായാരം പപ്പിനി, 9:30 ഗാനലയം, 11 മണിക്ക് പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി, ഉച്ചയ്ക്ക് 12 മണിക്ക് ആർദ്ര ഗീതങ്ങൾ, 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ, 12:40 അറിയിപ്പുകൾ, 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, 1 മണിക്ക് വാട്സ്ആപ്പ് സന്ദേശ ഗാനങ്ങൾ, 2 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 ജനകീയം, 5:45 ആർദ്ര ഗീതങ്ങൾ, 6 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം, 6:05 ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 സംസ്കൃതത്തിലും തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ, 6:40 നവഗ്രഹ കൃതികൾ, രാത്രി 7 മണിക്ക് ഹരിത സമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 ചലച്ചിത്ര ഗാനങ്ങൾ, 8 മണിക്ക് ചിരിനേരം, 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 9 മണിക്ക് നാട്ടിലെ പാട്ട്, 10 മണിക്ക് ഗാനതരംഗം, തുടർന്ന് ആർദ്ര ഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

കാവ്യധാര. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ ബാലാമണി അമ്മയുടെ കവിത വിട്ടയക്കുക ആലപിക്കുന്നു രേഖ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് രേഖ ആലപിച്ച ബാലാമണി അമ്മയുടെ കവിത വിട്ടയക്കുക. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: ഞാൻ TVS ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നെയാ.
2: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ.
3: അല്ല, അത് ആടുന്ന് വാങ്ങണ്ടെന്ന് ആടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
3: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളായി അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിട്ട് വാ.
3: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
2: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
3: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
2: ആ പിന്നെന്നാ?
0: പെട്രോൾ ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
4: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
5: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
4: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
5: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
4: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
5: കോക്കനട്ട്.
4: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
5: ഫോൺ 9188951780.
6: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
7: ഇന്ന് October 13, ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം October 13 വർഷത്തിലെ 286th ദിനമാണ്. ഇന്ന് കേരള സംസ്ഥാന കായിക ദിനം. 1492 October 13 ക്രിസ്റ്റഫർ കൊളംബസ് ബഹാമാസിൽ കപ്പലിറങ്ങിയത്. 1773 ചാൾസ് മിസിയർ വേൾപൂൾ ഗാലക്സി കണ്ടെത്തി. 1775 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കോണ്ടിനെന്റൽ കോൺഗ്രസ് കോണ്ടിനെന്റൽ നേവി സ്ഥാപിക്കാൻ ഉത്തരവിട്ടു. വാഷിംഗ്ടൺ DCയിൽ വൈറ്റ് ഹൌസിന്റെ മൂലക്കല്ല് സ്ഥാപിക്കപ്പെട്ടത് 1792 October 13. ഗ്രീൻവിച്ചിലൂടെ കടന്നുപോകുന്ന സാങ്കല്പിക രേഖയെ 0° രേഖാംശമായി നിജപ്പെടുത്തിയത് 1884 October 13. 1923 ടർക്കിയുടെ പുതിയ തലസ്ഥാനമായി അങ്കാര പ്രഖ്യാപിക്കപ്പെട്ടു. ഇന്ന് ഇസ്താംബുൾ എന്നറിയപ്പെടുന്ന കോൺസ്റ്റാന്റിനോപ്പിളായിരുന്നു പഴയ തലസ്ഥാനം. 1972 മോസ്കോയിൽ എയ്റോഫ്ലോട്ട് ഇല്യൂഷൻ 62 വിമാനം തകർന്ന് 176 പേർ മരണമടഞ്ഞത് 1972 October 13. 1976 ബൊളീവിയൻ ചരക്ക് വിമാനം സാന്താക്രൂസിലെ തിരക്കേറിയ നിരത്തിൽ തകർന്നു വീണ് 100+ മരണം സംഭവിച്ചത്. 1999 കേന്ദ്രത്തിൽ വാജ്പേയി സർക്കാർ അധികാരത്തിൽ വന്നു. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ശുപാർശ പ്രകാരം ദേശീയ വന്യജീവി ബോർഡ് ആനയെ ദേശീയ പൈതൃക മൃഗമായി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചത് October 13. ഹിന്ദി സിനിമാ താരം അശോക് കുമാർ, സ്വാതന്ത്ര്യസമര സേനാനി മത്തായി മഞ്ഞുരാൻ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും ബ്രിട്ടനിലെ ഉരുക്കുവനിത എന്നറിയപ്പെടുന്ന മാർഗരറ്റ് താച്ചാർ, വീണ വിദ്വാൻ ചിട്ടി ബാബു തുടങ്ങിയവരുടെ ജന്മദിനവും ഐറിഷുകാരിയും വിവേകാനന്ദ സ്വാമികളുടെ ശിഷ്യയുമായ മാർഗരറ്റ് എലിസബത്ത് എന്ന സിസ്റ്റർ നിവേദിത, ഹിന്ദി സിനിമാ താരവും പിന്നണി ഗായകനുമായ കിഷോർ കുമാർ തുടങ്ങിയവരുടെ ചരമദിനവും October 13.
6: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

0: വെന്റിലേറ്റർ, സിസിയു, ന്യൂറോ ഐസിയു, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ലാബ് എക്കോ, TMT ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. ഫോൺ 0497276240.
2: മിലൻ ഓപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9747018037.

വചനാമൃതം. അടുക്കും ചിട്ടയുമില്ലാതെ കിടക്കുന്ന മേശപ്പുറം ചിട്ടയില്ലാത്ത മനസ്സിന്റെ പ്രതീകമാണെങ്കിൽ ഒഴിഞ്ഞുകിടക്കുന്ന മേശപ്പുറം എന്തിന്റെ പ്രതീകമാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ.

0: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരോ?
1: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
2: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്ക്വറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോം 0490247140007225900118.
3: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
2: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
3: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
2: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവ ബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ്, പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
3: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
2: ഫോൺ 9961004648,
3: 9656948321.
2: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
4: നമസ്കാരം. ഇന്ന് ഒക്ടോബർ 13, കന്നി 27, ചൊവ്വാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് ഇന്ത്യാ സഖ്യത്തിന്റെ സുപ്രീംകോടതി മാർച്ച് പ്രതിഷേധ ജ്വാലയായി. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ ആയിരക്കണക്കിന് ആളുകൾ അണിനിരന്നതോടെ നഗരത്തിൽ മണിക്കൂറുകളോളം ഗതാഗതം സ്തംഭിച്ചു. കനത്ത പോലീസ് വിന്യാസവും ബാരിക്കേഡുകളും മറികടന്ന് സുപ്രീംകോടതിയിലേക്ക് നീങ്ങിയ പ്രതിഷേധക്കാർ ജ്ഞാനേഷിനെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും കടുത്ത മുദ്രാവാക്യങ്ങൾ മുഴക്കി. ഡൽഹി പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ സുപ്രീംകോടതിയെ ഏതെങ്കിലും രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിഴക്കരുതെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. സുപ്രീംകോടതിയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തരുതെന്നും അഭിഭാഷകരുടെയും കോടതി ജീവനക്കാരുടെയും ഹർജിക്കാരുടെയും സഞ്ചാരം തടയരുതെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധത്തിൽ പങ്കെടുത്ത അഭിഭാഷകരെ കസ്റ്റഡിയിലെടുത്ത് നീക്കിയതും ഇന്റർനെറ്റ് സേവനം തടസ്സപ്പെടുത്തിയതുമുൾപ്പെടെ ചോദ്യം ചെയ്ത് സുപ്രീംകോടതി ബാർ അസോസിയേഷൻ നൽകിയ ഹർജി ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴായിരുന്നു ചീഫ് ജസ്റ്റിസിന്റെ പ്രതികരണം. ജനാധിപത്യ പ്രവർത്തനം സുഗമമായി നടക്കണമെന്നും അതിൽ ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്നും സുപ്രീംകോടതിയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തരുതെന്നും കോടതിയെ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിഴക്കരുത് എന്നാണ് പ്രതിഷേധക്കാരോട് പറയാനുള്ളതെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ ക്രമക്കേടും ഫോം 6 ഭേദഗതിയും ചോദ്യം ചെയ്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ ഗാന്ധിയുടെ

ആയി ആക്രമിക്കുകയാണെന്നും മാരടങ്ങളിലും സ്വകാര്യ ഭാഗങ്ങളിലും ബോധപൂർവം കടന്നുപിടിക്കുകയാണെന്നും കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രതിഷേധങ്ങളിൽ അണിചേർന്ന നിരവധി പെൺകുട്ടികളുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഉത്തരവാദിത്വ ബോധത്തോടെയാണ് ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും എ കെ ജി ഭവനിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ ബൃന്ദ പറഞ്ഞു. ജ്ഞാനേഷ് കുമാറിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് നിയമസഭയിൽ സർക്കാർ പ്രമേയം പാസാക്കി. യു ഡി എഫും എൽ ഡി എഫും പിന്തുണച്ചു. 3 ബി ജെ പി എം പിമാർ എതിർത്തു. മുഖ്യമന്ത്രി വി ഡി സതീശൻ അവതരിപ്പിച്ച പ്രമേയം കമ്മീഷന്റെ സമീപകാല പ്രവർത്തനങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ചു. സാമ്പത്തിക മേഖലയിലെ നയരൂപവൽക്കരണത്തിന് സഹായിക്കുന്ന മാക്രോ ഇക്കണോമിക്സ് മാതൃകകൾ വികസിപ്പിച്ചതിന് അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞരായ റോബർട്ട് ഇ ഹാളിനും മൈക്കൽ വുഡ്ഫോർഡിനും 2026 സാമ്പത്തിക നോബൽ. ഇരുവരുടെയും ഗവേഷണം ലോകമെമ്പാടുമുള്ള കേന്ദ്ര ബാങ്കുകളും സർക്കാരുകളും ഉപയോഗിക്കുന്ന സാമ്പത്തിക മാതൃകകൾക്ക് ശക്തമായ സൈദ്ധാന്തിക അടിത്തറ നൽകിയതായി പുരസ്കാര സമിതി വിലയിരുത്തി. സ്വീഡിഷ് റോയൽ അക്കാദമി ഓഫ് സയൻസസ് ആണ് പുരസ്കാരം പ്രഖ്യാപിച്ചത്. കേരളത്തിന്റെ പുതിയ ഗവർണറായി മുതിർന്ന ബി ജെ പി നേതാവും മുൻ രാജ്യസഭാംഗവുമായ ഓം പ്രകാശ് മാഥൂറിനെ രാഷ്ട്രപതി നിയമിച്ചു. നിലവിലെ കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കറെ തമിഴ്നാട് ഗവർണറായി നിയമിച്ചു. കർണാടക, ഒഡീഷ, ഉത്തരാഖണ്ഡ്, സിക്കിം എന്നീ സംസ്ഥാനങ്ങളിലും പുതിയ ഗവർണർമാരായി. ഒഡീഷയിൽ ബ്രജ് മോഹൻ റാം, കർണാടകയിൽ ഡോക്ടർ സുധാ യാദവ്, ഉത്തരാഖണ്ഡിൽ ഡോക്ടർ ധൽസിംഗ് ബിസേൻ, സിക്കിമിൽ ദുഷ്യന്ത് ഗൗതം എന്നിവരെ ഗവർണറായി നിയമിച്ചു. യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതർ സൗദി അറേബ്യയിലെ വിമാനത്താവളങ്ങളും തന്ത്രപ്രധാന കേന്ദ്രങ്ങളും ലക്ഷ്യമാക്കി ആക്രമണം ശക്തമാക്കിയതോടെ പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായി. റിയാദിലെ കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ തുടർച്ചയായ 2 ദിവസങ്ങളിലുണ്ടായ ആക്രമണങ്ങളിൽ മരണസംഖ്യ 14 ഉയർന്നു. ശനിയാഴ്ച വിമാനത്താവളത്തിലെ പാസഞ്ചർ ടെർമിനലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇന്ത്യക്കാരനുൾപ്പെടെ 13 പേർ കൊല്ലപ്പെടുകയും 309 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഞായറും തിങ്കളും വിമാനത്താവളത്തിനു നേരെ ആക്രമണമുണ്ടായി. യമനിലെ ഹൂതി ആക്രമണ പശ്ചാത്തലത്തിൽ സൗദി അറേബ്യയിലെ റിയാദ് കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളം ഈ മാസം 17 അടച്ചിടും. പ്രതിദിനം 700 വിമാന സർവീസുകളെ തീരുമാനം ബാധിക്കുമെന്നാണ് റിപ്പോർട്ട്. റിയാദിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകൾ 17 റദ്ദാക്കിയതായി ഗൾഫ് എയർ അറിയിച്ചു. സി എം ആർ എൽ എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ 1 പ്രതിയാക്കി വിജിലൻസ് കേസെടുത്തു. ഹവാല ഇടപാട് നടന്നെന്ന ആരോപണത്തിൽ മുഹമ്മദ് റിയാസിനെ 1 പ്രതിയാക്കി മറ്റൊരു കേസും രജിസ്റ്റർ ചെയ്തു. 2 വീണയാണ് 2 പ്രതി. FIR രജിസ്റ്റർ ചെയ്ത് വിജിലൻസ് അന്വേഷണത്തിന് സിംഗിൾ ബെഞ്ച് നിർദ്ദേശിച്ചതിനെതിരെ പിണറായി വിജയൻ അടക്കമുള്ളവർ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകി. ഹർജി ഇന്ന് പരിഗണിക്കും. തങ്ങളെ കേൾക്കാതെ FIR രജിസ്റ്റർ ചെയ്യാൻ നിർദ്ദേശിച്ചത് സ്വാഭാവിക നീതിയുടെ ലംഘനമാണെന്നും ഉത്തരവ് റദ്ദാക്കണമെന്നുമാണ് ആവശ്യം. യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിലെ പോലീസ് അതിക്രമത്തെ ചൊല്ലി നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പോര്. സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാനുള്ള അടിയന്തര പ്രമേയം അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. പോലീസും യൂത്ത് കോൺഗ്രസും സംയുക്തമായി നടത്തിയ സർക്കാർ സ്പോൺസേർഡ് നരനായാട്ടാണ് യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ നടന്നതെന്ന് പ്രമേയത്തിന് നോട്ടീസ് നൽകിയ CPIM MLA വി ജോയ് കുറ്റപ്പെടുത്തി. ഫോണിൽ വിളിച്ച് ഭീഷണി മുഴക്കാനും മറ്റുമുള്ള അധികാരം പോലീസിന് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ചോദിച്ചു. സമരത്തിന് നേരെ ഹോസ്റ്റലിൽ നിന്ന് ബിയർ കുപ്പിയും കല്ലേറുമുണ്ടായതാണ് പ്രകോപനമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല വിശദീകരിച്ചു. പോലീസ് ഫോണിലൂടെ വിളിച്ചതിനെ ന്യായീകരിക്കുന്നില്ലെന്നും ഉന്നതതല അന്വേഷണമുണ്ടെന്നും നടപടിയെടുക്കുമെന്നും ചെന്നിത്തല വ്യക്തമാക്കി. മുതിർന്ന പൗരരെ വീട്ടുകാർ ഉപേക്ഷിച്ചാൽ 3 വരെ തടവും 50,000 പിഴയും ശുപാർശ ചെയ്ത് വയോജനക്ഷേമ ബിൽ. കുടുംബാംഗങ്ങളോ ബന്ധുക്കളോ പരിചരണ കേന്ദ്രത്തിലെ ജീവനക്കാരോ ശാരീരികമായോ മാനസികമായോ പീഡിപ്പിച്ചാലും ഇതേ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഡൽഹിയിൽ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിയായി ഫോർവേഡ് ബ്ലോക്ക് ദേശീയ സെക്രട്ടറി ജി ദേവരാജൻ തിങ്കളാഴ്ച ചുമതലയേറ്റു. ന്യൂഡൽഹി കേരള ഹൌസിൽ അഡീഷണൽ റെസിഡൻസ് കമ്മീഷണർ അശ്വതി ശ്രീനിവാസന്റെ സാന്നിധ്യത്തിലാണ് കൊല്ലം രാമൻകുളങ്ങര സ്വദേശിയായ ദേവരാജൻ ചുമതലയേറ്റത്. 3 രാജ്യത്തെ പ്രധാന പ്രക്ഷോഭങ്ങളുടെ കേന്ദ്രമായിരുന്ന ന്യൂഡൽഹി ജന്തർ മന്ദിർ ഇനി പഴയ അധ്യായം. പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിക്കാനുള്ള സ്ഥലങ്ങളുടെ പട്ടികയിൽ നിന്ന് ജന്തർ മന്ദിറിനെ ഒഴിവാക്കി ഡൽഹി പോലീസ് ഉത്തരവിറക്കി. ജന്തർ മന്ദിറിൽ പ്രതിഷേധിക്കാൻ സമയം ചോദിച്ച് CJP നേതാക്കൾ കത്തു നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ ഉത്തരവിറങ്ങിയത്. കേരളത്തിലെ ആധുനിക ആർക്കിടെക്ചർ മേഖലയ്ക്ക് അടിത്തറ പാകിയവരിൽ പ്രധാനിയായ ആർക്കിടെക്ട് NM സലീം അന്തരിച്ചു. 77 വയസ്സായിരുന്നു. രാജ്യത്തിനകത്തും ഖത്തർ, ദുബായ്, ശ്രീലങ്ക ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലും വൻകിട പദ്ധതികൾ രൂപകൽപ്പന ചെയ്ത സലീം
എ എൻ

0: സലീം അസോസിയേറ്റ്സിന്റെ സ്ഥാപകനാണ്. സെപ്റ്റംബറിൽ രാജ്യത്തെ ചില്ലറ വിലയെ അടിസ്ഥാനമാക്കിയുള്ള ഉപഭോക്തൃ പണപ്പെരുപ്പം 5.54% ഉയർന്നു. 21 മാസത്തെ ഉയർന്ന നിലവാരമാണിത്. ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ വിലവർദ്ധനയും അടിസ്ഥാന വർഷത്തെ കുറഞ്ഞ വിലയും ഇത്തവണ പണപ്പെരുപ്പം ഗണ്യമായി ഉയരാൻ കാരണമായതായി കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം പറയുന്നു. സംസ്ഥാനത്ത് 2 ദിവസത്തിനകം തുലാവർഷമെത്തുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ബംഗാൾ ഉൾക്കടലിൽ ചൊവ്വാഴ്ച ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യത. വ്യാഴം വരെ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴ തുടരും. വെള്ളിയാഴ്ച മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യത. വെള്ളിയാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. മിന്നലിനും 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. 15 ഒക്ടോബർ മുതൽ സംസ്ഥാനത്തെ ഹോട്ടലുകളിലും റെസിഡന്റുകളിലും 2000 രൂപയ്ക്ക് മുകളിലുള്ള UPI പേയ്മെന്റുകൾ സ്വീകരിക്കില്ലെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസിഡൻസ് അസോസിയേഷൻ അറിയിച്ചു. 2000 രൂപയ്ക്ക് മുകളിലുള്ള UPI ഇടപാടുകൾക്ക് ഫീസ് ഈടാക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ചാണിത്. സെൻസസ് 2ാം ഘട്ടത്തിന്റെ ഭാഗമായി 2027 ഫെബ്രുവരിയിൽ നടക്കുന്ന ജനസംഖ്യാ കണക്കെടുപ്പിന് മുന്നോടിയായി ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനം ജില്ലയിൽ തുടങ്ങി. കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിശീലനം അസിസ്റ്റന്റ് കളക്ടർ എസ് സ്വാതി ഉദ്ഘാടനം ചെയ്തു. കലാ സാംസ്കാരിക പരിപാടികളുടെയും ദീപാലങ്കാരങ്ങളുടെയും വർണ്ണപ്രപഞ്ചം തീർത്ത് കണ്ണൂർ ദസറയ്ക്ക് കളക്ട്രേറ്റ് മൈതാനത്ത് പ്രൗഢഗംഭീരമായ തുടക്കം. കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ഒരുമയ്ക്കായി ദസറ ലഹരിക്കെതിരെ തൂഫാൻ എന്ന മുദ്രാവാക്യത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടി മേയർ പി ഇന്ദിര ഉദ്ഘാടനം ചെയ്തു. നെടുമ്പാശ്ശേരി അത്താണി എയർപോർട്ട് റോഡിൽ അമിതവേഗത്തിൽ പാഞ്ഞ കാറിടിച്ച് സ്കൂട്ടർ യാത്രികരായ 3 പേർ കൊല്ലപ്പെട്ട കേസിൽ 2 പേരെക്കൂടി അറസ്റ്റ് ചെയ്തു. 1-ാം പ്രതി സുഹൈലിനൊപ്പം കാറിലുണ്ടായിരുന്ന ആലപ്പുഴ സ്വദേശികളായ ജോയൽ, അമീൻ എന്നിവരെയാണ് നെടുമ്പാശ്ശേരി പോലീസ് പിടികൂടിയത്. ഞായറാഴ്ച വൈകിട്ട് സുഹൈലിന്റെ സുഹൃത്ത് ആലപ്പുഴ തുമ്പോളി പാലാപ്പറമ്പിൽ നിനവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. നിർമ്മലം ശുചിത്വ കേരളം ക്യാമ്പയിനുകളുടെ ഭാഗമായി മട്ടന്നൂരിൽ ശുചിത്വ മതിൽ തീർത്തു. തലശ്ശേരി റോഡിൽ ശിവപുരം ജംഗ്ഷൻ മുതൽ പോലീസ് സ്റ്റേഷൻ വരെയുള്ള 600 മീറ്റർ സ്ഥലത്താണ് മതിൽ തീർത്തത്. ശുചിത്വ ബോധവൽക്കരണ സന്ദേശങ്ങൾ എഴുതിയ ബാനറിന് പിറകിലായി 100 കണക്കിന് പേർ അണിനിരന്നു. പൊതുസമ്മേളനം നഗരസഭാധ്യക്ഷൻ എൻ ഷാജിത്ത് ഉദ്ഘാടനം ചെയ്തു. രാജസ്ഥാനിലെ ജയ്പൂരിൽ 1 ഒക്ടോബർ മുതൽ 6 വരെ നടന്ന ദേശീയ യോഗ ചാമ്പ്യൻഷിപ്പിൽ മാങ്ങാട്ടിടം കിരാച്ചിയിലെ തേജശ്രീ ശ്രീജിത്തിനും കൂത്തുപറമ്പ് പഴയനിരത്തിലെ അൽവിന ബിനീഷിനും വെങ്കല മെഡൽ. കേരളത്തെ പ്രതിനിധീകരിച്ചാണ് ഇരുവരുടെയും നേട്ടം. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളത്തിനെതിരെ 3 സെഞ്ചുറികളുമായി ജാർഖണ്ഡിന്റെ കൂറ്റൻ സ്കോർ. 1-ാം ഇന്നിംഗ്സ് 587 റൺസിൽ അവസാനിച്ചു. മികച്ച കായിക താരങ്ങൾക്കുള്ള സർക്കാരിന്റെ GV രാജ പുരസ്കാരങ്ങൾ ട്രിപ്പിൾ ജമ്പ് താരം എൽദോസ് പോളിനും ബാഡ്മിന്റൺ താരം ട്രീസ ജോളിക്കും ലഭിച്ചു. 3 ലക്ഷം രൂപയും ഫലകവും പ്രശസ്തിപത്രവുമാണ് പുരസ്കാരം. അനൂപ് ജോസഫാണ് മികച്ച പരിശീലകൻ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
2: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
3: എല്ലാ നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
4: ആഹാ, അങ്ങനെ പറഞ്ഞ
3: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
4: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
5: മതി.
3: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
4: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിച്ചു.

0: ക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു എന്നറിഞ്ഞപ്പോ ആ മുഖത്ത് സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
1: അതെന്താ?
0: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
2: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റ് ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.

നവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് റേഡിയോ മലബാർ പ്രക്ഷേപണം ചെയ്യുന്ന നവഗ്രഹ കൃതികൾ ആലാപനം കാഞ്ഞങ്ങാട് ടി പി ശ്രീനിവാസൻ ഭാഗവതർ, വയലിൻ എടപ്പള്ളി അജിത്, മൃദംഗം ബാലകൃഷ്ണ കമ്മത്ത്. നവഗ്രഹ കൃതികൾ മൂന്നാം ദിവസം.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് റേഡിയോ മലബാർ പ്രക്ഷേപണം ചെയ്യുന്ന നവഗ്രഹ കൃതികൾ. ആലാപനം കാഞ്ഞങ്ങാട് ടി പി ശ്രീനിവാസൻ ഭാഗവതർ, വയലിൻ എടപ്പള്ളി അജിത്ത്.

0: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ?
1: നീ കളിക്കലേ?
0: പോകുന്നില്ല എന്ന് പറഞ്ഞാ പോകുന്നില്ല.
2: ആന്നാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
1: മോള് സ്കൂളിൽ പോകുന്നില്ല പോലും.
2: പോകുന്നില്ലേ, എന്തിട്ട്?
1: ഇന്നലെ പരീക്ഷ പേപ്പർ എല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
2: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
1: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
2: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
1: എന്ത്?
2: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
1: ശരിക്കോ?
2: ആന്ന്.
3: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9 4 00 00 9 4 9 6 9 7 4 1 4 1.
4: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656 12 00 22. ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. 6 സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഗവർണർമാരെ നിയമിച്ചു. ഓംപ്രകാശ് മാത്തൂർ കേരളത്തിന്റെ പുതിയ ഗവർണർ. ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ ആദ്യ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ചോദ്യം ചെയ്ത് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിച്ചേക്കും. കയർ ഉൽപ്പന്ന ഉൽപാദന വിതരണ മേഖലകളിൽ പുതിയ പദ്ധതികൾ സമർപ്പിക്കണമെന്ന് മന്ത്രി രമേശ്

0: ചെന്നിത്തല. ഇന്ന് സംസ്ഥാന കായിക ദിനം. വാർത്തകൾ വിശദമായി. 6 സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഗവർണർമാരെ നിയമിച്ചു. സിക്കിം ഗവർണറായി സേവനമനുഷ്ഠിക്കുന്ന ഓംപ്രകാശ് മാത്തൂർ കേരളത്തിലെ ഗവർണറാകും. തമിഴ്നാടിന്റെ അധിക ചുമതല വഹിക്കുന്ന കേരളത്തിന്റെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ തമിഴ്നാട് ഗവർണറായി നിയമിച്ചു. സിക്കിമിന്റെ പുതിയ ഗവർണർ ദുഷ്യന്ത് ഗൌതം ആണ്. ഒഡീഷ ഗവർണറായി ബ്രജ്മോഹൻ റാമിനെയും കർണാടക ഗവർണറായി ഡോക്ടർ സുധാ യാദവിനെയും ഉത്തരാഖണ്ഡ് ഗവർണറായി ഡോക്ടർ ധാൽസിംഗ് ബിസിനെയും രാഷ്ട്രപതി നിയമിച്ചു. ഗവർണർമാരുടെ നിയമനം സംബന്ധിച്ച് ഇന്നലെയാണ് രാഷ്ട്രപതിയുടെ ഓഫീസ് ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ ആദ്യ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. ഭീകരവാദം, അതിർത്തി കടന്ന സംഘടിത കുറ്റകൃത്യങ്ങൾ, ലഹരിമരുന്ന്, തീവ്രവാദ ആശയങ്ങളിലേക്ക് ആകൃഷ്ടരാകൽ, മനുഷ്യക്കടത്ത്, അനധികൃത സാമ്പത്തിക ഇടപാടുകൾ, സൈബർ ഭീഷണികൾ തുടങ്ങിയ വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്യും. പൊതുവായ സുരക്ഷാ വെല്ലുവിളികളെ നേരിടുന്നതിൽ സഹകരണം ശക്തിപ്പെടുത്താൻ ബിംസ്റ്റെക് അംഗരാജ്യങ്ങളുടെ കൂട്ടായ നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകമാണ് യോഗമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ചോദ്യം ചെയ്ത് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും INDA നേതാക്കളും സമർപ്പിച്ച റിട്ട് ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിച്ചേക്കും. ഹർജിയിൽ 14 പിഴവുകൾ കണ്ടെത്തിയതായി സുപ്രീംകോടതി രജിസ്ട്രി അറിയിച്ചു. പ്രതികളായി വ്യക്തികളെ ഉൾപ്പെടുത്തിയതിലും പകർപ്പ് കൂടെ ചേർക്കാത്തതിലും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പ് സമർപ്പിച്ചതിലും അടക്കമാണ് പിഴവുകൾ കണ്ടെത്തിയത്. വോട്ടർ പട്ടിക പുതുക്കുന്നതിനിടയിൽ വലിയ തോതിൽ വോട്ടർമാരെ ഒഴിവാക്കിയെന്നും ക്രമക്കേടുകൾ നടത്തിയെന്നും ആരോപിച്ചാണ് രാഹുൽ ഗാന്ധിയടക്കം ഹർജികൾ സമർപ്പിച്ചത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ, കമ്മീഷണർമാരായ സുഖ്വീർ സിംഗ് സന്ധു, വിവേക് ജോഷി എന്നിവരാണ് എതിർകക്ഷികൾ. ക്രമക്കേടുകൾ ആരോപിച്ച് INDA നേതാക്കളുടെ നേതൃത്വത്തിൽ ഇന്നലെ സുപ്രീംകോടതിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. സുപ്രീംകോടതിയെ സ്വാധീനിക്കാനും ഭീഷണിപ്പെടുത്താനുമാണ് ജനക്കൂട്ടവുമായി രാഹുൽ ഗാന്ധി കോടതിക്കെതിരെ സമരം ചെയ്യുന്നതെന്ന് BJP നേതാവ് സുധാൻഷു ത്രിവേദി ആരോപിച്ചു. സംഭവം അപമാനകരവും മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്തതും എന്ന് ആരോപിച്ച അദ്ദേഹം രാഹുൽ ഗാന്ധി രാജ്യത്തെ കുഴപ്പങ്ങളിലേക്ക് നയിക്കുകയാണെന്നും ന്യൂഡൽഹിയിൽ കുറ്റപ്പെടുത്തി. അർബുദ ചികിത്സാ മരുന്നുകളുടെ വ്യാപാര മാർജിൻ പരമാവധി ചില്ലറ വിൽപ്പന വിലയുടെ 30% പരിമിതപ്പെടുത്താൻ തീരുമാനിച്ചതായി കേന്ദ്ര ഗവൺമെന്റ് സുപ്രീംകോടതിയെ അറിയിച്ചു. കേന്ദ്ര ഗവൺമെന്റിനു വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത, ജസ്റ്റിസുമാരായ വിക്രംനാഥ് സന്ദീപ് മേത്ത എന്നിവരടങ്ങുന്ന ബെഞ്ചിനു മുമ്പാകെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കയർ ഉൽപ്പന്നങ്ങളുടെ ഉൽപാദന വിതരണ മേഖലകളിൽ പുതിയ പദ്ധതികൾ സമർപ്പിക്കാൻ മന്ത്രി രമേശ് ചെന്നിത്തല കയർ വികസന ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. തിരുവനന്തപുരത്ത് കയർ മേഖലയുമായി ബന്ധപ്പെട്ട് വിളിച്ചുചേർത്ത യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കൂടുതൽ വനിതാ സംരംഭകർക്ക് കയർ മേഖലയിൽ തൊഴിൽ കണ്ടെത്തലും വിപണനം ശക്തമാക്കലുമാണ് ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു. ചകിരി ഉൽപാദനത്തിലെ നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ 10 പുതിയ കയർ കൺസോർഷ്യം തുടങ്ങണമെന്നും രമേശ് ചെന്നിത്തല നിർദ്ദേശിച്ചു. ചകിരിയുടെ ലഭ്യതക്കുറവ് പരിഹരിച്ച് കയർ മേഖലയിലെ പ്രതിസന്ധി മറികടക്കുകയാണ് ലക്ഷ്യം. ഇതിന് ആക്ഷൻ പ്ലാൻ സമർപ്പിക്കാനും മന്ത്രി ആവശ്യപ്പെട്ടു. തപാൽ വകുപ്പ് ഇന്ന് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ദിനമായി ആചരിക്കും. ഇതിന്റെ ഭാഗമായി ഇന്ത്യ പോസ്റ്റിന്റെ വിവിധ സാമ്പത്തിക പദ്ധതികളും ഇൻഷുറൻസ് പദ്ധതികളും ജനങ്ങളിലേക്ക് കൂടുതലായി എത്തിക്കുന്ന അവബോധ പ്രവർത്തനങ്ങൾ നടത്തും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സ്മിതി എം പള്ളുരുത്തി.
1: സ്വാശ്രയ സംഘാംഗങ്ങൾക്കായി നിരവധി സാമ്പത്തിക സാക്ഷരതാ പദ്ധതികൾ സംഘടിപ്പിച്ചു വരുന്നതായി തപാൽ വകുപ്പ് അധികൃതർ പറഞ്ഞു. നടപ്പ് സാമ്പത്തിക വർഷം ഇതുവരെ കേരള സർക്കിളിൽ 395,000 പോസ്റ്റ് ഓഫീസ് സേവിംഗ്സ് ബാങ്ക് അക്കൌണ്ടുകൾ ആരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും പിന്തുണയോടെ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസിലൂടെ ഗ്രാമങ്ങളിൽ 100% ലൈഫ് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കാനുള്ള ശ്രമത്തിലാണ് കേരള പോസ്റ്റൽ സർക്കിൾ എന്നും അധികൃതർ ചൂണ്ടിക്കാട്ടി. SHG അംഗങ്ങളെ തപാൽ ഇൻഷുറൻസ് പദ്ധതികൾ വിതരണം ചെയ്യാനുള്ള ഡയറക്ട് ഏജന്റുമാരാക്കി മാറ്റിയിട്ടുമുണ്ട്.
0: ഇന്ന് സംസ്ഥാന കായിക ദിനം. കേരളത്തിന്റെ കായിക മേഖലയ്ക്ക് മികച്ച സംഭാവന നൽകുകയും സ്പോർട്സ് കൌൺസിലിന്റെ സ്ഥാപക പ്രസിഡന്റുമായ GV രാജയുടെ ജന്മദിനമാണ് ഒക്ടോബർ 13 സംസ്ഥാന കായിക ദിനമായി ആചരിക്കുന്നത്. കേരളം കായിക ദിനാഘോഷം കേരളം സ്പോർട്സ് നൈറ്റ് 2026 മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യും. കോമൺവെൽത്ത് ഗെയിംസ് ഉൾപ്പെടെ വിവിധ മത്സരങ്ങളിൽ മെഡൽ നേടിയ കായിക താരങ്ങളെ ചടങ്ങിൽ ആദരിക്കും. കായിക ദിനത്തിന്റെ ഭാഗമായി മലപ്പുറത്ത് ഇന്ന് ഫുട്ബോൾ മത്സരം സംഘടിപ്പിക്കും. ജില്ലാ സ്പോർട്സ് കൌൺസിൽ, ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ, ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി. വൈകിട്ട് കോട്ടപ്പടി ഫുട്ബോൾ ഗ്രൌണ്ടിൽ കേരള പോലീസ് ടീമും ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ സീനിയർ

0: ടീമും തമ്മിലാണ് മത്സരം. ചടങ്ങിൽ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ മുഖ്യാതിഥിയാകും. സംസ്ഥാന കായിക ദിനാചരണത്തോട് അനുബന്ധിച്ച് കാസർകോട് ജില്ലാ സ്പോർട്സ് കൌൺസിൽ സംഘടിപ്പിക്കുന്ന പരിപാടികളുടെ വിളംബര ജാഥ ജില്ലാ കലക്ടർ ശ്രീധന്യാ സുരേഷ് ഫ്ളാഗ് ഓഫ് ചെയ്തു. കായിക സംസ്കാരവും മികച്ച കായിക താരങ്ങളെയും വളർത്തിയെടുക്കാൻ ആത്മാർത്ഥമായ ശ്രമങ്ങൾ ഉണ്ടാവണമെന്നും കലക്ടർ നിർദ്ദേശിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഗോഹട്ടിയിൽ ISL ഫുട്ബോളിൽ ഇന്നലെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC ജയം. മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിനെ മറുപടിയില്ലാത്ത ഒരു ഗോളിനാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പരാജയപ്പെടുത്തിയത്. ജമ്മുകശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നതിനിടെ 4 ഭീകരർ കൊല്ലപ്പെട്ടു. നിയന്ത്രണ രേഖയ്ക്ക് സമീപം ലാൻഡ് മൈൻ സ്ഫോടനത്തിലാണ് ലഷ്കർ ഇ തൈബയുടെ ഉന്നത കമാൻഡർ മുഹമ്മദ് ഫൈസാൻ ഉൾപ്പെട്ട ഭീകര സംഘം കൊല്ലപ്പെട്ടത്. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. മാസപ്പടി കേസിൽ FIR രജിസ്റ്റർ ചെയ്ത് വിജിലൻസ് അന്വേഷണത്തിന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിർദ്ദേശിച്ചതിനെതിരെ പിണറായി വിജയൻ ഡിവിഷൻ ബെഞ്ചിൽ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. FIR രജിസ്റ്റർ ചെയ്യാൻ നിർദ്ദേശിച്ചത് സ്വാഭാവിക നീതിയുടെ ലംഘനമാണെന്നും ഉത്തരവ് റദ്ദാക്കണമെന്നുമാണ് ആവശ്യം. സുപ്രീംകോടതിയുടെ പരിഗണനാ വിഷയമായ SIR കാര്യത്തിൽ നിയമസഭയിൽ UDFും LDFും ചേർന്ന് പ്രമേയം പാസാക്കിയതിൽ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പാണ് വ്യക്തമാക്കുന്നതെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കേരളത്തിൽ SIRന് നേതൃത്വം നൽകിയ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയാക്കിയത് എന്ത് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണെന്ന് വ്യക്തമാക്കണമെന്നും രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു. ശബരിമല തീർത്ഥാടന കാലത്ത് സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിലെ 4 അമ്പലങ്ങൾക്കുള്ളിൽ ഫോട്ടോഗ്രാഫിയും വീഡിയോ ചിത്രീകരണവും നിരോധിച്ച് ജില്ലാ കലക്ടർ എ നിസാമുദ്ദീൻ ഉത്തരവിട്ടു. സുരക്ഷയ്ക്കും ഔദ്യോഗിക കാര്യങ്ങൾക്കും മുൻകൂർ അനുമതി വാങ്ങി നടത്തുന്ന ഫോട്ടോഗ്രാഫിക്കും വീഡിയോ ചിത്രീകരണത്തിനും തടസ്സമുണ്ടാകില്ല. 2nd ദസറ എന്നറിയപ്പെടുന്ന കണ്ണൂരിലെ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. വർണ്ണവെളിച്ചം വിതറി നഗരവീഥികൾ ദീപപ്രഭയിലാണ്. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: കണ്ണൂർ കലക്ട്രേറ്റ് മൈതാനത്ത് ഒരുക്കിയ പ്രത്യേക പവലിയൻ അടുത്ത 10 നാൾ കലയുടെ കേളീരംഗമായി മാറും. കണ്ണൂർ ദസറയുടെ ഉദ്ഘാടനം മേയർ അഡ്വക്കേറ്റ് P ഇന്ദിര നിർവഹിച്ചു. അഡ്വക്കേറ്റ് TO മോഹനൻ MLA ഭദ്രദീപം തെളിയിച്ചു. വ്യാപാരോത്സവം, വൈദ്യുതി ദീപാലങ്കാരങ്ങൾ, ട്രേഡ് ഫെയറുകൾ എന്നിവയെല്ലാം കണ്ണൂർ ദസറയ്ക്ക് ചാരുത പകരുന്നു. മൈസൂർ ദസറയുടെ സാംസ്കാരിക പ്രൌഢിയും കണ്ണൂരിന്റെ തനത് കലാരൂപങ്ങളെയും സമന്വയിപ്പിച്ചാണ് കണ്ണൂർ ദസറ വിഭാവനം ചെയ്തത്. ഒരുമയ്ക്കായി ദസറ, ലഹരിക്കെതിരെ തൂഫാൻ എന്ന സന്ദേശവുമായാണ് ഇത്തവണ ദസറ ആഘോഷങ്ങൾ നടക്കുന്നത്. സമാപന ദിവസമായ 21 മെഗാ ഡ്രോൺ ഷോ ഉണ്ടാവും. സഞ്ചാരികൾക്ക് നഗരം ചുറ്റി സഞ്ചരിക്കാൻ ഇത്തവണ ഡബിൾ ഡെക്കർ ബസ്സും ഒരുക്കിയിട്ടുണ്ട്.
0: കോഴിക്കോട് കുയിലാണ്ടി അകലാപ്പുഴയിൽ ബോട്ടിംഗിനെത്തിയ സംഘത്തോടൊപ്പമുണ്ടായിരുന്ന 5 വയസ്സുകാരൻ അപകടത്തിൽ മരിച്ചു. ഓമശ്ശേരി നടമ്മൽപോയിൽ മുഹമ്മദ് ഐസാം ആണ് മരിച്ചത്. ഇന്നലെ വൈകിട്ടായിരുന്നു അപകടം. ആരാധനാലയങ്ങൾ സമൂഹത്തിൽ ആത്മീയ പ്രകാശം പരത്തി ജനങ്ങളിൽ സാഹോദര്യത്തിന്റെ സന്ദേശം എത്തിക്കുമെന്ന് ഇസ്ലാം മത പണ്ഡിതൻ സയ്യിദ് ഖലീൽ ബുഖാരി തങ്ങൾ പറഞ്ഞു. പത്തനംതിട്ട ജില്ലയിലെ നിരണത്ത് നിർമ്മിച്ച മുഹിയുദ്ദീൻ മസ്ജിദ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. 6 സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഗവർണർമാരെ നിയമിച്ചു. ഓംപ്രകാശ് മാത്തൂർ കേരളത്തിന്റെ പുതിയ ഗവർണർ. ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ ആദ്യ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ചോദ്യം ചെയ്ത് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിച്ചേക്കും. കയർ ഉൽപ്പന്ന ഉൽപാദന വിതരണ മേഖലകളിൽ പുതിയ പദ്ധതികൾ സമർപ്പിക്കണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഇന്ന് സംസ്ഥാന കായിക ദിനം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക നിധി ഝാഃ. അഥ വാർത്താഃ. ഭാരത നിർവാചനായോഗേന മഹാരാഷ്ട്ര രാജ്യസ്യ പ്രാരൂപ മതദാത്രി സൂചീഷു ആപത്യഭിയാനസ്യ അന്തിമാവധിഃ ഒക്ടോബർ മാസസ്യ 26th തിഥി പര്യന്തം പ്രസാരിത. സംശോധനാനുസാരം ആക്ഷേപാണാം നിസ്താരണം നവംബർ മാസസ്യ 10 ദിനാങ്ക പര്യന്തം സമ്പാദ്യ അന്തിമ നിർവാചന നാമാവല്യാഃ പ്രകാശനം അവധാരിത ക്രമേണ നവംബർ മാസസ്യ 16th ദിനാങ്കേ വിധാസ്യതേ. ഭാരതസ്യ ആതിഥ്യേ ബിംസ്റ്റെക് ഗൃഹമന്ത്രിണാം ഐതിഹാസികേ

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ജനസമക്ഷം ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്. AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ജനസമക്ഷത്തിലേക്ക് സ്വാഗതം. ജനസമക്ഷത്തിൽ ആദ്യം തദ്ദേശീയ അറിയിപ്പ്.

0: വകുപ്പുകൾ. കർഷകർക്ക് ആധുനിക സാങ്കേതിക വിദ്യകൾ, പുതിയ വിപണി സാധ്യതകൾ, കാർഷിക സംരംഭകത്വം എന്നിവ പരിചയപ്പെടുത്തുന്നതിനായി സംഘടിപ്പിക്കുന്ന അഗ്രികോൺ 2026 ഈ മാസം 16 കേരള കാർഷിക സർവകലാശാലയിൽ നടക്കും. ടൈ കേരളയും കേരള കാർഷിക സർവകലാശാലയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കർഷകർ, കാർഷിക സംരംഭകർ, പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ താൽപ്പര്യമുള്ളവർ എന്നിവർക്ക് പരിപാടിയിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 7025888862 മറ്റൊരു നമ്പർ 7025888872. കണ്ണൂരിൽ December 14-15 തീയതികളിൽ നടക്കുന്ന സീനിയർ സിറ്റിസൺസ് ഫോറം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ചെറുകഥ, കവിത, ലേഖന രചനാ മത്സരം നടത്തുന്നു. ലേഖനം വയോജന ജീവിത സ്പർശിയായിരിക്കണം. ചെറുകഥയ്ക്കും കവിതയ്ക്കും പ്രത്യേകം വിഷയമില്ല. രചനകൾ November 15 ജനറൽ സെക്രട്ടറി, കേരള സീനിയർ സിറ്റിസൺസ് ഫോറം, കണ്ണൂർ റോഡ്, കൂത്തുപറമ്പ് 670643 എന്ന വിലാസത്തിൽ ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9895410120. ജില്ലാ സ്പോർട്സ് കരാട്ടെ അസോസിയേഷന്റെ 25th കണ്ണൂർ ജില്ലാ കരാട്ടെ മത്സരം ഈ മാസം 25-31 November 1 തീയതികളിൽ നടക്കും. 25 മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിലും 31 November 1 തീയതികളിൽ കതിരൂർ പഞ്ചായത്ത് ഹാളിലുമാണ് മത്സരം. സബ് ജൂനിയർ, കേഡറ്റ്, ജൂനിയർ, അണ്ടർ 21, സീനിയർ വിഭാഗങ്ങളിലായാണ് മത്സരം. പങ്കെടുക്കുന്നതിനുള്ള എൻട്രികൾ ഈ മാസം 18 അവസാനിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9526151518. കർഷകർക്കും കാർഷിക സംരംഭങ്ങൾക്കും കാർഷികാടിസ്ഥാന സൗകര്യ വികസന വായ്പാ പദ്ധതിയിലേക്ക് 2027 March 31 വരെ അപേക്ഷിക്കാം. 2 കോടി രൂപ വരെയുള്ള വായ്പകൾ പരമാവധി 7 വർഷ കാലയളവിലേക്ക് 6% പലിശ നിരക്കിൽ ലഭ്യമാകും. കൂടുതൽ വിവരങ്ങൾക്ക് www.agriinfra.dac.gov.in, ഫോൺ 8921540233. തദ്ദേശീയ അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
0: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി തൊഴിലറിയിപ്പുകൾ. കൂടാളി പഞ്ചായത്തിന്റെ വയോജന കേന്ദ്രങ്ങളിലേക്ക് കെയർ ടേക്കർമാരെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. ഈ മാസം 15 5 മണിക്ക് മുൻപ് സെക്രട്ടറി മുമ്പാകെ ആവശ്യമായ രേഖകൾ സഹിതം അപേക്ഷ നൽകണം. ആറളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മാത്തമെറ്റിക്സിൽ ഒഴിവുണ്ട്. കൂടിക്കാഴ്ച ഈ മാസം 22-11 കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0490024515655. മാഹി റീജിയണൽ ഹെൽത്ത് സൊസൈറ്റിയുടെ കീഴിൽ ഡയാലിസിസ് ടെക്നീഷ്യൻ തസ്തികയിൽ കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. അഭിമുഖം ഈ മാസം 14 രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ മാഹി ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിലെ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ. തൊഴിലറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
0: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി നാട്ടുവിശേഷം. മാമാനിക്കുന്ന് മഹാദേവി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷം 21 വരെ വിവിധ പരിപാടികളോടെ നടക്കും. 15 മുതൽ 21 വരെ ക്ഷേത്ര മണ്ഡപത്തിൽ സംഗീതാർച്ചന, നൃത്തനൃത്യങ്ങൾ, മോഹിനിയാട്ടം, ഭജനാമൃതം, തിരുവാതിരക്കളി, കൈകൊട്ടിക്കളി, ഭരതനാട്യം, കോൽക്കളി, ഉദയാസ്തമന സംഗീതാർച്ചന, ഭക്തിഗാനസുധ എന്നിവയും ഉണ്ടാകും. കല്യാശ്ശേരി മണക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി നാളെ വൈകിട്ട് ഭക്തിഗാനാഞ്ജലി ഉണ്ടാകും. അണ്ടല്ലൂർ കാവിൽ നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി 16 മുതൽ 21 വരെ വിവിധ പരിപാടികൾ നടക്കും. മാഹി സെന്റ് തെരേസ പള്ളിത്തിരുനാൾ മഹോത്സവത്തിന്റെ പ്രധാന ദിനങ്ങളായ നാളെയും മറ്റന്നാളും നഗരത്തിൽ ഗതാഗതം നിയന്ത്രിക്കും. തലശ്ശേരി ഭാഗത്തുനിന്ന് വരുന്ന ബസ്, ലോറി തുടങ്ങിയ വാഹനങ്ങൾ മുണ്ടോക്ക് റോഡ് വഴി റെയിൽവേ സ്റ്റേഷന്റെ മുൻവശത്തുകൂടി അഴിയൂർ ചുങ്കം ഭാഗത്തേക്ക് കടന്നുപോകണം. വടകര ഭാഗത്തുനിന്ന് വരുന്ന എല്ലാ വാഹനങ്ങളും ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ നിന്ന് ഇടതുഭാഗത്തേക്ക് തിരിഞ്ഞ് താഴങ്ങാടി റോഡ്, ടാഗോർ പാർക്ക് റോഡ് വഴി പോലീസ് സ്റ്റേഷൻ മുൻവശത്തുകൂടി കടന്ന് മാഹി പാലം ഭാഗത്തേക്ക് പോകണം. മെയിൻ റോഡിൽ സെമിത്തേരി റോഡ് ജംഗ്ഷൻ മുതൽ ഗവൺമെന്റ് ആശുപത്രി വരെ വാഹനങ്ങൾക്ക് പാർക്കിംഗ് അനുവദിക്കുന്നതല്ല. മാഹി കോളേജ് ഗ്രൌണ്ട്, മഞ്ചക്കൽ ഇൻഡോർ സ്റ്റേഡിയം, ടാഗോർ പാർക്കിന്റെ തെക്കുവശം, ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിനു വേണ്ടി നീക്കിവച്ച സ്ഥലം എന്നിവിടങ്ങളിൽ പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ എന്നും ജനങ്ങൾക്കൊപ്പം AKG.

0: ജി ആശുപത്രി
1: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
0: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
2: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പൊ എസ് ഉണ്ടല്ലോ.
2: യെസ്
0: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം, ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
2: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
2: 9447371836,
0: 8078502836.
3: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
4: ഞാൻ TVSന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നെയാ.
5: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ. പൊടു.
3: അല്ല, എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടൊന്നും പ്രശ്നമുണ്ടോ?
5: ആടൊന്നും പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളിത് ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
3: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
4: ശേഷേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറെ നാളെ അവരെ കണ്ടിട്ട്.
5: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
3: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
5: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടോ?
3: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
5: ആ പിന്നെന്നാ?
0: പെട്രോൾ, ഇലക്ട്രിക്, TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ്, കൊതേരി, മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
6: കേൾവിയുടെ സുഗന്ധം, റേഡിയോ മലബാർ 89.6.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: ജനകീയം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ജനകീയത്തിലേക്ക് സ്വാഗതം.
3: ഇതിനേക്കാളും ബ്യൂട്ടിഫുൾ ആയിട്ട് പാടാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ പാടി വെച്ചിട്ടുണ്ട്.
4: താങ്ക് യു സാർ.
3: എനിക്ക് പ്രാർത്ഥന ഉള്ളതെന്ന് പറഞ്ഞാൽ ഇത് ചിത്ര ചേച്ചി കേൾക്കാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാവണം എന്നാണ്.
5: ഈ അടുത്ത കാലത്തൊന്നും ഇതുവരെ ഒരു കണ്ടസ്റ്റന്റ് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഈ പാട്ട് പാടിയതായിട്ട് എനിക്ക് ഓർമ്മയിൽ.
2: കേരളത്തിലെ നമ്പർ വൺ റിയാലിറ്റി ഷോകളിൽ ഒന്നായ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിന്റെ ഇക്കഴിഞ്ഞ സീസണിലെ വിജയി ദിയ രജിത്, ഒപ്പം അച്ഛൻ രജിത് കുമാറും അമ്മ ശ്രീവിദ്യയും പങ്കുവെച്ച അനുഭവങ്ങളുടെ തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.
6: ടോപ്പ് സിംഗറിന്റെ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുകയാണ് ദിയ കുട്ടി ഇവിടെ. എക്സെപ്ഷണലി പെർഫോമിംഗ്, എക്സെപ്ഷണലി സിംഗിംഗ്.
3: സബാഷ്, സബാഷ്, സബാഷ്.
4: താങ്ക് യു സർ.
3: ഔട്ട് ഓഫ് ദി വേൾഡ്.

0: നമ്മുടെ കണ്ണൂരാണ്, കല്ലൂരാണ്, മട്ടന്നൂരാണ്, എറണാകുളത്തെ ലക്ഷപ്പെട്ടി, അവിടെ കുറേ ദിവസം സ്പെൻഡ് ചെയ്യേണ്ടിവരില്ലേ? ഒരുപാട് സമയം
1: ഫ്ലവേഴ്സ് ടി വിയിൽ ഒരു പേരന്റ് മാത്രമേ ഒന്നിച്ച് താമസിക്കാൻ പറ്റൂ.
0: അവര് തന്നെ അക്കോമഡേഷൻ ആണ്.
1: അതെ അതെ, ചോറ്റാനിക്കർ അമ്പലത്തിനടുത്ത് വില്ല, ബെട്രോൺസ് ലക്ഷറി വില്ല.
0: ഈ കണ്ടസ്റ്റന്റിനൊക്കെ അവിടെയാണ്.
1: അതെ അതെ, താമസം അച്ഛനമ്മ ഒരാളെ താമസിക്കൂ. പിന്നെ ഷൂട്ടിന്റെ സമയത്ത്
0: താമസിക്കാം.
1: ഫുഡ് കാര്യമെല്ലാം അവിടെ ഉണ്ടാവും. താമസം
0: ഇതിന് നാട്ടുകാരെങ്കിലും വന്നിരുന്നോ? ഓഡിയൻസ് ആയിട്ട്?
1: അതെ അതെ, രണ്ടു മൂന്ന് തവണ
0: നാട്ടുകാരും
1: ബന്ധുക്കളും.
0: അവിടെ എന്താണ് ആ ഒരു അനുഭവം? അവിടെ ഇരിക്കുമ്പോ നമ്മളിപ്പോ ടി വിയിൽ കാണുന്നത് പോലെ അല്ലല്ലോ അവിടെ ഇരിക്കാന്ന് പറഞ്ഞാല്. നിങ്ങളിടക്ക് ക്യാമറ നിങ്ങളുടെ സ്ഥലത്തേക്ക് പോകുന്നു.
1: അത് പാട്ട് തീരുന്നവരെ പാട്ട് വരിയും തെറ്റാണ്ട് പാടുന്ന ഇങ്ങനെ
0: ഉള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും,
1: അടിച്ചുകൊണ്ടിരിക്കും.
0: നമ്മള്
1: മാർക്കൊന്നും പ്രശ്നമില്ല, പക്ഷേ ആ പാട്ട് പഠിച്ച പാട്ട് വീങ്ങി പോകണ്ടല്ലോ പാടുന്നത്.
0: എന്നാലും ദിയെ പാടി കഴിഞ്ഞിട്ട് ജഡ്ജസ് ഒക്കെ അഭിപ്രായങ്ങൾ പറയുമ്പോ വളരെയധികം സന്തോഷം തോന്നും അല്ലേ?
2: ഒരുപാട് നല്ല നിമിഷങ്ങള് ഞങ്ങക്ക് ഫ്ലവേഴ്സിലും
1: അപ്പൊ നമ്മള് ശരസാറ് അവരെ പോലത്തെ ആളുടെ മുമ്പിലെല്ലാം ഇരിക്കാൻ
2: പറ്റിയതല്ലോ.
0: എം
1: ജി ശ്രീകുമാർ സാർ, എം ജയചന്ദ്രൻ സാർ, ഉണ്ണിമേനോൻ, പിന്നെ നമ്മളെ നാട്ടിലെ ആര്യ ദയാൽ കണ്ണൂര്, ഇവരെല്ലാം മുമ്പിൽ ഇരിക്കാൻ പറ്റിയെന്ന് നമ്മൾ ഭാഗ്യം.
0: ഫ്ലവേഴ്സിലാണ് ടോപ് സിംഗർ ആയിട്ട് വിന്നർ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. അതിനു മുമ്പ് മറ്റൊരു ടി വിയിലുണ്ട്, അമൃതയിലുണ്ടായിരുന്നു അല്ലേ? എന്തായിരുന്നു അവിടുത്തെ?
3: അവിടെ ഞാനങ്ങനെ കൂടുതല് പുറത്തൊന്നും സ്റ്റേജിലൊന്നും പാടിയിട്ടില്ല കൂടുതല്. അതിന്റേതായിട്ടുള്ള നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു.
0: സ്റ്റേജ് ഫ്രൈറ്റ് ഉണ്ടായിരുന്നു. ജഡ്ജസ് അവിടെ
3: ശരത് സാർ ഉണ്ടായിരുന്നു, പിന്നെ ഹരിശങ്കർ സാറ്, ഷാൻ സാറ്, പിന്നെ മഞ്ജരി മാം, പിന്നെ വേറെ കുറെ പേര് ഗസ്റ്റ് ആയിട്ട് വരെയാ.
0: നമ്മൾ അവരെ നേരിട്ട് കാണുമ്പോൾ ടി വി കണ്ടിട്ടില്ല ഒരുപാട് തവണ. അവര് പാടുന്നവരോട് പറയുന്ന മറുപടിയും അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അതൊക്കെ കേട്ടിട്ട് അവരെ മുന്നിൽ നേരിട്ട് കാണുമ്പോൾ എന്നോടും ഇതുപോലെ അവര് പറയുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നോ?
3: ചെറുങ്ങനുണ്ടായിരുന്നു.
0: എന്ത് പറഞ്ഞു അവര്? അമ്മ പറഞ്ഞു നല്ല ഒരുപാട് മുഹൂർത്തങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട് റിയാലിറ്റി ഷോകളും. എന്തൊക്കെ മികവ് അവര് കണ്ടെത്തിയത്? ദയുടെ വോയിസ് എന്നെ കുറിച്ച് പറഞ്ഞു. തെറ്റാതെ പാടാൻ പറ്റി അല്ലേ? പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ചില സിംഗേഴ്സിന് എന്തെങ്കിലും ഒരു പ്രത്യേകത അവര് ചിലപ്പോ കണ്ടെത്തി പറയല്ലോ.
2: അമൃത ടി വിന് കുറവാണ്, അന്ന് പുറത്തൊന്നും തീരെ പാടാതെ ആദ്യത്തെ ഒരു വേദിയായിരുന്നു.
3: അപ്പൊ അതിന്റെ
2: പേടിയുണ്ടായിരുന്നു, ടെൻഷനാണ്. ആൾക്ക് പൊതുവേ ടെൻഷനുള്ള ആളാണ്. അവിടെ പോയി ഒന്നെങ്കിൽ വരി മറക്കും അല്ലെങ്കിൽ വിഴുങ്ങിപ്പോകും, അത് സ്ഥിരമായിരുന്നു. അവിടെ പ്രീ ക്വാർട്ടർ വരെ എത്താൻ പറ്റിയിട്ടുള്ളൂ.
3: അവിടെയുള്ള ഗ്രൂമേഴ്സ് ഒക്കെ ഭയങ്കര സപ്പോർട്ടാണ്. രൂപേഷ് സാറും പിന്നെ റജി മാമാണ്. സൂപ്പർ സ്റ്റാറിൽ എത്തിയതിന് ശേഷമാണ് കുറച്ചൊക്കെ പാട്ടിനെ കുറിച്ച് അറിയാൻ പറ്റിയത്.
0: അമൃതയിലെ ഒരു എക്സ്പീരിയൻസ് ആണ് ഫ്ലവേഴ്സിലെ, നമുക്ക് കുറച്ചും കൂടി ഒരു പിന്തുണ കിട്ടുന്നത്. അവിടുത്തെ ജഡ്ജസ് ആരൊക്കെ ആയിരുന്നു ഫ്ലവേഴ്സിലെ?
3: എം ജി അങ്കിള്, മധു അങ്കിള്, ആര്യ ചേച്ചി, പിന്നെ ഉണ്ണി അങ്കിള്.
0: എന്ത് പറഞ്ഞു അവരൊക്കെ ഓരോ തവണയും?
2: അവിടുന്നാണ് ഇത്ര നല്ല മുഹൂർത്തങ്ങൾ ഉണ്ടായത്. ഇപ്പൊ പാട്ടില് വോയിസിലായാലും നല്ല കമന്റ്സ് കിട്ടിയൊരു വേദിയായിരുന്നു. പിന്നെ സ്വഭാവത്തെ കുറിച്ചും സാറുമാരൊക്കെ പറഞ്ഞു കേട്ടപ്പോ സന്തോഷം.
0: അമ്മയോ എല്ലാ ദിവസവും പങ്കെടുക്കാറുണ്ട് എല്ലാ
2: പരിപാടിയും? ഞാനാണ് അവിടെ നിക്കാറ്.
0: ഗ്രാൻഡ് ഫിനാലേക്ക് വരാം നമുക്ക് അല്ലേ? എന്തായിരുന്നു ആദ്യം തന്നെ അതന്നെയാണ് അനൗൺസ് ചെയ്യുന്നത്. ഞാനത് കണ്ടിരുന്നു. സിബി മലയിൽ സാറല്ലേ എന്റെ സമ്മാനം തരുന്നതല്ലേ ആദ്യം?
3: സിബി മലയിൽ സാർ ഉണ്ടായിരുന്നു, വിദ്യാസാഗർ സാർ.
0: ആ വിദ്യാസാഗർ ഉണ്ടായിരുന്നു,
3: കമൽ സാർ
0: ഡയറക്ടർ ഉണ്ടായിരുന്നു, ഗോകുലം ഗോപാലൻ സാർ ചാനൽ എം ഡി ഉണ്ടായിരുന്നു, ശ്രീകണ്ഠനായിരുന്നു. ഇവരൊക്കെ കേരളത്തിൽ അറിയപ്പെടുന്ന സംഗീതജ്ഞരും മാധ്യമ പ്രവർത്തകരും ഒക്കെയാണല്ലേ. അവരുടെ മുന്നിലാണ് കിരീടാണിഞ്ഞ കൊണ്ട് ദിയ നിന്നത്.
3: വിദ്യാസാഗർ സാറിനെ കണ്ടപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു, കാണാൻ പറ്റും ഞാൻ വിചാരിച്ചിട്ടില്ല.
4: മധുരം ജീവാമൃത ബിന്ദു എന്ന് പറഞ്ഞിട്ട് സംഗീതത്തിന്റെ കേന്ദ്ര ബിന്ദുവിനെ, അതിന്റെ സത്യത്തിനെ, ഈശ്വരനെ തൊട്ട പോലെയാണ് പാടിയിരിക്കുന്നത്.

0: ഒരു കമ്മിറ്റഡ് അല്ലെങ്കിൽ ഡെഡിക്കേറ്റഡ് സിംഗറെ നമുക്ക് എപ്പോഴും കാണാൻ പറ്റും. ദിയ വന്ന് സ്റ്റേജിൽ നിൽക്കുമ്പോൾ അത് സെലക്ഷൻ ഓഫ് സോങ്ങിലായാലും ശരി, അത് പ്രസന്റ് ചെയ്യുന്ന രീതിയിലായാലും ശരി,
1: സ്വീകരണത്തിന്റെ അനുമോദനത്തിന്റെ തിരക്കായിരിക്കും. അടുത്തു പോയോ? ആസ്വദിക്കുന്നുണ്ട് അല്ലേ? നമ്മൾ ഇതിന്റെ കൂടെ പഠനം എങ്ങനെ പോകുന്നുണ്ട്? ഏഴാം ക്ലാസ്സിലാണല്ലോ ഉള്ളത് അല്ലേ? അമ്മ പറയ, എങ്ങനെയുണ്ട്, നമ്മൾ പഠിക്കുന്നുണ്ടോ?
2: നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു. പിന്നെ കഴിഞ്ഞ വർഷമായിട്ട് അങ്ങനെ സ്കൂളിൽ പോകാൻ പറ്റിയിട്ടില്ല. പക്ഷെ നോട്ട്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഈ പാട്ടിന്റെ ഇടയിലും കുട്ടികളൊക്കെ അയച്ചു കൊടുത്തതൊക്കെ എഴുതി.
1: നല്ല
3: സപ്പോർട്ടാണല്ലേ?
2: അവര് നോട്ടൊക്കെ കംപ്ലീറ്റ് ആക്കിയായിരുന്നു. പഠിത്തത്തിലോട്ട് വരണേ ഉള്ളു.
1: എന്നാലും
2: ഇപ്പൊ ഒരു US
1: സ്കോളർഷിപ്പ്
2: സെലക്ഷൻ ടെസ്റ്റ് ഉണ്ടായിരുന്നു, അതിൽ കിട്ടി. നന്നായി പഠിച്ചു, ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരാളാണ്. ഇപ്പൊ പഠനം ആയാലും വേറെ എന്ത് കാര്യമാണെങ്കിലും കുറച്ച് ദിവസമായിട്ട് ഇരുന്ന് പഠിച്ച് എഴുതി സെലക്ട് ആയി.
1: ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ വിന്നർ എന്നൊക്കെ പറയുമ്പോൾ ഒരു മ്യൂസിക് വളരെ വളരെ ടാലന്റഡ് ആയ മ്യൂസിക് ഉള്ളവർക്ക് മാത്രം കിട്ടുന്ന ഒരു പൊസിഷനാണ്. അതുകൊണ്ട് തന്നെ ദിയ ഒരു മ്യൂസിഷ്യൻ തന്നെയാണ്. അത് നിലനിർത്താൻ ആവശ്യമായ ഈ ആരോഗ്യം, ആഹാരം, അതിലൊക്കെ എന്തെങ്കിലും പ്രത്യേക ശ്രദ്ധ കൊടുക്കാറുണ്ടോ? അങ്ങനെ
2: ഓരോ കുട്ടികൾക്കും ഓരോ പോലെയാണ് ഉണ്ടാവുക. തണുത്തത് അങ്ങനെ കൊടുക്കാറില്ല. തണുത്തത് വേഗം അലർജി ഉള്ളത് കാരണം
1: അലർജി ഉണ്ടാക്കും.
2: തണുത്തത് പൊടി തട്ടിയാൽ അലർജി ഉണ്ട്. ചില ഫുഡ്സ് കഴിച്ചാല് അതൊക്കെ കൺട്രോൾ ചെയ്തുകൊണ്ടാണ്. ഇനിയിപ്പോ റൂമാണെങ്കിലും നന്നായി ക്ലീൻ ചെയ്ത് വെക്കണം. സ്പ്രേസ് യൂസ്
3: ചെയ്യാം. സ്മെല്ലുള്ളതൊന്നും പറ്റില്ല. അപ്പൊ തന്നെ ജലദോഷക്കാരെ.
1: ഗ്രാൻഡ് ഫിനാലെ നടക്കുന്ന ദിവസം അത് ലൈവ് അല്ലല്ലോ അല്ലേ? പിന്നീടാണ് കാണുന്നത്. അപ്പം ദിയ നേരത്തെ മനസ്സിലാക്കിയിരുന്നു, ടി വിയിൽ കാണുന്നതിന് മുമ്പ് തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും അല്ലേ? നേരത്തെ നിങ്ങൾ ഷൂട്ടിംഗ്
3: ഇരുപതാം തീയതി രാവിലെ തൊട്ട് തുടങ്ങിയിട്ട് രാത്രി ഒരു രണ്ടു മണിക്കായി
2: കഴിയുമ്പോഴേക്കും
1: പിന്നീടല്ലേ
2: ഞങ്ങൾക്കൊക്കെ
1: അവർക്കറിയാം. വിന്നറാണെന്നുള്ള അറിഞ്ഞപ്പോഴുണ്ടായ ഒരു പ്രതികരണം, ഏറ്റവും മറക്കാൻ പറ്റാത്ത പ്രതികരണം എവിടെ നിന്ന്? അച്ഛന്റെ അമ്മയുടെയാണല്ലേ.
2: വിദ്യാസാഗർ സാറ് പാട്ടുകൾ എടുത്ത് അങ്ങനെ ഒരാളെ കണ്ട് പ്രൈസ് വാങ്ങിക്കാൻ അനുഗ്രഹമൊക്കെ മേടിക്കാൻ പറ്റും.
1: മനസ്സിൽ ദൈവമാണ് മുമ്പിൽ ഇരിക്കുന്നത് അല്ലേ? ദൈവത്തിന് നേരിട്ട് കാണാൻ പറ്റിയ ഒരാളാണ് ദിയ. ദൈവത്തിനെ കണ്ടയാളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ ശ്രോതാക്കളെ കേട്ടുകൊണ്ടിരിക്കുന്നത്.
2: ഇവൾക്ക് അങ്ങനെ കോൺഫിഡൻസ് കുറവാണ്. അപ്പൊ അവര് സെലക്ട് ചെയ്തിരുന്ന പാട്ടുകളൊക്കെ നല്ല ടഫ് പാട്ടാണ്. അപ്പൊ ഇത് പാടാനായിട്ട് ഞങ്ങൾക്ക് പാട്ട് കിട്ടുമ്പോ ഭയങ്കര ടെൻഷനാണ്, ഇത് പാടാൻ പറ്റുമോ എന്ന്. പക്ഷെ ആ ഗ്രൂമേഴ്സിന്റെ സപ്പോർട്ടും
1: അവര്
2: തരുന്ന ആ ഒരു കോൺഫിഡൻസ് കൊണ്ടാണ് ഇത്ര വരെ എത്താൻ.
3: പിന്നെ റിഹേഴ്സലിന്റെ ഒക്കെ ടൈമിലൊക്കെ ഭയങ്കര സപ്പോർട്ട്, എന്താ പറയാ, കോൺഫിഡൻസ് തരും.
1: ഈ നമ്മള് റിയാലിറ്റി ഷോയില് പാടിയ പലരും ഇന്ന് സിനിമാ പിന്നണി ഗായകരാണ്. ഒരുപാട് പേര് നജിമ ഷാദ് പോലുള്ള ഒരുപാട് ആളുകൾ ദെയ്യം തീർച്ചയായിട്ടും സിനിമകളിൽ പാടും. നമ്മൾ വെള്ളിത്തിരിയിൽ അച്ചടിച്ച് വരുന്നത് കാണുക തന്നെ ചെയ്യും, യാതൊരു സംശയമില്ല. പക്ഷെ എന്നാലും അതിനിടയിൽ നമ്മുടെ നാട്ടിൽ ധാരാളം സംഗീത ആൽബങ്ങളും മറ്റൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനിടയിൽ എവിടെ ഏതിലെങ്കിലും പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ?
3: ഞാനൊരു ഭക്തിഗാനം പാടിയായിരുന്നു.
1: അതാരാ എഴുതിയത്? ആരായിരുന്നു
3: എഴുതിയത്? ചന്ദ്രനങ്കിളാണ്.
1: മരുതായിട്ടുള്ളത്
3: അല്ലേ?
1: മ്യൂസിക് ചെയ്ത്
3: മ്യൂസിക് മാനവേദ മാഷാണ് കോഴിക്കോട്.
1: അതില് പാടി
3: ആദ്യമായിട്ടാണ്.

0: സ്റ്റുഡിയോയിലെ റെക്കോർഡിങ്ങിന് പോയി അല്ലേ. പക്ഷെ ഒരു വലിയ ടിവിയുടെ ഓഡിഷനിൽ പങ്കെടുക്കുകയും റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്നവർക്കൊന്നും ഈ സ്റ്റുഡിയോ എന്നൊരു വിഷയമായിരിക്കില്ല. അതിന് വലിയ വലിയ സ്റ്റുഡിയോകളിൽ നമ്മുടെ ചെന്നൈയിലും ബാംഗ്ലൂരൊക്കെയുള്ള സ്റ്റുഡിയോയിൽ പോയിട്ട് വളരെ ഫേമസ് മ്യൂസിഷ്യൻസ്മാരുടെ ഡയറക്ഷൻസ് അനുസരിച്ച് പാടാനുള്ളൊരു അവസരം കൈവരിട്ടെന്ന് ആശംസിക്കുന്നു. നമ്മളിപ്പോൾ 7-ാം ക്ലാസ്സിലാണ്. സംഗീതയാത്രയ്ക്ക് ഒരുപാട് ദൂരങ്ങൾ മുന്നിൽ നിൽക്കുന്നുണ്ട്. ഇനിയും ഒരുപാട് റിയാലിറ്റി ഷോകൾ വരും, അതൊക്കെ പങ്കെടുക്കുക, വിജയിയാവുക, നാടിന് അഭിമാനമാവുക. അപ്പം അച്ഛനും അമ്മയുടെ അങ്ങേറ്റത്തെ ശ്രമവും സപ്പോർട്ടും നോക്കുന്നുണ്ട്. അങ്ങനെ അതുകൊണ്ടാണല്ലോ അല്ലേ, ഗുരുജനങ്ങളുടെയും എല്ലാവരുടെയും പിന്തുണ കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നല്ല ശബ്ദമാണ്, നല്ല ജ്ഞാനമാണ്, അത് ദൈവസിദ്ധമാണ്, അത് കൈമോശം വരാതെ സൂക്ഷിക്കണം. തീർച്ചയായിട്ടും വളരെ ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ. റേഡിയോ മലബാറിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ആശംസകളും നേരുകയാണ്.
1: റേഡിയോ മലബാർ ഇങ്ങനെ ഒരു അവസരം തന്നതില് ഭയങ്കര സന്തോഷമുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്.
2: ടോപ് സിംഗർ സീസൺ 6-ല് നമ്മൾ കേൾക്കാത്ത ചില ജനസുകളിലൂടെ ഉള്ള ഒരു യാത്ര കൊണ്ടുവരുന്നത് മെയിൻലി ദിയാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം കുസുമം, വദന, മോഹ, സുന്ദര, അത് മൂന്ന് പേരുടെ പാട്ട് ഒറ്റയ്ക്ക് പാടി. അൺബിലീവബിൾ ആയിട്ട് തോന്നി, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അത് ചെയ്തത്. ഇതിലെനിക്ക് ഒരുപാട് ഏരിയാസ് എന്താ പറഞ്ഞാൽ കൃത്യമാണ്.

0: നമ്മുടെ പാട്ട് ഭയങ്കര ടഫാണ്, ഇറ്റ്സ് വെരി ഹാർഡ് ടു സിംഗ്. അതിലത്തെ കർണാട്ടിക് ആ സ്വരമൊക്കെ പാടി, ഇത് എന്താ പാടി വെച്ചത്, അമേസിംഗ്. എനിക്കൊന്നും പറയാനില്ല, ഫോക്കസ് മിസ്സാവാതെ പാട്ട് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പാടി, വിച്ച് ഐ ലവ് സോ ഗുഡ്.
1: ഈ പാട്ടിന് എന്താണോ വേണ്ടത് അത് ഇവിടെ കറക്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്ത് കറക്റ്റ് ആയിട്ട് നന്നായിട്ട് പാടി.

0: ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിന്റെ ഈ കഴിഞ്ഞ സീസണിലെ വിജയിയായി പ്രഖ്യാപിച്ച ദിയ രജിത്, അച്ഛൻ രജിത് കുമാർ, അമ്മ ശ്രീവിദ്യ എന്നിവരുടെ അനുഭവങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇന്നത്തെ ജനകീയം ഇവിടെ പൂർണ്ണമാകുന്നു. ജനകീയം.
1: അച്ഛനെന്ന എത്ര സന്തോഷോ, ഹാള് കിട്ടിയ.
2: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
0: ആഘോഷങ്ങൾക്ക് മറ്റു കൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
2: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
0: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.
3: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
2: ആഹാ, അങ്ങനെ പറഞ്ഞ
1: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
2: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
4: മതി.
1: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
2: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
1: അതെന്താ?
2: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
0: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് പ്രവീൺ കുമാർ. പ്രധാന വാർത്തകൾ. 6 സംസ്ഥാനങ്ങളിൽ പുതിയ ഗവർണർമാരെ നിയമിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഓംപ്രകാശ് മാഥൂർ കേരള ഗവർണറാകും. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിനെ തമിഴ്നാട് ഗവർണറായും നിയമിച്ചു. ഇന്ത്യയുടെ ആതിഥേയത്വത്തിൽ ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. ക്യാൻസർ ചികിത്സാ മരുന്നുകളുടെ വ്യാപാര മാർജിൻ പരമാവധി വിൽപ്പന വിലയുടെ 30% കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ. ജമ്മുകശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ നുഴഞ്ഞുകയറ്റ ശ്രമത്തിനിടെ ലഷ്കർ ഇ തൊയ്ബ കമാൻഡർ ഉൾപ്പെടെ 4 ഭീകരർ കൊല്ലപ്പെട്ടു. ഇന്ന് കേരള സംസ്ഥാന കായിക ദിനം. ദിനാഘോഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഡെൻമാർക്ക് ഓപ്പൺ ബാഡ്മിന്റൺ

0: ആതിഥേയത്വം വഹിക്കുന്ന ആദ്യ ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ യോഗമാണിത്. ഭീകരവാദം ഉൾപ്പെടെയുള്ള സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്നതിലെ ബിംസ്റ്റെക് അംഗരാജ്യങ്ങളുടെ നിശ്ചയദാർഢ്യത്തിന്റെ പ്രതിഫലനമാണ് യോഗമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 2030 ഇന്ത്യയും യുകെയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയാക്കുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ത്യ യുകെ ജോയിന്റ് ഇക്കണോമിക് ആന്റ് ട്രേഡ് കമ്മിറ്റിയുടെ 16-ാമത് സമ്മേളനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ ജെറ്റ്കോ ബിസിനസ് പ്ലീനറിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ യുകെ സാമ്പത്തിക സഹകരണം ശക്തമാകുന്നതിലൂടെ ഇരു രാജ്യങ്ങളിലെയും വ്യവസായ മേഖലകൾക്ക് പുതിയ അവസരങ്ങൾ തുറന്നു നൽകാനാകുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. രാജ്യത്തെ കർഷകർക്ക് വരുമാന പിന്തുണ നൽകാൻ ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന പിഎം കിസാൻ സമ്മാൻ നിധിയെക്കുറിച്ചാണ് ആകാശവാണിയുടെ ജനസേവനമാണ് ദേശസേവനം പ്രത്യേക പരമ്പരയിൽ നിന്ന്. 2019 ഫെബ്രുവരിയിലാണ് പദ്ധതി ആരംഭിച്ചത്. പദ്ധതി പ്രകാരം അർഹരായ കർഷക കുടുംബങ്ങൾക്ക് പ്രതിവർഷം 6,000 രൂപയുടെ സാമ്പത്തിക സഹായം നൽകുന്നു. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് കർഷകർ നിർണായക പങ്ക് വഹിക്കുന്നതായി പ്രധാനമന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു.
1: देश जब आजादी के 100 वर्ष पूरा करेगा 2047 में 2047 में तब भारत की स्थिति क्या होगी ये तय करने में हमारी खेती हमारे किसानों की बहुत बड़ी भूमिका है. ये समय भारत की कृषि को एक ऐसी दिशा देने का है नए अवसरों का भरपूर लाभ उठा सकते.
0: 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനത്തിൽ നിന്ന് 2026 കേരളം മുതിർന്ന പൌരന്മാരുടെ പരിചരണവും അവകാശ സംരക്ഷണവും ബിൽ അവതരിപ്പിക്കും. ബിൽ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കണമെന്ന ഉപക്ഷേപവും സഭ പരിഗണിക്കും. കാര്യോപദേശക സമിതിയുടെ 3-ാമത്തെ റിപ്പോർട്ട് മുഖ്യമന്ത്രി സഭയിൽ സമർപ്പിക്കും. ചട്ടം 118 പ്രകാരമുള്ള 2 പ്രമേയങ്ങൾ ഇന്നലെ സഭ പാസാക്കിയിരുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം സുതാര്യമാക്കേണ്ടതിന്റെ ആവശ്യകത സംബന്ധിച്ച പ്രമേയവും രാഷ്ട്രപതിയുടെ പരിഗണനയിലിരിക്കുന്ന കേരള സ്വകാര്യ സർവകലാശാല ബിൽ 2025 മടക്കി നൽകാൻ ഗവർണർ മുഖേന അഭ്യർത്ഥിക്കുന്ന പ്രമേയവുമാണ് പാസാക്കിയത്. ദേശീയ ഏകതാ ദിനാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന മോട്ടോർ സൈക്കിൾ റാലിയിൽ കേരള പോലീസും പങ്കെടുക്കും. റാലിയുടെ ഫ്ളാഗ് ഓഫ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മവാർഷികമായ ഒക്ടോബർ 31 ദേശീയ ഏകതാ ദിനമായി ആഘോഷിക്കുന്നത്. ക്യാൻസർ ചികിത്സാ മരുന്നുകളുടെ വ്യാപാര മാർജിൻ പരമാവധി വിൽപ്പന വിലയുടെ 30% സുപ്രീംകോടതി അറിയിച്ച് കേന്ദ്ര സർക്കാർ. മരുന്നുകളുടെ പട്ടിക ഉടൻ വിജ്ഞാപനം ചെയ്യുമെന്നും സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പറഞ്ഞു. ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലെ വില നിർണയത്തിൽ സമഗ്രമായ പുനഃപരിശോധന വേണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ 2026 പരിശോധിക്കുന്ന സംയുക്ത പാർലമെന്ററി സമിതിയുടെ യോഗം ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്നു. ബില്ലിലെ വ്യവസ്ഥകൾ പരിശോധിച്ച് ശീതകാല സമ്മേളനത്തിന്റെ ആദ്യ ആഴ്ചയിലെ അവസാന ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സമിതിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. സമിതിക്ക് ലഭിച്ച അഭിപ്രായങ്ങൾ JPC വിശദമായി ചർച്ച ചെയ്യുമെന്ന് അധ്യക്ഷനായ BJP MP സഞ്ജയ് ജയ്സ്വാൾ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ന് അന്താരാഷ്ട്ര ദുരന്ത നിവാരണ ദിനം. അപകട സാധ്യതകളെക്കുറിച്ചുള്ള അവബോധം, പ്രതിരോധം, സമൂഹത്തിന്റെ അതിജീവനശേഷി എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി എല്ലാ വർഷവും ഒക്ടോബർ 13 ദിനാചരണം സംഘടിപ്പിക്കുന്നത്. ദുരന്ത പ്രതിരോധം വീടുകളിൽ നിന്ന് ആരംഭിക്കുന്നു എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ജമ്മുകശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ നുഴഞ്ഞുകയറ്റ ശ്രമത്തിനിടെ ലഷ്കർ ഇ തോയ്ബയുടെ ഒരു കമാൻഡർ ഉൾപ്പെടെ 4 ഭീകരർ കൊല്ലപ്പെട്ടു. നിയന്ത്രണ രേഖയ്ക്ക് സമീപം ലാൻഡ് മൈൻ സ്ഫോടനത്തിലാണ് ഭീകരർ കൊല്ലപ്പെട്ടത്. ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറാൻ ശ്രമിക്കുന്നവർ സ്ഥിരമായി ഉപയോഗിച്ചുവരുന്ന സത്വാൽ നാക്കി നങ്കി ടക്രി മേഖലയിലാണ് സ്ഫോടനം നടന്നത്. ഛത്തീസ്ഗഡിലെ സുക്മ ജില്ലയിൽ നക്സലേറ്റുകൾ ഒളിപ്പിച്ചുവച്ചിരുന്ന വൻ ആയുധശേഖരവും സ്ഫോടകവസ്തുക്കളും സുരക്ഷാസേന കണ്ടെടുത്തു. വനമേഖലയിൽ സംയുക്ത സേനാ വിഭാഗങ്ങൾ നടത്തിയ പരിശോധനയിലാണ് സ്ഫോടകവസ്തുക്കൾ പിടിച്ചെടുത്തത്. പോലീസ് സൂപ്രണ്ട് മയങ്ക് ഗുർജർ, അഡീഷണൽ സൂപ്രണ്ട് രോഹിത് ഷാ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. ട്രെയിനിൽ മറ്റ് യാത്രക്കാർക്ക് ശല്യമായ രീതിയിൽ ഫോൺ ഉപയോഗിക്കുന്നത് സംബന്ധിച്ച് പരാതികൾ വന്നാൽ ഉടൻ നടപടി സ്വീകരിക്കുമെന്ന് റെയിൽവേ അധികൃതർ. BNSലെ വിവിധ വകുപ്പുകൾ അനുസരിച്ചുള്ള നടപടികൾ കൈക്കൊള്ളുമെന്ന് അധികൃതർ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി.
3: ട്രെയിനിലെ മറ്റ് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലും സ്വകാര്യത ലംഘിക്കുന്ന രീതിയിലും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിന് എതിരെയുള്ള നീക്കങ്ങൾ തുടർന്നു വരികയാണെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു. വീഡിയോ കാണുന്നതിനും പാട്ട് കേൾക്കുന്നതിനും ഹെഡ്ഫോൺ ഉപയോഗിക്കണം. ബുദ്ധിമുട്ടുണ്ടായാൽ യാത്രക്കാർക്ക് എപ്പോൾ വേണമെങ്കിലും പരാതിപ്പെടാമെന്നും ഉടൻ നടപടിയുണ്ടാകുമെന്നും

0: റെയിൽവേ വൃത്തങ്ങൾ ആകാശവാണിയോട് പറഞ്ഞു. ആദ്യ തവണ 1000 രൂപയായിരിക്കും പിഴ. ആവർത്തിച്ചാൽ 6 മാസം വരെ തടവ് ശിക്ഷയും ലഭിക്കാം.
1: ഇന്ന് സംസ്ഥാന കായിക ദിനം. ജി വി രാജയുടെ ജന്മദിനമായ ഒക്ടോബർ 13 കായിക ദിനമായി ആചരിക്കുന്നത്. കേരള കായിക ദിനാഘോഷം കേരള സ്പോർട്സ് നെറ്റ് 2026 മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യും. കോമൺവെൽത്ത് ഗെയിംസ് ഉൾപ്പെടെയുള്ള വിവിധ മത്സരങ്ങളിൽ മെഡൽ നേടിയ കായിക താരങ്ങളെ ചടങ്ങിൽ ആദരിക്കും. ഡെൻമാർക്ക് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിന് ഇന്ന് തുടക്കമാകും. ഇന്ത്യയുടെ തൻവി ശർമ്മ ഇന്ന് ജപ്പാന്റെ നറ്റ്സുഗി നിഡേറയെ നേരിടും. പുരുഷ വിഭാഗത്തിൽ ലക്ഷ്യ സെന്നും മുൻ ലോക 1 നമ്പർ താരം കിഡംബി ശ്രീകാന്തും കളത്തിലിറങ്ങും. അഷ്മിത ചാലിഹ, ദേവിക സിഹാഗ്, ഉന്നതി ഹൂഡ എന്നിവർ നാളെ മത്സരത്തിനിറങ്ങും. കേരളത്തിൽ തുലാവർഷം ഉടനെത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ മാസം 16 വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇടിമിന്നലിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ജമ്മുകശ്മീരിൽ അടുത്ത ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉയർന്ന മലനിരകളിൽ ഹിമപാതത്തിനും സാധ്യതയുണ്ട്. ഉയർന്ന പ്രദേശങ്ങളിലൂടെയും മലനിരകളിലൂടെയും യാത്ര ചെയ്യുന്നവർ ജാഗ്രത പാലിക്കാനും നിർദ്ദേശമുണ്ട്. ഇന്ത്യയുടെയും ഇറാന്റെയും ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥർ തമ്മിൽ ഇന്നലെ ചർച്ച നടത്തിയതായി ന്യൂഡൽഹിയിലെ ഇറാനിയൻ എംബസി. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറി മൊഹ്സെൻ റസായിയുമായാണ് ടെലിഫോൺ സംഭാഷണം നടത്തിയത്. വിവിധ പ്രാദേശിക ആഗോള വിഷയങ്ങൾ ചർച്ചയായി. മഹാരാഷ്ട്രയിലെയും കർണാടകയിലെയും കരിമ്പ് കർഷകരുടെ പരാതികൾ പരിഹരിക്കുന്നതിനായി 1 ആഴ്ചയ്ക്കുള്ളിൽ ഉന്നതതല സമിതി രൂപീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനും കേന്ദ്ര ഉപഭോക്തൃകാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷിയും കർഷക പ്രതിനിധി സംഘങ്ങളുമായി ന്യൂഡൽഹി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. കരിമ്പ് കർഷകർ നേരിടുന്ന വിവിധ വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്യും. ഔദ്യോഗിക എക്സ് പേജിലൂടെ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിനെതിരെ പോസ്റ്റിട്ട വ്യക്തിയെ ചുമതലയിൽ നിന്ന് നീക്കിയതായി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അറിയിച്ചു. ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു പോസ്റ്റ് വന്നതെന്ന് KPCC പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്ത് അപ്രന്റീസ് ട്രെയിനികളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നാളെ പ്രൈം മിനിസ്റ്റേഴ്സ് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് മേള സംഘടിപ്പിക്കും. ഇടുക്കി ജില്ലയിലെ അപ്രന്റീസ്ഷിപ്പ് മേള രാവിലെ 9 കട്ടപ്പന ഗവൺമെന്റ് ITIയിൽ വെച്ച് നടക്കും. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ apprenticeshipindia.gov.in പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കാർബൺ വിപണികൾ, യൂറോപ്യൻ യൂണിയന്റെ കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം എന്നിവയുമായി ബന്ധപ്പെട്ട സഹകരണം ശക്തിപ്പെടുത്താൻ ഇന്ത്യയും യൂറോപ്യൻ കമ്മീഷനും തമ്മിൽ ധാരണയായി. ന്യൂഡൽഹിയിൽ ഊർജ്ജ മന്ത്രാലയ സെക്രട്ടറി പങ്കജ് അഗർവാളും ടാക്സേഷൻ ആന്റ് കസ്റ്റംസ് യൂണിയൻ ഡയറക്ടർ ജനറൽ ജെറാസിമോസ് തോമസും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. പ്രധാന വാർത്തകൾ വീണ്ടും. 6 സംസ്ഥാനങ്ങളിൽ പുതിയ ഗവർണർമാരെ നിയമിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഓംപ്രകാശ് മാഥൂർ കേരള ഗവർണറാകും. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിനെ തമിഴ്നാട് ഗവർണറായും നിയമിച്ചു. ഇന്ത്യയുടെ ആതിഥേയത്വത്തിൽ ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. ക്യാൻസർ ചികിത്സാ മരുന്നുകളുടെ വ്യാപാര മാർജിൻ പരമാവധി വിൽപ്പന വിലയുടെ 30% കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ. ജമ്മുകശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ നുഴഞ്ഞുകയറ്റ ശ്രമത്തിനിടെ ലഷ്കർ ഇ തൊയ്ബ കമാൻഡർ ഉൾപ്പെടെ 4 ഭീകരർ കൊല്ലപ്പെട്ടു. ഇന്ന് കേരള സംസ്ഥാന കായിക ദിനം. ദിനാഘോഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഡെൻമാർക്ക് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിന് ഇന്ന് തുടക്കം. ഇന്ത്യയുടെ തൻവി ശർമ്മ ഇന്ന് ജപ്പാൻ താരത്തെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ വായനശാല.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വായനശാലയിലേക്ക് സ്വാഗതം. ഇന്ന് മാധവിക്കുട്ടിയുടെ കാളവണ്ടികൾ എന്ന കഥയുടെ ശബ്ദാവിഷ്കാരം.
2: എന്നെ ഇവിടേക്ക് കൊണ്ടുവരേണ്ടിയിരുന്നില്ല, അവൾ അത് പറഞ്ഞില്ല. പക്ഷേ അവളുടെ കണ്ണുകളിലും വിരൽത്തുമ്പുകളിലും നടത്തത്തിലുമെല്ലാം ആ വാചകം പറ്റി നിന്നിരുന്നു. അയാളത് കാണിക്കാതിരിക്കാൻ ശ്രമിച്ചു. വർത്തമാന കടലാസിന്റെ പിന്നിൽ ഒളിച്ചുകൊണ്ട് അയാൾ ശാന്തതയുള്ള ഒരു സ്വരത്തിൽ പറഞ്ഞു,
3: മദ്രാസിൽ ഇന്നലെ നല്ല മഴ പെയ്തു അത്രേ.
2: അയാൾ കടലാസ് മാറ്റിവെച്ച് അവളെ നോക്കി. തൂണും ചാരി നിന്ന് അങ്ങകലെ കാണുന്ന തെരുവിലേക്ക് നോക്കുകയായിരുന്നു അവൾ. ഉച്ചവെയിലിൽ തെളിയുന്ന തടാകങ്ങളെ പോലെയായിരുന്നു അവളുടെ കണ്ണുകൾ. വീണ്ടും അവൾ കരയാൻ പുറപ്പെടുകയാണോ എന്ന് അയാൾ സംശയിച്ചു.
3: മാധവിക്കുട്ടി ചായ കുടിക്കാറില്ലേ?
2: അവൾ അഴിയാൻ തുടങ്ങിയിരുന്ന തലമുടി ഇടത്തെ കൈയിന്മേൽ ചുറ്റിത്തിരിച്ച് കെട്ടിയിട്ട് സാവധാനം നടന്ന് അകത്തേക്ക് പോയി. അവളുടെ തലയിൽ നിന്ന് നരച്ച തലനാരിഴ പറന്ന് അയാളുടെ ചാരുകസേലമേൽ ചെന്ന് വീണു. അയാൾ

0: അതെടുത്തു മാറ്റിയില്ല. തലേന്നാൾ അലമാരകൾ തുറന്ന് സാമാനങ്ങൾ ഒതുക്കുമ്പോൾ അവൾ പല കുപ്പികളും എടുത്ത് പുറത്തുവെച്ചു. തലമുടി വീണ്ടും കറുപ്പിക്കുവാൻ അവൾ ഉപയോഗിച്ചിരുന്ന ചായം, മുഖത്ത് തണുപ്പുകാലത്ത് തേച്ചിരുന്ന കുഴമ്പുകൾ, വാസനദ്രവ്യങ്ങൾ,
1: ഇതൊക്കെ എന്തിനാണ് കളയുന്നത്?
0: അയാൾ ചോദിച്ചു. അവൾ തൂവൽ ചൂലുകൊണ്ട് പൊടി തട്ടുന്നതിനിടയിൽ തലയുയർത്താതെ പറഞ്ഞു,
2: ഇനി എനിക്കിതൊന്നും ആവശ്യമില്ല, ഇതൊന്നും തേക്കേണ്ട പ്രായമല്ല ഇപ്പോൾ.
0: അയാൾ ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവളുടെ കണ്ണുകൾ കണ്ടപ്പോൾ അയാൾക്ക് ചിരിക്കാൻ കഴിഞ്ഞില്ല. അവൾ ഇടയ്ക്കെങ്കിലും പൊട്ടിക്കരഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അയാൾ ആലോചിച്ചു. എന്നാൽ തനിക്ക് അവളോട് ചോദിക്കാമായിരുന്നു.
1: എന്താണ് മാധവിക്കുട്ടി, നിനക്കിത്ര വ്യസനം?
0: അവൾ മറുപടി പറഞ്ഞില്ലെങ്കിൽ തന്നെ തനിക്കത് മനസ്സിലാവും. തപാൽ ശിപ്പായി കത്തുകളും മറ്റും കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെച്ചു. നീലവക്കുകളുള്ള ലക്കോട്ട് മനോഹറിൻ്റെയായിരുന്നു. സാധാരണയായി തൻ്റെ മക്കൾ അമ്മയുടെ മേൽവിലാസത്തിൽ മാത്രമാണ് കത്തുകൾ അയക്കാറുള്ളത്. പക്ഷേ മനോഹർ തൻ്റെ വിലാസം എഴുതിയിരിക്കുന്നത് കണ്ടപ്പോൾ അയാളത് തുറന്നു. ക്ഷേമത്തിനെപ്പറ്റിയും കാലാവസ്ഥയെപ്പറ്റിയും മറ്റുമുള്ള ആദ്യത്തെ മര്യാദ വാക്കുകൾക്ക് ശേഷം മനോഹർ എഴുതിയിരുന്നു,
3: ലില്ലിക്ക് അല്പം വിശ്രമം വേണമെന്ന് തോന്നുന്നു. അവളുടെ ദേഹം പിന്നെ പിന്നെ മെലിയുകയാണ്. മാത്രമല്ല എപ്പോഴും കരച്ചിൽ തന്നെ. ഞാൻ ജോലി കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ അവൾക്ക് എന്തെങ്കിലും ആവലാതി ഉണ്ടാവും. ഞാൻ ഇപ്പോഴും അവളുടെ കണ്ണിൽ തെറ്റുകാരനാണ്. അവളെ സ്നേഹിക്കുന്നില്ല, കുട്ടിയെപ്പോലും സ്നേഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു തുടങ്ങും. എൻ്റെ ക്ഷമ അവസാനിച്ചു തുടങ്ങി. ഇതൊക്കെ ഞാൻ അച്ഛൻ എഴുതുന്നത് എനിക്കെന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെയാണ്. ലില്ലിയുടെ ഈ സ്ഥിതി ഇങ്ങനെ നീണ്ടു നിന്നാൽ എനിക്ക് ജോലിയെടുക്കാൻ കൂടി സാധിക്കാതെ വരും എന്ന് തോന്നുന്നു. രാത്രി ഉറക്കമില്ലാതെ കഴിയേണ്ടി വരുമ്പോഴത്തെ സ്ഥിതി ഒന്ന് ആലോചിച്ചു നോക്കൂ. കുറച്ച് ദിവസത്തിന് അവളെ അവളുടെ അമ്മയുടെ അടുത്തേക്ക് അയച്ചാലോ എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രസവത്തിന് ശേഷം അവളുടെ ഞരമ്പുകൾ ആകെ കേടു വന്നിരിക്കുന്നു. ഓഫീസിൽ വെച്ച് ഞാനൊരു രഹസ്യം കേട്ടു. എണ്ണക്കമ്പനിക്കാർക്ക് ദക്ഷിണേന്ത്യയിൽ ഒരു ബ്രാഞ്ച് തുറക്കുവാനുള്ള ഉദ്ദേശമുണ്ടത്രേ ഗവൺമെന്റിന്.
0: അയാൾ കത്തുമടക്കി കുപ്പായത്തിന്റെ കീശയിലിട്ടു. അതിന്റെ ലെക്കോട്ടെടുത്ത് ചുരുട്ടി മുറ്റത്തേക്ക് മെറിഞ്ഞു. ബാക്കിയുള്ള മൂന്ന് കത്തുകളും മാധവിക്കുട്ടിക്കാണ്. അയാൾ അവയെടുത്ത് അകത്തേക്ക് നടന്നു. അകത്ത് മേശയ്ക്കരികി നിന്നുകൊണ്ട് അവൾ ചായ അരിപ്പയിൽ കൂടി കപ്പിലേക്ക് ഒഴിക്കുകയാണ്. ആ മുറിയിലെ മങ്ങിയ വെളിച്ചത്തിൽ അവളുടെ കാതുകളിലെ വൈരക്കമ്മലുകൾ വെള്ളത്തുള്ളികളായിരുന്നു. അയാൾ അവളുടെ ഉരുണ്ട കൈത്തണ്ടകളും നരച്ചു തുടങ്ങിയ മുടിച്ചുരുളുകളും തലകുനിച്ചുള്ള ആ നിൽപ്പും കുറച്ചു നേരം നോക്കിക്കൊണ്ടു നിന്നു. അവൾ തല ഉയർത്തി,
2: കത്തുകളുണ്ടോ?
0: എന്നിട്ട് പുതച്ച മുണ്ടിൻ്റെ അറ്റം കൊണ്ട് വിരലുകൾ തുടച്ച് കത്തുകളെടുത്തു. അതിലൊന്ന് ലില്ലിയുടേതായിരുന്നതുകൊണ്ട് അയാൾ എഴുത്തുകൾ വായിക്കുമ്പോഴത്തെ അവളുടെ മുഖഭാവം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അവൾ പുരികങ്ങൾ ഉയർത്തി. വീണ്ടും യാതൊരു ഭാവഭേദവും കൂടാതെ വായന തുടർന്നു.
1: ആരുടെയാണ്? ലില്ലിയുടെയാണോ? എന്താണ് വിശേഷങ്ങൾ? കുട്ടിയുടെ വർത്തമാനം എഴുതിയിട്ടില്ലേ?
2: പല്ലുവരാനുള്ള ഭാവമുണ്ടത്രേ. ശാഠ്യവും നല്ലപോലെ തുടങ്ങിയിരിക്കുന്നു. എന്താണ് കൊടുക്കേണ്ടതെന്നും മറ്റും വലിയ ശങ്കകളാണ് ലില്ലിക്ക്. ഗോതമ്പ് കൊടുക്കാൻ ചിലർ പറയുന്നുണ്ട്, ഗ്ലാക്സോ മാറ്റണോ എന്നൊക്കെ ഒരു കൂട്ടം ചോദ്യങ്ങൾ.
0: അവൾ ആ കത്ത് മടക്കി മേശവിരിയുടെ അടിയിൽ ഒളിപ്പിച്ചു. സാധാരണയായി അവൾ എല്ലാ കത്തുകളും അയാൾക്ക് വായിക്കാൻ നീട്ടാറുണ്ടായിരുന്നു. പക്ഷേ അയാളൊന്നും ചോദിച്ചില്ല. അവൾ മറ്റു കത്തുകൾ പൊളിച്ചതേയില്ല.
1: എന്താണ് കത്തുകൾ പൊളിക്കാത്തത്?
2: അത് മഹിളാ സമാജക്കാരുടെ വർത്തമാനങ്ങളാവും, അതൊന്നും വായിക്കാൻ വലിയ തിരക്കില്ല.
0: എന്നിട്ട് അവൾ ചിരിച്ചു. അവളുടെ കണ്ണുകളിലെ വ്യസനച്ഛായ നീങ്ങി. പക്ഷേ ആ ചിരിയും ധൃതി പിടിച്ചുള്ള സംസാരവും എല്ലാം തന്നെ അവൾ എന്തോ അയാളിൽ നിന്ന് മറയ്ക്കാൻ ശ്രമിക്കുന്നുവെന്ന് വെളിപ്പെടുത്തി. അയാൾ ചായ കുടിച്ചെഴുന്നേറ്റു, തൻ്റെ വായനാമുറിയിലേക്ക് പോയി. അവിടെ വാതിലിനു മുകളിൽ പിച്ചളക്കൂട്ടിൽ അയാളുടെ അമ്മയുടെ ഒരു ചായപ്പടം തൂക്കിയിരുന്നു. പണ്ടൊരിക്കൽ ക്യാമറയുമായി അലയുന്ന ഒരു ഫോട്ടോഗ്രാഫർ ആ ഗ്രാമത്തിൽ വന്നപ്പോൾ ഒന്നര ഉറുപ്പികയ്ക്ക് എടുത്തുകൊടുത്ത ഒരു പടത്തിൻ്റെ എൻലാർജ്മെൻ്റായിരുന്നു അത്. തോക്കിനു മുൻപിൽ ചൂളുന്ന ഒരു വന്യമൃഗത്തിൻ്റെ നോട്ടത്തോടെ ഒരു മധ്യവയസ്ക കസേരയിലിരിക്കുകയാണ്. തലമുടി നിരുകയിൽ കെട്ടിവെച്ചിരിക്കുന്നു. ഞരമ്പുകൾ പൊന്തി നിൽക്കുന്ന വലിയ കൈകൾ പരിഭ്രമത്തോടെ മടിയിൽ വിശ്രമിക്കുന്നു. കാലടികൾ താഴെ പൂഴിമണ്ണിൽ അമർന്നിരിക്കുന്നു. മുണ്ടുകൾ കഞ്ഞിപ്പശ കൊണ്ട് വെറുങ്ങലിച്ചിരിക്കുന്നു. അയാൾ വളരെ നേരം ആ ചിത്രം നോക്കിക്കൊണ്ട് ചാരുകസേരയിൽ കിടന്നു. ഇതിനു മാത്രമാണോ അമ്മ ജീവിച്ചത്? അയാൾ ആലോചിച്ചു. മകന്റെ പരിഷ്കൃത രീതിയിൽ പണിത വീടിൻ്റെ വായനാമുറിയിൽ ഒരു പിച്ചളക്കൂട്ടിൽ നിശ്ചലയായി വിശ്രമിക്കുവാൻ എത്ര മറക്കുവാൻ ശ്രമിച്ചാലും വീണ്ടും ഓർമ്മയിലേക്ക് വഴുതുന്ന പല നിമിഷങ്ങളും അയാളുടെ മുന്നിൽ വന്നെത്തി. ആ ജനൽവാതിലുകളിൽ സ്വർണക്കുത്തുകളുള്ള തിരശീലകൾ തൂങ്ങിയിരിക്കുന്നു. ചുമരുകൾ ഇളം പച്ചയായിരുന്നു. എന്നിട്ടും അയാളുടെ കണ്ണുകളുടെ മുൻപിൽ ഉയർന്നത് ഒരു ഓലപ്പുരയായിരുന്നു.

0: അതിൻ്റെ ജനലുകളിൽ ചെറിയ മരയഴികളുണ്ടായിരുന്നു. അതിൻ്റെ നിലത്തിന് ചാണകത്തിൻ്റെ മണമുണ്ട്. തലമുടി നെറുകയിൽ കെട്ടിയ ഒരു സ്ത്രീ പറയുകയാണ്,
1: ഇനി നീ വരുമ്പോഴേക്കും ഞാൻ മരിച്ചിട്ടുണ്ടാകും.
0: ചുവന്ന ഞരമ്പുകളുള്ള രണ്ടു കണ്ണുകളിൽ നിന്ന് വെള്ളത്തുള്ളികൾ അടർന്നു വീഴുകയാണ്. വെറ്റിലക്കര പിടിപ്പിച്ച ചുണ്ടുകൾ വിറയ്ക്കുകയാണ്. മരിച്ചിട്ടില്ലെങ്കിൽ തന്നെ എന്താണുണ്ടാവുക? ഈ പുതിയ വീട്ടിൽ തിരശീലകളും വെള്ളിപ്പാത്രങ്ങളും തടിച്ച സോഫകളും അമേരിക്കൻ മാസികകളും മറ്റും നിറച്ചു വച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ യാതൊരു ഇണങ്ങിച്ചേരലും കൂടാതെ ഒരു മൂലയിൽ ഒരു പായ വിരിച്ച് അമ്മ കിടക്കുന്നുണ്ടാകും. അതായിരിക്കുമോ അമ്മ ഉദ്ദേശിച്ച നല്ല കാലം?
1: എനിക്ക് നല്ല കാലം വരാതിരിക്കില്ല. നീ വലുതായി വളരെ മുതലുണ്ടാക്കി.
0: എന്തായിരുന്നു ആ വാക്കുകൾ? അയാൾ ഓർമ്മകൾ ചീകി നോക്കി. എല്ലാം തന്നെ മറയുകയാണോ? എല്ലാം തന്നെ അറ്റം കാണാത്ത ആ മൂടലിൽ മായുകയാണോ? പുരകെട്ടിൻ്റെ ദിവസം നിലത്ത് കൊഴിയുന്ന എട്ടുകാലികൾ, അമ്പലക്കുളത്തിൻ്റെ ചുറ്റും വളർന്നു നിന്ന തെച്ചിപ്പൂക്കൾ, സന്ധ്യാനേരത്ത് നാമം ചൊല്ലിക്കൊണ്ട് ഒരു ഓലപ്പുരയുടെ തിണ്ണമേലിരുന്ന് പടിക്കലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന അമ്മ, യാഥാർത്ഥ്യങ്ങളെ മറച്ച് തെല്ലട ഒരു കുട്ടിയുടെ ആകാശക്കോട്ടകൾക്ക് പശ്ചാത്തലം കൊടുത്ത ഇരുണ്ട രാത്രികൾ, എല്ലാം തന്നെ നേർത്തില്ലാതാവുകയാണോ? അയാൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ഇളം മഞ്ഞപ്പൂക്കൾ വളർന്നു നിൽക്കുന്ന ആ സ്ഥലത്ത് പണ്ട് ഒരു തൊഴുത്തായിരുന്നു. സ്നേഹിക്കപ്പെട്ട ഒരു പശു മരിച്ചുപോയി. സ്നേഹിക്കപ്പെട്ട ഒരു വീട് തകർന്നു വീണു. സ്നേഹിക്കപ്പെട്ട ഒരമ്മയും മറഞ്ഞുപോയി. എന്നിട്ടും മനുഷ്യൻ ഓരോ വസ്തുക്കൾക്ക് വേണ്ടി മോഹിക്കുന്നു. അയാൾ ആലോചിച്ചു. ഫലപുഷ്ടിയുള്ള ഒരു പറമ്പ് കണ്ടപ്പോൾ അത് വാങ്ങിച്ച് സ്വന്തമാക്കി. അതെനിക്ക് വേണം, അതെനിക്ക് വേണം. തനിക്ക് എന്നും ആ വിചാരമേ ഉണ്ടായിട്ടുള്ളൂ. ഈ പളുങ്കുകോട്ടി എൻ്റെതാണ്, ഈ കറുത്ത കരമുണ്ട് എൻ്റെതാണ്, ഈ സുന്ദരിയായ ഭാര്യ എൻ്റെതാണ്, ഈ വലിയ ഉദ്യോഗം എൻ്റെതാണ്, വീടെൻ്റെതാണ്. അങ്ങനെ സ്വത്തുക്കൾ വർദ്ധിച്ചു വന്നു. പക്ഷേ ഏതെങ്കിലും ഒന്നിടത്ത് തികഞ്ഞ വിശ്വാസത്തോടെ തനിക്ക് പറയാൻ കഴിയുമോ ഇതെന്റെ സ്വന്തമാണെന്ന്? കാമുകി കാമുകന്മാർ മരിച്ചു പോകുന്നു. അവർ എത്ര തവണ അന്യോന്യം പറഞ്ഞിരിക്കും ഞാൻ നിന്റേതാണ്. തൻ്റെ സ്വന്തമായാൽ മാത്രമേ ഒന്നിനെ മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയൂ എന്നായിരിക്കുമോ വാസ്തവം? മനോഹർ തൻ്റെ മകനല്ലെങ്കിൽ തനിക്കവനെ സ്നേഹിക്കുവാൻ കഴിയുമായിരുന്നോ? ഉയരം കുറഞ്ഞ് ചുമലുകൾ കനത്ത ഒരു ചെറുപ്പക്കാരൻ, ഇടത്തെ കവിളിന്മേൽ ഒരു കറുത്ത പുള്ളി, തടിച്ച കണ്ണടകളുടെ ലോകത്തെ തെല്ലൊരു അവജ്ഞയോടെ നോക്കുന്ന ചെറിയ കണ്ണുകൾ, അമർത്തി വെക്കുന്ന കാൽവെപ്പുകൾ, ഒരു വലിയ മാത്ര ആത്മവിശ്വാസം, കുടിച്ചു കഴിഞ്ഞ ആ തുറന്ന സ്വരം. ആ ചെറുപ്പക്കാരൻ തൻ്റെ മകനല്ലായിരുന്നുവെങ്കിൽ താൻ അയാളെ ഇഷ്ടപ്പെടുമോ? വളരെ മൃദുല സ്വഭാവമുള്ള ഒരു ഭാര്യയിൽ നിന്ന് എന്തോ തെറ്റിദ്ധാരണകളാൽ അകലുന്ന ആ തൻ്റെടമില്ലാതെ ചെറുപ്പക്കാരനോട് താൻ പറയുമായിരിക്കും,
2: മനോഹർ, നിങ്ങളൊരു വിഡ്ഢിയാണ്. നിങ്ങൾ ഉദ്യാനത്തെ മാത്രം വിചാരിച്ച് നിങ്ങളുടെ ജീവിതം താറുമാറാക്കുകയാണ്. നിങ്ങൾ വീട്ടിലേക്ക് വൈകുന്നേരം കൃത്യസമയത്ത് മടങ്ങിയെത്തിയിട്ട് എത്ര കാലമായി? നിങ്ങളുടെ ഭാര്യയെ സിനിമയ്ക്ക് വിളിച്ചിട്ട് എത്ര കാലമായി? സ്നേഹത്തിൻ്റെ വല്ല ചെറിയ അംശമെങ്കിലും അവൾക്ക് കൊടുക്കാതെ അവളെ നിങ്ങൾ എന്തിനാണ് ഇത്ര വ്യസനിപ്പിക്കുന്നത്?
0: പക്ഷേ മനോഹർ തൻ്റെ മകനാണ്. യുക്തിവാദങ്ങളും തത്വചിന്തകളും സ്വന്തം മക്കളുടെ മുൻപിലേക്ക് നീട്ടുവാൻ തനിക്കെന്നും കഴിഞ്ഞിട്ടില്ല. വളരെ ചൈതന്യമുള്ള ഒരു ചെറുപ്പക്കാരൻ തൻ്റെ മകളെ വിവാഹം ചെയ്യാനൊരുങ്ങിയിരുന്നു. പഠിപ്പും പ്രാപ്തിയും ആകർഷണ ശക്തിയും വളരെ നല്ല ഭാവിയും ഒരു ഉദ്യോഗവുമെല്ലാമുള്ള ഒരാൾ, എന്നിട്ടും അത് നടത്താൻ തനിക്ക് സാധിച്ചില്ല. മകൾ കരഞ്ഞു. തൻ്റെ മകളെ പ്രേമിക്കുന്നുവെന്ന ഒരൊറ്റ ഗുണം മാത്രമുള്ള സുന്ദര വിട്ടിക്ക് അവളെ വിവാഹം ചെയ്തു കൊടുക്കേണ്ടി വന്നു. മാധവിക്കുട്ടിയും പ്രേമത്തിൽ വിശ്വസിച്ചിട്ടല്ല. എങ്കിലും മകൾ പറയുന്നത് പോലെ ആത്മഹത്യ ചെയ്താലോ എന്ന് പേടിച്ച് അവളും വഴങ്ങി. തൻ്റെ ജാമാതാവിനെ വേണ്ടയിടത്തേക്കെല്ലാം അയച്ച് മിനുസപ്പെടുത്തി വളർത്തിക്കൊണ്ടുവരാൻ തന്നെ കുറച്ചു കാലം പിടിച്ചു. എന്നിട്ടും മകൾ തൻ്റെ അടുക്കൽ വന്ന് പലപ്പോഴും പറഞ്ഞു, അച്ഛാ, ഞാൻ ഇനി മടങ്ങിപ്പോവില്ല. എൻ്റെ ഇഷ്ടത്തിന് നേരെ വിപരീതമാണ് മോഹൻ്റെ പ്രവൃത്തികളെല്ലാം. ഞാൻ എത്ര തവണ പറഞ്ഞാലും അപ്പോഴെല്ലാം അവളെ ആശ്വസിപ്പിക്കും. രണ്ടു മൂന്ന് മാസങ്ങൾക്ക് ശേഷം അവൾ തൻ്റെ കുട്ടികളെയും കൊണ്ട് ഭർത്താവിൻ്റെ അടുത്തേക്ക് മടങ്ങും. പിന്നെ വളരെ ദിവസങ്ങൾ താൻ അവളുടെ പരുത്ത സ്വരത്തിലുള്ള ആവലാതികളും തൻ്റെ പേരക്കുട്ടികളുടെ ചിരികളും കേട്ടുകൊണ്ടേയിരിക്കും. പിന്നെ പിന്നെ അവളുടെ ആവലാതികൾ നിലച്ചു. മോഹൻ ഉദ്യോഗത്തിൽ ഉയർന്നു. അവരുടെ കാറ് പുത്തനായി. അവരുടെ വീട്ടിൽ മേലുദ്യോഗസ്ഥന്മാർക്ക് വേണ്ടിയുള്ള സൽക്കാരങ്ങൾ നടന്നു. അവരുടെ കുട്ടികൾ പട്ടണത്തിലെ മികച്ച ഇംഗ്ലീഷ് സ്കൂളുകളിലേക്ക് പോയി തുടങ്ങി. ലിപ്സ്റ്റിക് തേച്ച ചുണ്ടുകൾക്കിടയിലൂടെ തൻ്റെ മകൾ പറഞ്ഞു, അച്ഛാ, ഞങ്ങൾക്കിപ്പോൾ നല്ല കാലമാണ്. അവളും ഭർത്താവും അടുത്തടുത്തിരുന്നു കൊണ്ട് സംതൃപ്തിയോടെ

0: തന്നെ നോക്കി ചിരിച്ചു. ആ ചിരി അവർക്കും തനിക്കുമിടയിൽ ഒരു തിരശീലയെന്ന പോലെ വന്നു വീണു. അതിനുശേഷം പലപ്പോഴും രാത്രിയിൽ അടുത്ത കട്ടിലിൽ കിടന്ന് മാധവിക്കുട്ടി ഉറങ്ങുമ്പോൾ താൻ ആ ചിരിയെപ്പറ്റി ഓർക്കും. ആ ചിരി തൻ്റെ മകളുടെ വളർച്ചയുടെ ഒന്നാമത്തെ ലക്ഷ്യമായിരുന്നു. അത് പലതിൻ്റെയും ഒരു മരണമായിരുന്നു. ആ കണ്ണുകളിൽ എല്ലായ്പ്പോഴും വെട്ടിത്തിളങ്ങിയിരുന്ന അതൃപ്തി മറഞ്ഞുപോയി. അവളുടെ സ്വരം കൂടുതൽ മൃദുവായി. എപ്പോഴും വേലക്കാരോട് കലഹിച്ചിരുന്ന അവൾ അവർക്ക് പ്രിയപ്പെട്ടവളായി മാറി. അവളുടെ സൗന്ദര്യം കൂടി വർദ്ധിച്ചു വന്നു. എന്നിട്ടും താൻ തന്നെത്താൻ ചോദിച്ചു,
1: അവൾ എന്തിനാണ് മാറിയത്? ഒരിക്കലെങ്കിലും അവൾ പണ്ടത്തെപ്പറ്റി തൻ്റെ അടുത്ത് വന്ന് ആവലാതിപ്പെട്ടിരുന്നുവെങ്കിൽ, ഒരിക്കലെങ്കിലും കരച്ചിൽ തുളുമ്പുന്ന സ്വരത്തിൽ അവൾ എന്നോട് അച്ഛാ ഞാൻ ഇവിടെ നിന്ന് പോവില്ല എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ തനിക്ക് അവൾക്ക് തന്നോടുള്ള സ്നേഹത്തിൽ വിശ്വസിക്കാമായിരുന്നു.
0: ഒരിക്കൽ താൻ അവളെ ശകാരിച്ചത് അയാൾക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. അവൾ തൻ്റെ ഒരു പഴയ ഉടുപ്പെടുത്ത് കത്തിരി കൊണ്ട് മുറിച്ച് കഷ്ണങ്ങളാക്കുകയായിരുന്നു.
1: എന്താണ് ഈ കാട്ടിക്കൂട്ടുന്നത്? ഇനി ഞാൻ ഒരൊറ്റ കുപ്പായം തുന്നിച്ചു തരില്ല, വെറുതെ നശിപ്പിക്കുകയാണോ?
0: അവൾ മുഖമുയർത്തി. ഇളം ചുവപ്പ് നിറത്തിലുള്ള പട്ടുതുണ്ടങ്ങൾ അവളുടെ ചുറ്റും ചിതറിക്കിടന്നിരുന്നു. അച്ഛാ, ഇതെനിക്ക് പാകമല്ലാതായിരിക്കുന്നു, വളരെ ചെറുതായി കഴിഞ്ഞു. ഇനി എന്താണിതുകൊണ്ട് ഉപയോഗം? അവൾ എന്നും തന്നെ പോലെ ആയിരുന്നില്ല. പുതിയ ഉടുപ്പുകൾ കിട്ടുമ്പോൾ വളരെ കാലം താൻ ഇഷ്ടപ്പെട്ട പഴയവ കീറിക്കളയുവാൻ അവൾ മടിച്ചില്ല. അവൾ വളർത്തിയിരുന്ന നായ്ക്കുട്ടി അവളുടെ കൈത്തണ്ടമേൽ എന്തോ കാരണവശാൽ ഒരിക്കൽ കടിച്ചപ്പോൾ അവളതിനെ ഉപേക്ഷിച്ചു. കാലം വസ്തുക്കൾക്ക് കൊടുക്കുന്ന പ്രാധാന്യത്തിൽ അവൾ വിശ്വസിച്ചില്ല. അയാൾ വിശ്വസിച്ചു, പക്ഷേ ഇല്ലെന്ന് നടിച്ചു. അവളുടെ ആ ഹൃദയമില്ലായ്മ, ആ വിരലുകളിൽ കാണുന്ന കാഠിന്യം ഒരു നാട്യമായിരുന്നില്ല. അച്ഛാ, ഈ തള്ളയെ പറഞ്ഞയക്കണം, ഞാൻ എന്തു പറഞ്ഞാലും കേൾക്കുന്നില്ല, ഇന്നെന്നോട് തർക്കുത്തരം പറഞ്ഞു. അവളെ വളരെ കൊല്ലങ്ങളായിട്ട് കുളിപ്പിച്ച് ഉടുപ്പണിയിച്ചിരുന്ന ആ വേലക്കാരി തള്ളയെ അവൾ ശാഠ്യം പിടിച്ച് പറഞ്ഞയച്ചു. അവൾ അതിനൊന്ന് പശ്ചാത്തപിച്ചില്ല. എല്ലാ മാസവും താൻ ആ തള്ളയ്ക്ക് കുറച്ച് പണം അയച്ചുകൊണ്ടിരുന്നു. അവളയക്കുന്നതാണെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ആ വേലക്കാരി മരിച്ചു. അവർക്ക് ദീനമായി കിടക്കുമ്പോൾ താനും മാധവിക്കുട്ടിയും കൂടി കാണാൻ ചെന്നിരുന്നു.
2: ബേബിക്കുട്ടി എന്നെ മറന്നിട്ടില്ല, എല്ലാ മാസവും എനിക്ക് 10 രൂപയ്ക്ക് വേദായേക്കും.
0: മാധവിക്കുട്ടി തൻ്റെ മുഖത്തേക്ക് നോക്കി. തൻ്റെ മകളുടെ സ്വഭാവം അവൾക്കും അറിയാമായിരുന്നുവല്ലോ. അങ്ങനെയായിരുന്നു മകൾ, മനോഹറും ഏതാണ്ട് അതേ മട്ടിലായിരുന്നു. പിന്നെ തൻ്റെ ഇളയ മകൻ, അവൻ മുടിവാസന തൈലങ്ങൾ പുരട്ടി പിന്നോക്കം ചീകിയിട്ടു. വില്ലീസ് പോലുള്ള സ്വരത്തിൽ ഹിന്ദിപ്പാട്ടുകൾ പാടി ക്രിക്കറ്റിനെ പറ്റി സംസാരിച്ചു. ഓരോ ക്ലാസ്സിലും ഓരോ തവണയെങ്കിലും തോറ്റുകൊണ്ട് ഒടുവിൽ എഞ്ചിനീയറിംഗ് പാസ്സായി ഒരു അമേരിക്കൻ എണ്ണ കമ്പനിയിൽ അഭയം പ്രാപിച്ചു. അവനെന്നും തന്നോടടുത്തിട്ടില്ല. പലപ്പോഴും താൻ ബാങ്കിൽ നിന്ന് മടങ്ങുമ്പോൾ അവൻ അമ്മയുടെ അടുത്തിരുന്നു കൊണ്ട് സിനിമക്കാരെ പറ്റി സംസാരിക്കുകയാവും. തന്നെ കണ്ടാലുടനെ അവൻ പുഞ്ചിരിയോടെ എഴുന്നേറ്റ് നിൽക്കും. നീണ്ട ഇമകളുള്ള അവൻ്റെ കണ്ണുകളും തുടുത്ത ചുണ്ടുകളും മിനുത്ത കൈത്തലങ്ങളും മറ്റും കാണുമ്പോൾ എപ്പോഴും താൻ വിചാരിക്കാറുണ്ട് അവൻ ഒരു പെൺകുട്ടി ആവേണ്ടതായിരുന്നു എന്ന്. പൂവുകളുള്ള പട്ടുതുണികളോടുള്ള അവൻ്റെ ഭ്രമവും.
3: നോക്കൂ, അപ്പുമേനോൻ വന്നിട്ടുണ്ട്.
0: മാധവിക്കുട്ടിയുടെ സ്വരം കേട്ടപ്പോൾ അയാൾ തലയുയർത്തി. അവളുടെ വിരൽത്തുമ്പിൽ മഷിയുടെ പാടുണ്ടായിരുന്നു.
1: എഴുതുകയായിരുന്നോ?
3: പീടിക കണക്ക് നോക്കി ശരിയാക്കാനുണ്ടായിരുന്നു.
1: ഓ.
0: അയാൾ ഉമ്മറത്തെ വരാന്തയിൽ ചെന്നപ്പോൾ അപ്പുമേനോൻ അങ്ങോട്ടും ഇങ്ങോട്ടും ലാത്തിക്കൊണ്ടിരുന്നു.
4: നാരായണൻകുട്ടി ഉറങ്ങായിരുന്നു.
1: ഏയ്, ഈ നേരത്ത് ഉറങ്ങുകയോ?
0: അപ്പുമേനോൻ പൊട്ടിച്ചിരിച്ചു.
4: ഇവിടെ ഇരുന്ന ഉറക്കം വരാതിരിക്കാനാണ് പ്രയാസം. യാതൊരു ഒച്ചയുമില്ല, ഒരു മനുഷ്യ സഞ്ചാരവും ഇല്ലാത്ത മട്ട്.
1: അത് ശരിയാണ്.
0: അപ്പുമേനോൻ തൻ്റെ വീടിനെ കുറിച്ച് ആക്ഷേപിക്കുകയാണോ? അയാൾ ആലോചിച്ചു. ആക്ഷേപങ്ങളല്ലാതെ മറ്റൊന്നും തന്നെ ആ നാട്ടിൽ നിന്ന് താൻ കേട്ടിട്ടില്ല. ആദ്യം ആ വീട് പണിത് കഴിഞ്ഞപ്പോൾ ആളുകൾ പറഞ്ഞു, ഇത്ര വലിയ വീട് കൊണ്ട് എന്താണ് ചെയ്യുക? ഇതിൽ താമസിക്കാൻ ചുരുങ്ങിയത് 1 ഡസൻ ആളുകളും വളരെ കുട്ടികളും വേണം. ഈ പുതിയ മട്ടിലുള്ള പണിയൊക്കെ നമ്മുടെ തുലാവർഷത്തിലെ ഇടവപ്പാതയിലൊക്കെ നിൽക്കുവാവൂ. ഓടിട്ടാ തന്നെയാണ് ബലം. സിനിമാ കൊട്ടക പോലെയുണ്ട് വളഞ്ഞ കോണിപ്പടിയും. അങ്ങനെ കുറ്റങ്ങൾ പലതും ഉണ്ടായിരുന്നു. എന്നിട്ടും അത് മുഴുമിപ്പിച്ചു. ചെറുപ്പകാലത്തുണ്ടായിരുന്ന തൻ്റെ ഒരു സ്വപ്നത്തെ യാഥാർത്ഥ്യത്തിലേക്ക് പകർത്തുകയായിരുന്നു അത്. സ്വപ്നങ്ങൾക്കും കാലം കൊണ്ട് മാറ്റങ്ങൾ വരും. അവയുടെ സ്വർണ്ണനിറം വൈകുന്നേരത്തിൻ്റെ നിറമങ്ങളിൽ വെറും മഞ്ഞയായി തീരുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഈ നാട്ടിൽ തൻ്റെ പഴയ ഓലപ്പുര നിൽക്കുന്ന സ്ഥലത്ത് തന്നെ

0: താൻ വിശേഷപ്പെട്ട ഒരു വീടുണ്ടാക്കും. മുട്ടുമറയാത്ത ഒരു തോർത്തുമുണ്ട് ചുറ്റി കയ്യിൽ സ്ലേറ്റുമായി സ്കൂളിലേക്ക് നടന്നിരുന്ന ആ ഇടവഴിയിൽ കൂടി താൻ ഒരിക്കൽ ഈ നാട്ടിൽ വെച്ച് പണക്കാരനായി നടക്കും. അങ്ങനെ ആ കുട്ടി രാത്രികളിൽ ഉറക്കം തീണ്ടാത്ത കണ്ണുകൾ ഇരുട്ടിലേക്ക് മിഴിച്ചുകൊണ്ട് മലർന്നു കിടന്ന് സ്വപ്നങ്ങൾ നെയ്തു. അതെല്ലാം യാഥാർത്ഥ്യങ്ങളായി. പക്ഷേ എന്തുകൊണ്ട് ആ സ്വപ്നങ്ങളിലൊന്നും ഓടിക്കളിക്കുന്ന കുട്ടികൾ പെട്ടില്ല? ഇന്ന് വളരെ വലിയ ഒരു വീട്ടിൽ താൻ പുസ്തക അലമാരികൾക്കിടയിലിരുന്ന് സിഗരറ്റ് വലിക്കുന്നു. തൻ്റെ ഭാര്യ ഒരു സ്വപ്നാടനക്കാരിയെപ്പോലെ യാതൊരൊച്ചയും കേൾപ്പിക്കാത്ത കാൽവെയ്പ്പുകളോടെ ഒഴിഞ്ഞ മുറിയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഇടയ്ക്ക് വളരെ ദിവസങ്ങൾ കൂടുമ്പോൾ മക്കളെഴുതിയ കത്തുകൾ അവിടേക്ക് വരുന്നു. ആ കത്തുകൾ ചില നിമിഷങ്ങൾക്ക് മാത്രമാണെങ്കിലും കാണാൻ മോഹിക്കുന്ന ചില ചെറിയ ചിത്രങ്ങൾ തൻ്റെ കൺമുന്നിൽ കൊണ്ടുവന്ന് നിർത്തും. ഉദ്യോഗക്കയറ്റം അടിക്കടി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മകൻ, പല്ലില്ലാത്ത പുഞ്ചിരിയോടെ മലർന്നു കിടന്ന് കാലുകൾ ഇളക്കുന്ന ഒരു ചെറിയ കുട്ടി, ഓടിക്കളിക്കുന്ന പിഞ്ചു കാലുകൾ.
1: ഏയ്, എനിക്കിനി ഒട്ടും കഴിച്ചുകൂടാ. ഞാൻ വരുമ്പോൾ തന്നെ രണ്ടു ഓപ്പ ചായ കുടിച്ചു. എന്നാലും മാധവിക്കുട്ടി നിർബന്ധിച്ചപ്പോ.
0: അപ്പുമേനോൻ ഒഴിഞ്ഞ ചായക്കോപ്പ മുൻപിലേക്ക് നീക്കി വെച്ചു.
1: നാരായണൻകുട്ടി എന്താ ഒന്ന് പറയാത്തെ?
2: ഏയ്, ഒന്നുമില്ല. നേരാഞ്ചരയായിട്ടും എന്തൊരു ചൂടാണ് വെയിലിന്.
0: അയാൾ അതിഥികളുടെ മുൻപിൽ പുറത്തെടുക്കാറുള്ള ആ ഉന്മേഷമുള്ള സ്വരവും പുഞ്ചിരിയും ഒരുക്കി വെച്ചു. മനശല്യങ്ങൾ ഒരൊറ്റ നിമിഷം കൊണ്ട് തിരശീലയിട്ട് മറയ്ക്കുവാൻ അയാൾക്ക് പ്രയാസമുണ്ടായിരുന്നില്ല. അവ ആളുകളുടെ മുൻപിൽ വെച്ച്, പ്രത്യേകിച്ചും തൻ്റെ നാട്ടുകാരുടെ മുൻപിൽ വെച്ച് വെളിപ്പെടുത്തുന്നത് തൻ്റെ പരാജയം വെളിപ്പെടുത്തുകയാവാം എന്ന് അയാൾക്കറിയാമായിരുന്നു. താൻ പല വിചാരങ്ങളുമായി ഉറക്കമില്ലാത്ത അർദ്ധരാത്രിയിൽ മലർന്നു കിടന്നേക്കാം. തൻ്റെ ഭാര്യ കരയുന്ന മുഖഭാവത്തോടെ മൗനമായി വളരെ മണിക്കൂറുകൾ തെരുവിലേക്ക് നോക്കിക്കൊണ്ട് നിശ്ചലയായിരുന്നേക്കാം. തൻ്റെ മക്കൾ കത്തെഴുതുവാൻ രണ്ടോ മൂന്നോ ആഴ്ചകൾ തീരെ മറന്നേക്കാം. എന്നാലും താൻ അതെല്ലാം തന്നെ രഹസ്യങ്ങളാക്കി. കാരണം തൻ്റെ വ്യസനം പുറത്തു കാട്ടുവാൻ അയാൾക്ക് ധൈര്യമുണ്ടായിരുന്നില്ല.
1: ഞാനിപ്പോൾ മാധവിക്കുട്ടിയോട് ഒരു കാര്യം പറയുകയായിരുന്നു. നാരായണൻകുട്ടിയെ എൻ്റെ മകനെപ്പോലെയോ അനിയനെപ്പോലെയോ ആണ് ഞാൻ എന്നും കണക്കാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് വളച്ചു കെട്ടി കാര്യം പറയാതെ തുറന്നങ്ങ് പറയാം.
2: പറയൂ.
0: അയാൾ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി. അവൾ യാതൊരു വക സൂചനയും തരാതെ തലതാഴ്ത്തിയിരുന്നു. വർത്തമാനക്കടലാസിൽ എന്തോ നോക്കുകയാണ്. ആ ഇരിപ്പ് ഒരുപക്ഷെ ഒരു പ്രതിഷേധമായിരിക്കണം എന്ന് അയാൾക്ക് തോന്നി. അപ്പുമേനോൻ തുടർന്നു.
1: എനിക്ക് നാരായണൻകുട്ടിയോട് പറയാൻ അധികാരമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാം. എൻ്റെ മകളുടെ കുട്ടി രാധ ബി എക്ക് പഠിക്കുകയാണ്. സബ് കളക്ടർ അവളെ എന്തു സാധിപ്പിച്ചു കൊണ്ടാണ് വളർത്തിയത്. മദിരാശിക്ക് പഠിക്കാൻ അയച്ചു. രാധയുടെ ഒരൊറ്റ വാശി കൊണ്ടാണ് അങ്ങനെ അത് സമ്മതിച്ചത്. മറ്റു കുട്ടികളൊക്കെ തൃശ്ശൂരിൽ തന്നെയാണ് പഠിക്കുന്നത്.
0: അപ്പുമേനോൻ തൻ്റെ ഇടുങ്ങിയ കണ്ണുകൾ കൊണ്ട് അവരെ രണ്ടാളെയും സൂക്ഷിച്ചു നോക്കി. ഭാര്യ തലതാഴ്ത്തിയിരിക്കുകയാണ്. ഭർത്താവ് എങ്ങോ നോക്കി സിഗരറ്റ് വലിക്കുകയാണ്. എന്നിട്ട് ധൈര്യത്തോടെ തുടർന്നു.
1: ഞാൻ നാരായണൻകുട്ടിയെ എന്നും ഒരു അന്യനായി കരുതിയിട്ടില്ല. നാരായണൻകുട്ടിയോട് ഞാൻ ഈ കാര്യം നടത്തണമെന്ന് ഒരിക്കലും പറയില്ല. പക്ഷേ വേണുവിനും നിങ്ങൾക്ക് രണ്ടുപേർക്കും സമ്മതമാവുകയാണെങ്കിൽ എനിക്കും വീട്ടിൽ ബാക്കി എല്ലാവർക്കും ഇത്ര കണ്ട് സന്തോഷമാവുക എന്ന് പറയാൻ തന്നെ വയ്യ.
2: വേണുവിന് 24 ആയിട്ടുള്ളൂ അപ്പോട്ടാ. പിന്നെ അവനിപ്പോ ഒരു ഭാര്യയെ പുലർത്താനുള്ള ത്രാണി ആയിട്ടില്ല. ഇപ്പോൾ അവൻ അപ്രന്റീസ് മാത്രമാണ്. ശമ്പളം കിട്ടി തുടങ്ങിയിട്ടില്ല.
1: ഇപ്പോൾ വേണമെന്നല്ല ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്. നാരായണൻകുട്ടി തെറ്റിദ്ധരിക്കരുതേ. അല്ല, വേണുവിന് കല്യാണത്തിൻ്റെ പ്രായം അടുക്കുമ്പോൾ പല ആലോചനകളും വരും, സംശയമില്ല. പക്ഷേ അതിൻ്റെ കൂടെ ഇതും ഒരു ഹരിജിയായി കണക്കാക്കിയാൽ മതി.
2: തീർച്ചയായിട്ടും. പക്ഷേ ഈ കാലത്തൊക്കെ ആൺകുട്ടികൾ അച്ഛനും അമ്മയും നിശ്ചയിച്ചു കൊടുക്കുന്ന കുട്ടികളൊന്നും പോരാ, അവനവൻ തന്നെ തിരഞ്ഞെടുക്കണമെന്നൊക്കെ പറയുന്ന കാലമാണല്ലോ.
1: അതെ, ശരിയാണ്. ഇനി വേണുവിന് വേണമെങ്കിൽ രാധയെ കാണാമല്ലോ. കാണുകയോ സംസാരിക്കുകയോ എന്താണ് വേണ്ടതെങ്കിലും ആവാം. വേണു പുറമേ ഒരാളല്ലോ. ഞങ്ങളുടെ വീട്ടിലേക്ക് എപ്പോഴും വരാനും വേണുവിന് അധികാരമുണ്ടല്ലോ.
0: മാധവിക്കുട്ടി തലയുയർത്തി. അവൾ പെട്ടെന്ന് എന്തോ ഓർമ്മിച്ചതുപോലെ പറഞ്ഞു.
3: ഞാനൊരു കാര്യം മറന്നു. ഡോക്ടറുടെ വീട്ടിലേക്ക് ചെല്ലാമെന്ന് ഏറ്റിരുന്നു. ഡോക്ടറുടെ അച്ഛന് കുറച്ച് കലശലാണത്രേ.
2: എങ്ങനെയാണ് അറിഞ്ഞത്? ആള് വന്നിരുന്നുവോ?
0: അപ്പുമേനോൻ സാവധാനത്തിൽ എഴുന്നേറ്റ് നിന്നു.
1: എന്നാ ഞാൻ അറിഞ്ഞട്ടെ. നിങ്ങൾ രണ്ടാളും ഡോക്ടറുടെ വീട്ടിലേക്ക് പോവുകയാണല്ലോ അല്ലേ? നാളെ രാവിലെ വരാം.
2: അപ്പുവേട്ടൻ വരാതിരിക്കരുത്. രാവിലത്തെ ചായ ഇവിടെയാവും.

0: അപ്പുമേനോൻ ഇറങ്ങി. പഞ്ഞിപോലെ വെളുത്ത കനം കുറഞ്ഞ അദ്ദേഹത്തിന്റെ മുടിയിൽ വെയിൽ വീണ് ചിതറിക്കൊണ്ടിരിക്കുന്നു. അല്പം മുൻപോട്ട് കുനിഞ്ഞ ആ രൂപം പാടം കടന്ന് തെരുവിലെത്തിയപ്പോൾ അയാൾ ഭാര്യയുടെ നേർക്ക് തിരിഞ്ഞു.
1: നിനക്കെന്താണ് ഇതിൽ ഇത്ര വിരോധം?
2: വിരോധോ?
0: അവൾ തല താഴ്ത്തി നിന്ന് കൈവിരലുകൾ തിരുമ്പി.
2: ഈ നാട്ടിൽ നിന്ന് വേണമോ എന്ന് എനിക്കൊരു സംശയം. എന്നാൽ വേണുവിനെ ബുദ്ധിമുട്ടാവില്ലേ? സ്വന്തം വീട്ടുകാരും ഭാര്യ വീട്ടുകാരും ബന്ധുക്കളും എല്ലാം കൂടിയാകുമ്പോൾ അവനീ നാട്ടിലേക്ക് വരാൻ തന്നെ പേടിയായാലോ?
0: അവൾ ചിരിച്ചു. കൗതുകമുള്ള ആ ചിരി കണ്ടപ്പോഴും അയാൾ അവളെ വിശ്വസിച്ചില്ല.
1: അതൊന്നുമല്ല, നിനക്ക് വേറെ എന്തൊക്കെയോ കാരണങ്ങളുണ്ട്.
2: ഏ, ഒന്നുമില്ല. പക്ഷേ ഇപ്പോൾ തന്നെ ഒന്നും നിശ്ചയിക്കണ്ട, അവനത്ര പ്രായമായിട്ടില്ലല്ലോ.
0: അവൾ തൂണും ചാരി നിന്ന് തെരുവിലേക്ക് നോക്കി. പലചരക്ക് കച്ചവടക്കാരൻ്റെ കാളവണ്ടി പതുക്കെ കുലുങ്ങി കുലുങ്ങി പോയിക്കൊണ്ടിരുന്നു.
1: മാധവിക്കുട്ടി, മനോഹറും ലില്ലിയും തമ്മിൽ എന്തോ തെറ്റിദ്ധാരണകൾ.
2: എനിക്കറിയാം.
0: അയാൾ എഴുന്നേറ്റ് അവളുടെ അടുത്ത് വന്ന് നിന്നു.
1: നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? സാരമില്ലെന്ന് നടിക്കുകയോ?
2: അതുകൊണ്ട് മാത്രമാവില്ല.
0: പണ്ട് എത്ര തവണ താനും ഭാര്യയും തമ്മിൽ ചില്ലറ കാര്യങ്ങൾക്ക് വേണ്ടി തെറ്റിദ്ധാരണകൾ വളർന്നിട്ടുണ്ട്. ചിലപ്പോൾ കാരണങ്ങൾ ഉണ്ടാകും, ചിലപ്പോൾ പെട്ടെന്ന് യാതൊരു കാരണവുമില്ലാതെ ഒരു ക്രോധരംഗം സൃഷ്ടിക്കപ്പെടും.
2: എനിക്ക് വീട്ടിലേക്ക് പോകണം.
1: ശരി, ഇന്ന് തന്നെ അയക്കാം.
0: ഒടുവിൽ അവൾ കരയും. താൻ ക്ഷമായാചനം ചെയ്യും. പരുക്കുകൾ തട്ടിയിട്ടും ആ ദാമ്പത്യ ജീവിതം വളർന്നു വന്നു. കൊല്ലങ്ങൾ കടന്നുള്ള ഈ പോക്ക് വളർച്ചയാണെങ്കിൽ തനിക്കവളെ പരിഷ്കരിക്കണമെന്നുണ്ടായിരുന്നു. ആ മോഹത്തിന് അവൾ കീഴടങ്ങി. കുട്ടികളോട് സാധാരണയായി ഇംഗ്ലീഷിൽ സംസാരിച്ചു തുടങ്ങി. ഏത് സൽക്കാരത്തിലും വളരെ ഭംഗിയോടെ പെരുമാറി തുടങ്ങി. തൻ്റെ സൗന്ദര്യം നിലനിർത്തുന്നതിൽ വളരെ ശ്രദ്ധ പതിപ്പിച്ചു. എല്ലാവിധത്തിലും അയാളുടെ ആദർശ പത്നിയായി തീർന്നു. പക്ഷേ അവൾ ഉള്ളിൽ മാറിയോ? പലപ്പോഴും അയാൾ അവളുടെ ആ സൗന്ദര്യമുള്ള മുഖം നോക്കിക്കൊണ്ട് വിചാരിച്ചു, അവൾ പഴയ മാധവിക്കുട്ടി അല്ലാതായോ? തൻ്റെ അമ്മയുടെ കാൽക്കൽ നമസ്കരിച്ച് യാത്ര ചോദിച്ച ആ നാട്ടിൻപുറത്തുകാരി വധു എവിടെ പോയി ഒളിച്ചു? ഒരിക്കലെങ്കിലും ആ കണ്ണുകളിലെ പകച്ച നോട്ടം തനിക്ക് ഇന്ന് കാണാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ. പക്ഷേ അത് സാധ്യമല്ലല്ലോ. ഓരോ ദിവസവും അവസാനിക്കുന്നത് പലതിൻ്റെയും മരണത്തോടെയാണ്. സഫലീകരിക്കുമ്പോൾ ആശകൾ മരിക്കുന്നു. അസൂയ, സ്നേഹം, ദേഷ്യം, എല്ലാറ്റിനും തന്നെ മരണം സംഭവിക്കുന്നു. പണമുണ്ടാക്കാൻ മാത്രം മോഹിച്ച താൻ ഇന്ന് പണത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. ഓരോ നിമിഷത്തിലും എല്ലാവരുടെയും ഉള്ളിൽ പല ഭാഗങ്ങളും മരിക്കുന്നു. ഭൂതകാലത്തിൽ നിന്നും അവശേഷിച്ച ഒരു കൂട്ടം ചെറിയ വികാരങ്ങളെ തന്നെപ്പോലെ ചിലർ പേറിക്കൊണ്ട് നടക്കുന്നു. അവ മൃതദേഹങ്ങളാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ.
2: നോക്കൂ, ഞാൻ കുറച്ച് ദിവസത്തിന് മദിരാശിയിലേക്ക് പോവാൻ വിചാരിക്കുകയാണ്. ഇതെല്ലാം ഒന്ന് ശരിയാക്കി കളയണം. ലില്ലിക്ക് ഞാൻ അങ്ങോട്ട് വരണമെന്ന് വളരെ മോഹം. മനോഹറിനോട് ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം.
1: അത് നല്ല കാര്യമാണ്. ഞാൻ കൂടി വരണോ?
2: വേണമെന്നില്ല. മടങ്ങാറാവുമ്പോൾ രണ്ട് ദിവസത്തിന് വന്നാൽ മതി. എന്നാൽ നമുക്ക് വഴിക്ക് കോയമ്പത്തൂരിൽ പോയി വേണുവിനെയും കാണാം.
0: അവൾ താക്കോൽ കൂട്ടമെടുത്ത് മുണ്ടിൻ്റെ തലയ്ക്കൽ കെട്ടി അകത്തേക്ക് പോയി. അവളും പോയാൽ ഈ വീട്ടിൽ തനിച്ച് ജീവിക്കേണ്ടി വരുമല്ലോ എന്നോർത്തപ്പോൾ അയാളുടെ കൈത്തലങ്ങൾ വിയർത്തു. എന്നിട്ടും തൻ്റെ ഉള്ളിൽ എലിയെപ്പോലെ കരണ്ട് തിന്നും കൊണ്ട് ജീവിക്കുന്ന ആ ഏകാന്തതയെ അവളുടെ മുൻപിൽ പുറത്തെടുത്തു കാണിക്കുവാൻ അയാൾക്ക് ധൈര്യം വന്നില്ല. പാടത്തിൻ്റെ അപ്പുറത്തുള്ള തെരുവിൽ കൂടി അപ്പോഴും ഒരു കാളവണ്ടി കുലുങ്ങി കുലുങ്ങി പോയിക്കൊണ്ടിരുന്നു.
3: മാധവിക്കുട്ടിയുടെ കാളവണ്ടികൾ എന്ന കഥയുടെ ശബ്ദാവിഷ്കാരമാണ് ഇപ്പോൾ കേട്ടത്. ഇന്നത്തെ വായനശാല ഇവിടെ പൂർണ്ണമാകുന്നു.
4: മധുരഗീതങ്ങൾ
5: പ്രിയ ശ്രോതാക്കളെ, മധുരഗീതങ്ങളിൽ ഇന്ന് 1990-2000 കാലഘട്ടങ്ങളിൽ പുറത്തിറങ്ങിയ ഏതാനും ചലച്ചിത്ര ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്.

മനോഹരമായ കാവ്യഭാവങ്ങളിലൂടെ അവതരിപ്പിച്ച മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. 1995 പുറത്തിറങ്ങിയ മഴയത്തും മുൻപേ എന്ന ചിത്രത്തിലെ ഈ ഗാനം ഇന്നും പഴയ ഓർമ്മകളുടെ സുഗന്ധവുമായി നമ്മുടെ മനസ്സിലുണ്ട്. രവീന്ദ്രൻ മാസ്റ്ററുടെ സംഗീത നിർദ്ദേശത്തിൽ യേശുദാസും ചിത്രയും ചേർന്നാലപിച്ച യുഗ്മഗാനമാണ് ആദ്യം.

നാട്ടിൻപുറത്തെ തെളിനീർ നിറഞ്ഞ കടവുകളും പുലരിയുടെ കുളിർമയും ഗ്രാമീണ സൗന്ദര്യത്തിന്റെ മനോഹരമായ കാഴ്ചകളും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നൊരു ഗാനം. നാട്ടിൻപുറത്തെ കാഴ്ചകളെ വാക്കുകളിലൂടെ വരച്ചിടുന്ന പി ഭാസ്കരൻ്റെ രചനാഭംഗിയും ഈണങ്ങൾക്ക് പ്രത്യേകമായൊരു ഒഴുക്കും ചാരുതയും നൽകുന്ന രവീന്ദ്രൻ മാസ്റ്ററുടെ സംഗീതവും യേശുദാസിൻ്റെ ഭാവസുന്ദരമായ ആലാപനത്തിൽ 1993 പുറത്തിറങ്ങിയ വെങ്കലം എന്ന ചിത്രത്തിലെ ഈ ഗാനം.

മഞ്ഞുതുള്ളികൾ പൂക്കളെ തഴുകുന്ന പുലരിപോലെ മനസ്സിൽ മധുരമായൊരു പ്രണയാനുഭൂതി നിറയ്ക്കുന്ന ഒട്ടേറെ ഗാനങ്ങളുണ്ട് മലയാള സിനിമയിൽ. മഞ്ഞുപോലെ മൃദുലമായ വികാരങ്ങളും ഹൃദയത്തോട് ചേർന്നു നിൽക്കുന്ന ഓർമ്മകളും സംഗീതത്തിൽ അലിഞ്ഞു ചേരുമ്പോൾ ഒരു ഗാനം കേൾവിക്കാരൻ്റെ മനസ്സിൽ സ്വന്തം ഇടം കണ്ടെത്തുന്നു. അത്തരമൊരു ഗാനമാണ് 1993 പുറത്തിറങ്ങിയ സമൂഹം എന്ന ചിത്രത്തിലെ ഈ ഗാനം. കൈതപ്രത്തിൻ്റെ വരികൾക്ക് ജോൺസൺ ഈണം നൽകിയ ഈ ഗാനം പാടിയത് യേശുദാസ്.

മനസ്സിന്റെ പൂന്തോട്ടത്തിൽ പ്രണയത്തിന്റെ പൂക്കൾ വിരിയുമ്പോൾ അവിടെ വർണ്ണ ചിറകുകളുമായി പറന്നെത്തുന്ന ശലഭങ്ങളുണ്ട്, മധുരമുള്ള സ്വപ്നങ്ങളുണ്ട്, ഹൃദയത്തെ തൊട്ടുണർത്തുന്ന ഒരുപാട് വികാരങ്ങളുണ്ട്. സിന്ദൂര പൂമനസ്സിൽ ശലഭങ്ങളോ കിളികളോ, എത്ര മനോഹരമായൊരു ഭാവന അല്ലേ! പ്രണയത്തിൻ്റെ വർണ്ണങ്ങൾ മനസ്സിൽ നിറയുമ്പോൾ പ്രകൃതി പോലും നമുക്കായി ഒരു മധുരഗാനം പാടുന്നത് പോലെ തോന്നും. 1994 പുറത്തിറങ്ങിയ ഗമനം എന്ന ചിത്രത്തിലെ ഈ മനോഹര ഗാനത്തിന് വരികൾ എഴുതിയത് ബിച്ചു തിരുമല, സംഗീതം ഔസേപ്പച്ചൻ, പാടിയത് യേശുദാസും കൂടെ ചിത്രയും.

1993 പുറത്തിറങ്ങിയ മിഥുനം എന്ന ചിത്രത്തിലെ ഈ ഗാനം കേവലം ഒരു പ്രണയഗാനം മാത്രമല്ല, ഒരു കാലത്തിൻ്റെ ഓർമ്മകളും ഒരുമിച്ച് പടുത്തുയർത്തിയ സ്വപ്നങ്ങളും കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ തകർന്നുപോയ മോഹങ്ങളും നിറഞ്ഞു നിൽക്കുന്നൊരു സംഗീത കാവ്യമാണ്. ഒ എൻ വിയുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ്റെ ഹൃദയസ്പർശിയായ ഈണം, എം ജി ശ്രീകുമാറിൻ്റെ ഭാവസുന്ദരമായ ആലാപനം.

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ TVSന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
2: ഏയ് ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ. പൊടു.
0: അല്ല എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശേഷേട്ടാ നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ, ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
2: അല്ല ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനിക്കെന്താ പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
4: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
5: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
3: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം. അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, 2-വീലർ 4-വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
6: നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
0: ആഹാ, അങ്ങനെ പറഞ്ഞ?
6: അതെന്താ, പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
0: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
7: മതി.
6: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
0: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
6: അതെന്താ?
0: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
3: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
8: മധുര ഗീതങ്ങൾ

പ്രണയിക്കുന്ന ഹൃദയങ്ങൾക്ക് മാത്രമല്ല സ്നേഹത്തിന്റെ വിലയറിയുന്ന ഓരോ മനസ്സിനും ആസ്വദിക്കാൻ കഴിയുന്നൊരു ഗാനമാണ് ഇനി. വരികളിലെ കാവ്യഭംഗിയും സംഗീതത്തിലെ ആർദ്രതയും ഒത്തുചേരുമ്പോൾ പ്രണയം ഒരു പ്രാർത്ഥന പോലെ അനുഭവപ്പെടുന്നു. 1997 പുറത്തിറങ്ങിയ സമ്മാനം എന്ന ചിത്രത്തിലെ ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് കൈതപ്രം. ജോൺസൺ മാഷിന്റെ സംഗീത നിർദ്ദേശത്തിൽ യേശുദാസാണ് ഈ ഗാനം ആലപിച്ചത്.

പുഴയിൽ നീരാടാനിറങ്ങുന്ന പുലർമങ്കയുടെ ദൃശ്യഭംഗി കവിതയുടെ ചാരുതയോടെ വരച്ചിടുകയാണ് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ഗാനരചയിതാവ് പി ഭാസ്കരൻ. വാക്കുകൾ കൊണ്ട് പ്രകൃതി വരച്ചിടാനുള്ള ആ അപൂർവമായ കഴിവ് ഈ ഗാനത്തിലും നമുക്ക് അനുഭവിക്കാം. 1993 പുറത്തിറങ്ങിയ വെങ്കലം എന്ന ചിത്രത്തിലെ ഈ ഗാനം ഇന്നും നമ്മെ പഴയ ആ ഗ്രാമീണ ജീവിതത്തിൻ്റെ സൗന്ദര്യത്തിലേക്കും പ്രകൃതിയോട് ചേർന്ന് നിന്നിരുന്ന ആ നന്മയുള്ള നാളുകളിലേക്കും നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു. രവീന്ദ്രൻ മാസ്റ്ററുടെ സംഗീത നിർദ്ദേശത്തിൽ ഈ ഗാനം പാടിയത് യേശുദാസ്.

വാത്സല്യത്തിൻ്റെ തണലിൽ വളർന്ന ഓരോ മകൾക്കും മകളുടെ ഓർമ്മകൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഓരോ അച്ഛനും സമർപ്പിക്കാവുന്ന മനോഹര ഗാനം. മകളുടെ ബാല്യവും അവളുടെ നിഷ്കളങ്കമായ ചിരിയും ഒരച്ഛൻ്റെ മനസ്സിൽ ഉണർത്തുന്ന മധുരമായ ഓർമ്മകളാണ് ഈ ഗാനത്തിൻ്റെ ആത്മാവ്. 1992 പുറത്തിറങ്ങിയ ചമ്പക്കുളം തച്ചൻ എന്ന ചിത്രത്തിലെ ഈ മനോഹര ഗാനത്തിൻ്റെ വരികൾ എഴുതിയത് ബിച്ചു തിരുമല. സംഗീതം രവീന്ദ്രൻ മാസ്റ്റർ. യേശുദാസും ചിത്രയും ചേർന്നാണ് ഈ ഗാനം ആലപിച്ചത്.

പ്രണയത്തിന്റെ നാണവും സൗഹൃദത്തിന്റെ കുളിർമയും പ്രകൃതിയുടെ മനോഹാരിതയും ചേർന്നൊരുക്കിയ ഗാനമാണ് 1995 പുറത്തിറങ്ങിയ മംഗല്യസൂത്രം എന്ന ചിത്രത്തിലെ ഈ ഗാനം. വരികളിലെ ലാളിത്യം കൊണ്ടും ഈണത്തിന്റെ മാധുര്യം കൊണ്ടും ഏറെ ഹൃദ്യമാണ് ഈ ഗാനം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം പകർന്ന ഈ ഗാനത്തിന്റെ ആലാപനം പി ജയചന്ദ്രനും കൂടെ സുജാതയും.

മഴ നനഞ്ഞൊരു ബാല്യകാലം, കൂട്ടുകാരത്തുള്ള കളികൾ, അമ്മയുടെ സ്നേഹത്തണൽ, മനസ്സിൽ ഇന്നും മായാതെ നിൽക്കുന്ന ആ പഴയ നല്ല നാളുകൾ. കാലം എത്ര മുന്നോട്ട് പോയാലും മനസ്സിൻ്റെ ഏതോ കോണിൽ നമ്മുടെ ആ കുട്ടിക്കാലം ഇന്നും പൂത്തു നിൽക്കുന്നുണ്ടാവും അല്ലേ? കൈതപ്പുറത്തിൻ്റെ ഹൃദയസ്പർശിയായ വരികൾക്ക് കൈതപ്പുറം വിശ്വനാഥൻ്റെ ഈണം കേൾക്കുമ്പോൾ സ്വന്തം ബാല്യകാലത്തിലേക്ക് മടങ്ങിപ്പോകാൻ തോന്നുന്ന നഷ്ടപ്പെട്ടുപോയ നിമിഷങ്ങളെ മനസ്സിൽ താലോലിക്കാൻ പ്രേരിപ്പിക്കുന്നൊരു ഗാനം. 2007 പുറത്തിറങ്ങിയ ഏകാന്തം എന്ന ചിത്രത്തിൽ യേശുദാസാണ് ഈ ഗാനം പാടിയത്.

0: മധുരഗീതങ്ങളിൽ ഇതുവരെ കേട്ടത് 1990-2000 കാലഘട്ടങ്ങളിൽ പുറത്തിറങ്ങിയ മലയാള സിനിമയിലെ ഏതാനും ഗാനങ്ങൾ.
1: മധുരഗീതങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
3: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
3: AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ.
2: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. ഫോൺ 0497276200.
3: അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ് റൂം. അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോൺ 0402-471-400, 7229-000-18.
2: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ ഹരിലത ഹോസ്പിറ്റൽ, ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം.
3: ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ ഹരിലത ഹോസ്പിറ്റൽ, ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം.
2: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
3: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ്, പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
2: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ ഹരിലത ഹോസ്പിറ്റൽ, ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം.
3: ഫോൺ 9961004648-9656-94-8321. ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും, തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര, പുരളിമല.
4: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 9:05 പത്രവിശേഷം, 9:15 പായാരം പപ്പിനി, 9:30 ഗാനലയം, 11:00 പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി, ഉച്ചയ്ക്ക് 12:00 ആർദ്രഗീതങ്ങൾ, 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ, 12:40 അറിയിപ്പുകൾ, 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, 1:00 വാട്സ്ആപ്പ് സന്ദേശ ഗാനങ്ങൾ, 2:00 ചലച്ചിത്ര ഗാനങ്ങൾ, വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 ജനകീയം, 5:45 ആർദ്രഗീതങ്ങൾ, 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം, 6:05 ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 സംസ്കൃതത്തിലും തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ, 6:40 നവഗ്രഹ കൃതികൾ, രാത്രി 7:00 ഹരിത സമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 ചലച്ചിത്ര ഗാനങ്ങൾ, 8:00 ചിരിനേരം, 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 നാട്ടിലെ പാട്ട്, 10:00 ഗാനതരംഗം, തുടർന്ന് ആർദ്രഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
1: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558815356.
2: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
3: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
3: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
3: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
3: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
4: മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
5: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
6: നമസ്കാരം. ഇന്ന് ഒക്ടോബർ 13, കന്നി 27, ചൊവ്വാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് ഇന്ത്യാ സഖ്യത്തിന്റെ സുപ്രീംകോടതി മാർച്ച് പ്രതിഷേധ ജ്വാലയായി. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ ആയിരക്കണക്കിന് ആളുകൾ അണിനിരന്നതോടെ നഗരത്തിൽ മണിക്കൂറുകളോളം ഗതാഗതം സ്തംഭിച്ചു. കനത്ത പോലീസ് വിന്യാസവും ബാരിക്കേഡുകളും മറികടന്ന് സുപ്രീംകോടതിയിലേക്ക് നീങ്ങിയ പ്രതിഷേധക്കാർ ജ്ഞാനേഷിനെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും കടുത്ത മുദ്രാവാക്യങ്ങൾ മുഴക്കി. ഡൽഹി പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ സുപ്രീംകോടതിയെ ഏതെങ്കിലും രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിഴക്കരുതെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. സുപ്രീംകോടതിയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തരുതെന്നും അഭിഭാഷകരുടെയും കോടതി ജീവനക്കാരുടെയും ഹർജിക്കാരുടെയും സഞ്ചാരം തടയരുതെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധത്തിൽ പങ്കെടുത്ത അഭിഭാഷകരെ കസ്റ്റഡിയിലെടുത്ത് നീക്കിയതും ഇന്റർനെറ്റ് സേവനം തടസ്സപ്പെടുത്തിയതും ഉൾപ്പെടെ ചോദ്യം ചെയ്ത് സുപ്രീംകോടതി ബാർ അസോസിയേഷൻ നൽകിയ ഹർജി ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴായിരുന്നു ചീഫ് ജസ്റ്റിസിന്റെ പ്രതികരണം. ജനാധിപത്യ പ്രവർത്തനം സുഗമമായി നടക്കണമെന്നും അതിൽ ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്നും സുപ്രീംകോടതിയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തരുതെന്നും കോടതിയെ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിഴക്കരുത് എന്നാണ് പ്രതിഷേധക്കാരോട് പറയാനുള്ളതെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ ക്രമക്കേടും ഫോം 6 ഭേദഗതിയും ചോദ്യം ചെയ്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യാ സഖ്യ നേതാക്കൾ നൽകിയ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിച്ചേക്കും. ഇതേ വിഷയത്തിലെ മറ്റു ഹർജികൾ ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ഇതോടൊപ്പം പ്രതിപക്ഷ നേതാക്കൾ ഫയൽ ചെയ്ത പരാതികളും കേൾക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് കഴിഞ്ഞ ദിവസം സൂചന നൽകിയിരുന്നു. സമാധാനപൂർണമായി പ്രതിഷേധിക്കുന്ന സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും നേരെ ലൈംഗിക അതിക്രമം നടത്താൻ മോദി സർക്കാർ ഡൽഹി പോലീസിന് ലൈസൻസ് നൽകിയിരിക്കുകയാണെന്ന് മുതിർന്ന CPIM നേതാവ് ബൃന്ദ കാരാട്ട്. യൂണിഫോം ഇട്ടവരും ഇടാത്തവരുമായ പോലീസുകാർ പെൺകുട്ടികളെ ശാരീരികമായി ആക്രമിക്കുകയാണെന്നും മാരടങ്ങളിലും സ്വകാര്യ ഭാഗങ്ങളിലും ബോധപൂർവം കടന്നുപിടിക്കുകയാണെന്നും കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രതിഷേധങ്ങളിൽ അണിചേർന്ന നിരവധി പെൺകുട്ടികളുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഉത്തരവാദിത്വ ബോധത്തോടെയാണ് ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും AKG ഭവനിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ ബൃന്ദ പറഞ്ഞു. ജ്ഞാനേഷ് കുമാറിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് നിയമസഭയിൽ സർക്കാർ പ്രമേയം പാസാക്കി. UDFും LDFും പിന്തുണച്ചു. 3 BJP MPമാർ എതിർത്തു. മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിച്ച പ്രമേയം കമ്മീഷന്റെ സമീപകാല പ്രവർത്തനങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ചു. സാമ്പത്തിക മേഖലയിലെ നയരൂപവൽക്കരണത്തിന് സഹായിക്കുന്ന മാക്രോ ഇക്കണോമിക്സ് മാതൃകകൾ വികസിപ്പിച്ചതിന് അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞരായ റോബർട്ട് ഇ ഹാളിനും മൈക്കൽ വുഡ്ഫോർഡിനും 2026 സാമ്പത്തിക നോബൽ. ഇരുവരുടെയും ഗവേഷണം ലോകമെമ്പാടുമുള്ള കേന്ദ്ര ബാങ്കുകളും സർക്കാരുകളും ഉപയോഗിക്കുന്ന സാമ്പത്തിക മാതൃകകൾക്ക് ശക്തമായ സൈദ്ധാന്തിക അടിത്തറ നൽകിയതായി പുരസ്കാര സമിതി വിലയിരുത്തി. സ്വീഡിഷ് റോയൽ അക്കാദമി ഓഫ് സയൻസസാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത്. കേരളത്തിന്റെ പുതിയ ഗവർണറായി മുതിർന്ന BJP നേതാവും മുൻ രാജ്യസഭാംഗവുമായ ഓം പ്രകാശ് മാഥൂറിനെ രാഷ്ട്രപതി നിയമിച്ചു. നിലവിലെ കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കറെ തമിഴ്നാട് ഗവർണറായി നിയമിച്ചു. കർണാടക, ഒഡീഷ, ഉത്തരാഖണ്ഡ്, സിക്കിം എന്നീ സംസ്ഥാനങ്ങളിലും പുതിയ ഗവർണർമാരായി. ഒഡീഷയിൽ ബ്രജ് മോഹൻ റാം, കർണാടകയിൽ ഡോക്ടർ സുധാ യാദവ്, ഉത്തരാഖണ്ഡിൽ ഡോക്ടർ ധൽസിംഗ് ബിസേൻ, സിക്കിമിൽ ദുഷ്യന്ത് ഗൗതം എന്നിവരെ ഗവർണറായി നിയമിച്ചു. യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതർ സൗദി അറേബ്യയിലെ വിമാനത്താവളങ്ങളും തന്ത്രപ്രധാന കേന്ദ്രങ്ങളും ലക്ഷ്യമാക്കി ആക്രമണം ശക്തമാക്കിയതോടെ പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായി. റിയാദിലെ കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ തുടർച്ചയായ 2 ആക്രമണങ്ങളിൽ മരണസംഖ്യ 14 ഉയർന്നു. ശനിയാഴ്ച വിമാനത്താവളത്തിലെ പാസഞ്ചർ ടെർമിനലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇന്ത്യക്കാരനുൾപ്പെടെ 13 കൊല്ലപ്പെടുകയും 309 പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഞായറും തിങ്കളും വിമാനത്താവളത്തിനു നേരെ ആക്രമണമുണ്ടായി. യമനിലെ ഹൂതി ആക്രമണ പശ്ചാത്തലത്തിൽ സൗദി അറേബ്യയിലെ റിയാദ് കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളം ഈ മാസം 17 അടച്ചിടും. പ്രതിദിനം 700 വിമാന സർവീസുകളെ തീരുമാനം ബാധിക്കുമെന്നാണ് റിപ്പോർട്ട്. റിയാദിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകൾ 17 റദ്ദാക്കിയതായി ഗൾഫ് എയർ അറിയിച്ചു. CMRL എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ ഒന്നാം പ്രതിയാക്കി വിജിലൻസ് കേസെടുത്തു. ഹവാല ഇടപാട് നടന്നെന്ന ആരോപണത്തിൽ മുഹമ്മദ് റിയാസിനെ ഒന്നാം പ്രതിയാക്കി മറ്റൊരു കേസും രജിസ്റ്റർ ചെയ്തു. 2 വീണയാണ് രണ്ടാം പ്രതി. FIR രജിസ്റ്റർ ചെയ്ത് വിജിലൻസ് അന്വേഷണത്തിന് സിംഗിൾ ബെഞ്ച് നിർദ്ദേശിച്ചതിനെതിരെ പിണറായി വിജയൻ അടക്കമുള്ളവർ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകി. ഹർജി ഇന്ന് പരിഗണിക്കും. തങ്ങളെ കേൾക്കാതെ FIR രജിസ്റ്റർ ചെയ്യാൻ നിർദ്ദേശിച്ചത് സ്വാഭാവിക നീതിയുടെ ലംഘനമാണെന്നും ഉത്തരവ് റദ്ദാക്കണമെന്നുമാണ് ആവശ്യം. യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിലെ പോലീസ് അതിക്രമത്തെ ചൊല്ലി നിയമസഭയിൽ ഭരണപ്രതിപക്ഷ വാക്പോര്. സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാനുള്ള അടിയന്തര പ്രമേയം അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. പോലീസും യൂത്ത് കോൺഗ്രസും സംയുക്തമായി നടത്തിയ സർക്കാർ സ്പോൺസേഡ് നരനായാട്ടാണ് യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ നടന്നതെന്ന് പ്രമേയത്തിന് നോട്ടീസ് നൽകിയ CPIM MLA വി ജോയ് കുറ്റപ്പെടുത്തി. ഫോണിൽ വിളിച്ച് ഭീഷണി മുഴക്കാനും മറ്റുമുള്ള അധികാരം പോലീസിന് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ചോദിച്ചു. സമരത്തിനു നേരെ ഹോസ്റ്റലിൽ നിന്ന് ബിയർ കുപ്പിയും കല്ലേറുമുണ്ടായതാണ് പ്രകോപനമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല വിശദീകരിച്ചു. പോലീസ് ഫോണിലൂടെ വിളിച്ചതിനെ ന്യായീകരിക്കുന്നില്ലെന്നും ഉന്നതതല അന്വേഷണമുണ്ടെന്നും നടപടിയെടുക്കുമെന്നും ചെന്നിത്തല വ്യക്തമാക്കി. മുതിർന്ന പൗരരെ വീട്ടുകാർ ഉപേക്ഷിച്ചാൽ 3 വരെ തടവും 50,000 പിഴയും ശുപാർശ ചെയ്ത് വയോജനക്ഷേമ ബിൽ. കുടുംബാംഗങ്ങളോ ബന്ധുക്കളോ പരിചരണ കേന്ദ്രത്തിലെ ജീവനക്കാരോ ശാരീരികമായോ മാനസികമായോ പീഡിപ്പിച്ചാലും ഇതേ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഡൽഹിയിൽ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിയായി ഫോർവേഡ് ബ്ലോക്ക് ദേശീയ സെക്രട്ടറി G. ദേവരാജൻ തിങ്കളാഴ്ച

0: ചുമതലയേറ്റു. ന്യൂഡൽഹി കേരള ഹൌസിൽ അഡീഷണൽ റെസിഡൻസ് കമ്മീഷണർ അശ്വതി ശ്രീനിവാസന്റെ സാന്നിധ്യത്തിലാണ് കൊല്ലം രാമൻകുളങ്ങര സ്വദേശിയായ ദേവരാജൻ ചുമതലയേറ്റത്. 3 പതിറ്റാണ്ടായി രാജ്യത്തെ പ്രധാന പ്രക്ഷോഭങ്ങളുടെ കേന്ദ്രമായിരുന്ന ന്യൂഡൽഹി ജന്തർ മന്ദിർ ഇനി പഴയ അധ്യായം. പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിക്കാനുള്ള സ്ഥലങ്ങളുടെ പട്ടികയിൽ നിന്ന് ജന്തർ മന്ദിറിനെ ഒഴിവാക്കി ഡൽഹി പോലീസ് ഉത്തരവിറക്കി. ജന്തർ മന്ദിറിൽ പ്രതിഷേധിക്കാൻ സമയം ചോദിച്ച് CJP നേതാക്കൾ കത്തു നൽകിയതിന് തൊട്ടുപിന്നാലെയാണ് ഈ ഉത്തരവിറങ്ങിയത്. കേരളത്തിലെ ആധുനിക ആർക്കിടെക്ചർ മേഖലയ്ക്ക് അടിത്തറ പാകിയവരിൽ പ്രധാനിയായ ആർക്കിടെക്ട് NM സലീം അന്തരിച്ചു. 77 വയസ്സായിരുന്നു. രാജ്യത്തിനകത്തും ഖത്തർ, ദുബായ്, ശ്രീലങ്ക ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലും വൻകിട പദ്ധതികൾ രൂപകൽപ്പന ചെയ്ത സലീം AN സലീം അസോസിയേറ്റ്സിന്റെ സ്ഥാപകനാണ്. സെപ്റ്റംബറിൽ രാജ്യത്തെ ചില്ലറ വിലയെ അടിസ്ഥാനമാക്കിയുള്ള ഉപഭോക്തൃ പണപ്പെരുപ്പം 5.54% ഉയർന്നു. 21 മാസത്തെ ഉയർന്ന നിലവാരമാണിത്. ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ വിലവർദ്ധനയും അടിസ്ഥാന വർഷത്തെ കുറഞ്ഞ വിലയും ഇത്തവണ പണപ്പെരുപ്പം ഗണ്യമായി ഉയരാൻ കാരണമായതായി കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം പറയുന്നു. സംസ്ഥാനത്ത് 2 ദിവസത്തിനകം തുലാവർഷം എത്തുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ബംഗാൾ ഉൾക്കടലിൽ ചൊവ്വാഴ്ച ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യത. വ്യാഴം വരെ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴ തുടരും. വെള്ളിയാഴ്ച മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യത. വെള്ളിയാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. മിന്നലിനും 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. 15 ഒക്ടോബർ മുതൽ സംസ്ഥാനത്തെ ഹോട്ടലുകളിലും റെസിഡന്റുകളിലും 2000 രൂപയ്ക്ക് മുകളിലുള്ള UPI പേയ്മെന്റുകൾ സ്വീകരിക്കില്ലെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസിഡൻസ് അസോസിയേഷൻ അറിയിച്ചു. 2000 രൂപയ്ക്ക് മുകളിലുള്ള UPI ഇടപാടുകൾക്ക് ഫീസ് ഈടാക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ചാണിത്. സെൻസസ് 2ാം ഘട്ടത്തിന്റെ ഭാഗമായി 2027 ഫെബ്രുവരിയിൽ നടക്കുന്ന ജനസംഖ്യാ കണക്കെടുപ്പിന് മുന്നോടിയായി ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനം ജില്ലയിൽ തുടങ്ങി. കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിശീലനം അസിസ്റ്റന്റ് കളക്ടർ S സ്വാതി ഉദ്ഘാടനം ചെയ്തു. കലാ സാംസ്കാരിക പരിപാടികളുടെയും ദീപാലങ്കാരങ്ങളുടെയും വർണ്ണപ്രപഞ്ചം തീർത്ത് കണ്ണൂർ ദസറയ്ക്ക് കളക്ട്രേറ്റ് മൈതാനത്ത് പ്രൗഢഗംഭീരമായ തുടക്കം. കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ഒരുമയ്ക്കായി ദസറ ലഹരിക്കെതിരെ തൂഫാൻ എന്ന മുദ്രാവാക്യത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടി മേയർ P ഇന്ദിര ഉദ്ഘാടനം ചെയ്തു. നെടുമ്പാശ്ശേരി അത്താണി എയർപോർട്ട് റോഡിൽ അമിതവേഗത്തിൽ പാഞ്ഞ കാറിടിച്ച് സ്കൂട്ടർ യാത്രികരായ 3 പേർ കൊല്ലപ്പെട്ട കേസിൽ 2 പേരെ കൂടി അറസ്റ്റ് ചെയ്തു. 1-ാം പ്രതി സുഹൈലിനൊപ്പം കാറിലുണ്ടായിരുന്ന ആലപ്പുഴ സ്വദേശികളായ ജോയൽ, അമീൻ എന്നിവരെയാണ് നെടുമ്പാശ്ശേരി പോലീസ് പിടികൂടിയത്. ഞായറാഴ്ച വൈകിട്ട് സുഹൈലിന്റെ സുഹൃത്ത് ആലപ്പുഴ തുമ്പോളി പാലാപ്പറമ്പിൽ നിനവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. നിർമ്മലം ശുചിത്വ കേരളം ക്യാമ്പയിനുകളുടെ ഭാഗമായി മട്ടന്നൂരിൽ ശുചിത്വ മതിൽ തീർത്തു. തലശ്ശേരി റോഡിൽ ശിവപുരം ജംഗ്ഷൻ മുതൽ പോലീസ് സ്റ്റേഷൻ വരെയുള്ള 600 മീറ്റർ സ്ഥലത്താണ് മതിൽ തീർത്തത്. ശുചിത്വ ബോധവൽക്കരണ സന്ദേശങ്ങൾ എഴുതിയ ബാനറിന് പിറകിലായി 100 കണക്കിന് പേർ അണിനിരന്നു. പൊതുസമ്മേളനം നഗരസഭാധ്യക്ഷൻ N ഷാജിത്ത് ഉദ്ഘാടനം ചെയ്തു. രാജസ്ഥാനിലെ ജയ്പൂരിൽ 1 ഒക്ടോബർ മുതൽ 6 വരെ നടന്ന ദേശീയ യോഗ ചാമ്പ്യൻഷിപ്പിൽ മാങ്ങാട്ടിടം കിരാച്ചിയിലെ തേജശ്രീ ശ്രീജിത്തിനും കൂത്തുപറമ്പ് പഴയനിരത്തിലെ അൽവിന ബിനീഷിനും വെങ്കല മെഡൽ. കേരളത്തെ പ്രതിനിധീകരിച്ചാണ് ഇരുവരുടെയും നേട്ടം. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളത്തിനെതിരെ 3 സെഞ്ചുറികളുമായി ജാർഖണ്ഡിന്റെ കൂറ്റൻ സ്കോർ. 1-ാം ഇന്നിംഗ്സ് 587 റൺസിൽ അവസാനിച്ചു. മികച്ച കായിക താരങ്ങൾക്കുള്ള സർക്കാരിന്റെ GV രാജ പുരസ്കാരങ്ങൾ ട്രിപ്പിൾ ജമ്പ് താരം എൽദോസ് പോളിനും ബാഡ്മിന്റൺ താരം ട്രീസ ജോളിക്കും ലഭിച്ചു. 3 ലക്ഷം രൂപയും ഫലകവും പ്രശസ്തിപത്രവുമാണ് പുരസ്കാരം. അനൂപ് ജോസഫാണ് മികച്ച പരിശീലകൻ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം S സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
2: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
3: പായാരം പപ്പിനെ

0: നിർമ്മലേ, നിർമ്മലേ, ഞാന് ഇങ്ങനെ വിളിക്കുന്നേ.
1: നമ്മുടെ പ്രസിഡന്റിനെ കാണുന്നില്ലല്ലോ.
0: അണിഞ്ഞൊരുങ്ങുന്നുണ്ടാവും.
1: എന്താ അണിഞ്ഞൊരുങ്ങിട്ട്?
0: കാക്ക ഒളിച്ചാ കൊക്കാവൂല. എന്നാലും
1: വെളുക്കാൻ തേച്ചത് പാടണ്ടായിണ്ടാവും.
2: നിങ്ങളെ നീ പഴഞ്ചൊല്ലി പറഞ്ഞു കളിക്കുന്നേ, ഏതോടോ അക്ഷരോ ഞാനും കൂടി പറയട്ടെ.
0: പറ
2: നാടോ എനക്ക് കിട്ടാത്തന്നെ പറഞ്ഞു നിങ്ങള്. സ്നേഹലതെ, അടുത്ത നിന്റെ ചാൻസാ.
3: മിന്നതെല്ലാം പൊന്നല്ല.
1: അല്ല സ്നേഹലതെ, അതെങ്ങനെ ശരിയാവാ?
3: തൽക്കാലം ഇതാ ശരി. അല്ലപ്പാ, ഇന്ന് നമ്മളെ അജണ്ട അറിയോ ആർക്കെങ്കിലും?
0: അല്ലപ്പാ, അത് എടുക്കാനല്ലേ പപ്പിനി പ്രസിഡന്റ് പോയിന്.
3: അത് എടുക്കാൻ ഇനിയിപ്പോ മൂന്നാലാളെയും കൂടെ പറഞ്ഞേക്കേണ്ടി വരുവാ.
2: വണ്ടിയും വിടണം പറഞ്ഞേ.
1: അല്ലെങ്കിൽ അജണ്ട അജണ്ട എന്താന്ന് പറഞ്ഞ നിങ്ങൾക്കറിയാം.
0: അല്ലപ്പാ, നിങ്ങൾ പറയാറോ.
2: എന്റെ സുശീല എന്തെന്നാന്ന് അറിയാതെ കാര്യം നീ പറയണ പിന്നെ.
1: അല്ല, ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞില്ലേ?
2: എന്നാ പറയറാ, കൊറേ നേരമല്ല പറഞ്ഞുതരാ പറഞ്ഞുതരാ പറഞ്ഞുതരാന്ന് പറയുന്ന. പറയറാ,
1: പ്രസിഡന്റ് വരട്ടെ.
3: സുശീല ഈ അറിയാത്തൊന്നും പറയാൻ നിക്കണ്ട കേട്ടാ. വലിയ വീരം പിടിച്ച വർത്താനം പറയുന്ന കേട്ടാ തോന്നും എല്ലാം അറിയാന്ന്. എന്നോട്ട് അറിയേ ഇല്ല.
2: അതന്നെല്ലോ ഞാൻ ഇത്രയേരും പറഞ്ഞത്.
0: അല്ല, നിങ്ങളെന്തിനീ സുശീലനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന? നിങ്ങക്ക് എല്ലാവർക്കും എല്ലാം അറിയാ.
3: ഓള് പറയാ പറയാന്ന് പറഞ്ഞിട്ട് കാത്തു നിൽക്കുവല്ലേ. അത് പറയാത്തോണ്ടല്ലേ ഈ പറഞ്ഞു പോയത്.
0: എന്റെ സുശീല, നീ എന്നെ പറ.
2: നീ അല്ലേ സുശീലനെ ഇപ്പൊ സൈഡ് പിടിച്ചേ. എന്നാ നീ എന്നെ പറയാറോ?
0: അല്ലപ്പ, ഞാൻ പറയാന്ന് പറഞ്ഞാ ഇപ്പ എല്ലാം കൂടെ എന്റെ തൽക്കായ. സുശീല, നീ ഇപ്പൊ പറയുന്നുണ്ടോ ഇല്ലയോ?
1: എനിക്കറിയെങ്കിൽ ഞാൻ പണ്ടേ പറയില്ലേ.
2: നിങ്ങൾ പറഞ്ഞു പറഞ്ഞ് ടോപ്പിക്കൊന്നു വിടല്ല. ഇന്നത്തെ അജണ്ട എന്താന്നാ പറഞ്ഞേ?
3: ഈ അജണ്ടയുടെ അർത്ഥം ഒന്നും അറിഞ്ഞൂടല്ലോ. അത് മനസ്സിലായല്ലേ അതിന്റെ അപ്പുറത്തേക്ക് പോലേ.
2: എന്നാ പപ്പിനീനെ വിളിക്ക്, എടി എത്തിയെന്ന് ചോദിക്ക്.
3: അതെനിക്ക് വിളിച്ചാ?
2: ആരോടും പറയണ്ട, എന്റെ ഫോൺ ഈ മാസം ചാർജ് ചെയ്തിട്ടില്ല.
3: ഓളെ ഫോണിന്ന് പൈസ അങ്ങ് ചോർന്നു പോവും, അതുകൊണ്ടാന്ന്.
1: നമ്മളതിന് റീചാർജ് എന്ന് പറയല്.
2: ഓ, അങ്ങനെയുണ്ടാ?
1: ആ,
2: ഞാൻ വിചാരിച്ചിങ്ങക്ക് ഇത് പറഞ്ഞാ മനസ്സിലാവുന്ന്.
4: നിർമ്മലയോ? നിർമ്മലേ, ഞാൻ നിന്നെ കണ്ടിട്ടുണ്ട്. പിന്നെ ഇടക്ക് നിന്നെ പറയണ്ടാന്ന് വെച്ചാ നീ നിർമ്മാലും തുടുമ്പോന്നോളല്ലേ.
0: എല്ലാ ഒപ്പിനിച്ചി ഇതേതാ സാരി? ഇത് നമ്മളെ കുടുംബോളക്കിലെ വേദികയില്ലേ. ഓളെന്നെ
4: എന്റെ നിർമ്മലേ, എനിക്കും അയ്യ. ഞാനിപ്പോൾ ആ ഫൗണ്ടേഷനും അതൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അയ്യോ എന്നാ പറയാ. നിങ്ങൾ രംഭേനെ പോലെയുണ്ട് പറയല്ലോ നിങ്ങള്.
0: നിങ്ങളെ സാരീനെ കണ്ടോ അറിഞ്ഞിന്?
4: നിർമ്മലേ, സാരീനെ കൊണ്ട് പറയുകയാണെങ്കിൽ ഈ സാരിക്ക് എത്ര വിലയെന്നറിയങ്ങക്ക്?
3: കുറഞ്ഞതൊരു 5000 രൂപ.
4: സ്നേഹലത, 5000 അല്ല, 5500.
3: അത്രയൊക്കെയുണ്ട്? എന്നിട്ട് ആ 500 നിങ്ങൾ കൊടുത്തിനാ?
4: അല്ല സ്നേഹലത, നീ എന്നീ പറയുന്നേ ഈ പ്രസിഡന്റ് ആയതുകൊണ്ട്, അവർ പ്രസിഡന്റ് നിങ്ങളായതുകൊണ്ട് 500 രൂപ നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് ഞാനത് 500
3: ഡിസ്കൗണ്ട്. 500 രൂപയാ?
4: എന്നാലും നീ പറഞ്ഞതിനേക്കാൾ 10000 രൂപ കൂടുതലല്ലേ.
3: 1000?
4: എന്താ സുശീല നിനക്ക് പറ്റിയത്? നീ എന്താ മിണ്ടാതിരിക്കുന്നത്?
1: അല്ല പ്രസിഡന്റ്, ഞാനൊരു സംശയം ചോദിക്കട്ടെ? ഒന്നും വിചാരിക്കല്ലേ
4: സുശീല. പിന്നെ എന്താ നീ വിചാരിച്ചത്? പ്രസിഡന്റ് പിന്നെ എന്തിനാ ഇവിടെ ഇരിക്കുന്നേ? ഏത് സംശയം ചോദിച്ചാലും ഈ പ്രസിഡന്റ് ഉത്തരം നൽകിയിരിക്കും. ചെലപ്പോ എനിക്ക് 2 മിനിറ്റ് സമയം വേണ്ടി വരുവേ.
0: ആന്തിനാ 2 മിനിറ്റ്?
3: അമ്മായിയോട് ചോദിക്കാനാ?
2: അമ്മായിയാ? അതാരാ?
3: അല്ലണേ ഗൂഗിൾ അമ്മായില്ലേ.
4: എന്റെ സ്നേഹലതേ, നിന്റെ ഒരു കാര്യം നമ്മൾ അപ്ഡേറ്റ് ആയിരിക്കണം, അഡ്വാൻസ് ആയിരിക്കണം എല്ലാ കാര്യത്തിനും.
3: അഡ്വാൻസോ?
4: നീ ചോദിച്ചോളൂ സുശീലേ, എന്ത് കാര്യം എന്നോട് ചോദിച്ചോളൂ, എന്താ ബുദ്ധിമുട്ട് പറഞ്ഞോളൂ.
1: അല്ല പ്രസിഡന്റ്, ഈ അജണ്ട എന്ന് പറഞ്ഞാൽ എന്താ?
4: ഈ നിസാര കാര്യത്തിനാണോ എന്നെ കാത്തു നിന്നത് ഇത്രയും സമയം? ഇതൊന്നും എന്നോട് ചോദിക്കണ്ട. നിർമ്മലെ പറഞ്ഞു കൊടുക്കും മോളെ, അജണ്ട എന്ന് പറഞ്ഞു കൊടുക്കും.
0: അജണ്ട ആയു ജായു ഉണ്ടായു അജണ്ട.
4: ഓ, ഇപ്പൊ മനസ്സിലായി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന കാര്യത്തെ കുറിച്ചായിരിക്കും നിങ്ങളിങ്ങ ഇത്ര സമയം അല്ലേ?
3: ആ, എപ്പോഴും എന്തോ അജണ്ട അജണ്ട എന്നല്ലേ പറയലേ. അതെന്നാ ചോദിക്കുന്നേ?
4: പ്രസിഡന്റ് എന്ന നിലയിൽ നിങ്ങളോടെല്ലാം ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഇപ്പോ
3: എന്നാ പ്രസിഡന്റ്?
4: ഇത്രയും ചില്ലി ചില്ലി കാര്യങ്ങളൊന്നും നമ്മൾ ചർച്ച ചെയ്യാൻ പാടില്ല.
0: 65 പറഞ്ഞാലോ?
4: അതുക്ക് മേലെ. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്.
3: എന്താ പ്രസിഡന്റെ മാറ്റർ പറയ്.
4: നമ്മുടെ സ്ത്രീ സമൂഹം ഗുരുതരമായ ഒരുപാട് പ്രതിസന്ധികളിലൂടെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ?
3: ശരിയാ ശരിയാ.
0: അല്ലപ്പോ കൊറേ പ്രസിഡന്റിൽ ഏത് പ്രതിസന്ധിയാ പ്രസിഡന്റ് ഉദ്ദേശിക്കുന്ന? പ്രസിഡന്റ്
4: നമ്മുടെ നാട്ടില് അധിക ദിവസങ്ങൾ ഹർത്താല് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ. പണിമുടക്കുകള്, സർക്കാർ പ്രഖ്യാപിക്കുന്ന അവധികള്, എന്തൊക്കെയാണ് ഉത്സവങ്ങള്, എല്ലാ അവധി.
0: അത് നല്ല കാര്യല്ലേ, വീട്ടിൽ തന്നെ കുത്തി ഇരുന്നൂടെ, എവിടെയും വേണ്ടല്ലോ.
4: നമ്മള് വീട്ടിൽ കുത്തിരിക്കുന്നുണ്ടാ? കുത്തിരിക്കുന്നുണ്ടാ? അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മള് വീട്ടിൽ കുത്തിരിക്കുന്നുണ്ടാ?
3: ഇല്ല.
4: നമ്മൾ കുത്തിരിക്കുന്ന പോയിട്ട് ഇരിക്കുന്ന പോലും ഉണ്ട് നമ്മളിപ്പോ?
3: ഇല്ല സത്യ.
4: തലേ ദിവസം നമ്മളെ ഭർത്താക്കന്മാർ കൊറേ കോയിനിയും പോത്തിനിയും എല്ലാം കെട്ടിക്കൊണ്ടുവരും. എന്നിട്ടോ നമുക്കത് ചെയ്യാണ്ടിരിക്കാൻ പറ്റുവാ? നമ്മൾ ഏടിയോടോ കുത്തിരിക്കുന്നു? ഒന്നിക്കലെ പിന്നെ വെള്ളെടുക്കാൻ അങ്ങോട്ട് വായണം, കോഴി വൃത്തിയാക്കാൻ ഇങ്ങോട്ട് വായണോ എന്നാണ് നിങ്ങൾ പറയുന്നത്? ഹർത്താലിന്റെ ആനുകൂല്യം അനുഭവിക്കുന്ന പുരുഷന്മാർ

0: അത്ര എല്ലാം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ പറഞ്ഞേല്?
1: ആ കാര്യത്തിൽ ഞാൻ 100% പ്രസിഡന്റിന്റെ കൂടെയാ.
0: 100 പോരെ സ്നേഹലതേ, 100-ൽ അധികം നമ്മളെ സപ്പോർട്ട് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നത്.
2: ഞാൻ 250.
0: ഓക്കെ, അപ്പൊ ഇതിൽ ആർക്കും ഒരു മാറ്റങ്ങളൊന്നും ഇല്ല, എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ഇപ്പം പറയണം.
1: അല്ല പ്രസിഡന്റ്, ഇതിനെതിരെ നമ്മൾ എങ്ങനെയാന്ന് പ്രതികരിക്കേണ്ടത്?
0: അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എല്ലാരും ചെവി കൂർപ്പിച്ച് കേട്ടോ, നമ്മൾ സ്ത്രീ സമൂഹം നേരിടുന്ന ഈ വലിയ വിപത്തിനെതിരെ ഒരു പ്രമേഹം പാസ്സാക്കാൻ പോകുന്നുണ്ട്.
3: പ്രമേഹം? ആർക്കാ പ്രമേഹം?
0: എല്ലാ സൂചിയിലെ അതിന്റെ അർത്ഥവും എനിക്കറിയില്ലേ. എനിക്ക് വയ്യ, ഇതൊന്നും ഞാൻ പഠിപ്പിച്ചിരണമെന്ന് വെച്ചാൽ നടക്കാത്ത കാര്യാണേ. എനിക്ക് ഇതിനൊന്നും സമയമില്ല.
1: പ്രസിഡന്റ്, അതിലുണ്ടല്ലോ ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അതാണ്
0: എന്ത്? സ്നേഹലത, തിരുത്താൻ ശ്രമിക്കരുത്. പ്രസിഡന്റിനെ തിരുത്തരുത്, അഥവാ എന്റെ വായിൽ നിന്ന് കയ്യബദ്ധം പറ്റി. പ്രത്യേകിച്ച് നീ
1: ഒരു തവണ ക്ഷമിക്കൂ പ്രസിഡന്റെ. അല്ല, ഈ ഇപ്പൊ പറഞ്ഞ സാധനത്തിന് പ്രമേയം പ്രമേയം എന്നല്ലേ പറയുക?
0: അത് പൊതുവേ പറയുന്നത്. ഞാൻ പ്രസിഡന്റ് ആണ്, ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് കുറച്ച് കനത്തിലൊക്കെ പറയും. അത് സഹിക്കാൻ പറ്റുന്നവരായിരിക്കണം നിങ്ങൾ. ഓക്കെ,
3: പ്രസിഡന്റ് പറഞ്ഞ വളരെ ശരി. സ്നേഹലതേ, നീ വെറുതെ പ്രസിഡന്റിനെ ചൊറിയാൻ നിക്കണ്ട.
1: ഇല്ലണേ, ഒരു തവണ പറ്റിപ്പോയതാണ്. ഇനി
2: മതി മതി, ഇനി പ്രമേയം അവതരിപ്പിക്കൂ പപ്പിനി.
0: നിർമ്മലേ, പ്രമേയം അവതരിപ്പിക്കൂ.
3: എന്റെ അഭിപ്രായത്തിൽ ഈ പ്രമേയം കൊണ്ട് നേടൊന്നും നടക്കൂല. കാര്യമായിട്ട് നമ്മൾ സമരരംഗത്തേക്ക് ഇറങ്ങണം.
0: സമരരംഗത്തിലേക്കുള്ള ആദ്യത്തെ പടി എന്ന രീതിയിലാണ് നമ്മൾ ഈ പ്രമേയം അവതരിപ്പിക്കാൻ പോകുന്നത്.
3: എന്നാ പ്രസിഡന്റെ, നമുക്ക് ഹർത്താലുകൾ നിരോധിക്കുക എന്നാക്കിയാലോ?
0: ഒരിക്കലും അനുവദിക്കൂല. അത് തിരുത്തിയിട്ട് നമുക്ക് മാസത്തിൽ ഒരു ഹർത്താൽ എന്ന രീതിയിലേക്കണം.
1: ഞാനൊരു ഐഡിയ പറയട്ടെ, ഈ ഹർത്താലിന്റെ സമയത്ത് ഹർത്താൽ എന്തായാലും നിരോധിക്കണ്ടെന്നല്ലേ പ്രസിഡന്റ് പറഞ്ഞു? ആ സമയത്ത് നമുക്ക് സ്വയം ഹർത്താലാക്കിയാലോ?
0: ഹർത്താൽ നിരോധിക്കുക എന്നത് നമ്മളൊരു ഐഡിയ അല്ല. കാരണം എന്ന് വെച്ചാല് ഹർത്താൽ ദിവസമല്ല നമുക്ക് സാധനങ്ങളെല്ലാം കൊടുത്തിരുന്നു. അത് ആർക്ക് വിട്ടുകൊടുക്കണം? ആർക്ക് വിട്ടുകൊടുക്കണം പറ?
2: പുരുഷന്മാർക്ക്.
0: ആ അപ്പൊ ഹർത്താൽ ദിനത്തിന് നമ്മൾ എന്ത് ചെയ്യണം? സമരം ചെയ്യണം. പക്ഷെ ആർക്ക് അടുക്കള വിട്ടുകൊടുക്കണം? പുരുഷന്മാർക്ക് കൊടുക്കും വേണം. മനസ്സിലായോ?
1: ശരിയാ, അന്നെങ്കിലും വായിക്ക് രുചിയായിട്ട് കഴിക്കാലോ.
0: ആ സ്നേഹലത, വായിക്ക് രുചിയുണ്ടെങ്കിലും അതെവിടെയും നമ്മൾ പറയാൻ പാടില്ല. വർഗസ്നേഹം ഉണ്ടാവണം. നമ്മൾ കെവി മാസത്തിന്റെ അണികളാണ്.
3: കെവി മാസ ജനുവരി ഞാൻ കേട്ടിന്, കഞ്ഞിയെല്ലാം കേട്ടിന്. പക്ഷെ കെവി മാസം ഞാൻ ആദ്യമായിട്ടാ പ്രസിഡന്റെ.
0: സ്നേഹലത, നിർമ്മലക്കെന്നും കെവി മാസത്തിനെ പറ്റിട്ട് ഒരു ഐഡിയ മനസ്സിലായിട്ടില്ല. ഇവളെന്തിനാ നമ്മൾക്ക് സ്റ്റാഫായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്? നിർമ്മല എന്റെ നിർ ഞാനങ്ങ് കട്ട് ചെയ്യും. കെവി മാസത്തെ കുറിച്ച് അറിയില്ലെങ്കിൽ പറഞ്ഞുകൊടുക്ക സ്നേഹലത.
1: അല്ലേ നിർമ്മലേ, എനക്കറിഞ്ഞൂടാ. വെറുതെ എന്തിനാ എല്ലപ്പോഴും ഇങ്ങനെ പ്രസിഡന്റ് വായിന്ന് കേട്ടോണ്ടിരിക്കുന്നത്? കെവി മാസം എന്ന് പറഞ്ഞ കേരള വീട്ടമ്മ മഹാസംഗമം.
2: എടോ, അതിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റാണ് നമ്മളെ പത്മിനി. ഇപ്പൊ ഇതാ നമ്മൾ എടുത്തിരിക്കുന്ന പത്മിനി. വലിയ വിവരമൊന്നും ഇല്ല, എന്നാലും അതിന്റെ അഹങ്കാരമൊന്നും ഇല്ലോക്ക്.
0: ശാന്തേ, നീ പറഞ്ഞത് ഞാൻ ഒട്ടും കേട്ടില്ല, നീ എന്നാ പറഞ്ഞേ?
2: അതായത് പ്രസിഡന്റെ, നമ്മുടെ സംഘടനയുടെ പേര് ഉച്ചരിക്കാത്ത ഇവക്ക് നമുക്കൊരു പണിഷ്മെന്റ് കൊടുക്കണ്ടേ?
0: തീർച്ചയായിട്ടും.
3: സുശീലേ, കാലുവാര റിന്ന ഞാൻ നേരത്തെ കുറെ സപ്പോർട്ട് ചെയ്തിനേനു. സുശീല ദുശീല അവർ കേട്ടാ.
4: നമ്മുടെ പ്രസിഡന്റിനെ നമ്മുടെ പിന്തുണക്കണ്ടേ?
1: പറ പ്രസിഡന്റെ, എന്നാ നമ്മളെ പണിഷ്മെന്റ്?
0: പപ്സ്, ചിപ്സ്, പെപ്സി നമുക്കെല്ലാവർക്കും, പിന്നെ വീട്ടിലെല്ലാവർക്കും. അത് ഓളവക, അതായത് നിർമ്മലയുടെ വക.
1: ഇമ്പോസിഷൻ ഒന്നും വേണ്ടല്ലോ. എന്നാല്
0: അതിനെ കൊണ്ട് ആർക്കാന്ന് സ്നേഹലതേ കാര്യോ? അതിനൊന്നും ഒരു കാര്യമില്ലടോ. ഇതാണെങ്കിലും വയറ്റിലും ചെല്ലും, പിള്ളർക്കുമായി പോകുമ്പോന്നും മാവും വേണ്ട.
3: അല്ല അല്ല, പ്രമേയം പറപ്പ.
0: പ്രമേഹം എന്ന് വെച്ചാലേ, സോറി, പ്രമേയം എന്ന് വെച്ചാലേ, ഒന്ന്, ഹർത്താല് മാസത്തിൽ ഒരു തവണയാക്കുക. രണ്ടാമത്തെ കാര്യം, ഹർത്താൽ ദിനം അടുക്കള ആണുങ്ങൾക്ക് വിട്ടുകൊടുക്കുക. ഇതുകൊണ്ടൊന്നും അധികൃതര് കണ്ണു തുറക്കുന്നുള്ള ഒരു വിശ്വാസം നമുക്ക് ആർക്കും വേണ്ട. നമ്മളെ മാന്യതക്ക് നമ്മൾ ആദ്യം ഒരു പ്രമേഹാട പാസ്സാക്കുന്നു.
1: അവരനുസരിക്കുക?
0: അനുസരിക്കണം, അനുസരിപ്പിക്കണം. അതാണ് നമ്മളെ ജോലി. പിന്നെ വെറുതെ എന്തിനാ ഞാൻ ഇവിടെ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നത്? തുടർന്ന് സമരത്തിന്റെ തീച്ചൂളയിലേക്ക് നമ്മൾ എടുത്ത് ചാടണം.
2: അല്ല പ്രസിഡന്റ്, നമ്മളെ വീട്ടിൽ നിന്ന് എടുത്ത് പുറത്താക്കുക.
0: എടോ, പപ്പിനി ഉള്ള സ്ഥലത്തുനിന്ന് ഒരാൾക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഭയം ഉണ്ടാ? ഉണ്ടാ? ആ ഭയമുള്ളവരൊന്നും എന്തേലും മെമ്പർ ആവണ്ടേ?
3: പക്ഷേ പ്രസിഡന്റ്, ഭയമൊന്നുമല്ലപ്പാ, എനിക്ക് ഈനടക്ക് വേർപ്പിന്റെ അസുഖം ഉണ്ടെന്ന് പറഞ്ഞു. നീനു ഈ തീച്ചുകൂടയിലൊക്കെ എടുത്ത് ചാടുമ്പോ ചൂടു ഇതല്ലേ. ഞാൻ വരണ, നിങ്ങള് പോരെ. തീ എനിക്ക് പണ്ടേ പ്രശ്നാണ്, അതിന്റെ അടുത്ത് എത്തുമ്പോ വല്ലാതെ ചൂടാപ്പ.
0: നിർമ്മല, എടുത്ത് ചാടണ്ട, നമ്മളെല്ലാരും കൂടി എടുത്ത് ചാടിപ്പിച്ചോളൂ കേട്ടാ.
1: അപ്പൊ എങ്ങനെയാ പ്രസിഡന്റെ, സമരമൊക്കെ എങ്ങനെയാ ചെയ്യുക? എന്താ പ്ലാന്?
0: പ്ലാനൊക്കെ എന്റെ അടുത്ത് ഉണ്ടെന്ന് നിങ്ങളുടെ ആരും ബേജാറപ്പെടണ്ട. നിങ്ങളെല്ലാരും അത് കേൾക്കാൻ തയ്യാറായിക്കോളൂ.
3: കൂർപ്പിക്കണോ?
0: കൂർപ്പിച്ചാട് വെച്ചേക്ക്. സംസ്ഥാന വ്യാപകമായി അടുക്കള ഹർത്താൽ.
1: അടുക്കള ഹർത്താൽ പുതിയൊരാശയാണ്, നല്ല ആശയമാണ്.
0: അപ്പൊ ഇതിനെല്ലാരും എന്ത് ചെയ്യാ? മുന്നിട്ടിറങ്ങുക, വിജയിപ്പിക്കുക.
3: കലേശം കുറച്ച് നല്ലോണം ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാ ഞാൻ വരുവേ. പക്ഷെ തീച്ചോളം മാത്രം.
0: അതൊക്കെ നിങ്ങളെ സാമർത്ഥ്യം പോലെ ചെയ്തോളൂ, അതിനൊന്നും ഞാൻ കൈകടത്തൂല. ഞാൻ എന്റെ കാര്യം പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിനോ?
1: പെട്ടിന് പെട്ടിന്.
0: അപ്പൊ നമ്മള് അടുക്കള ഹർത്താൽ വിജയിപ്പിക്കാനുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങിക്കോളൂ. ഇന്നത്തെ യോഗം ഞാനിവിടെ പിരിച്ചുവിട്ടിരിക്കുന്നു.
5: പായാരം പപ്പിനെ.

0: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ?
1: നീ കളിക്കലേ?
0: പോകുന്നില്ല എന്ന് പറഞ്ഞാ പോകുന്നില്ല.
2: ആ നാട് ഒരു ഒച്ചപ്പാടലും കേക്കുന്നു.
1: മോള് സ്കൂളിൽ പോകുന്നില്ല പോലും.
2: പോകുന്നില്ലേ? എന്തിട്ട്?
1: ഇന്നലെ പരീക്ഷ

0: പോവാ. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
1: ശരിക്കു
0: ആന്ന്.
1: സമർത്ഥ് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ഥ് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9499614914 1.
2: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ.
1: ഗാനലയത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം.
0: ഇന്ന് കൂടെയുള്ളത് ഞാൻ അശ്വിനി.
1: ഞാൻ സൂര്യ.
0: നേരെ പാട്ടിലേക്ക് പോകണോ കഥയിലേക്ക് പോകണോ?
1: നേരെ കഥയിലേക്ക് പോകാം. എന്നാലേ ഏതാണ് സിനിമ, ആ ചിത്രത്തിൽ എന്തൊക്കെ പ്രത്യേകതയുണ്ട് എന്നൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ.
0: ടോപ്പിക് ഏതാന്നുള്ള കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതില്ല. നമ്മുടെ മലയാള സിനിമയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ചില സ്ഥലങ്ങള്, അത്തരത്തിൽ സാങ്കല്പികമായ പ്രദേശങ്ങളോ ലോകമോ ഒക്കെ ഉൾപ്പെടുത്തിയ സിനിമയിലെ ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഗാനലയത്തിന്റെ എത്രാം ഭാഗം?
1: മൂന്നാം ഭാഗം.
0: നേരിട്ട് സിനിമ പറയുന്നതിൽ നല്ലതൊരു ക്ലൂ തരാം, കേട്ടോ.
2: വിടമാട്ടെ അപ്പ, നീ എന്നെ ഇങ്ങിരുന്ന് എങ്കിലും പോക വിടമാട്ടേ. അയ്യോ എന്നായ, ഉനക്ക് എവ്വളോ ധൈര്യം ഇരുന്നാ ഇപ്പോ എൻ കൺമുണ്ണാടി വന്ന് നിപ്പ. ഇന്നിക്ക് ദുർഗാഷ്ടമി, ഉന്ന കൊന്ന് ഓ രക്തത്തെ കുടിച്ച് ഓക്കാരൻ നടന്നു വിടുവേ.
1: എനിക്ക് തോന്നുന്നൊരു 100 വട്ടം കണ്ട സിനിമയായിരിക്കും ഈ ചിത്രം അല്ലെ?
0: എന്താ ഹിരിയിലെ കീർത്തനം ഒന്ന് പാടുങ്കിലാ?
1: പാടണമാ?
0: വേണ്ട വേണ്ട.
1: അപ്പൊ നമുക്ക് ഇതിന്റെ പിന്നാമ്പുറ വിശേഷങ്ങളെല്ലാം ഒന്ന് പറയണ്ടേ?
0: മണിചിത്രത്താഴ് ഇറങ്ങിയതിൽ കൂടുതൽ ഇപ്പോഴാണ് ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആയത് മുതല് മണിചിത്രത്താഴില് എന്തൊക്കെയാണ് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത്, ഓരോ പാട്ടിലും എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട്, നാഗവല്ലിയായിട്ട് ഈ രീതിയിലൊക്കെ കണക്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ എല്ലാ വിശേഷങ്ങളും ആൾക്കാർ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോഴ്.
1: അതെ,
0: 1993 December 25 ഒരു ക്രിസ്മസിനായിരുന്നു അത് സംഭവിച്ചത്.
1: അശ്വിനി, നീ പറഞ്ഞതൊക്കെ ശരിയാണ്. ഇത് 1993 December 25 ഒരു ക്രിസ്മസിനായിരുന്നു ഇതൊക്കെ സംഭവിച്ചത്.
0: അരവിന്ദ മിഴിമാരെ എന്നുള്ള കഥകളിപ്പദം പാടിയിട്ട് രാഘവോ
1: രാജപ്പോ
0: എന്നും വിളിച്ചിട്ട് മാടമ്പള്ളിയിലേക്ക് ആരാ നടന്നു കയറിയത്?
1: ആരാ കയറിയത്?
0: ആരാ?
1: ഉണ്ണിത്താൻ.
0: എന്നിട്ട് വർഷത്ര കഴിഞ്ഞു,
1: 4K റെസല്യൂഷനിൽ അത് വീണ്ടും എത്തിയിരുന്നു.
0: ഇപ്പോഴും മലയാളികളുടെ മനസ്സിൽ നിന്ന് ആ സിനിമ ഇറങ്ങിപ്പോയിട്ടില്ല, അതിലെ രംഗങ്ങൾ ഇറങ്ങിപ്പോയിട്ടില്ല. പേര് പോലെ തന്നെ മണിച്ചിത്രത്താഴിട്ട് പൂട്ടിക്കഴിഞ്ഞാല് പിന്നൊരാൾക്കും ആ പൂട്ട് പൊട്ടിച്ചിട്ട്
1: പുറത്തേക്ക് കടക്കാൻ പറ്റില്ല.
0: ഞാനോ നിങ്ങളോ ഇന്നേ വരെ ആ പൂട്ട് പൊട്ടിച്ച് പുറത്ത് കടന്നിട്ടുണ്ടാ?
1: ഇല്ല.
0: സിനിമയിലെ ഓരോ രംഗവും മനസ്സിലല്ലേ?
1: ഉണ്ടോന്നോ?
0: ഉണ്ട് ഇല്ലേ. മണിച്ചിത്രത്താഴ് ഇറങ്ങിയ സമയത്ത് സിനിമ കണ്ട പല ആൾക്കാരും പറയുന്നുണ്ട് തിയേറ്ററില് ഒരു ജനപ്രവാഹം തന്നെയായിരുന്നു, ഇത്രയും തിരക്കായിരുന്നു പോലും. അപ്പോ ഉറപ്പാണ് ഗംഗയും നകുലനും സണ്ണിയും അല്ലിയും ശ്രീദേവിയും കിണ്ടിയും
1: കാട്ടുപറമ്പനും ബാസുരച്ചേച്ചിയും ദാസപ്പനും എല്ലാം പ്രേക്ഷകരുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അത് മാത്രല്ല, ഓരോ പേരുകളും നീ നോക്കിയിട്ടെ, വെറൈറ്റി പേരുകളല്ലേ ഇതിലൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാസുരച്ചേച്ചി, നമ്മൾ അധികം കേൾക്കാത്ത പേരുകളൊക്കെ അല്ലേ ഇത്?
0: അതെ, നേരത്തെ പറഞ്ഞല്ലേ ഒരു ക്രിസ്മസ് പുലരിയിലാണ് ഈ ഒരു സിനിമ പുറത്തിറക്കിയെന്നുള്ളത്. ആ സമയത്ത് പല ഇന്റർവ്യൂസിലും ഫാസിൽ പറയുന്നുണ്ടായി, ഫാസിലും ടീമും ഒക്കെ ഈ സിനിമ ഹിറ്റാവോ എന്നുള്ള ആശങ്കയിലാണ് തിയേറ്ററിന് മുന്നിലേക്ക് നിൽക്കുന്നത്. പലരും പറഞ്ഞിട്ടുള്ള ഒരു പേടി അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. ഇത് ഒരു ഹൊറർ സിനിമയാണോ എന്ന് ചോദിച്ചാൽ ആണ്, സൈക്കാട്രിക് മൂവി ആണോ എന്ന് ചോദിച്ചാൽ അതും ആണ്. ഇത്തരത്തിലുള്ള ഒരു കണ്ടന്റ് എങ്ങനെയാണ് സാധാരണക്കാരനായ പ്രേക്ഷകന് മനസ്സിലാക്കാൻ പറ്റുക? അവരുടെ ഏറ്റവും വലിയൊരു ചോദ്യമായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ സക്സസ് ആവോ ഇല്ലയോ എന്നുള്ള പേടി എല്ലാവർക്കും ഉണ്ടായിരുന്നു. മേക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഈ സിനിമ തിയേറ്ററിൽ എങ്ങനെ ഓടുന്നുള്ളതായിരുന്നു പലരും പ്രകടിപ്പിച്ച സംശയം.
1: പക്ഷെ അശ്വിനി, ആദ്യ പ്രദർശനം കഴിഞ്ഞതോടെ എല്ലാം ശുഭമായില്ലേ?
0: റെക്കോർഡ് കളക്ഷൻ ആയിരുന്നല്ലേ, സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങള്, ഇന്ത്യയിൽ ഏറ്റവും അധികം ഭാഷകളിൽ റീമേക്ക് ചെയ്ത ചിത്രം എന്നുള്ള ബഹുമതി ആർക്കാ ഉള്ളത്?
1: നമ്മുടെ മണിച്ചിത്രത്താഴിന്.
0: വർഷങ്ങൾ ഇതേ കഴിഞ്ഞു, നമ്മൾ 2026 എത്തുകയാണ്.
1: എന്നിട്ടും സിനിമയുടെ മാറ്റൊട്ടും കുറഞ്ഞിട്ടില്ല അല്ലേ?
0: അതെ, അതിന് ഉദാഹരണം

0: ാണ് 2023 നവംബറില് കേരള സർക്കാരിന്റെ കേരളി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നടന്നിട്ടുണ്ടായി. അപ്പോ തിരുവനന്തപുരത്തെ കൈരളി തിയേറ്ററിൽ മണിച്ചിത്രത്താഴ് വീണ്ടും പ്രദർശിപ്പിച്ചു. അത് കാണാനെത്തിയ ആൾക്കാരുടെ നിര കണ്ടപ്പോ എല്ലാവരും സ്തംഭിച്ചു പോയെന്നാ പറയുന്നേ. ആ തിയേറ്ററിൽ ആൾക്കാരെ ഉൾക്കൊള്ളാൻ കഴിയാത്തതുകൊണ്ട് നിള ശ്രീ എന്ന് പറഞ്ഞിട്ടുള്ള വേറെ രണ്ട് തിയേറ്ററിൽ കൂടെ പ്രദർശനം ഉണ്ടായിരുന്നു. എന്നിട്ടാണ് ആൾക്കാരെ സംതൃപ്തിപ്പെടുത്താൻ പറ്റിയത്. ഇപ്പോഴും മണിച്ചിത്രത്താഴിനെ പ്രേക്ഷകർ അത്രമേൽ
1: ഇഷ്ടപ്പെടുന്നു. അല്ലശ്വിനി, ഇതിപ്പോ പറയാൻ എന്താ കാരണം?
0: മണിച്ചിത്രത്താഴിനെ പറ്റിയോ?
1: ആ,
0: നമ്മളില്ലാത്ത സ്ഥലങ്ങളെ പറ്റിയല്ലേ പറയുന്നേ.
1: അതെ, അതിലില്ലാത്ത സ്ഥലങ്ങൾ ഉണ്ടോ?
0: മാടമ്പള്ളി എന്ന് കേട്ടിട്ടുണ്ടോ?
1: മാടമ്പള്ളിയിലെ കേട്ടിട്ടുണ്ട്.
0: മനോരോഗി?
1: മനോരോഗി മാടമ്പള്ളിയിലെ യഥാർത്ഥ മനോരോഗി ആരാണ്?
0: നിങ്ങളാ? ഞാനല്ല.
1: ഞാനും അല്ല. അതിൽ പറയുന്ന ഒരു ഡയലോഗ് ഓർമ്മയില്ലേ?
0: ഉണ്ട്.
1: പക്ഷെ മാടമ്പള്ളി ഒരു യഥാർത്ഥ സ്ഥലല്ലേ?
0: അല്ല.
1: ഓ, ഈ ചിത്രത്തിന് വേണ്ടിയിട്ട്
0: ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പേരാണ് മാടമ്പള്ളി.
1: ഓക്കേ. പ്രധാന ഭാഗങ്ങൾ ചിത്രീകരിച്ചത് എവിടെയെന്ന് അറിയോ നിനക്ക്?
0: എവിടെ?
1: തൃപ്പുണിത്തറയിലെ ഹിൽ പാലസിലാണ്.
0: പക്ഷേ പത്മനാഭപുരം കൊട്ടാരത്തിലും ചിത്രീകരണം നടന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ?
1: അതിന്റെ ക്ലൈമാക്സ് ആണ് പത്മനാഭപുരം കൊട്ടാരത്തിൽ ചിത്രീകരിച്ചത്.
0: അതുപോലെ ഒരു കഥ കേട്ടിട്ടുണ്ട്, ഇടക്കിടെ ഈ സിനിമയിൽ പറയുന്ന പേരാണ് തെക്കിനി.
1: തെക്ക് ഭാഗത്തുള്ള ഒരു ഇനി.
0: തെക്കിനി?
1: അതെ.
0: ആ തെക്കിനിക്ക് ഒരു കഥയുണ്ട് പറയാൻ.
1: എന്താണ്?
0: നാഗവല്ലിയുടെ മുറിയും തെക്കിനിയൊന്നും ഹിൽ പാലസിലല്ല ഉള്ളത്.
1: പിന്നെവിടെയാ?
0: ചെന്നൈയിലെ പ്രശസ്തമായ ജെമിനി സ്റ്റുഡിയോ സ്ഥാപകൻ SS വാസൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ആ മുറിയുടെ സെറ്റ് ഒരുക്കിയത്.
1: ഇതിനു വേണ്ടിട്ട് ഒരുപാട് അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ടാവുമല്ലോ എന്നാല്?
0: അത് കറക്റ്റാ. അത്രയും എഫേർട്ട് എടുത്തത് കൊണ്ടാണ് ഈ സിനിമ ഇത്രയും വിജയകരമായി പൂർത്തീകരിക്കാൻ എല്ലാവർക്കും സാധിച്ചത് അല്ലേ. അതുപോലെ നകുലന്റെയും ഗംഗയുടെയും ഡോക്ടർ സണ്ണിയുടെയും ഒന്നും കഥ വീണ്ടും വീണ്ടും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല അല്ലേ?
1: ഇല്ല.
0: എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ.
1: പക്ഷെ ഒരു കാര്യമുണ്ട് അശ്വിനി, ആലമൂട്ടിൽ തറവാടുമായി ബന്ധപ്പെട്ട ഒരു പഴയ ദുരന്ത സംഭവത്തിന്റെ സ്വാധീനമുണ്ട് ഈ കഥയ്ക്ക് എന്നാണ് പറയുന്നത്. കഥ എഴുതിയ മധുമുട്ടത്തിന് ആ കുടുംബവുമായി ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ വികസിപ്പിച്ചെടുത്ത ചിത്രമാണ് മണിച്ചിത്രത്താഴ് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്.
0: അതെ, ഈ കഥ മധുമുട്ടൻ തന്നെ പറയുന്നുണ്ട്. സിനിമയുടെ 30-ാം വാർഷികത്തില് അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ എടുക്കുകയുണ്ടായി. പൊതുവേ ഇന്റർവ്യൂസിലൊന്നും കാണാൻ പറ്റാത്തൊരു വ്യക്തിയാണ് മധുമുട്ടം എന്ന് പറയുന്ന തിരക്കഥാകൃത്ത്. ഈ സിനിമയ്ക്ക് ശേഷം പിന്നെ അദ്ദേഹം എവിടെയായിരുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരവുണ്ടായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ്, പണ്ട് രാജഭരണകാലത്ത്, അതായത് മരുമക്കത്തായ വ്യവസ്ഥയൊക്കെ ഏകദേശം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്, ആ സമയത്ത് ആലുംമൂട്ടിലെ തറവാട്ടിൽ ഒരു കൊലപാതകം നടന്നു. തറവാട്ടിലെ കാരണവരെ അനന്തരവനാണ് വെട്ടിക്കൊലപ്പെടുത്തിയത്. അത്രയും ചർച്ച ചെയ്യപ്പെട്ട അല്ലെങ്കിൽ അത്രയും പ്രമാദമായ കേസുകളിലൊന്നായിരുന്നു ഈ കൊലപാതകം.
1: അമ്മാവനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസ്?
0: അതെ. അങ്ങനെ കേസിന്റെ വിചാരണയൊക്കെ നടന്നു. അനന്തരവന് വധശിക്ഷയാണ് ലഭിച്ചത്. ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് പലതരം കഥകളും, ഉള്ള കഥയാണോ ഇല്ലാത്ത കഥയാണോ നമുക്കറിയില്ല, കിംവദന്തി ഒറ്റ വാക്കിൽ പറഞ്ഞാല്, നാട്ടിലൊക്കെ പല രീതിയിൽ പ്രചരിക്കപ്പെട്ടു. തിരക്കഥാകൃത്ത് ഉൾപ്പെടെ ആ നാട്ടിലുള്ള പല ആൾക്കാരും ഈ ഒരു കഥ കേട്ടിട്ടാണ് ചെറുപ്പത്തിലേ വളർന്നു വരുന്നത്. പക്ഷെ ആ ഒരു സംഭവത്തെ അങ്ങനെ അങ്ങ് പറിച്ച് സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയായിരുന്നില്ല. ഈ ആലുംമൂട്ടൽ തറവാടിന്റെ പല സവിശേഷതകളും അല്ലെ ആ തറവാടിന്റെ അന്തരീക്ഷം ഒക്കെ എഴുത്തുകാരനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. തെക്കിനിയും മാടമ്പള്ളിയും ഒക്കെ ഒരു പ്രത്യേക തരം അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളാണല്ലോ. പക്ഷെ ചൂഴ്ന്നു നോക്കുകയാണെങ്കിൽ
1: ചെറിയൊരു ബന്ധമുണ്ട് താനും.
0: ഇങ്ങനെ പറയാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് കഥകൾ ഈ സിനിമയെ കുറിച്ച് പറയാനുണ്ട്. അപ്പൊ അതിലേക്കൊന്നും നമുക്ക് കടക്കണ്ട. ഇപ്പൊ തന്നെ ഒരുപാട് സംസാരിച്ചു, പാട്ട് കേൾക്കേണ്ട സമയമാണ്. പാട്ട് കേൾപ്പിക്കണം. ഇത്തവണ സൂര്യജിക്കാണ് സെലക്ഷന്.
1: ഈ ചിത്രത്തിലെ എല്ലാ പാട്ടുകളും എനിക്ക് വളരെ ഇഷ്ടമാണ്. പക്ഷേ ഒരു പടി മുന്നിൽ എന്ന് പറയുമ്പോൾ എന്റെ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പഴന്തമിഴ് പാട്ടിഴയും എന്ന പാട്ട്. നമ്മുടെ യേശുദാസ് പാടി മനോഹരമാക്കിയ ഗാനം.
0: ഇത്രയധികം വിരഹം തുളുമ്പി നിൽക്കുന്ന പാട്ടാണ് പഴന്തമിഴ് പാട്ട് അല്ലേ. അതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ സോഷ്യൽ മീഡിയ ആക്റ്റീവായ സമയത്താണ് ആ കാര്യം ഞാനും തിരിച്ചറിയുന്നത്.
1: എന്ത്?
0: ഈ പാട്ടില് ഒരു വരിയുണ്ട്, സരസ സുന്ദരി മണീനി അലസമായി
1: ഉറങ്ങിയോ.
0: ആദ്യത്തെ തവണ മോഹൻലാല് ഈ വരി പാടുന്ന സമയത്ത് നോക്കുന്നത് ഗംഗേനെയാണ്,
1: ശോഭനെ.
0: രണ്ടാമത്തെ തവണ ഈ വരി വരുമ്പോ
1: നാഗവല്ലിയായിരിക്കും നോക്കുന്നത് അല്ലേ.
0: അതെ, നാഗവല്ലിയുടെ മനോഹരമായിട്ടുള്ള ഒരു ചിത്രം ഉണ്ടല്ലോ, ആ ചിത്രത്തെയാണ് നോക്കുന്നത്. ആ ഒരു സിറ്റുവേഷൻ നമുക്കറിയാം, മാടമ്പള്ളിയിൽ ഉണ്ടായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ശ്രീദേവിയാണ്. അതുകൊണ്ട് ശ്രീദേവി ഒരു മുറിയിൽ പൂട്ടിയിട്ടതിന് ശേഷം, ആ വിഷമത്തിന് ശേഷം മോഹൻലാൽ പാടുന്ന പാട്ടാണ്. അപ്പൊ ശ്രീദേവി അല്ല പ്രശ്നക്കാരി, ഈ സരസ സുന്ദരിമണി ആരാണ്?
1: നമ്മുടെ നാഗവല്ലി.
0: ആ നാഗവല്ലി ഇപ്പോ ആരിലാണ് ഉള്ളത്?
1: ഗംഗയുടെ മേൽ.
0: അത് പ്രേക്ഷകനെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലാണ് പാട്ടും ആ സീനും ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ വരികൾ എഴുതിയത്
1: ബിച്ചു തിരുമല, സംഗീതം നൽകിയത് MG രാധാകൃഷ്ണൻ.
0: ആഹിരി രാഗത്തിലെ അല്ലേ?
1: അതെ.
0: പാട്ട് കേൾക്കാതിരിച്ചു വരാ. ഇത് റേഡിയോ മലബാർ 89.6.

0: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ ഗാനലയം തുടരുകയാണ്. കുറച്ചു മുന്നേ നമ്മൾ മണിച്ചിത്രത്താഴിലെ മനോഹരമായിട്ടുള്ള ഒരു ഗാനം കേട്ടു. ഇനിയും പാട്ടുകൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അതും ഇല്ലാത്ത സ്ഥലങ്ങളെ വെച്ചുണ്ടാക്കിയ പാട്ട്. വീണ്ടും ഒരു കഥ. പണ്ട് പണ്ടൊരിടത്ത്

0: കാലത്ത് ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു.
1: കഥ തോർന്നു.
0: ഏ,
1: വരുന്നല്ല, പഴയ പഴയ കഥകൾ, അതായത് മുത്തശ്ശി കഥകൾ തുടങ്ങുന്നത് പലപ്പോഴും ഇങ്ങനെയായിരിക്കുമല്ലോ.
0: പണ്ട് പണ്ട്
1: ഒരിടത്തൊരിടത്ത്
0: ഒരു ആനയുണ്ടായിരുന്നു,
1: ഒരു മുയലുണ്ടായിരുന്നു,
0: ഒരു ചേനയുണ്ടായിരുന്നു.
1: അപ്പോ ആ കഥകളില് കെട്ടുകഥകൾ ഉണ്ടാവും, യാഥാർത്ഥ്യങ്ങൾ ഉണ്ടാവും. ശരിയാണോ തെറ്റാണോ എന്ന് നമുക്കങ്ങനെ വേർതിരിച്ചെടുക്കാൻ പറ്റുമൊന്നുമില്ല. വീരന്മാര്, ഭൂതപ്രേതാദികള്, മിത്തുകള്, ഇതെല്ലാം അതിലൂടെ പുനർജനിച്ചുകൊണ്ടേയിരിക്കും.
0: നീ ഏതാ പറഞ്ഞു വരുന്ന സിനിമ?
1: വളരെ കുറച്ചു കാലം മുന്നേ മിത്ത് അല്ലെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു കഥയെ പശ്ചാത്തലമാക്കിക്കൊണ്ട് പുറത്തിറങ്ങിയ ഒരു സിനിമയുണ്ട്, മൂന്നക്ഷരമുള്ള സിനിമ.
0: മൂന്നക്ഷരോ?
1: അത് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാല് വലിയ പേരാ.
0: വേറൊരു ക്ലൂ,
1: ഒരു വ്യക്തി അതില് മൂന്ന് കാലഘട്ടത്തിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്.
0: AR, അതായത് അജയന്റെ രണ്ടാം മോഷണം.
1: കറക്റ്റ്. നവാഗതനായിട്ടുള്ള ജിതിൻ ലാൽ ടൊവിനോ തോമസിനെ നായകനാക്കി സംവിധാനം ചെയ്ത സിനിമയാണ് AR. അതിനൊരു മുത്തശ്ശി കഥയുടെ സൗന്ദര്യം ഉണ്ട് ഇല്ലേ?
0: ഉണ്ട്. ഒരു പാട്ടിലൂടെയല്ലേ അത് വിവരിക്കുന്നത് തന്നെ.
1: AR-ലെ ഭൂരിഭാഗം എല്ലാ സ്ഥലങ്ങളും കാലഘട്ടങ്ങളും ഒക്കെ സാങ്കല്പികമാണ്. ചിയോദിക്കാവ് എന്ന സാങ്കല്പിക പ്രദേശത്തിന്റെ ചരിത്രത്തിലേക്കും വർത്തമാനത്തിലേക്കും ഒക്കെ കടന്നു ചെല്ലുന്ന ഈ സിനിമ പ്രേക്ഷകർ രണ്ടു കൈയും നീട്ടി സ്വീകരിച്ചു.
0: അശ്വിനി ഇപ്പൊ കാലഘട്ടത്തെ കുറിച്ച് പറഞ്ഞല്ലോ, 50, 90, പിന്നെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. ഈ മൂന്ന് കാലഘട്ടത്തെ കുറിച്ചാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്.
1: ചിയോദിക്കാവും അവിടുത്തെ ക്ഷേത്രവും അവിടെയുള്ള വിശ്വാസങ്ങളും ഒക്കെയാണ് ഇതിന്റെ പ്രധാന പശ്ചാത്തലമായിട്ട് വരുന്നത്. കുഞ്ഞിക്കേളു എന്നുള്ള യോദ്ധാവ് തുടക്കത്തിലെ ആദ്യത്തെ കാലഘട്ടത്തിൽ,
0: അതായത് വീരനായകൻ,
1: പിന്നീട് കള്ളൻ മണിയൻ,
0: പിന്നീട് വന്നതാണ് അജയൻ,
1: ഇപ്പൊ നിലവിലുള്ള കഥാപാത്രം.
0: അതെ,
1: ഈ മൂന്ന് പേരും മൂന്ന് തലമുറയിൽ പെട്ടിട്ടുള്ള ആൾക്കാരാണ്. ഇവരെങ്ങനെയാണ് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ആ സിനിമ നമുക്ക്
0: പറഞ്ഞു തരുന്നത്. എനിക്ക് തോന്നുന്നു കഥയുടെ നല്ലൊരു ഭാഗവും 90s നടക്കുന്നത്. കുഞ്ഞിക്കേളുവിൽ നിന്ന് തുടങ്ങി മണിയനിലേക്കും അജയനിലേക്കുമാണ് സിനിമ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്.
1: അതെ,
0: ഐശ്വര്യ രാജേഷ്, സുരഭി ലക്ഷ്മി, കൃതി ഷെട്ടി എന്നിവരാണ് ടൊവിനോയുടെ മൂന്ന് നായികമാരായിട്ട് വരുന്നത്.
1: മൂന്ന് തലമുറയിൽപ്പെട്ട ടൊവിനോയുടെ കഥാപാത്രങ്ങളുടെ നായികമാർ.
0: അതെ,
1: ചോദ്യമായിട്ട് ഐശ്വര്യ രാജേഷ്, പിന്നെ ലക്ഷ്മിയായിട്ട് കൃതി ഷെട്ടി. ഇവരൊക്കെ അടിപൊളിയായിട്ടാണ് സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടത്. പക്ഷെ എടുത്തു പറയേണ്ടത് സുരഭി ലക്ഷ്മിയുടെ
0: മാണിക്കം
1: എന്ന് പറയുന്ന കഥാപാത്രം അല്ലേ. സുരഭി ലക്ഷ്മി എന്ന് പറയുന്ന അഭിനേത്രി ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ വെച്ച് വളരെ വ്യത്യസ്തമായ കഥാപാത്രം തന്നെ പറയാം. ശരിക്കും ഇത്തരത്തിൽ ഈ സിനിമയെ കഥാപാത്രങ്ങളിലൂടെ ജീവിപ്പിക്കണമെങ്കിൽ അതിന് പിന്നിൽ ഒരുപാട് അധ്വാനം ഉണ്ട്.
0: 8 അധ്വാനം ഉണ്ട് എന്നാണ് സംവിധായകൻ പറഞ്ഞിട്ടുള്ളത്. ഈ സിനിമയുടെ ആശയം വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വികസിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. തുടക്കത്തിൽ സിനിമയുടെ വലിപ്പവും ബജറ്റും വളരെ ചെറുതായിരുന്നു. എന്നാൽ കഥ വികസിപ്പിച്ചപ്പോൾ ഇത് വലിയൊരു സിനിമയായിട്ട് മാറി. അതിനിടെയാണ് കോവിഡ് വന്നത്. ആ സമയത്ത് സിനിമ കുറച്ചുകൂടി വലിയ രീതിയിൽ തന്നെ ഒരുക്കണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു. ടൊവിനോയെ സിനിമയിലേക്ക് കൊണ്ടുവരുന്നതിൽ വർഷങ്ങളോളം ചർച്ച നടത്തിയിരുന്നുവെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംവിധായകന്റെ കണക്കുകൂട്ടലിൽ ആ നീണ്ട കാത്തിരിപ്പ് സിനിമയ്ക്ക് തന്നെ ഗുണമായി. അതിനിടെ ടൊവിനോ കൂടുതൽ വലിയ താരമായി വളരുകയും ചെയ്തിരുന്നു.
1: അതുകൊണ്ട് സിനിമ പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടു. ടൊവിനോ ആണെന്ന് പറഞ്ഞതുകൊണ്ട് ആ ഒരു ക്യൂരിയോസിറ്റി എല്ലാ പ്രേക്ഷകരിലും ഉണ്ടായിരുന്നു. ബിഗ് ബഡ്ജറ്റ് സിനിമയായിരുന്നു. ഒരു സംവിധായകൻ ആദ്യം ചെയ്യുന്ന സിനിമ ഇത്രയും പൈസ മുടക്കിയിട്ട് ഇത്രയും വലിയ രീതിയിൽ ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും ഉറ്റുനോക്കുന്ന അവസ്ഥയിലാണ് അതുള്ളത്. ആ സെറ്റിനെ പറ്റിയിട്ട് പറയാതിരിക്കാൻ പറ്റില്ല. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ സിനിമയിലത്തെ കഥ ചിയോദിക്കാവിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ളതാണ്. പ്രധാന കഥ നടക്കുന്ന ഹരിപുരം എന്ന് പറയുന്ന ഗ്രാമവും ചിയോദിക്കാവും ഒക്കെയുള്ള സെറ്റ് ഒരുക്കിയിട്ടുള്ളത് കാസർഗോഡ്. ആ സിനിമയിൽ കാണുന്ന മിക്ക കാട്ടുപ്രദേശങ്ങളും ചിയോദിക്കാവിന്റെ സെറ്റും ഒക്കെ കാസർഗോഡ് ചീമേനിയിലെ പോത്താങ്കണ്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഒരുക്കിയിട്ടുള്ളത്. ചിലയിടങ്ങളിൽ കളരിപ്പയറ്റിന്റെ രംഗങ്ങൾ കണ്ടിട്ടില്ല. ഈ മണിയൻ ടൊവിനോയുടെ കഥാപാത്രം കോട്ടയ്ക്കുള്ളിൽ കയറിയിട്ട് നടത്തുന്ന ചില സാഹസിക രംഗങ്ങളും മറ്റുമൊക്കെ ഇതെല്ലാം ചിത്രീകരിച്ചത് ചെറുവത്തൂർ ഭാഗങ്ങളിലാണ്. ഏകദേശം 110 ദിവസം എടുത്തു കിട്ടോ കാസർഗോഡ് ഈ സിനിമ ഷൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്.
0: പാലക്കാട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്.
1: അതെ, കിളിയെ തത്തക്കിളിയെ പാട്ട് കാണുന്ന ഗാനരംഗമൊക്കെ, അങ്ങനെ പ്രകൃതി മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ പാലക്കാട് നിന്നാണ് ഇവര് ചിത്രീകരിച്ചിട്ടുള്ളത്. ഈ ഗാനരംഗത്ത് നമ്മൾ നല്ല പനങ്കാട് തടാകം വിഷ്വലി കാണുന്നുണ്ട്. ഇതൊക്കെ പാലക്കാട് വെച്ച് തന്നെ ചിത്രീകരിച്ചിട്ടുള്ളതാ. കൊല്ലങ്കോട് അറിയാലോ,
0: അതെ,
1: ഏറ്റവും കൂടുതൽ യാത്രികർ പോകുന്ന സ്ഥലമാണ് കൊല്ലങ്കോട്. കൊല്ലങ്കോടിനടുത്തിട്ടുള്ള ഡാം സൈറ്റിൽ വെച്ചിട്ടാണ് പ്രത്യേകിച്ചും രാത്രികാല പുലർക്കാലത്തെ സീനുകളൊക്കെ ഉണ്ടാവുമല്ലോ, രാത്രിയിലെത്തിയും രാവിലത്തെ സീനുകളൊക്കെ ചിത്രീകരിച്ചത്.
0: അത് മാത്രല്ല, ഇതൊരു 3D സിനിമ കൂടിയായിരുന്നല്ലോ.
1: അതെ, തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ മണിയനും മാണിക്കും ഒക്കെ നമ്മുടെ ഇടം വലം ഉള്ളത് പോലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സിനിമയുടെ ഇത്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞു തോന്നുന്നു, നേരെ പാട്ടിലേക്ക് പോവല്ലേ.
0: ഏത് പാട്ടാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്?
1: ഹരിശങ്കറും അനില രാജീവും ചേർന്ന് പാടിയിട്ടുള്ള കിളിയെ തത്തക്കിളിയെ.
0: പൂവേ പൂവേ താഴം പൂവേ.
1: അതന്നെ, മനോമഞ്ചിത്തിന്റേതാണ് ഈ വരികൾ. ദിപു നൈനാൻ തോമസ് ആണ് ഈണം കൊടുത്തിട്ടുള്ളത്. ഇതില് കാണിക്കുന്നത് നമ്മുടെ അജയന്റെ കാമുകിയുടെയും പ്രണയ സീനുകളാണ്.
0: അതാണ് നേരത്തെ നീ പറഞ്ഞില്ലേ കൊല്ലംകോട് ദേശം, അതൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത് ഈ പാട്ട് സീനിലായിരുന്നു.
1: പക്ഷെ സിനിമയെ പറ്റി പറയുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മണിയന്റെയും മാണിക്യത്തിന്റെയും പ്രണയമാണ്. അതിനൊരു പ്രത്യേക ഫീല് തന്നെയുണ്ട്. മൂന്ന് കാലഘട്ടങ്ങളിലെ ടൊവിനോയുടെ കഥാപാത്രങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം
0: മണിയനും മാണിക്യവും.
1: ഒരു പടി കൂടുതൽ

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ ഗാനലയമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗാനലയത്തിലൂടെ സിനിമയിൽ സംവിധായകർ സൃഷ്ടിച്ച ഇല്ലാത്ത ഗ്രാമങ്ങളിലൂടെയുള്ള പാട്ടുകളിലൂടെയാണ് നമ്മൾ
1: സഞ്ചരിക്കുന്നത്.
0: അടുത്തതായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയിലെ പാട്ട്, കൂടുതൽ വിശേഷണങ്ങളൊന്നും ഇല്ലാതെ നേരിട്ട് പറയാം. സിനിമയുടെ പേര് മഴ.
1: ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത ചിത്രം.
0: മാധവിക്കുട്ടിയുടെ നഷ്ടപ്പെട്ട നീലാംബരി എന്നുള്ള കഥയെ ആസ്പദമാക്കിയിട്ടാണ് ഈ സിനിമ നിർമ്മിച്ചത്. മിക്കവരും ഈ സിനിമ കണ്ടിട്ടുണ്ടാവും. പക്ഷേ നേരത്തെ നമ്മൾ പരാമർശിച്ച മണിചിത്രത്താഴും ARM പോലെ അത്രത്തോളം പ്രേക്ഷകരെ കണ്ടിരിക്കുമോ എന്നുള്ള കാര്യം സംശയമാണ്. നായികയുടെ പേര്
1: സുഭദ്ര.
0: സുഭദ്രയ്ക്ക് പണ്ട് ചെറിയ കാലത്ത് പാട്ട് പഠിക്കാൻ വളരെ ഇഷ്ടമായിരുന്നു. അങ്ങനെ പാട്ട് പഠിക്കാൻ പോകുന്നത് രാമാനുജം ശാസ്ത്രികളുടെ അടുത്തേക്കാണ്. അദ്ദേഹത്തിനോട് സുഭദ്രയ്ക്ക്
1: ഒരിഷ്ടം തോന്നും, സ്വാഭാവികം.
0: അതെ, തിരിച്ച് അദ്ദേഹത്തിനും
1: ഇഷ്ടം തോന്നുമല്ലോ. സുഭദ്ര നല്ല കാണാൻ ഭംഗിയുള്ള പാട്ടുപാടുന്ന ഒരു കുട്ടിയായിരുന്നല്ലോ.
0: പക്ഷെ രണ്ടുപേർക്കും അറിയാം ഈ ഒരു ബന്ധം ആരും അംഗീകരിക്കുന്നില്ല.
1: സുഭദ്ര സമൂഹത്തിലെ ഉന്നത നിലയിൽ ജീവിക്കുന്ന ഒരാളാണല്ലോ.
0: വീട്ടുകാർ ഈ വിഷയം അറിയുന്നുണ്ട്. അവളെ മറ്റൊരാളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയാണ്. ചന്ദ്രശേഖരൻ എന്നാണ് പേര്. ലാലാണ് ചന്ദ്രശേഖരന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. സുഭദ്ര എത്തിയത്
1: നമ്മുടെ സംയുക്ത വർമ്മ.
0: വിവാഹശേഷം സുഭദ്ര പ്രൊഫഷണലായിട്ട് മുന്നോട്ടേക്ക് പോവാണ്. ആള് ഡോക്ടറാണല്ലോ. പക്ഷെ അതിനിടയിലും മറന്നുപോവാതെ കൂടെ ചേർത്ത് നിർത്തുന്നത് എന്തിനാ?
1: സംഗീതത്തെ.
0: ആ പാട്ട് ആരും ആസ്വദിക്കാറുണ്ട്?
1: ഭർത്താവ് ചന്ദ്രശേഖരനും ആസ്വദിക്കാറുണ്ട്.
0: ഈ പാട്ടിലെ വരികൾ കേൾക്കുമ്പോ പലപ്പോഴും ചന്ദ്രശേഖരന് സുഭദ്രയോട് സംശയം തോന്നും. അവളുടെ മനസ്സിൽ മറ്റാരോ ഉള്ളതായിട്ട്
1: പ്രകടിപ്പിക്കാറുണ്ട്.
0: അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം അത്ര സ്മൂത്ത് ആയിട്ടല്ല പോകുന്നത്. ഇരുവർക്കും കുട്ടികളൊന്നും ഉണ്ടാവുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചന്ദ്രശേഖര മേനോന് ഒരു അസുഖം ഉണ്ടെന്നുള്ളത് തിരിച്ചറിയുന്നതും അദ്ദേഹം
1: മരണപ്പെടുന്നു.
0: പിന്നീട് സുഭദ്ര തിരിച്ചു പോവാണ്. എങ്ങോട്ടേക്ക്?
1: നമ്മുടെ ശിവപുരത്തേക്ക്.
0: ശിവപുരം, അവിടെയാണ് നമ്മൾ പാട്ട് കേൾപ്പിക്കാൻ പോകുന്നത്.
1: ആ സ്ഥലം ഇല്ലാത്ത സ്ഥലമാണല്ലോ.
0: അതെ, അങ്ങനെയുള്ള പാട്ടുകളാണല്ലോ നമ്മൾ കേൾപ്പിക്കുന്നത്.
1: അതെ,
0: കഴിഞ്ഞൊരു എപ്പിസോഡില് അനന്തഭദ്രത്തിലും ഇതുപോലെ ശിവപുരം എന്നുള്ള ഒരു സ്ഥലം, സാങ്കല്പികമായിട്ട് സൃഷ്ടിച്ച സ്ഥലത്തെ പറ്റി പറഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ ശിവപുരം എന്ന സ്ഥലമുണ്ട്. ദേ ഇവിടെ അയ്യല്ലൂരിന് അടുത്തൊരു ശിവപുരം ഉണ്ട്. പക്ഷെ ആ ശിവപുരം അല്ല, ഇത് സിനിമയ്ക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത
1: ഒരു ശിവപുരമാണ്.
0: ഈ സാങ്കല്പിക സ്ഥലത്ത് വെച്ചിട്ടാണ് സിനിമയില് ഭദ്രയും രാമാനുജ ശാസ്ത്രികളും തമ്മിലുള്ള പ്രണയം വളരുന്നത്. അതിനുശേഷമുള്ള ചിത്രത്തിലെ മറ്റ് പ്രധാന ഭാഗങ്ങളും ഒരു ക്ഷേത്രമൊക്കെ കാണിക്കുന്നുണ്ട്. ശാസ്ത്രികൾ പാട്ടുപാടുന്ന ഒരു ക്ഷേത്രം, അതൊക്കെ ചിത്രീകരിച്ചത്
1: തമിഴ്നാട്ടിലെ മധുരയില്.
0: വേറൊരു ലൊക്കേഷനും കൂടി സിനിമയിൽ വരും. ഭദ്രന്റെ വിവാഹശേഷം ഭർത്താവ് ഒത്ത് താമസിക്കുന്നത്, അത് ചിത്രീകരിച്ചത്
1: കോഴിക്കോട്.
0: അങ്ങനെ വളരെ ചുരുങ്ങിയ സ്ഥലങ്ങളിൽ ചിത്രീകരിച്ച സിനിമയായിരുന്നു ഇത്. ഏറ്റവും ഒടുവില് ഭർത്താവിന്റെ മരണശേഷം ഭദ്ര ശാസ്ത്രികളെ കാണാൻ വേണ്ടിയിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോവാണ്. അപ്പൊ കാണുന്നുണ്ട് ആരെ?
1: ശാസ്ത്രിയെ.
0: ശാസ്ത്രികളെ കാണുന്നതിന് മുന്നേ അദ്ദേഹത്തിന്റെ ഭാര്യയായ ജ്ഞാനാമ്പാളിനെ. അവിടെ ഒരു കഥയുണ്ട്. ശാസ്ത്രികളുടെ മുറപ്പെണ്ണായിരുന്നു ജ്ഞാനാമ്പാള്. ജ്ഞാനാമ്പാളിന് ശാസ്ത്രികൾ ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷെ അവള് തിരിച്ചറിയാണ് തന്നോടല്ല, ഇദ്ദേഹത്തിന്
1: ഭദ്രയോടാണ് ഇഷ്ടം.
0: ഒടുവില് ഭദ്ര വേറെ കല്യാണം കഴിച്ചു പോയതിനു ശേഷം ശാസ്ത്രികള് ജ്ഞാനാമ്പാളിനെ തന്നെ കല്യാണം കഴിക്കുകയാണ്. പക്ഷെ ജ്ഞാനത്തിന്റെ മനസ്സില് ഇദ്ദേഹത്തെ കുറിച്ചുള്ള സംശയങ്ങള്, ഇഷ്ടം എല്ലാ കാലത്തും ഭദ്രയോടാണല്ലോ. അങ്ങനെ അവള് ഒരു മാനസിക രോഗിയായി മാറുകയാണ്. അവർക്ക് ജനിക്കുന്ന കുഞ്ഞിനെ പോലും ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്ക് അത്രത്തോളം മനസ്സ് കൈവിട്ടുപോയി. ഭദ്ര എത്തുന്ന സമയത്ത് അദ്ദേഹം എവിടെയും ചോദിക്കുമ്പോ ജ്ഞാനം പറയുന്നുണ്ട് അദ്ദേഹം മരിച്ചുപോയി എന്ന്. യഥാർത്ഥത്തില്
1: മരിച്ചിട്ടില്ല.
0: ക്ഷേത്രത്തിൽ പോകുമ്പോഴാണ് ഭദ്ര ഇദ്ദേഹത്തിന്റെ പാട്ട് കേൾക്കുന്നത്. ഓടി ചെന്നിട്ട് നീലാംബരി ഒന്ന് പാടുവോ ചോദിക്കുമ്പം അദ്ദേഹത്തിന് പാടാൻ പറ്റിയില്ല. കാരണം അസുഖം വന്നിട്ട്
1: ശബ്ദം നഷ്ടമായി പോയി തോന്നുന്നു അല്ലേ.
0: അതെ, റെക്കോർഡ് ചെയ്ത് വെച്ച പാട്ടാണ് അമ്പലത്തിൽ പിന്നീട് പ്ലേ ചെയ്തത്. എന്റെ എത്തുമ്പോഴേക്കും നഷ്ടങ്ങളുടെ കഥ മാത്രമേ അവിടെയുള്ളൂ. ഭദ്ര കേൾക്കാൻ ആഗ്രഹിച്ചത് അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ ആ സമയത്ത് പാടുന്ന നീലാംബരിയായിരുന്നു. പക്ഷേ ആ ശബ്ദം വർഷങ്ങൾക്ക് മുന്നേ തന്നെ നഷ്ടപ്പെട്ടിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഭദ്ര തിരിച്ചറിയാണ്. അതേപോലെ ജ്ഞാനം, സ്വന്തം ഭർത്താവ് മരിച്ചുപോയി എന്ന് പറയണ്ടെങ്കിൽ എത്രത്തോളമാണ് ജ്ഞാനത്തിന് ഭദ്രയോടുള്ള വികാരം മനസ്സിൽ, അത് നമ്മൾ മനസ്സിലാക്കണമല്ലോ.
1: അതെ,
0: അത്തരത്തിൽ സൈക്കോളജിക്കലി മൂവ് ചെയ്യുന്ന സിനിമയാണ് എന്നുകൂടെ പറയാം നമുക്ക് ഈ ചിത്രത്തിൽ അല്ലേ. ഇതിലെ ഒരു പാട്ട് കേൾപ്പിക്കണ്ടേ?
1: തീർച്ചയായിട്ടും പാട്ട് കേൾപ്പിക്കണം. അശ്വിനി കഥ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ എന്റെ മനസ്സിൽ ഭദ്രയുടെയും ജ്ഞാനാംബികയുടെ ഒക്കെ അടുത്തു പോയിട്ട് വരികയാണ്.
0: കുറച്ച് സങ്കീർണമാണ് അവരുടെ ഒക്കെ അടുത്ത് പോയാൽ.
1: അതെ,
0: തിരിച്ചു വരാൻ ഇത്തിരി പ്രയാസപ്പെടും. ആരാണ് ശരി ആരാ തെറ്റും ചോദിച്ചാൽ ഉത്തരവില്ലാത്തൊരു സിനിമയാണ് മഴ.
1: ഈ മഴ എന്ന സിനിമ നമ്മൾ പണ്ട് കണ്ട സിനിമയാണല്ലോ, അത്ര ഓർമ്മിച്ചെടുക്കാൻ മാത്രം. പക്ഷെ അശ്വിനിക്ക് എന്തൊരു ഓർമ്മയാന്നറിയാ.
0: എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളിലൊന്നാണ്. കാരണം മനുഷ്യന്റെ മനസ്സിലൂടെയാണല്ലോ സഞ്ചരിക്കുന്നത്. മനസ്സില്ലേ പിന്നെ നമ്മളൊന്നും ഇല്ലല്ലോ സൂര്യേച്ചി.
1: ഇല്ല ഇല്ല, അത് പറഞ്ഞ ശരി.
0: നിങ്ങളും ഇല്ല, ഞാനും ഇല്ല, നമ്മൾ ആരും ഇല്ല. നമ്മൾ ആരും ഇല്ലാതെ ഈ ലോകം തന്നെ ഇല്ല. ഈ ലോകമില്ലേ പിന്നെ മനുഷ്യരുണ്ടോ?
1: ഇല്ല.
0: മനുഷ്യരില്ലേ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ?
1: ഇല്ല.
0: ജീവനില്ല പിന്നെ നമ്മളൊക്കെ എന്തിനാ ഇങ്ങനെ നിൽക്കുന്നത്?
1: അശ്വിനി, നമുക്കിനി പാട്ട് കേൾപ്പിച്ചൂടെ? ജ്ഞാനാംബികയെ പോലെ ആയിപ്പോന്ന് ഒരു തോന്നലുണ്ട് ഇപ്പോ.
0: അധികം പറയണ്ട.
1: വേണ്ട വേണ്ട, കാരണം നീ എന്തൊക്കെയാ പറഞ്ഞത്?
0: അതൊക്കെ തത്വങ്ങളാണ്, ഫിലോസഫി.
1: അതുകൊണ്ടാണ് എനിക്ക് ജ്ഞാനാംബിക പോലെ ആയിപ്പോന്ന് തോന്നുന്നത്. നീ എന്തൊക്കെയാ പറഞ്ഞത്?
0: അല്ല, ഞാൻ പറഞ്ഞത് ഒരു സ്ത്രീയുടെ ജീവിതത്തിന്റെ ആന്തരിക യാത്രയെ പാരമ്പര്യത്താൽ ബന്ധിതമായ ഒരു സമൂഹത്തിന്റെ കർശനമായ ചട്ടക്കൂടിനുള്ളിൽ കണ്ടെത്തി പൂർണ്ണതയോടെ ആഖ്യാനത്തിലേക്ക് കൊണ്ടുവന്ന സിനിമ, അതിനെ എങ്ങനെ നമ്മൾ ഉപേക്ഷിക്കും, എങ്ങനെ നമ്മൾ മറക്കും? അതായിരുന്നു ഞാൻ ചോദിച്ചത്.
1: ശ്രോതാക്കളെ, നമുക്ക് പാട്ട് കേൾക്കാം അല്ലേ? അതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഈ പറഞ്ഞൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല, നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്.
0: പാട്ട് കേൾക്കാം. ഞാൻ ലളിതമായ ഭാഷയിൽ പറഞ്ഞതുകൊണ്ടാണ് മനസ്സിലായത്.
1: അപ്പോൾ ഇതാണ് ലളിതമായ ഭാഷ എന്ന് എനിക്കിപ്പം മനസ്സിലായി. ഇനി നാളെ മുതൽ ഞാൻ

0: ഇത്ര ലളിതമായ ഭാഷയിൽ സംസാരിക്കാം.
1: അതല്ലേ, ഇതിലെ എല്ലാ പാട്ടുകളും നല്ല പാട്ടാ, അപ്പൊ ഏതെടുക്കണം എന്നുള്ളതിലാണ് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നത്. നേരത്തെ പറഞ്ഞില്ലേ, ഭദ്രയുടെ ചില പാട്ടുകൾ കേൾക്കുമ്പോഴാണ് ചന്ദ്രശേഖര മേനോന് മനസ്സിൽ സംശയം ഉണ്ടാകുന്നതെന്ന്.
0: അതെ, അതേത് പാട്ടാണ്?
1: ഭദ്രയുടെ മനസ്സിലെ ചിന്തകളെ എല്ലാം കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പാട്ടുണ്ട്. കുറച്ചുകൂടെ സാഹിത്യപരമായിട്ടൊക്കെ പറഞ്ഞാല് സ്ത്രീകളുടെ മനസ്സാണല്ലോ അത്, ഒരു പുണ്യസ്ഥലമാണ്. അതിനുള്ളിലാണ് ചില പവിത്രമായ വികാരങ്ങളെ ഒരു സ്ത്രീ ഉൾക്കൊള്ളുന്നത്. അവിടെയാണ് മനോഹരമായിട്ടുള്ള കവിതകളും ചിന്തകളും ഒക്കെ ഉണ്ടാവുന്നത്. അങ്ങനെ ഉണ്ടായിട്ടുള്ള വരികൾ വാർമുകിലെ
0: വാനിലെ
1: ആ പാട്ടിന് ശേഷമാണ് ഭർത്താവ് ചോദിക്കുന്നത്, ആരാണ് നിന്റെ മനസ്സിലെ കണ്ണൻ, ആരാണ് നിന്റെ മനസ്സിലെ കൃഷ്ണൻ. ഈ പാട്ട് തന്നെ നമുക്ക് കേൾപ്പിക്കാം അല്ലേ?
0: അതെ,
1: ഭക്തിസാന്ദ്രമായ പ്രണയസാന്ദ്രമായിട്ടുള്ള പാട്ടാണ്. വരികൾ എഴുതിയിട്ടുള്ളത്
0: യൂസഫ് അലി കേച്ചേരി, സംഗീതം നൽകിയത് രവീന്ദ്ര മാഷെ, പാടിയിരിക്കുന്നത് കെ എസ് ചിത്ര.
1: അപ്പൊ മനോഹരമായിട്ടുള്ള ഗാനം കേട്ട് തിരിച്ചു വരൂ. ഗാനലയമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് റേഡിയോ മലബാർ 89.6 FM.

0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: മധുര ശബ്ദങ്ങളുടെ ഇഷ്ടസ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM

0: റേഡിയോ മലബാറിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗാനലയമാണ്. കൂടെയുള്ളത് സൂര്യ,
1: അശ്വിനി.
0: നമ്മള് പേര് പറഞ്ഞത്
1: മാറിപ്പോയി,
0: നേരെ തിരിഞ്ഞുപോയി.
1: അതെ,
0: എന്തായാലും ഈ രണ്ടുപേരും തന്നെയാണ് കൂടെ ഉള്ളത്. ഭൂപടത്തിലില്ലാത്ത സ്ഥലങ്ങളിലൂടെയുള്ള സഞ്ചാരം നമുക്ക് തുടരാം. മൂന്ന് സിനിമകളിലെ പാട്ട് നമ്മൾ കേട്ടു. മൂന്ന് സിനിമകളിലും കഥ കൊണ്ടും പാട്ടുകൊണ്ടും ഒക്കെ മനോഹരമായിട്ടുള്ളതായിരുന്നു. എല്ലാവരും അത് ആസ്വദിച്ചിട്ടുണ്ടാവും എന്നറിയാം. അടുത്തത് അധികം ആരും കേൾക്കാൻ സാധ്യതയില്ലാത്ത ഒരു സിനിമയിൽ നിന്നുള്ള ഗാനമാണ്.
1: അതേതാ സിനിമ അശ്വിനി?
0: ആ സിനിമയ്ക്ക് ഒരു പൂവിന്റെ പേരാണ് ഇട്ടിട്ടുള്ളത്.
1: സൂര്യകാന്തി.
0: സൂര്യകാന്തി എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമയുണ്ടോ?
1: ഇല്ല, ഞാൻ അങ്ങനെ പറഞ്ഞേ ഉള്ളൂ.
0: ഒരു പൂവ്, അതായത് ഒരു എന്നുള്ള വാക്ക് പ്ലസ് ഏതോ ഒരു പൂവിന്റെ പേര്, അത് കൂട്ടിച്ചേർത്താൽ കിട്ടുന്നതാണ് ഈ സിനിമയുടെ പേര്. ആ പൂവിന് വെള്ള നിറമാണ്.
1: വെള്ളനിറത്തിൽ ഒരുപാട് പൂവുണ്ടല്ലോ. മുല്ലപ്പൂവുണ്ട്, മന്ദാരമുണ്ട്.
0: ഈ പറഞ്ഞ രണ്ടിൽ ഏതോ ഒന്നാണ്.
1: ഒരു മുല്ല, ഒറ്റ മന്ദാരം.
0: ഒറ്റ മന്ദാരം
1: കണ്ട എന്റെ തലയുടെ പൂക്കണ്. എന്തൊരു എന്തൊരു വിവരാണ്, എന്താ ചെയ്ത
0: വിവരം കൂടിപ്പോയെങ്കിലേ ഉള്ളൂ.
1: അതെ,
0: കുറവാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല.
1: ഉത്തരത്തിലേക്ക്.
0: അധികം ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു സിനിമയായിരുന്നു
1: ഒറ്റ മന്ദാരം.
0: ഭാമയാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. ഭാമയുടെ ഒപ്പം തന്നെ നന്ദു, സജിത മഠത്തിൽ, ഈ മൂന്ന് പേരെ കേന്ദ്രീകരിച്ചിട്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. വിനോദ് മങ്കര സംവിധാനം ചെയ്ത സിനിമയായിരുന്നു ഇത്.
1: നെടുമുടി വേണു ഒരു പ്രധാന കഥാപാത്രത്തെ ചെയ്യുന്നുണ്ടല്ലോ.
0: അതെ, അദ്ദേഹത്തിലൂടെയാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. അദ്ദേഹമാണ് സിനിമയുടെ കഥ അങ്ങോട്ടേക്ക് പറഞ്ഞുതരുന്നത്. പിന്നെയാണ് നമ്മൾ ആ ഗ്രാമത്തിലേക്ക് എത്തുന്നതും മറ്റുള്ള കഥാപാത്രങ്ങളെ പരിചയപ്പെടുന്നതും ഒക്കെ. ഇതിലെ ഏത് ഗ്രാമത്തെ പറ്റിയാണ് നമ്മൾ പറയുന്നത്?
1: ചെഞ്ചായം.
0: കേരളത്തിൽ നിന്നല്ല, എനിക്ക് തോന്നുന്നു ലോകത്തിൽ തന്നെ കേട്ട് കേൾവിയില്ലാത്ത ഒരു ഗ്രാമത്തിന്റെ പേരായിരിക്കും ചെഞ്ചായം. ചെഞ്ചായം എന്നുള്ള ഡൈ കളറിനെ പറ്റിയിട്ട് പറയാറുണ്ട്.
1: അത് മാത്രല്ല, ചെഞ്ചായം എന്ന സിനിമയുണ്ട്.
0: പക്ഷേ ചെഞ്ചായം എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ പറ്റി ഇതുവരെയായിട്ടും കേട്ട് കേൾവിയില്ല. തുടക്കത്തില് നെടുമുടി വേണു പറയുന്നുണ്ട് ആ ഗ്രാമത്തിന്റെ പേരിങ്ങനെയാണ് ചെഞ്ചായം, അതിലൊരു കവിതയില്ലേന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ക്യാരക്ടറിനോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ കൂടെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട്, പേരിലെ കവിത അവിടെയുള്ള കഥാപാത്രങ്ങളിൽ അല്ലെ ആ ഗ്രാമത്തിൽ ജീവിക്കുന്ന മനുഷ്യരിൽ കാണാൻ കഴിയുന്നില്ല. അത്തരത്തിൽ നിറമില്ലാതെ ജീവിതം നയിക്കുന്ന മനുഷ്യരായിരുന്നു ചെഞ്ചായം എന്ന ഗ്രാമത്തിൽ ഉണ്ടായിരുന്നത്. തമിഴ്നാടിനോട് ചേർന്നുള്ള ഒരു ഗ്രാമമാണെന്നൊക്കെ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ പ്രതീക്ഷിച്ചതിനും അപ്പുറത്തായിരുന്നു ഓരോരുത്തരുടെയും അഭിനയം എന്ന് പറഞ്ഞാൽ അത് തെറ്റാവില്ല. എൻ്റെലേക്കൊക്കെ എത്തുമ്പോഴേക്ക് നമുക്ക് സങ്കടം വരും. ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്തോ ഒരു ട്രാജഡി കഥയാണ് സിനിമയുടെ ഉള്ളടക്കുന്നത്.
1: ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ അശ്വിനി ചിത്രപരിചയത്തിൽ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ?
0: അതെ, കാരണം മറ്റൊന്നുമല്ല, നല്ല സിനിമകൾ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒറ്റമന്താരത്തിന്റെ സുഗന്ധം അറിയാതെ പോകരുത് എന്നതുകൊണ്ടാണ്. പക്ഷേ ആ ഒറ്റമന്താരത്തിന് പറയാനുള്ള കഥ അല്ലെ ആ ഒറ്റമന്താരത്തിന്റെ കഥ നമ്മളെ അത്രമേൽ സന്തോഷിപ്പിക്കുന്ന ഒന്നല്ല. പറഞ്ഞു വെക്കാനുള്ളത്, ഈ പൂവ് ജീവിതത്തിൽ നിന്ന് പറിച്ചെടുത്ത ഒരേടാണ്, അങ്ങനെയല്ലെങ്കിൽ ഒരു ഇതളാണ്.
1: അതെ, പറയാൻ കാരണം സിനിമയുടെ തുടക്കത്തിൽ അത് എഴുതി കാണിക്കുന്നുണ്ട്.
0: ഈ സിനിമയില് ഭാമ അവതരിപ്പിച്ച കഥാപാത്രം ഏതോ ഒരു പെൺകുട്ടിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടതാണ്. ആ കുട്ടി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് ആന്ധ്രാപ്രദേശിലെ ഏതോ ഒരു ഗ്രാമത്തിൽ നിന്ന്. ഭാമയുടെ പേര് എന്താന്ന് അറിയാലോ ഈ സിനിമയില്?
1: കല.
0: നന്നായിട്ട് പഠിക്കുമായിരുന്നു കേട്ടോ കല. പത്താം ക്ലാസ്സിലെ പൊതുപരീക്ഷ എഴുതുന്ന സമയമാണ് ആദ്യത്തെ ആ സീന് കാണുമ്പോഴാണ് സത്യത്തിൽ നമ്മുടെ കണ്ണു നിറയുന്നത്.
1: അമ്മ അകത്തിരുന്ന് പരീക്ഷ എഴുതുകയാണ്. പുറത്ത് ചേച്ചിയുടെ കയ്യിൽ സ്വന്തം കുഞ്ഞ് വിശന്ന് കരയുന്നുണ്ട്.
0: അവിടെ എക്സാമിനർ ആയിട്ടുണ്ടായിരുന്നതാണ്
1: നെടുമുടി വേണു.
0: അദ്ദേഹത്തിന്റെ പേര് വേണു മാഷു തന്നെയാണ്. അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്ന്, ആ നടുക്കത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ സിനിമ ആരംഭിക്കുന്നത്. കലയുടെ ചേച്ചിയുടെ പേരാണ് നീലി. സജിത മഠത്തിൽ അവതരിപ്പിച്ച
1: കഥാപാത്രമായിരുന്നു.
0: അവരുടെ ഭർത്താവ് ഭരതൻ, മുത്തശ്ശൻ മുത്തശ്ശി, ഇവർ ചേർന്നതാണ് ഒരു കുടുംബം. കല നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നു. അവളുടെ ഭാവിയിൽ ചേട്ടനും ചേച്ചിക്കും ഒക്കെ നല്ല പ്രതീക്ഷയുണ്ട്. അവള് നന്നായി

0: കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നൊക്കെയാണ് അവർ വിചാരിച്ചത്. പഠിപ്പിച്ച് നല്ല നിലയിൽ എത്തിക്കാനൊക്കെ പാവങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്.
1: ഒരേ ഒരു സങ്കടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇവർക്ക് കുട്ടികളില്ല, അതുകൊണ്ട് കലയെ ഒരു മകളായി തന്നെയാണ് അവർ കരുതുന്നത്,
0: നീലിയും ഭരതനും. അപ്പൊ സ്മൂത്ത് ആയിട്ട് നമ്മുടെ കലയുടെ കുടുംബം മുന്നോട്ട് പോവാണ്. അതിനിടയിൽ കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നീലിയും ഭരതനും ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തുന്നുണ്ട്. അപ്പോഴാണ് അറിയുന്നത് കുട്ടികൾ ഉണ്ടാവാത്തത് നീലിക്കാണ് എന്ന്. ഇത് ഭരതനെ ഒരല്പം വിഷമത്തിലേക്ക് തള്ളിവിടും. പിന്നീട്
1: അയാൾ മദ്യത്തിന് അടിമപ്പെടുകയും ചെയ്യുന്നുണ്ട്.
0: കുടുംബത്തിന്റെ സാധാരണ അവസ്ഥ തെറ്റി മദ്യപിച്ചു വരുന്ന ഭരതൻ വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കുന്നില്ല. ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ കാണണമെന്ന് ആര് തീരുമാനിച്ചു?
1: നീലി തീരുമാനിച്ചു.
0: അവരൊരു ഉപായം കണ്ടെത്തി.
1: എന്തുപായം?
0: ആ ഉപായത്തിന്മേലാണ് സിനിമ കാണുന്ന പ്രേക്ഷകന്റെ നെഞ്ചു പൊട്ടിപ്പോകുന്നത്.
1: അതെന്തേ അങ്ങനെ നെഞ്ചു പൊട്ടാൻ മാത്രമുള്ളത്?
0: കലയെ വിവാഹം കഴിക്കാനായിട്ട് ഭരതനോട് നീലി ആവശ്യപ്പെടുക. കേൾക്കുമ്പോ വലിയ കുഴപ്പമില്ലായിരിക്കും,
1: പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞതെന്താ, കല മകളെ പോലെയായിരുന്നു എന്നല്ലേ?
0: അച്ഛന് തുല്യനായ വ്യക്തിയെയാണ് വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ചേച്ചി പറയുന്നത്. അവിടെയുള്ളത് സ്വാർത്ഥ താല്പര്യമാണ്. ചേച്ചിയായ നീലിക്ക് ഭർത്താവ് തന്നെ വിട്ടെങ്ങോട്ടും പോകാൻ പാടില്ല. അതിനുവേണ്ടി എന്ത് ത്യാഗം ചെയ്യാനും അവര് തയ്യാറാണ്. സ്വന്തം അനിയത്തിയെ ഭാര്യയായിട്ട് ഭരതന്റെ പക്കലേക്ക് പറഞ്ഞു വിടുകയാണ്. അതിനുശേഷം സന്ദർഭം കുറച്ചുകൂടെ മുറുകി കഥ അതിന്റെ പര്യവസാനത്തിലേക്ക് എത്താൻ പോവാണ്. എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ കല ഗർഭിണിയാകും. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പോലും പറയുന്നുണ്ട് കുട്ടിയുടെ പ്രായം വളരെ ചെറുതാണ്, ഇവൾക്ക് ഇതൊന്നും താങ്ങാനുള്ള ശേഷിയില്ല. പക്ഷേ നീലി എന്ന സ്വാർത്ഥയായ ചേച്ചിക്ക് അത് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യമായിരുന്നു. തന്റെ ഭർത്താവ് തന്നെ വിട്ടുപോവാതിരിക്കാനുള്ള മാർഗമാണ് കലയുടെ വയറ്റിലുള്ള കുട്ടി. കലയുടെ പ്രസവത്തിനുള്ള ഡേറ്റ് ഒക്കെ അടുത്ത് നിൽക്കുമ്പോഴാണ് മറ്റൊരു ദുരന്തം. നമ്മുടെ മനസ്സിലെ മനസാക്ഷിയുടെ ഒരു കണികയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ കണ്ണീന്ന് ഒരു തുള്ളി വെള്ളം വരും. ഭരതൻ അപ്രതീക്ഷിതമായി മരണത്തിന് കീഴടങ്ങുകയാണ്. ഇതറിയുന്ന സമയത്ത് നീലി കലയെയും കൂട്ടി, പൂർണ്ണ ഗർഭിണിയായ കലയെയും കൂട്ടി പനങ്കാടുകൾക്കിടയിലൂടെ പോവായിരുന്നു. അതിനിടയിലാണ് ഒരാള് നീലിയോട് ഈ കാര്യം പറയുന്നത്.
1: എന്ത്?
0: ഭരതൻ മരിച്ചു എന്നുള്ള കാര്യം. ആ ഒരു സീനുണ്ട്, നീലി നെഞ്ചത്തടിച്ച് കരയും. സ്വന്തം ഭർത്താവ് മരിച്ചു കിടക്കാണെന്നുള്ള വിവരം അറിയുന്നത്, തന്റെ കൈയോട് ചേർത്ത് പിടിച്ചിട്ട് കുഞ്ഞനിയത്തിയുണ്ട്, പൂർണ്ണ ഗർഭിണിയായ അനിയത്തിയുണ്ട്. കരഞ്ഞതിനു ശേഷം നീലി ഓടിപ്പോയി. എങ്ങോട്ടേക്ക്?
1: ഭരതന്റെ അടുത്തേക്ക്.
0: പക്ഷെ കലയ്ക്ക് ഒറ്റയ്ക്ക് ഒരടി പോലും നടക്കാൻ പറ്റുന്നില്ല. ഓടുന്നതിനിടയിൽ നീലി കലയെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. ആ ഒരു സന്ദർഭം അത് മനസ്സിൽ നിന്ന് ഒരു കാലത്തും പറിച്ചറിയാൻ സാധിക്കില്ല. പൂർണ്ണ ഗർഭിണിയായ അനിയത്തി നീലയ്ക്ക് വേണ്ടിയിട്ടാണ് അവള് ചേച്ചിയുടെ ഭർത്താവിനെ സ്വന്തം ഭർത്താവായിട്ട് കരുതുന്നത്. അയാളുടെ കുഞ്ഞാണ് കലയുടെ വയറ്റിലുള്ളത്. പക്ഷേ അവിടെയും അവൾ ഉപേക്ഷിക്കപ്പെടുകയാണ്. ഇതോടുകൂടി ഏകദേശം സിനിമയുടെ കഥ കഴിഞ്ഞു. സിനിമയുടെ അവസാനം കാണുന്നത് പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച കല വീണ്ടും പഠിക്കാൻ പോവാണ്. ചേച്ചി അതിനെ സഹായിക്കുന്നുണ്ട്, കുഞ്ഞിനെ നോക്കുന്നുണ്ട്. പക്ഷേ കല ഇപ്പോഴും അകാലത്തിൽ വിധവയായും അമ്മയായും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ കളിച്ചെടികൾ ഉണ്ടാവേണ്ട എല്ലാ സമയങ്ങളും നഷ്ടപ്പെടുത്തിക്കൊണ്ട് ആസ്വാദനങ്ങളൊന്നുമില്ലാതെ സങ്കീർണമായ അവസ്ഥയിലൂടെ ജീവിതത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോവാണ്.
1: ശരിക്കും പറഞ്ഞാൽ ഒറ്റമന്താരം എന്ന ചിത്രം ഒരു എന്താ പറയണ്ട ഒരു സങ്കടപ്പെടുത്തുന്ന ചിത്രമാണ് അല്ലേ? ഒരു വിങ്ങലാണ്. ആ വിങ്ങല് മലയാളികൾ അറിയേണ്ടതുണ്ട് അല്ലേ?
0: തീർച്ചയായും.
1: പൂവ് വാടിയേക്കാം, പക്ഷെ വാടിക്കൊഴിഞ്ഞു പോകാനുള്ളതല്ലോ ജീവിതം.
0: ആ ഒരു സന്ദേശമാണ് ഈ സിനിമ നമുക്ക് നൽകുന്നത്. ജീവിതത്തെ പോസിറ്റീവായി സമീപിച്ചുകൊണ്ട് കല പുതിയ ജീവിതം തുടങ്ങുന്നത് തന്നെയാണല്ലോ സിനിമയുടെ അവസാനം. ആ ഒരു ശുഭ പ്രതീക്ഷയോടുകൂടെ നമുക്ക് ഈ സിനിമയിൽ ഒരു ഗാനം കേൾക്കാം.
1: ഏത് ഗാനമാണ് കേൾപ്പിക്കുന്നത്? ഇതിൽ കുറേ പാട്ടുണ്ട്.
0: ഇതിൽ എല്ലാവരും വിഷമിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ, അതായത് കലയെ ഭരതന് കല്യാണം കഴിച്ചു കൊടുത്ത ദിവസം എല്ലാവരുടെയും ശോകാർദ്രമായ സന്ദർഭം കാണിക്കുന്ന പാട്ടാണ്. മാമ്പു പൊഴിക്കുന്ന കാറ്റേ,
1: കിനാവിലെ നീലനിലാവും പൊഴിച്ചതെന്തേ.
0: സുജാത മോഹന്റെ മനോഹരമായ ശബ്ദത്തിലൂടെ നമുക്ക് ഈ ഗാനം കേൾക്കാം. സംവിധായകനായ വിനോദ് മങ്കര തന്നെയാണ് വരികൾ എഴുതിയത്.
1: സംഗീതം നൽകിയത് രമേശ് നാരായണൻ.

0: അമിത ഓ അമിത
1: ഏലപ്പ ഇതെന്തൊരു പോക്കാണ്?
0: ഇടോ ഇങ്ങേ ഇതാ ഇട നോക്ക്.
1: ഏലപ്പ ഇങ്ങളിത് എന്ത് പോക്കാ പോന്ന്?
2: എനിക്ക് എന്നോട് വർത്താനത്തിന് നേരമില്ല കരണ, എനിക്ക് വേഗം പോണോ?
1: അതെന്ത് പോക്ക എന്റെ അമിത,
2: ഇനി എന്റെ അടുത്ത് വന്നിട്ട് ഞാൻ വർത്താനത്തിന് നിൽക്കൂലട്ടാ. ഇനി എന്നെ കാണാൻ മറ്റൊന്ന് നീ അങ്ങോട്ട് വരൂ വേണ്ട, എനിക്ക് അതിനൊന്നും നേരമില്ല. ഇന്നോട് വർത്താനത്തിനേ എനിക്ക് നേരമില്ല.
1: അല്ല അമിത, ഞാനതിന് നിങ്ങളോടൊന്നും ചെയ്തിട്ടില്ലല്ലോ.
2: നീ ഒന്നും ചെയ്യേണ്ട കരണ, പക്ഷെ എനിക്ക് നിന്നോട് വർത്താനത്തിന് നേരമില്ലാന്ന്.
1: എല്ലപ്പ ഇങ്ങനെ തിരക്കിട്ട് പോവാൻ അന്നു കാരണം നിങ്ങൾ പറയണ.
2: അപ്പൊ നീ ഈ ലോകത്തൊന്നല്ലേ ജീവിക്കുന്നേ?
1: എന്റെ അമിത, നിങ്ങൾ ഇങ്ങനെ എന്നെ ടെൻഷൻ അടിപ്പിക്കാണ്ട് കാര്യം പറ.
2: നീ ഇതൊന്നും അറിയല്ലേ കരണ.
1: അമിത, എനിക്ക് എന്തെല്ലോ ആദ്യാന്ന്, നിങ്ങൾ ഒന്ന് വേഗം പറ കാര്യോ.
2: ആദ്യം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല, പക്ഷെ നീ നാട്ടിൽ നടക്കുന്ന കാര്യം അറിയില്ല എന്ന് പറയുമ്പോ എനിക്കൊരു വിഷമമുണ്ട് കേട്ടാ.
1: എന്റെ അമിത, ഒരു വക കാര്യങ്ങളെല്ലാം നമ്മൾ അറിയുന്നല്ലേ. ഞാൻ അറിയാത്ത സംഭവം എന്നാണ്?
2: റേഡിയോ മലബാർ പൂട്ടുന്നില്ല പോലും.
1: അല്ല, അതിനത് പൂട്ടുന്നുണ്ടേനാ?
2: അങ്ങനത്തെ പൂട്ടലല്ല, നമ്മള് രാവിലെ 5 മണിക്ക് തുറന്നു വെച്ചാല് 10:30 പൂട്ടയില്ലേനുവാ. ഇനിയിപ്പോ അതില്ല പോലും.
1: ഇല്ലേ?
2: ഇല്ലാന്ന്. 5 മണിക്ക് തുറന്നു വെച്ചാല് 3 മണി വരെ പരിപാടികളാന്ന്.
1: അതെയാ?
2: ആ
1: ഓ, എന്നാ പിന്നെ നമുക്ക് വീട്ടിൽ കുത്തിരുന്ന് പരിപാടിയെല്ലാം കേക്കാലോ.
2: പിന്നെന്താ, അതല്ലേ ഞാൻ പറഞ്ഞു ഇന്നോട് എനിക്ക് ഇന്നോട് വർത്താനത്തിന് നേരമില്ലാന്ന്.
1: ഓ, അപ്പൊ പരിപാടി കേക്കാൻ വേണ്ടി പോകുന്ന തിരക്കിലാന്നല്ലേ.
2: പിന്നെന്താ,
1: എന്നാ പിന്നെ നിങ്ങള് വേഗം പോയിക്കോളി.
2: നീ എടി പോന്ന്,
1: ഞാനും വീട്ടിൽ പോയിട്ട് പരിപാടിയാക്കട്ടെ.
2: അതന്നെ. റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ ഗാനലയമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
3: ഗാനലയത്തിലൂടെ ഭൂപടത്തിലില്ലാത്ത സ്ഥലങ്ങളിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിച്ച് എവിടെയോ എത്തി നിന്നു. ലാസ്റ്റ് എത്തിയെന്നത് എവിടെയാ?
2: ഒറ്റമന്താരത്തില്.
3: അല്ല,
2: ചെഞ്ചായത്തില്.
3: ചെഞ്ചായം എന്ന ഗ്രാമത്തിലാണ് ഞാനുള്ളത്. ഞാൻ കാണുന്നുണ്ട് പൊടിമണലൊക്കെയുള്ള ഒരു ഗ്രാമപ്രദേശം. പനമ്പട്ടകൾ ഇങ്ങനെ കാറ്റ് താടി നിൽക്കുന്നു. ആ കാറ്റിന്റെ സുഗന്ധം, ആ കാറ്റിന്റെ മണം, ആ കാറ്റിന്റെ ദിശ എല്ലാം ഞാൻ അറിയുന്നുണ്ട്.
2: നീ അവിടെ തന്നെ നിന്നാലേ എന്തെങ്കിലും പറ്റിപ്പോ. ശനി, അവിടെ നമുക്ക് ഇറങ്ങാം. ആ സ്റ്റോപ്പിൽ നിന്ന് നമുക്ക് മറ്റൊരു സ്റ്റോപ്പിലേക്ക് പോകാം.
3: അതാ നല്ലേ.
2: ആ,
3: അതിനെപ്പറ്റി ഇനി വർണ്ണിക്കണം.
2: അയ്യോ വേണ്ട വേണ്ട, വർണ്ണിച്ചത് തന്നെ മതിയായിരിക്കും ആൾക്കാർക്ക്.
3: വർണ്ണന വേണ്ട,
2: വർണ്ണന വേണ്ട. ഇനി നേരെ നമുക്ക് സിനിമ ഏതാ, പാട്ട് ഏതാ, കഥ ഏതാ എന്നൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട.
3: ഞാൻ പറയാം, അടുത്ത സ്റ്റോപ്പ് കുറുക്കമൂല.
2: കുറുക്കമൂലയോ?
3: ടിക്കറ്റ് എടുത്തോ,
2: ബസ്സിൽ തന്നെ പോയിക്കളെ.
3: 10 രൂപ.
2: 10 രൂപയെ വേണ്ടു?
3: ആ 10 രൂപേന്റെ ഓട്ടേ ഉള്ളൂ.
2: ഇവിടുന്ന് കുറുക്കൻമൂലയിലേക്കോ?
3: ചെഞ്ചായത്തുനിന്ന് കുറുക്കൻമൂലയിലേക്ക്.
2: അപ്പോ അതും ഈ പൊടിപടല് പിടിച്ചൊരു സ്ഥലമായിരിക്കാനാ സാധ്യത. നീ നേരത്തെ അങ്ങനെയല്ലേ പറഞ്ഞത്, ചെഞ്ചായം പൊടിപടലും, അതായത് പനമ്പറ്റകളാടുന്നു, സോറി പനിയോലകളാടുന്നു.
3: പനമ്പറ്റ എന്ന് പറയുന്ന മാലൂരിലത്തെ ഒരു സ്ഥലം.
2: സോറി സോറി, പനിയോലകളാടുന്നു എന്നൊക്കെ അല്ലേ പറഞ്ഞത്. അപ്പൊ കുറുക്കമൂലയിലും പൊടിപടലങ്ങളും പനിയോലകളാടുന്നതൊക്കെ ആയിരിക്കും. ഈ കുറുക്കമൂല ഞാൻ എവിടെയും കേട്ടിട്ടില്ലല്ലോ. അത് ഏത് സിനിമ?
3: അതൊരു മൂലയാണ്,
2: ചെറുതായിട്ട് മൂലൊക്കെ ഒതുക്കിയ സിനിമയാണോ അത്?
3: അയ്യോ അല്ലല്ല, ഹിറ്റായ ഒരു സിനിമയാണ്. അമാനുഷിക കഥാപാത്രത്തെ പറ്റി പറയുന്ന ഒരു സിനിമയാണ്.
2: ആരുടെ സിനിമയാ?
3: ദ യങ് സൂപ്പർ സ്റ്റാർ ടോവിനോ തോമസ്.
2: മിന്നൽ മുരളി.
3: കറക്റ്റ്.
2: മിന്നൽ മുരളിയിലെ സ്ഥലത്തിന്റെ പേരാണ് കുറുക്കൻമൂല.
3: അതെ.
2: ഓ, അവിടെയാണ് ഈ ഈ രംഗമ വസ്തുക്കളൊക്കെ അരങ്ങേറിയത്.
3: അതെ. നല്ല കഥയായിരുന്നു. ഇറങ്ങിയ സമയത്ത് അബാലവൃദ്ധം ജനങ്ങൾക്കും ഇഷ്ടപ്പെട്ട സിനിമയായിരുന്നു ഏത്?
2: മിന്നൽ മുരളി. കാരണം ഒരു മിന്നലടിച്ച ഒരു മുരളീന്റെ കഥയായിരുന്നു.
3: മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ ഹീറോ സിനിമ എന്ന് പറയാം.
2: അതെ.
3: സ്പൈഡർമാനും അതുപോലെ ബ്ലാക്ക്മാനും.
2: അല്ല ശുനി, ബ്ലാക്ക്മാൻ ഒരു സൂപ്പർ ഹീറോ അല്ലല്ലോ.
3: അല്ല സുരേച്ചി, പറയുമ്പം.
2: അതെ, പറഞ്ഞു വരുമ്പോ ഞാൻ പറയുന്ന ഒരു ഓളത്തിനങ്ങനെ പറഞ്ഞു പോയതാണ്.
3: സ്പൈഡർമാൻ, ബ്ലാക്ക്മാൻ.
2: അങ്ങനെയല്ല, അങ്ങനെയല്ല. സ്പൈഡർമാൻ ബ്ലാക്ക്മാൻ ഒന്നും ഇല്ല. സ്പൈഡർമാൻ ഉണ്ട്, ഫാൻഡം, അതൊക്കെയുള്ള പോലത്തെ ഒരു സിനിമ. പക്ഷേങ്കിൽ എന്റെ ഒരു സംശയം ഉണ്ട് അശ്വിനി, ഈ മിന്നലടിച്ചാൽ എല്ലാവർക്കും ഒരു ശക്തി കിട്ടൂ?
3: ഇല്ല, ഞാൻ ട്രൈ ചെയ്തു നോക്കി, മിന്നൽ അടിച്ചു എന്നല്ലാണ്ട് വേറൊന്നും കിട്ടിയിട്ടില്ല.
2: അപ്പൊ ഇതിൽ വെറുതെയാണ്.
3: അതൊരു ഫാന്റസി ത്രില്ലർ, മറ്റുള്ളവരെ എന്റർടൈൻ ചെയ്യിപ്പിക്കാനുള്ള ഒരു ഉപാധി മാത്രമാണല്ലോ.
2: ഞാൻ കാണുന്ന മിന്നലടിച്ചവരെല്ലാം മരിച്ചു പോയിട്ടേ കണ്ടിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് ഒരു അമാനുഷികമായ ശക്തി കിട്ടുന്നത് കാണുന്നത്.
3: എന്തായാലും നമുക്ക് കുറുക്കൻ മൂലയിലേക്ക് പോവാം.
2: കുറുക്കൻ മൂലയിൽ പോകണം. നമുക്കൊരു കുറുക്കന്റെ ഒരു ബീജം കൊടുക്കുന്നോ? കൂക്കുന്നേ
3: കൂ.
2: ആ,
3: കുറുക്കൻ അങ്ങനെ കൂക്കും. കുറുക്കനെ കുറുക്കൻ. ഇനി ശ്രോതാക്കൾ എല്ലാവരും കണ്ണടച്ച് കേട്ടിരിക്കുമ്പോഴാണ് കഥയ്ക്ക് ഒരിമ്പം കൂടുന്നത്. 90s ഈ കഥ നടക്കുന്നത്. കുറുക്കൻമൂല എന്ന കൊച്ചു ഗ്രാമം.
2: അവിടെ ജേസൺ എന്ന ചെറുപ്പക്കാരൻ.
3: ഒരു രാത്രി അപ്രതീക്ഷിതമായി ജേസണ് മിന്നലേൽക്കുന്നു.
2: തുടർന്ന് അവൻ പോലും അറിയാതെ കുറേ കുറേ സൂപ്പർ പവറുകൾ അവന് ലഭിക്കുന്നു.
3: എന്നാൽ അതേ ഗ്രാമത്തിൽ മറ്റൊരാൾക്കു കൂടി മിന്നലേറ്റിരുന്നു.
2: ഒരാൾ ഗ്രാമത്തിന്റെ രക്ഷകനാകുമ്പോൾ മറ്റൊരാൾ അന്ധകനാകുന്നു.
3: ഇവർ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് സിനിമയുടെ പ്രമേയം. അത് തന്നെ, ഇതാണ് കഥ. സൂപ്പർ ഹീറോ സിനിമ എന്ന് കേൾക്കുമ്പോ ആക്ഷൻ മാത്രമാണെന്ന് വിചാരിക്കാൻ പാടില്ല അല്ലേ?
2: അതെ, ആക്ഷനും ഇമോഷനും ചേർന്നുള്ള കഥ.
3: ആ രീതിയിലാണ് ഈ സിനിമയുടെ കഥ പറച്ചിൽ. പക്ഷെ പ്രത്യേകത എന്താന്ന് വെച്ചാ, ഇമോഷൻ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് നായകനല്ല,
2: വില്ലനാണ്.
3: നായകന്റെ പ്രണയത്തെക്കാൾ കൂടുതൽ വില്ലന്റെ സ്നേഹബന്ധത്തിനും വൈകാരികതയ്ക്കും പ്രാധാന്യം നൽകിയ വ്യത്യസ്തമായ സിനിമയായിരുന്നു സൂര്യച്ച. സിനിമ കണ്ടിട്ടുണ്ടോ?
2: ഓ, ഞാൻ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട്.
3: മിന്നൽ മുരളി തുള്ളുന്നതും ചാടുന്നതും ഇടിക്കുന്നതും ഒക്കെ ഈ സൂപ്പർ ഹീറോ ശരിക്കും VFX ആണ് എന്ന് വെച്ച് അഭിനേതാക്കളുടെ പ്രകടനത്തെ കുറച്ച് കാണുകയല്ല, ആ സിനിമക്ക് കുറച്ചുകൂടെ സൂപ്പർ പവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ VFX ഉപയോഗിച്ചിട്ടുള്ളത്.
2: ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയ്ക്ക് പരിമിതികളുണ്ടെന്ന പറച്ചിൽ ഇനി നടക്കൂല. ശനി, ഇങ്ങനത്തെ ഓരോ സിനിമകൾ കൊണ്ടുവന്നാല്
3: മലയാള സിനിമയ്ക്ക് ഒരു പരിധിയില്ലാന്ന് മിന്നൽ മുരളി പുറത്തു വന്നതോടുകൂടി മലയാളികൾക്കൊക്കെ മനസ്സിലായി. ഒപ്പം തന്നെ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ടൊവിനോയെ എത്തിച്ച സിനിമ ഏതാന്ന് ചോദിച്ചാൽ
2: അത് മിന്നൽ മുരളി ആവാനേ സാധ്യതയുള്ളൂ.
3: കറക്റ്റാണ്. നേരത്തെ പറഞ്ഞിട്ടുള്ള ആക്ഷൻ ഇമോഷൻ രംഗങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രകടനം അത് പറയാതിരിക്കാൻ പറ്റില്ല. ഒപ്പം തന്നെ വില്ലന്റെ പ്രകടനവും എടുത്തു പറയേണ്ടതാണ് അല്ലേ?
2: ശരിക്കും പറഞ്ഞാൽ വില്ലന്റെ പ്രകടനം അല്ലേ മനസ്സിലെ ആഴത്തിൽ ഇറങ്ങിയിരിക്കുന്ന. ചെറുപ്പത്തിലെ ഒരു കുട്ടിയെ സ്നേഹിച്ചിട്ട് കിട്ടാതെ വരുമ്പോഴുണ്ടാകുന്ന പ്രയാസം, മനപ്രയാസം, എന്നിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരാളെ കൊല്ലുക, ഇതൊക്കെയല്ലായിരുന്നു ആ സിനിമയില്. ശരിക്കും പറഞ്ഞാൽ വില്ലനായിരുന്നു നായകനാവേണ്ടത്.
3: ചില സിനിമകളിൽ നായകനേക്കാൾ കൂടുതൽ വില്ലനോട് ഇഷ്ടം തോന്നുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത സിനിമയാണ്
2: മിന്നൽ മുരളി. എനിക്ക് ശരിക്കും പറഞ്ഞിട്ട് ഉപനയനെക്കാട്ട് ഒറ്റ ഒരു സ്റ്റെപ്പ് കൂടി ആ വില്ലനായിരുന്നു
3: ഇഷ്ടം കൂടുതൽ.
2: കാരണം കിട്ടാതെ വരുമ്പോഴുണ്ടാകുന്ന ഒരു നമ്മളാണെങ്കിലും ചെയ്തു പോകുന്ന ഒരു കാര്യമാണ് അദ്ദേഹം ചെയ്തത്. പോയി ചോദിച്ചു കുട്ടിയെ കല്യാണം കഴിപ്പിച്ചു തരുമോന്ന്. ചേട്ടന് ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോഴാണ് കൊല്ലാനുള്ള ഒരു പ്രേരണ വന്നത്.
3: അങ്ങനെയാണ് സിനിമ വികസിക്കുന്നത്. നഷ്ടപ്രണയം ചെറുപ്പത്തിലെ ആഗ്രഹിച്ചു പോയ എന്തോ ഒന്ന് അതിനെ നഷ്ടപ്പെടുത്താനും വയ്യ, ലഭിക്കുന്നുമില്ല. ആ ഒരവസരത്തിൽ മനുഷ്യന്റെ മനസ്സ് ഏതൊക്കെ വഴിയിൽ കൂടെ കടന്നുപോകും, അതിനും അപ്പുറം അയാളുടെ ഇമോഷൻ, അയാളുടെ സ്നേഹം, അയാളുടെ പ്രണയം, ഇതൊക്കെയാണ് മുന്നിട്ട് നിൽക്കുന്നത് അല്ലേ?
2: നേരെ ഓപ്പോസിറ്റ് വരികയാണെങ്കിൽ മുരളിയുടെ ജീവിതം എന്താണ്, രസകരമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇഷ്ടപ്പെട്ട പ്രണയിനി പോയിട്ടും തളരാതെ നിൽക്കുന്ന മുരളി.
3: അതുകൊണ്ടാണ് മിന്നലേറ്റ് ഒരേപോലെ ശക്തി ലഭിച്ച രണ്ടുപേരും അത് രണ്ട് രീതിയിൽ ഉപയോഗിക്കുന്നത്. ജേസണതൊക്കെ നല്ല പ്രവൃത്തികൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഷിബു മറ്റുള്ളവർക്ക് ദോഷം വരുന്ന രീതിയിലാണ് പ്രയോഗിക്കുന്നത്. പക്ഷെ അതിന് അയാൾ കണ്ടെത്തുന്ന കാരണം എന്താ?
2: തനിക്ക് ലഭിക്കാത്ത സുഖങ്ങളൊന്നും മറ്റാർക്കും കിട്ടണ്ടേ എന്നുള്ള ഒരു മനോഭാവമാണ്
3: ഉള്ളത്.
2: അതെ,
3: ഷിബുവായിട്ട് ആരാ അവതരിപ്പിച്ചെന്ന് പറഞ്ഞിട്ടില്ലല്ലോ.
2: ഗുരു സോമസുന്ദരം.
3: അദ്ദേഹത്തിന്റെ പ്രകടനത്തെ ഒക്കെ ഓർത്തുകൊണ്ട് നമുക്ക് എന്നാ പെട്ടെന്ന് തന്നെ പാട്ട് കേൾപ്പിച്ചാലോ?
2: തീർച്ചയായിട്ടും. ഏത് പാട്ടാണ് കൊടുക്കാൻ പോകുന്നത്?
3: ഇതിലെ പ്രണയാതുരമായിട്ടുള്ള ഒരു ഗാനമുണ്ട്,
2: ഉയരെ ഒരു ജന്മം നിന്നെ
3: ഞാനും അറിയാതെ പോകെ. നല്ല രസമായി പാട്ട് കേൾക്കാനെ. മനു മഞ്ജിത് എഴുതിയ വരികളാണ്, ഷാൻ റഹ്മാനാണ് ഈണം കൊടുത്തത്. മിഥുൻ ജയരാജും നാരായണി ഗോപിനും ചേർന്നിട്ടാണ് പാടിയത്. ശ്രോതാക്കളെ കേൾപ്പിച്ചൂടെ?
2: തീർച്ചയായിട്ടും.
3: പ്രിയപ്പെട്ട ശ്രോതാക്കളെ കേട്ടോളൂ അതിമനോഹരമായ ഗാനം മിന്നൽ മുരളി എന്ന സിനിമയിൽ നിന്നും. ഇത് റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാറിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനലയമാണ്. ഗാനലയത്തിലൂടെ
1: നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ഭൂപടത്തിലില്ലാത്ത സ്ഥലങ്ങളെ കുറിച്ചുള്ള പാട്ടുകളായിരുന്നു.
0: ഇന്ന് കേട്ടിട്ടുള്ള പാട്ടുകളെല്ലാം പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. പക്ഷെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്, ഭൂപടത്തിലില്ലാത്ത സ്ഥലങ്ങൾ ഇനിയും നമ്മുടെ മലയാള സിനിമയിലുണ്ട്. അടുത്ത എപ്പിസോഡിൽ
1: അതെന്തായാലും നമ്മൾ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും,
0: അല്ലെങ്കിൽ ആ സ്ഥലങ്ങൾക്ക് വിഷമാവുമല്ലോ.
1: അതെ, സ്ഥലം പറയില്ല, എന്തേ എന്നെ കുറിച്ച് പറഞ്ഞില്ല എന്ന്.
0: എല്ലാത്തിനും ജീവനുണ്ടല്ലോ.
1: അതെ,
0: അങ്ങനെയാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പൊ ഇങ്ങനെ ആയതുകൊണ്ടും സമയം ഇത്ര ആയതുകൊണ്ടും
1: നമുക്ക് അടുത്ത ഗാനലയത്തിൽ ഉൾപ്പെടുത്താം.
0: അതെ, ഇന്ന് നിർത്തണമല്ലോ.
1: അതെ,
0: ഇന്ന് നിർത്തിയാലല്ലേ നാളെ തുടങ്ങാൻ
1: പറ്റുള്ളൂ. അതെ, നാളെ തുടങ്ങിയാലല്ലേ മറ്റുള്ളവർക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ.
0: കേൾക്കാനാണല്ലോ നമ്മളിത് ചെയ്യുന്നത്.
1: അതെ, കേൾക്കാനാണല്ലോ റേഡിയോയുടെ ഈ ഗാനലയം പോകുന്നത്.
0: കേൾപ്പിക്കാൻ വേണ്ടിട്ട് ഇന്ന് നിർത്താം.
1: കേൾപ്പിക്കണല്ലോ.
0: അതെ, അതുകൊണ്ട് ഇന്ന് നിർത്താം,
1: നിർത്തിക്കളയാം.
0: അപ്പൊ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ ഗാനലയത്തിൽ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അശ്വിനി,
1: ഞാൻ സൂര്യ.
0: അപ്പൊ തുടരുക ഇത് റേഡിയോ മലബാർ 89.6 FM.

0: മൂർച്ചയേക്കാൾ മൂർച്ചയുണ്ടെന്നും നിന്റെ അമ്മയുടെ നാവിന് വീരാളിപ്പെട്ട് വിധാനത്തോടെ ആർത്തു വിളിച്ച് ശവമടിപ്പിക്കും എന്നും പറഞ്ഞു കാണും അല്ലേ? അതിലേറെയും പറയും. പാണന് പാട്ടുകെട്ടാൻ വേണ്ട വീരവചനങ്ങൾ എന്നും വരുമല്ലോ അവൾക്ക് നാവിൻ തുമ്പത്ത്.
1: ചിത്രപരിചയം.
2: അപ്രിയമായ സത്യങ്ങൾ പറയാതിരിക്കുക, അപ്രിയമായ കാര്യങ്ങൾ ചെയ്യാതെ ഇരിക്കാം.
3: അത് ഞാൻ ഉറപ്പിച്ചു.
2: ഇതിനു മുമ്പേ പല ഉറപ്പുകളും ഉണ്ടായിട്ടുണ്ട്.
1: വിഖ്യാത ചലച്ചിത്രങ്ങളുടെ മുഖവചനം, കണ്ടുമറന്ന ദൃശ്യങ്ങൾ ഇനി മനസ്സിന്റെ വെള്ളിത്തിരയിൽ.
4: നരസിംഹമൻ നാടിയാരുടെ ഭാര്യ ആയിരിക്കാൻ നിനക്ക് സമ്മതം.
1: മറവിയുടെ മാറാലക്കെട്ടുകൾക്കിടയിൽ സിനിമാ കൊട്ടകയിലെ അനശ്വര ചിത്രങ്ങളുടെ പുനരവതരണം.
0: ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരുക വളക്കാൻ കൊല്ലന് 16 പണം കൊടുത്തവൻ ചന്തു.
1: ചിത്രപരിചയം.
5: കുഞ്ഞുകണ്ണന്റെ മോളല്ലേ?
6: അതെ.
5: എന്താ പേര്?
6: മായ.
1: റേഡിയോ മലബാറിൽ ആഴ്ച തോറും
6: ഇവിടെ 1-2 തവണ വന്നിട്ടുണ്ട്. നല്ല പ്രകൃതമൊക്കെയാ.
1: മറക്കാതെ കേൾക്കുക.
7: ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ പ്രത്യേക ചലച്ചിത്രഗാന പരിപാടിയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. സംഗീതം ചിലപ്പോൾ സന്തോഷത്തിന്റെ പൂക്കാലമാകുന്നു, ചിലപ്പോൾ പ്രണയത്തിന്റെ മധുരമാകുന്നു, മറ്റു ചിലപ്പോൾ മനസ്സിന്റെ ഉള്ളറകൾ തൊട്ടുണർത്തുന്ന ഒരു സാന്ത്വന സ്പർശവുമാകുന്നു. അങ്ങനെ സ്വരമാധുരി കൊണ്ട് മലയാള ചലച്ചിത്ര ഗാനലോകത്ത് ശ്രദ്ധേയമായ സാന്നിധ്യമായി മാറിയ പിന്നണി ഗായികയാണ് രാജലക്ഷ്മി അഭിരാം. അവരുടെ ജന്മദിനമാണിന്ന്. ആ യുവഗായികയുടെ മധുരസ്വരത്തിൽ പിറന്ന വ്യത്യസ്ത സിനിമകളിലെ ഗാനങ്ങളിലൂടെ നമുക്കിന്ന് ഒരു സംഗീതയാത്ര നടത്താം. പ്രശസ്ത സംഗീത സംവിധായകരുടെ ഈണങ്ങൾക്ക് തന്റെ ശബ്ദം കൊണ്ട് ഭംഗി പകർന്ന ഈ ഗായികയുടെ ഗാനലോകത്തേക്ക് കടക്കുമ്പോൾ നമുക്ക് ആദ്യം ആശംസിക്കാം പ്രിയ ഗായികയ്ക്ക് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. 2010 എൻ ആർ സഞ്ജീവിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ജനകൻ എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി ഗാനരചന നിർവഹിച്ച് എം ജയചന്ദ്രൻ ഈണം പകർന്ന് രാജലക്ഷ്മി അഭിരാം പാടിയ ഗാനം ഒളിച്ചിരുന്നേ ഒളിച്ചിരുന്നേ.

പ്രണയത്തിന്റെ വർണ്ണങ്ങളും സൗഹൃദത്തിന്റെ ആഘോഷവും നിറഞ്ഞു നിൽക്കുന്ന ഗാനങ്ങളിലൂടെ നമുക്ക് യാത്ര തുടരാം. യുവത്വത്തിന്റെ താളവും പ്രണയത്തിന്റെ മധുരവും ഒത്തുചേർന്ന ഹണീബി എന്ന ചിത്രത്തിലെ മനോഹര ഗാനമാണ് ഇനി. രാജലക്ഷ്മി അഭിരാമും വിനോദ് വർമ്മയും ചേർന്നാലപിച്ച ഈ ഗാനം സംഗീതാസ്വാദകർക്ക് സമ്മാനിക്കുന്ന അനുഭൂതി നമുക്കൊരുമിച്ച് ആസ്വദിക്കാം.

0: മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, സിസിയു, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
3: ചില പാട്ടുകൾ കേൾക്കുമ്പോൾ മനസ്സിൽ വിരിയുന്നത് മനോഹരമായ ഓർമ്മകളാണ്. പൂക്കൾ വിരിയുന്ന വഴികളും കാറ്റിലാടുന്ന മരച്ചില്ലകളും സ്നേഹത്തിന്റെ മൃദുസ്പർശവും ഓർമ്മിപ്പിക്കുന്ന ഒരു ഗാനത്തിലേക്ക് നമുക്ക് കടക്കാം. മലയാളത്തിന്റെ പ്രിയ ഗായകൻ പി ജയചന്ദ്രനൊപ്പം രാജലക്ഷ്മി അഭിരാമും സ്വരം ചേർത്ത എന്നും എപ്പോഴും എന്ന ചിത്രത്തിലെ ഗാനം. സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് വിദ്യാസാഗറാണ്. ഗാനരചന റഫീഖ് അഹമ്മദ്. ഓർമ്മകളുടെ പൂക്കാലം തീർക്കുന്ന മലർവാഗക്കൊമ്പത്ത് എന്ന ഗാനം.

0: ജോലി ടെൻഷൻ ഓർക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
1: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247140070259000018.
2: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ?
3: നീ കളിക്കല്ലേ?
2: പോന്നില്ല എന്ന് പറഞ്ഞാ പോന്നില്ല.
4: ആനാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
3: മോള് സ്കൂളിൽ പോന്നില്ല പോലും.
4: പോന്നില്ലേ, എന്തിട്ട്?
3: ഇന്നലെ പരീക്ഷ പേപ്പർ എല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
4: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
3: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
4: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
3: എന്ത്?
4: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
3: ശരിക്കൂ
4: ആന്ന്.
1: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 3030 9496 974 141.
5: ചലച്ചിത്ര പിന്നണി ഗായിക രാജലക്ഷ്മി അഭിരാമിന്റെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചലച്ചിത്രഗാന പരിപാടിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സംഗീതത്തിന് വാക്കുകൾക്കപ്പുറമുള്ളൊരു ഭാഷയുണ്ട്. ചില ഈണങ്ങൾ കേൾക്കുമ്പോൾ മനസ്സ് ശാന്തമാകുന്നു. ചില വരികൾ നമ്മുടെ ഉള്ളിലെ സ്നേഹത്തെ ഉണർത്തുന്നു. ഗോപി സുന്ദറിന്റെ സംഗീതത്തിൽ റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് രാജലക്ഷ്മി അഭിരാം ശബ്ദം നൽകിയ ചാർലി എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇനി. സംഗീതത്തിന്റെ ഈ മൃദുലഭാവത്തിലേക്ക് നമുക്കും അലിഞ്ഞു ചേരാം. സ്നേഹം.

പ്രകൃതിയുടെ സൗന്ദര്യവും ജീവിതത്തിന്റെ നന്മകളും സ്നേഹത്തിന്റെ ലാളിത്യവും ഒരുമിച്ച് ചേരുമ്പോൾ മനോഹരമായ സംഗീതാനുഭവങ്ങൾ പിറക്കുന്നു. രാമന്റെ ഏദൻ തോട്ടം എന്ന ചിത്രത്തിലെ ഗാനത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചത് ബിജിപാലും വരികൾ എഴുതിയത് സന്തോഷ് വർമ്മയുമാണ്. രാജലക്ഷ്മി അഭിരാമിന്റെ ശബ്ദത്തിൽ ഈ ഗാനം നമ്മുടെ സംഗീതയാത്രയ്ക്ക് മറ്റൊരു നിറം പകരട്ടെ.

0: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛനങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
1: ആഹാ, അങ്ങനെ പറഞ്ഞ
0: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
1: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
0: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരത്ഭുത.
1: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നെന്ന് അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
0: അതെന്താ?
1: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചറൊക്കെ വാങ്ങുന്നത്.
2: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
3: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
4: സന്തോഷം മാത്രമല്ല, വിരഹവും വേദനയും ഓർമ്മകളും സംഗീതത്തിലൂടെ നമ്മളിലേക്ക് എത്തുന്നു. ഹൃദയത്തെ സ്പർശിക്കുന്ന ചില ഗാനങ്ങൾക്ക് കാലാതീതമായൊരു ഭംഗിയുണ്ട്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ സംഗീതം പകർന്ന ഒരു കുപ്രസിദ്ധ പയ്യൻ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രാജലക്ഷ്മി അഭിരാമും സുദീപ് കുമാറും ചേർന്നാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. വികാരങ്ങളുടെ ആഴങ്ങളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു കണ്ണുനീർ കണം കേൾക്കാം.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: Stitchwell Boutique and Beauty Parlor, second floor, Links Mall, Mattanur.
3: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
2: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്,
3: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
2: ഫോൺ 7999447-6836,
3: 9447-371-836-8078-502-836.
4: ചലച്ചിത്ര പിന്നണി ഗായിക രാജലക്ഷ്മി അഭിരാമിന്റെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചലച്ചിത്രഗാന പരിപാടിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മഞ്ഞുതുള്ളിപ്പോലെ മൃദുവായ ചില സംഗീതാനുഭവങ്ങളുണ്ട്. മനസ്സിൽ തണുപ്പായി പെയ്യുന്ന ഈണങ്ങളും ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്ന സ്വരങ്ങളും സംഗീതത്തെ കൂടുതൽ പ്രിയപ്പെട്ടതാക്കുന്നു. രാജീവ് ആലുങ്കലിന്റെ വരികൾക്ക് പാർത്ഥസാരഥി സംഗീതം നൽകിയ ആശംസകളോടെ അന്ന എന്ന ചിത്രത്തിലെ നജീം അർഷാദിനൊപ്പം രാജലക്ഷ്മി അഭിരാമും ആലപിച്ച ഈ ഗാനം നമുക്ക് ആസ്വദിക്കാം, മഞ്ഞുതുള്ളിയായി.

മൗനത്തിന് പോലും ഒരു സംഗീതമുണ്ട്. പറയാതെ പറയുന്ന പ്രണയവും കണ്ണുകൾ കൈമാറുന്ന സന്ദേശങ്ങളും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന സ്വപ്നങ്ങളും ചില ഗാനങ്ങളിൽ മനോഹരമായി നിറയുന്നു. ദിനനാഥ് പുത്തഞ്ചേരിയുടെ വരികൾക്ക്

സയനോര ഫിലിപ്പ് സംഗീതം പകർന്ന മാംഗല്യം തന്തുനാനേന എന്ന ചിത്രത്തിനു വേണ്ടി സൂരജ് സന്തോഷിനൊപ്പം രാജലക്ഷ്മി അഭിരാം പാടിയ ഈ ഗാനം നമുക്ക് ആസ്വദിക്കാം. മൗനം നിൻ മൊഴിയായി, സംഗീതത്തിന്റെ മറ്റൊരു മനോഹരഭാവം.

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ TVS ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
2: ഏയ് അടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ. പൊടു
0: അല്ല എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളൊരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അല്ല ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശശിയേട്ടാ നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ, ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട്
0: പോവാ. നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
2: അല്ല ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനേ കൊണ്ടുപോകുള്ളൂ. ഇവന് നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ, അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനിക്കെന്ത് പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810. ഒരു സ്ഥലം ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂടിൽ രുചിയുടെ മാജിക്, അരോമ ഗ്രിൽ നേഷൻ, നെടുവോട്ടുകുന്ന്, മട്ടന്നൂർ. ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025900017, 7025900015. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ, ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.
4: ഇതുവരെ മൃദുലമായ ഈണങ്ങളിലൂടെ സഞ്ചരിച്ച നമ്മുടെ സംഗീതയാത്രയ്ക്ക് ഇനിയൊരൽപ്പം ആഘോഷഗാനം നൽകാം. തെലുങ്കു ചിത്രമായ ധ്രുവരാജ്

ജഗന്നാഥിന്റെ മലയാള പതിപ്പായ DJ ഈ ഗാനത്തിന് സംഗീതം പകർന്നത് ദേവി ശ്രീപ്രസാദാണ്. ഗാനരചന സിജു തുറവൂർ. മധു ബാലകൃഷ്ണനും രാജലക്ഷ്മി അഭിരാമും ചേർന്ന് ആലപിച്ച ഈ ഗാനം വ്യത്യസ്തമായൊരു സംഗീതാനുഭവം സമ്മാനിക്കുന്നു. കേൾക്കാം മയിലോ കുയിലോ.

മലയാളത്തിൻ്റെ മണ്ണിനോടും നാട്ടിൻപുറങ്ങളുടെ നിഷ്കളങ്കതയോടും ചേർന്നു നിൽക്കുന്ന ഗാനങ്ങൾക്ക് എന്നും ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ലാളിത്യവും തനിമയും ഒത്തുചേരുന്ന അത്തരം ഗാനങ്ങളിലൊന്നിലേക്ക് നമുക്ക് കടക്കാം. മുരുകൻ കാട്ടാക്കടയുടെ വരികൾക്ക് ശരത് സംഗീതം നൽകിയ തത്സമയം ഒരു പെൺകുട്ടി എന്ന ചിത്രത്തിനു വേണ്ടി രാജലക്ഷ്മി അഭിരാമിന്റെ ആലാപനത്തിൽ കണ്ണാരം തുമ്പി എന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് ആസ്വദിക്കാം.

0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
0: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
1: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ്, പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
0: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഫോൺ 9619046648 9656948321.
2: ദൂരം ചിലപ്പോൾ കാത്തിരിപ്പാണ്, ചിലപ്പോൾ ഓർമ്മകളിലേക്കുള്ള യാത്രയും. പ്രിയപ്പെട്ടവരെക്കുറിച്ചുള്ള ചിന്തകൾ മനസ്സിൽ നിറയുമ്പോൾ സംഗീതം ആ വികാരങ്ങൾക്ക് സ്വരമാകുന്നു. മലയാളത്തിൻ്റെ പ്രിയ കവി ONV കുറുപ്പിൻ്റെ വരികൾക്ക് വിദ്യാസാഗർ സംഗീതം പകർന്ന ഗീതാഞ്ജലി എന്ന ചിത്രത്തിലെ ഗാനം, രാജലക്ഷ്മി അഭിരാം ആലപിച്ച ഈ ഗാനം നമ്മുടെ സംഗീത പരിപാടിയുടെ അവസാനഘട്ടത്തിന് മനോഹരമായൊരു നിറം നൽകട്ടെ. ഇതാ ദൂരെ ദൂരെ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, രാജലക്ഷ്മി അഭിരാമിന്റെ മധുരസ്വരത്തിൽ പിറന്ന ഗാനങ്ങളിലൂടെ നമ്മൾ നടത്തിയ ഈ സംഗീതയാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഓരോ ഗാനവും ഓരോ അനുഭവമാണ്, ഓരോ ഈണവും ഓരോ ഓർമ്മയാണ്. സിനിമ മാറുമ്പോഴും സംഗീത സംവിധായകർ മാറുമ്പോഴും ഗാനങ്ങളുടെ ഭാവങ്ങൾ മാറുമ്പോഴും തന്റെ ശബ്ദത്തിലൂടെ സംഗീതാസ്വാദകരുടെ മനസ്സിലേക്ക് കടന്നു ചെല്ലാൻ ഒരു ഗായികയ്ക്ക് കഴിയുക എന്നത് വലിയൊരു അനുഗ്രഹമാണ്. മലയാള ചലച്ചിത്ര ഗാനരംഗത്ത് ഇനിയും മനോഹരമായ ഒട്ടേറെ ഗാനങ്ങൾ സമ്മാനിക്കാൻ രാജലക്ഷ്മി അഭിരാമിന് കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. പ്രിയ ഗായികയ്ക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. ഈ

ഗീതയാത്രയിൽ ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ ബൈജു സുന്ദരൻ മട്ടന്നൂർ. സംഗീതം കേൾക്കൂ, സംഗീതത്തെ സ്നേഹിക്കൂ, സംഗീതത്തോടൊപ്പം ജീവിക്കൂ. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇത് റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. ഇനി കേൾക്കാം ആർദ്രഗീതങ്ങൾ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് പ്രവീൺ കുമാർ. പ്രധാന വാർത്തകൾ. ജനാധിപത്യത്തിന്റെ മാതാവാണ് ഇന്ത്യയെന്നും ഡിജിറ്റൽ ശക്തി രാജ്യത്തിന് വലിയ അവസരങ്ങൾ തുറന്നു നൽകിയതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ ജി ഡി പി വളർച്ചാ അനുപാതം 7% ഉയർത്തി അന്താരാഷ്ട്ര നാണയനിധി. ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. ആരോഗ്യമേഖലയിൽ കാര്യമായ ഒരു പ്രശ്നവും നിലവിലില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് നിർമ്മാണ സാമഗ്രികളുടെ വിലവർദ്ധന തടയാൻ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ന് സംസ്ഥാന കായിക ദിനം. കേരളം സ്പോർട്സ് നൈറ്റ് 2026 മുഖ്യമന്ത്രി തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നലിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. വാർത്തകൾ വിശദമായി. 21-ാം നൂറ്റാണ്ടിൽ സാങ്കേതിക വിദ്യ, ഡാറ്റ, വിജ്ഞാനം, നവീകരണം എന്നിവ അധികാരത്തിന്റെ പ്രധാന ഉറവിടങ്ങളായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനാധിപത്യത്തിന്റെ മാതാവാണ് ഇന്ത്യയെന്നും 100-ലധികം ഭാഷകളും 80,000-ത്തോളം രജിസ്റ്റർ ചെയ്ത പത്രപ്രസിദ്ധീകരണങ്ങളും 1,000-ത്തിലധികം സാറ്റലൈറ്റ് ടെലിവിഷൻ ചാനലുകളും രാജ്യത്തുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ന്യൂഡൽഹിയിൽ ബ്ലൂംബെർഗ് ന്യൂ ഇക്കോണമി ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡിജിറ്റൽ ശക്തി രാജ്യത്തിന് വലിയ അവസരങ്ങൾ തുറന്നു നൽകിയതായും പ്രധാനമന്ത്രി പറഞ്ഞു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള ഇന്ത്യയുടെ ജി ഡി പി വളർച്ചാ അനുമാനം 6.4% നിന്ന് 7% ഉയർത്തി അന്താരാഷ്ട്ര നാണയനിധി. അനുകൂലമായ ജനസംഖ്യാഘടന, വികസിക്കുന്ന ആഭ്യന്തര വിപണി, ഘടനാപരമായ പരിഷ്കാരങ്ങൾ എന്നിവയുടെ പിൻബലത്തിൽ ഇന്ത്യയിൽ ശക്തവും സ്ഥിരവുമായ വളർച്ചാ സാധ്യതകൾ പ്രകടമാകുന്നതായി IMF വേൾഡ് ഇക്കണോമിക് ഔട്ട്ലുക്ക് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. 6 സംസ്ഥാനങ്ങളിൽ പുതിയ ഗവർണർമാരെ നിയമിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. സിക്കിം ഗവർണർ ഓംപ്രകാശ് മാത്തൂർ കേരളത്തിന്റെ പുതിയ ഗവർണറാകും. കേരള ഗവർണറായിരുന്ന രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിനെ തമിഴ്നാടിന്റെ ഗവർണറായി നിയമിച്ചു. ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. ജീവിതശൈലി രോഗമരുന്നുകൾ മുടങ്ങിയെന്നും ജീവൻ രക്ഷാമരുന്നുകൾ പോലുമില്ലാതെ രോഗികൾ ബുദ്ധിമുട്ടുന്നതായും അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയ KV സുമേഷ് ആരോപിച്ചു. സാധാരണക്കാരുടെ ആശ്രയമാണ് സർക്കാർ ആശുപത്രികളെന്നും ആരോഗ്യരംഗത്ത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആത്മാർത്ഥമായ സമീപനം വേണമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ സംസ്ഥാനത്തെ ആരോഗ്യമേഖലയിൽ കാര്യമായ ഒരു പ്രശ്നവും നിലവിലില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ മറുപടി നൽകി. മരുന്ന് ക്ഷാമം അടിയന്തരമായി പരിഹരിച്ചെന്നും അദ്ദേഹം അറിയിച്ചു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിക്കുകയായിരുന്നു. സംസ്ഥാനത്ത് നിർമ്മാണ സാമഗ്രികളുടെ വിലവർദ്ധന തടയാൻ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തമിഴ്നാട്ടിൽ നിന്ന് മെറ്റലും മറ്റ് സാമഗ്രികളും എത്തിക്കുന്നതിന് താൽക്കാലികമായി ഏർപ്പെടുത്തിയിരിക്കുന്ന നിരോധനം പിൻവലിക്കുന്നത് സംബന്ധിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരുന്നതായും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു.
1: തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി നേരിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചു. അദ്ദേഹം നമുക്ക് നൽകിയിരിക്കുന്ന ഉറപ്പ് ഈ മാസത്തോടുകൂടി അവർ കുറച്ചുകൂടി ലിബറലാക്കി തരാം, കുറെ കൂടി മെറ്റീരിയൽ കേരളത്തിലേക്ക് തരാനുള്ള സംവിധാനം. പക്ഷെ അതൊരു ശാശ്വതമായ പരിഹാരമല്ല. ഈ പരിസ്ഥിതിയെ ബാധിക്കാത്ത തരത്തിൽ, മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത തരത്തിൽ തുറക്കപ്പെടാവുന്ന ബോറികൾ തുറക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം കൂടി കേരളത്തിലുണ്ടാണ്. അതിനുവേണ്ടിയിട്ടാണ് വ്യവസായ വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ നമ്മൾ യോഗം വിളിച്ചു ചേർത്ത്.
0: കാപ്പ കേസിൽ ജയിലിലായിരുന്ന തിരുവനന്തപുരം വാഴൂട്ടുവണം കൌൺസിലർ സുഗതനും കുടുംബവും നഗരസഭാ കൌൺസിലർമാരും നിയമസഭയ്ക്ക് മുന്നിൽ ധർണ ആരംഭിച്ചു. കാപ്പ കേസ് ദുരുപയോഗം ചെയ്ത് നഗരസഭാ ഭരണം അട്ടിമറിക്കാൻ ഇടതുവലത് മുന്നണികൾ ശ്രമിച്ചതായി ആരോപിച്ചാണ് പ്രതിഷേധം. ദേശീയ ഏകതാ ദിനാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന മോട്ടോർ സൈക്കിൾ റാലിയിൽ കേരള പോലീസും പങ്കെടുക്കും. റാലിയുടെ ഫ്ളാഗ് ഓഫ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മവാർഷികമായ ഒക്ടോബർ 31 ദേശീയ ഏകതാ ദിനമായി ആഘോഷിക്കുന്നത്. കയർ മേഖലയിലേക്ക് പുതിയ വനിതാ സംരംഭകരെ ആകർഷിക്കാൻ പദ്ധതിയുമായി കയർ വകുപ്പ്. കയർ ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദന വിതരണ മേഖലകളിൽ ഉണർവേകുന്ന പുതിയ പദ്ധതികൾ സമർപ്പിക്കാൻ മന്ത്രി രമേശ് ചെന്നിത്തല കയർ വികസന ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: സംസ്ഥാനത്തെ പരമ്പരാഗത കയർ മേഖലയെ സംരക്ഷിക്കുകയും തൊഴിലാളികൾക്ക് സ്ഥിരമായ തൊഴിലും വരുമാനവും ഉറപ്പാക്കുകയുമാണ് പുതിയ പദ്ധതിയുടെ ലക്ഷ്യം. ചകിരി ഉൽപാദനത്തിലെ നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ 10 പുതിയ കയർ കൺസോർഷ്യം തുടങ്ങുന്നതിന് മന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശം നൽകി. ചകിരിയുടെ ലഭ്യതക്കുറവ് പരിഹരിച്ച് കയർ മേഖലയിലെ പ്രതിസന്ധി മറികടക്കുകയാണ് പദ്ധതിയുടെ മറ്റൊരു ലക്ഷ്യം.
0: രാജ്യത്തെ ഇന്റർനെറ്റ് വരിക്കാരുടെ എണ്ണം 111,41,00,000 ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ. ഈ വർഷം ജൂൺ അവസാനം വരെയുള്ള കണക്കാണിത്. മാർച്ചിലെ വരിക്കാരുടെ എണ്ണത്തേക്കാൾ 96% വളർച്ചയാണ് ജൂണിൽ രേഖപ്പെടുത്തിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @allindiaradionews

0: തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. കർഷകർക്ക് വരുമാന പിന്തുണ നൽകാൻ ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന PM കിസാൻ സമ്മാൻ നിധിയെക്കുറിച്ചാണ് ആകാശവാണിയുടെ ജനസേവനമാണ് ദേശസേവനം പ്രത്യേക പരമ്പരയിൽ ഇന്ന്. 2019 ഫെബ്രുവരിയിലാണ് പദ്ധതി ആരംഭിച്ചത്. പദ്ധതി പ്രകാരം അർഹരായ കർഷക കുടുംബങ്ങൾക്ക് പ്രതിവർഷം നൽകി വരുന്ന 6000 രൂപയുടെ സാമ്പത്തിക സഹായം നിരവധി കർഷകർക്കാണ് കൈത്താങ്ങാകുന്നത്. ഇന്ന് അന്താരാഷ്ട്ര ദുരന്ത നിവാരണ ദിനം. അവബോധം, പ്രതിരോധം, സമൂഹത്തിന്റെ അതിജീവനശേഷി എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി എല്ലാ വർഷവും ഒക്ടോബർ 13 ദിനാചരണം സംഘടിപ്പിക്കുന്നത്. അതിതീവ്ര പ്രകൃതി ദുരന്തങ്ങൾ നേരിടാൻ അതിജീവനശേഷിയുള്ള സമൂഹത്തെ വാർത്തെടുക്കുക മാത്രമാണ് മാർഗമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ഹസാർഡ് അനലിസ്റ്റ് ഫഹദ് മർസൂഖ് ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
2: വീടുകളിൽ നിന്നാണ് അതിജീവനം ആരംഭിക്കേണ്ടത് എന്നുള്ള തരത്തിലുള്ള ഒരു പ്രമേയമാണ് ഈ വർഷം ചർച്ച ചെയ്യപ്പെടുന്നത്. ദുരന്ത നിവാരണം പറയുമ്പോൾ അത് സർക്കാരിന്റെ സംവിധാനങ്ങളും ഒക്കെ നേതൃത്വം നൽകുന്ന, അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിന്റെ ഒക്കെ ഭാഗമായിട്ടുള്ള, അല്ലെങ്കിൽ രക്ഷാസേനകളൊക്കെ നേതൃത്വം നൽകുന്ന ഒരു പ്രക്രിയയായിരുന്നു. അതിതീവ്ര പ്രകൃതി പ്രതിഭാസങ്ങൾ ഇനിയും വലിയ രീതിയിൽ ആവർത്തിക്കപ്പെടുമെന്ന് തന്നെയാണ് ശാസ്ത്ര സമൂഹം നമുക്ക് നൽകുന്ന മുന്നറിയിപ്പുകൾ. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ സമൂഹത്തെ കൂടുതൽ റെസിലിയന്റ് ആക്കി മാറ്റുക, കൂടുതൽ അതിജീവനശേഷിയുള്ളതാക്കി മാറ്റുക എന്നുള്ളൊരു പ്രോസസ്സാണ്.
1: സംസ്ഥാനത്ത് ഈ മാസം 16 വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നലിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കേരളത്തിൽ തുലാവർഷം ഉടൻ എത്താൻ സാധ്യതയെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചിട്ടുണ്ട്. ഇന്ന് സംസ്ഥാന കായിക ദിനം. കേരളത്തിന്റെ കായിക സംസ്കാരത്തിന് ഉണർവും ദിശാബോധവും നൽകിയ ലഫ്റ്റനന്റ് കേണൽ ഗോദവർമ്മ രാജയുടെ ജന്മദിനമായ ഒക്ടോബർ 13 കായിക ദിനമായി ആചരിക്കുന്നത്. കേരളം സ്പോർട്സ് നൈറ്റ് 2026 മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ കായിക താരങ്ങൾക്കുള്ള GV രാജ പുരസ്കാരം ഇന്ന് സമർപ്പിക്കും. പുരുഷ വിഭാഗം GV രാജ അവാർഡ് കോമൺവെൽത്ത് ഗെയിംസ് ട്രിപ്പിൾ ജമ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ എൽദോസ് പോളിനും വനിതാ വിഭാഗം പുരസ്കാരം ബാഡ്മിന്റൺ താരം ട്രീസ ജോളിക്കുമാണ്. മികച്ച കായിക പരിശീലകനുള്ള അവാർഡ് അനൂപ് ജോസഫിനും ഒളിമ്പ്യൻ സുരേഷ് ബാബു മെമ്മോറിയൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം PT ജോസഫിനും സമ്മാനിക്കും. ലക്ഷ്മി, ദുർഗ, സരസ്വതി ദേവിമാരെ ആരാധിക്കുന്ന നവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് രാജ്യമെമ്പാടും ആഘോഷങ്ങൾ പുരോഗമിക്കുന്നു. സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ദുർഗാഷ്ടമി ഈ മാസം 19-20 മഹാനവമിയുമാണ്. 21 പൂജയെടുപ്പും വിദ്യാരംഭവും നടക്കുക. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ബൊമ്മക്കൊലുവിന്റെ മനോഹാരിതയുമായി പാലക്കാട് കൽപ്പാത്തിയിലെ അഗ്രഹാരങ്ങൾ. അഗ്രഹാര വീടുകളിൽ തമിഴ് ബ്രാഹ്മണ പാരമ്പര്യത്തിന്റെ ഭാഗമായ ബൊമ്മക്കൊലു ഒരുക്കിയുള്ള ആഘോഷങ്ങൾ പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അരിമുത്ത്.
3: ഓരോ വീട്ടിലും 7, 9 പടവുകളിലായാണ് ബൊമ്മക്കൊലു ഒരുക്കിയിരിക്കുന്നത്. ദേവീദേവന്മാരുടെയും ദശാവതാരങ്ങളുടെയും പുരാണ കഥാപാത്രങ്ങളുടെയും നിത്യജീവിതത്തിന്റെയും രൂപങ്ങൾ പ്രതിഫലിക്കുന്ന 100 ചെറു ബൊമ്മകളാണ് ഓരോ കൊലുവിലും ഉണ്ടാവുക. തലമുറകളായി കൈമാറി വരുന്ന മരപ്പാച്ചി ബൊമ്മകളാണ് കൊലുവിലെ പ്രധാന ആകർഷണം. നവരാത്രി നാളുകളിൽ വീടുകൾ സന്ദർശിച്ച് കൊലു കാണുന്നതും താമ്പൂലവും ചുണ്ടൽ പ്രസാദവും വിതരണം ചെയ്യുന്നതും ഇവിടുത്തെ പ്രധാന ആചാരങ്ങളാണ്.
1: പത്തനംതിട്ട തിരുവല്ലയിൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും ചാടിപ്പോയ പോക്സോ കേസ് പ്രതിപിടിയിൽ നിരണം സ്വദേശി സജിത്താണ് പിടിയിലായത്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് സജിത്ത് സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെട്ടത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് സ്ത്രീ മരിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു. ചികിത്സാ പിഴവ് ആരോപിച്ച് ബന്ധുക്കൾ നൽകിയ പരാതിയിലാണ് നടപടി. വടകര സ്വദേശിനിയാണ് മരിച്ചത്. കേരള പോലീസിന്റെ സൈബർ സേഫ് കേരളം പദ്ധതിയുടെ ഇടുക്കി ജില്ലാതല വോളണ്ടിയേഴ്സ് ട്രെയിനിംഗ് പ്രോഗ്രാം പൈനാവ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്നു. സൈബർ കുറ്റകൃത്യങ്ങൾ തടയാൻ സന്നദ്ധ പ്രവർത്തകരെ സജ്ജരാക്കുകയാണ് ലക്ഷ്യം. ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ എ നസീം ഉദ്ഘാടനം നിർവഹിച്ചു. ശബരിമല തീർത്ഥാടന കാലയളവിൽ സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിലെ 4 ഫോട്ടോഗ്രാഫിയും വീഡിയോ ചിത്രീകരണവും നിരോധിച്ച് പത്തനംതിട്ട ജില്ലാ കളക്ടർ ഉത്തരവിറക്കി. മുൻകൂർ അനുമതിയോടെയുള്ള ഫോട്ടോഗ്രാഫിക്കും വീഡിയോ ചിത്രീകരണത്തിനും നിരോധമില്ല. തീർത്ഥാടകരുടെ സുഗമമായ ദർശനവും സുരക്ഷയും മുൻനിർത്തിയാണ് തീരുമാനം. പ്രധാന വാർത്തകൾ വീണ്ടും. ജനാധിപത്യത്തിന്റെ മാതാവാണ് ഇന്ത്യയെന്നും ഡിജിറ്റൽ ശക്തി രാജ്യത്തിന് വലിയ അവസരങ്ങൾ തുറന്നു നൽകിയതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ GDP വളർച്ചാ അനുമാനം 7% ഉയർത്തി അന്താരാഷ്ട്ര നാണയനിധി. ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. ആരോഗ്യമേഖലയിൽ കാര്യമായ ഒരു പ്രശ്നവും നിലവിലില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് നിർമ്മാണ സാമഗ്രികളുടെ വിലവർദ്ധന തടയാൻ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ന് സംസ്ഥാന കായിക ദിനം. കേരളം സ്പോർട്സ് നൈറ്റ് 2026 മുഖ്യമന്ത്രി തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നലിനെതിരെ

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 12:50 മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. 1 മണിക്ക് വാട്സ്ആപ്പ് സന്ദേശ ഗാനങ്ങൾ. 2 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജനകീയം. 5:45 ആർദ്രഗീതങ്ങൾ. 6 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 6:05 ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിലും തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം. ആകാശവാണി റിലേ. 6:40 നവഗ്രഹ കൃതികൾ. രാത്രി 7 മണിക്ക് ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8 മണിക്ക് ചിരിനേരം. 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 9 മണിക്ക് നാട്ടിലെ പാട്ട്. 10 മണിക്ക് ഗാനതരംഗം. തുടർന്ന് ആർദ്രഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: ഇനി നാട്ടുവിശേഷം. മാമാനിക്കുന്ന് മഹാദേവി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷം 21 വരെ വിവിധ പരിപാടികളോടെ നടക്കും. 15 മുതൽ 21 വരെ ക്ഷേത്ര മണ്ഡപത്തിൽ സംഗീതാർച്ചന, നൃത്തനൃത്യങ്ങൾ, മോഹിനിയാട്ടം, ഭജനാമൃതം, തിരുവാതിരക്കളി, കൈകൊട്ടിക്കളി, ഭരതനാട്യം, കോൽക്കളി, ഉദയാസ്തമന സംഗീതാർച്ചന, ഭക്തിഗാനസുധ എന്നിവയും ഉണ്ടാകും. കല്യാശ്ശേരി മണക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി നാളെ വൈകിട്ട് ഭക്തിഗാനാഞ്ജലി ഉണ്ടാകും. അണ്ടല്ലൂർ കാവിൽ നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി 16 മുതൽ 21 വരെ വിവിധ പരിപാടികൾ നടക്കും. മാഹി സെന്റ് തെരേസ പള്ളിത്തിരുനാൾ മഹോത്സവത്തിന്റെ പ്രധാന ദിനങ്ങളായ നാളെയും മറ്റന്നാളും നഗരത്തിൽ ഗതാഗതം നിയന്ത്രിക്കും. തലശ്ശേരി ഭാഗത്തുനിന്ന് വരുന്ന ബസ്, ലോറി തുടങ്ങിയ വാഹനങ്ങൾ മുണ്ടോക്ക് റോഡ് വഴി റെയിൽവേ സ്റ്റേഷന്റെ മുൻവശത്തുകൂടി അഴിയൂർ ചുങ്കം ഭാഗത്തേക്ക് കടന്നുപോകണം. വടകര ഭാഗത്തുനിന്ന് വരുന്ന എല്ലാ വാഹനങ്ങളും ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ നിന്ന് ഇടതുഭാഗത്തേക്ക് തിരിഞ്ഞ് താഴങ്ങാടി റോഡ്, ടാഗോർ പാർക്ക് റോഡ് വഴി പോലീസ് സ്റ്റേഷൻ മുൻവശത്തുകൂടി കടന്ന് മാഹി പാലം ഭാഗത്തേക്ക് പോകണം. മെയിൻ റോഡിൽ സെമിത്തേരി റോഡ് ജംഗ്ഷൻ മുതൽ ഗവൺമെന്റ് ആശുപത്രി വരെ വാഹനങ്ങൾക്ക് പാർക്കിംഗ് അനുവദിക്കുന്നതല്ല. മാഹി കോളേജ് ഗ്രൌണ്ട്, മഞ്ചക്കൽ ഇൻഡോർ സ്റ്റേഡിയം, ടാഗോർ പാർക്കിന്റെ തെക്കുവശം, ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിനു വേണ്ടി നീക്കിവച്ച സ്ഥലം എന്നിവിടങ്ങളിൽ പാർക്കിംഗ് സൌകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.
2: കേൾവിയുടെ കേളിക്കുട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.6

0: അല്പസമയത്തിനുള്ളിൽ ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. ജനാധിപത്യത്തിന്റെ മാതാവാണ് ഇന്ത്യയെന്നും ഡിജിറ്റൽ കരുത്ത് രാജ്യത്തിന് മുന്നിൽ വൻ അവസരങ്ങൾ തുറന്നു നൽകുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ ആദ്യ യോഗത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വയോജനക്ഷേമ ബിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ സഭയിൽ അവതരിപ്പിച്ചു. രാജ്യത്തെ ഇന്റർനെറ്റ് വരിക്കാരുടെ എണ്ണം 111.41 കോടി മുകളിലെത്തിയതായി ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യയുടെ ജി ഡി പി വളർച്ചാ നിരക്ക് 7% ഉയർത്തി അന്താരാഷ്ട്ര നാണയനിധി. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. ഡിജിറ്റൽ കരുത്ത് ഇന്ത്യയ്ക്ക് മുന്നിൽ വൻ അവസരങ്ങൾ തുറന്നു നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ബ്ലൂംബർഗ് ന്യൂ ഇക്കണോമി ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അധികാരം ജനശാക്തീകരണത്തിന് എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ഭരണരീതിയുടെ അടിസ്ഥാന തത്വമെന്നും അദ്ദേഹം പറഞ്ഞു. മറ്റുള്ളവരെ ശക്തിപ്പെടുത്താനുള്ള ശേഷിയാണ് യഥാർത്ഥ അധികാരമെന്ന് വ്യക്തമാക്കിയ ശ്രീ മോദി, സാങ്കേതികവിദ്യ, ഡേറ്റ, അറിവ്, നവീകരണം എന്നിവ 21-ാം നൂറ്റാണ്ടിന്റെ ശക്തി സ്രോതസ്സുകളാണെന്നും പറഞ്ഞു. ജനാധിപത്യത്തിന്റെ മാതാവാണ് ഇന്ത്യയെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
1: പവർ ടു കൺട്രോൾ സെ ആകെ പവർ ടു എനേബിൾ പവർ ടു കോമ്പീറ്റ് സെ ആകെ പവർ ടു കൊളബറേറ്റ് പവർ ടു സക്സീഡ് സെ ആകെ പവർ ടു ഹെൽപ് അതർസ് സക്സീഡ് ഇസ്ലിയെ ആജ് മേ യഹാ ജിസ് വിജൻ കെ സാത്ത് ആയാ ഹൂ വോ ഹേ പവർ ടു എംപവർ.
0: ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ ആദ്യ യോഗത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ഭീകരവാദം, അതിർത്തി കടന്നുള്ള സംഘടിത കുറ്റകൃത്യങ്ങൾ, ലഹരിക്കടത്ത്, വിവരസാങ്കേതിക ഭീഷണികൾ, അനധികൃത സാമ്പത്തിക ഇടപാടുകൾ എന്നിവയ്ക്കെതിരെ ഒന്നിച്ചു പോരാടാനുള്ള അംഗരാജ്യങ്ങളുടെ നിശ്ചയദാർഢ്യമാണ് ഈ ചരിത്രപ്രധാനമായ യോഗം പ്രതിഫലിപ്പിക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. പരസ്പര സഹകരണത്തിലൂടെ കൂടുതൽ സുരക്ഷിതവും ശക്തവുമായ ബിംസ്റ്റെക് മേഖല കെട്ടിപ്പടുക്കാൻ അംഗരാജ്യങ്ങൾ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ബംഗാൾ ഉൾക്കടൽ മേഖലയിലെ രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക സാങ്കേതിക സഹകരണം ലക്ഷ്യമിട്ട് 1997 രൂപീകരിച്ച ബിംസ്റ്റെക് കൂട്ടായ്മയിൽ ഇന്ത്യയ്ക്ക് പുറമെ ബംഗ്ലാദേശ്, ഭൂട്ടാൻ, മ്യാൻമർ, നേപ്പാൾ, ശ്രീലങ്ക, തായ്ലന്റ് എന്നീ രാജ്യങ്ങൾ അംഗമാണ്. ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. മരുന്നുക്ഷാമം, ചികിത്സാപ്പിഴവ്, ആശുപത്രികളിലെ സൌകര്യക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷത്തു നിന്നും കെ വി സുമേഷാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ആരോഗ്യവകുപ്പിന്റെ കാര്യക്ഷമത ഇല്ലായ്മ കാരണം ജനങ്ങളുടെ ജീവൻ പോകുന്ന സാഹചര്യമാണെന്നും 10,000-ക്കണക്കിന് രോഗികൾക്ക് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ വഴി നൽകി വരുന്നിരുന്ന ജീവിതശൈലീ രോഗ മരുന്നുകൾ മുടങ്ങിയതായും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. എന്നാൽ സംസ്ഥാനത്തെ ആരോഗ്യമേഖലയിൽ കാര്യമായ ഒരു പ്രശ്നവും നിലവിലില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ മറുപടി നൽകി. മരുന്നുക്ഷാമം അടിയന്തരമായി പരിഹരിച്ചതായും നിലവിൽ സംസ്ഥാനത്ത് മരുന്നുകൾക്ക് ക്ഷാമമില്ലെന്നും അദ്ദേഹം പറഞ്ഞു.
2: മരുന്ന് ക്ഷാമം അടിയന്തരമായി പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ തന്നെ HMC നിന്നും HDS മുഖേന ലോക്കൽ പർച്ചേസ് നടത്തിയും സ്റ്റോക്ക് കൂടുതലുള്ള ആശുപത്രികളിൽ നിന്ന് സ്റ്റോക്ക് കുറഞ്ഞ ആശുപത്രികളിലേക്ക് റീഅറേഞ്ച് ചെയ്തും മരുന്ന് ക്ഷാമം പരിഹരിച്ചു സാർ. ഇപ്പൊ മരുന്ന് ക്ഷാമമായിട്ടൊന്നുമില്ല.
0: ആരോഗ്യരംഗത്ത് ആത്മാർത്ഥമായ സമീപനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വേണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. സാധാരണക്കാരുടെ ആശ്രയമാണ് സർക്കാർ ആശുപത്രികളെന്നും അവിടെ ഗർഭിണികൾക്കും കുട്ടികൾക്കുമുൾപ്പെടെ ആരോഗ്യ സേവനം നിഷേധിക്കപ്പെടുന്നതായും അദ്ദേഹം വിമർശിച്ചു.
3: സർ, നമ്മുടെ ആശുപത്രിയിൽ കാണുന്ന കാഴ്ച, മണിക്കൂറുകൾ ക്യൂ നിൽക്കുകയാണ് ആളുകൾ, മരുന്ന് ലഭിക്കാതെ നിരാശരായി മടങ്ങേണ്ടി വരുന്നു അവർ. നാം അതീവ ഗൗരവത്തോടെ ശ്രദ്ധിക്കുന്ന ഒരു മേഖലയാണ് അട്ടപ്പാടി മേഖല. അവിടെ 2 നവജാത ശിശുക്കൾ അടക്കമാണ് 4 കുഞ്ഞുങ്ങൾ അടുത്ത നാളുകളിൽ മരണപ്പെട്ടത്. സർ, ആർക്കാണ് അതിന്റെ ഉത്തരവാദിത്വം?
0: വയോജനക്ഷേമ ബിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ സഭയിൽ അവതരിപ്പിച്ചു. രാജ്യത്തെ ഇന്റർനെറ്റ് വരിക്കാരുടെ എണ്ണം ജൂൺ മാസത്തോടെ 111.41 കോടി മുകളിലെത്തിയതായി ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ. ഈ വർഷം മാർച്ചിൽ ഇത് 109.28 കോടി. ഇന്റർനെറ്റ് വരിക്കാരിൽ 4.77 കോടിയിലധികം പേർ വയേർഡ് ഇന്റർനെറ്റാണ് ഉപയോഗിക്കുന്നത്. 106.64 കോടി പേർ വയർലെസ് ഇന്റർനെറ്റ്.

0: വരിക്കാരാണ്. രാജ്യത്തെ ടെലിഫോൺ വരിക്കാരുടെ എണ്ണത്തിലും മാർച്ച് മാസത്തെ അപേക്ഷിച്ച് ജൂൺ അവസാനത്തോടെ 1 കോടിയുടെ വർധനയുണ്ടായതായി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. 2026-27 സാമ്പത്തിക വർഷത്തെ ഇന്ത്യയുടെ ജി ഡി പി വളർച്ചാ സാധ്യത 6.4% നിന്ന് 7% ഉയർത്തി അന്താരാഷ്ട്ര നാണയനിധി. പ്രതീക്ഷിച്ചതിലും മികച്ച സാമ്പത്തിക മുന്നേറ്റമാണ് ഇതിന് കാരണമെന്ന് വേൾഡ് ഇക്കണോമിക് ഔട്ട്ലുക്കിൽ IMF വ്യക്തമാക്കി. നടപ്പ് സാമ്പത്തിക വർഷത്തെ ജി ഡി പി വളർച്ചാ അനുമാനം 7.1% റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉയർത്തിയതിന് പിന്നാലെയാണ് IMF നടപടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: 6 സംസ്ഥാനങ്ങളിൽ പുതിയ ഗവർണർമാരെ നിയമിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. സിക്കിം ഗവർണർ ഓം പ്രകാശ് മാഥൂർ കേരളത്തിന്റെ പുതിയ ഗവർണറാകും. കേരള ഗവർണറായിരുന്ന രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിനെ തമിഴ്നാടിന്റെ ഗവർണറായി നിയമിച്ചു. ദുഷ്യന്ത് ഗൌതമിനെ സിക്കിം ഗവർണറായും ഒഡീഷ ഗവർണറായി ബ്രജ്മോഹൻ റാമിനെയും കർണാടക ഗവർണറായി സുധ യാദവിനെയും ഉത്തരാഖണ്ഡ് ഗവർണറായി ധാൽസിംഗ് ബിസിനെയും നിയമിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. പുരാതന ഭാരതത്തിലെ അറിവിന്റെ പ്രതീകമായ നളന്ദ സർവകലാശാലയുടെ പുനരുജ്ജീവനത്തെക്കുറിച്ചാണ് ജനസേവനമാണ് ദേശസേവനം എന്ന ആകാശവാണി പ്രത്യേക പരമ്പരയിൽ ഇന്ന്. നളന്ദ കേവലമൊരു സർവകലാശാല എന്നതിലുപരി നിരന്തര വിജ്ഞാന പ്രവാഹത്തിന്റെ പ്രതീകം കൂടിയാണ്. 1600 വർഷങ്ങൾക്കിപ്പുറം പുതിയ നളന്ദ സർവകലാശാല വിദ്യാഭ്യാസം, സേവനം, വികസനം എന്നിവ ഒത്തുചേരുന്ന ആധുനിക ഇന്ത്യയുടെ കാഴ്ചപ്പാടിനെ മുന്നോട്ട് നയിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന്റെയും സേവനത്തിന്റെയും വികസനത്തിന്റെയും കേന്ദ്രമായാണ് നളന്ദ സർവകലാശാല ഈ കാലഘട്ടത്തിൽ നിലകൊള്ളുന്നത്. CJP നേതാക്കളായ സൌരവ് ദാസ്, അശുതോഷ് റാങ്ക എന്നിവരെ കസ്റ്റഡിയിലെടുത്ത് ഡൽഹി പോലീസ്. ജന്തർ മന്ദറിലേക്ക് അനുമതിയില്ലാതെ പ്രവേശിക്കാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് നടപടി. പ്രതിഷേധങ്ങൾക്കുള്ള സ്ഥലങ്ങളിൽ നിന്നും ജന്തർ മന്ദറിനെ ഇന്നലെ ഡൽഹി പോലീസ് ഒഴിവാക്കിയിരുന്നു. രാംലീല മൈതാനം, ബുരാരി മൈതാനം, കിഴക്കൻ ഡൽഹിയിലെ CBD മൈതാനം എന്നിവയാണ് പ്രതിഷേധങ്ങൾക്കായി അനുവദിച്ചിട്ടുള്ള 3 സ്ഥലങ്ങൾ. ശബരിമല ദർശനത്തിനിടെ നഷ്ടപ്പെടുന്ന ഫോണുകൾ വീണ്ടെടുത്ത് നൽകാൻ സംവിധാനമൊരുക്കി പമ്പ പോലീസ്. കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് കാലം മുതൽ ഇതുവരെ 230 ഫോണുകളാണ് ഉടമകൾക്ക് തിരികെ നൽകിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി.എസ്. ശ്രീധർ.
2: 2025 നവംബർ മുതൽ 2 ഘട്ടങ്ങളിലായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ 15 സംസ്ഥാനങ്ങളിൽ നിന്നായി 230 ഫോണുകൾ കണ്ടെടുത്ത് ഉടമകൾക്ക് നേരിട്ടും പാഴ്സൽ മുഖേനയും നൽകാൻ പമ്പ പോലീസിനായി. 11 ലക്ഷത്തിലധികം മൂല്യമുള്ള ഫോണുകളാണ് ഇതുവരെ കണ്ടെടുത്തത്. ഇതിൽ ഐഫോണുകളും ആൻഡ്രോയിഡ് ഫോണുകളുമുണ്ട്. കളഞ്ഞുപോകുന്ന ഫോണുകൾ കണ്ടെത്തുന്നതിനായി ഇന്ത്യയൊട്ടാകെ 2021 നിലവിൽ വന്ന CEIR പോർട്ടൽ സംവിധാനം വഴി രജിസ്റ്റർ ചെയ്ത ഫോണുകളും പമ്പ സ്റ്റേഷൻ പരിധിയിൽ കളവുപോയ ഫോണുകളും ഇതിൽ ഉൾപ്പെടും.
0: അർഹരായ എല്ലാ പൌരന്മാരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പ്രത്യേക ക്യാമ്പുകളും വോട്ടർ സഹായ പരിപാടികളും സംഘടിപ്പിക്കുന്നു. വോട്ടർമാർക്ക് പേര് രജിസ്റ്റർ ചെയ്യാനും വ്യക്തിഗത വിവരങ്ങൾ തിരുത്താനും സജീവമായ നടപടികളാണ് ഇതിലൂടെ സ്വീകരിച്ചു വരുന്നത്. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നലിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കേരളത്തിൽ തുലാവർഷം ഉടൻ എത്താൻ സാധ്യതയെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചിട്ടുണ്ട്. 2 ദിവസത്തിനുള്ളിൽ രാജ്യത്തെ ശേഷിക്കുന്ന ഭാഗങ്ങളിൽ നിന്നും കാലവർഷം പിൻവാങ്ങുമെന്നും തെക്കേ ഇന്ത്യയിൽ അതോടൊപ്പം തുലാവർഷം ആരംഭിക്കുമെന്നുമാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ജനാധിപത്യത്തിന്റെ മാതാവാണ് ഇന്ത്യയെന്നും ഡിജിറ്റൽ കരുത്ത് രാജ്യത്തിന് മുന്നിൽ വൻ അവസരങ്ങൾ തുറന്നു നൽകുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ ആദ്യ യോഗത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വയോജനക്ഷേമ ബിൽ മുഖ്യമന്ത്രി VD സതീശൻ സഭയിൽ അവതരിപ്പിച്ചു. രാജ്യത്തെ ഇന്റർനെറ്റ് വരിക്കാരുടെ എണ്ണം 111.41 കോടി മുകളിൽ എത്തിയതായി ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് 7% ഉയർത്തി അന്താരാഷ്ട്ര നാണയനിധി. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

റേഡിയോ മലബാർ വാട്സാപ്പ് സന്ദേശഗാനങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. സന്ദേശഗാനങ്ങളിൽ ശ്രോതാക്കൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9037008960. നമ്പർ ഒരിക്കൽ കൂടി 9037008960. റേഡിയോ മലബാർ വാട്സാപ്പ് സന്ദേശഗാനങ്ങളിലെ ആദ്യ സന്ദേശം വായിക്കാം. ഹായ് റേഡിയോ മലബാർ, പ്ലീസ് പ്ലേ പാടറിയേൻ ഫ്രം സിന്ധു ഭൈരവി. സന്ദേശം അയച്ചിരിക്കുന്നത് എറണാകുളം വൈപ്പിനിൽ നിന്നും മാഗി ജോർജാണ്. സിന്ധു ഭൈരവി എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടി മനോഹരമാക്കിയ ഈ ഗാനം നമുക്ക് നമ്മുടെ ശ്രോതാക്കളോടൊപ്പം ആസ്വദിക്കാം.

സന്ദേശ ഗാനങ്ങളിലെ അടുത്ത സന്ദേശം വന്നിട്ടുണ്ട്. ഇന്നത്തെ സന്ദേശ ഗാനത്തിലൂടെ എന്റെ സുഹൃത്ത് അബ്ദുൾ അസീസ് പ്രാന്തംചാൽ അദ്ദേഹത്തിനായി ഒരു ഗാനം ആവശ്യപ്പെടുന്നു. യത്തീം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ അള്ളാവിൻ കാരുണ്യമില്ലെങ്കിൽ എന്ന് തുടങ്ങുന്ന ഈ ഒരു ഗാനം വെച്ചുതരുമെന്ന പ്രതീക്ഷയോടെ ടി കെ രാഘവൻ പ്രാന്തംചാൽ. എന്നാ പിന്നെ ഒട്ടും താമസിപ്പിക്കുന്നില്ല, ഇതാ ഗാനം കേട്ടോളൂ.

0: വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം.
1: അച്ഛനെന്നാ എത്ര സന്തോഷോ, ഹാള് കിട്ടിയാ?
2: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
3: ആഘോഷങ്ങൾക്ക് മറ്റു കൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
2: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
3: അരോമ, ദ ബെസ്റ്റ് Please to celebrate happiness.
4: മിലൻ ഓപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
5: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ.
6: നീ കളിക്കലേ.
5: പോകുന്നില്ല എന്ന് പറഞ്ഞാ പോകുന്നില്ല.
6: മോള് സ്കൂളിൽ പോകുന്നില്ല പോലും.
7: പോകുന്നില്ലേ, എന്തിട്ട്?
6: ഇന്നലെ പരീക്ഷ പേപ്പർ എല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
7: പരീക്ഷന്റെ തലേന്നല്ല മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
6: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
7: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
6: എന്ത്?
7: മോളെയും കൂട്ടിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
6: ശരിക്കോ?
7: ആന്ന്.
3: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. ഔർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030 9496974141.
8: മധുര ശബ്ദങ്ങളുടെ, ഇഷ്ടസ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാർ സന്ദേശഗാനങ്ങൾ തുടരുകയാണ്. സന്ദേശഗാനങ്ങളിലെ അടുത്ത സന്ദേശം ഇങ്ങനെയാണ്: പ്രിയ റേഡിയോ മലബാറിന് നല്ലൊരു ഉച്ച നമസ്കാരം നേരുന്നു. ഞങ്ങളുടെ സുഹൃത്തായ കുമരകത്തെ ജലറാണിയായ ഷീബാമ്മയ്ക്ക് വേണ്ടി ഒരു ഗാനം തരണേ. തീർച്ചയായിട്ടും തരാം. ഏത് ഗാനമാണ്? അച്ചാമക്കുട്ടിയുടെ അച്ചായൻ എന്ന ചിത്രത്തിലെ ഞാൻ കേൾക്കുന്നു നിന്നാദം എന്ന ഗാനം ഷീബാമ്മയ്ക്ക് വേണ്ടി കേൾപ്പിക്കണേ. തീർച്ചയായിട്ടും കേൾപ്പിക്കാം. സ്നേഹത്തോടെ ഫോർട്ട് കൊച്ചിയിൽ നിന്നും ജയങ്കർ, സലിത.

അടുത്ത സന്ദേശം ആരുടേതാണെന്ന് നോക്കാം. സന്ദേശഗാനത്തിന് കാറ്റിന് സുഗന്ധമാണിഷ്ടം, ചിത്രം മയൂഖം. യേശുദാസ് പാടിയ ഈ ഗാനം ഞങ്ങൾക്ക് വേണ്ടി കേൾപ്പിക്കുമല്ലോ. ഈ ഞങ്ങൾ ആരൊക്കെയാണ്? ജാനകി പരിപ്പായ്, ജേഷ്മ നായാട്ടുപാറ, സുജാത എളമ്പാറ, ഷീന കുന്നോത്ത്. പ്രിയ ശ്രോതാക്കളെ, അപ്പോൾ ഇവർക്ക് വേണ്ടി നമുക്ക് ഈ ഒരു ഗാനം കേൾപ്പിക്കണ്ടേ? മയൂഖം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടി മനോഹരമാക്കിയ ഗാനം ഇതാ.

0: ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.

0: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: SK Doors, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, FRP ഡോഴ്സ്, PVC ആൻഡ് UPVC ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000. SK Doors, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
2: റേഡിയോ മലബാർ വാട്സ്ആപ്പ് സന്ദേശഗാനങ്ങളിലെ അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് നടാലിൽ നിന്നും സുധീഷാണ്. 1981 ഇറങ്ങിയ രജനി എന്ന ചിത്രത്തിനു വേണ്ടി വയലാറിന്റെ രജനിയിൽ ജി ദേവരാജൻ മാസ്റ്റർ ഈണമിട്ട് മാധുരി പാടിയ കണ്ണില്ലാത്തതു ഭാഗ്യമായി എന്ന ഗാനമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. നല്ലൊരു ഗാനമാണ് ഈ ഗാനം. നമുക്ക് നമ്മുടെ ശ്രോതാക്കളോടൊപ്പം ആസ്വദിക്കാം.

റേഡിയോ മലബാർ വാട്സാപ്പ് സന്ദേശഗാനങ്ങൾ തുടരുകയാണ്. ഗുഡ് ആഫ്റ്റർനൂൺ റേഡിയോ മലബാർ. ഇന്നത്തെ വാട്സാപ്പ് സന്ദേശഗാനത്തിൽ തടവറയിലെ രാജാക്കന്മാർ എന്ന സിനിമയിലെ ഈ കണ്ണുകളിൽ കവിത കളിയാടുമ്പോൾ എന്ന ഗാനം ശ്രവ്യധാര, സൗഹൃദവാണി, സ്വപ്നക്കൂട്, മറ്റ് എല്ലാ കൂട്ടുകാർക്കും വേണ്ടി കേൾപ്പിക്കുമോ? തീർച്ചയായിട്ടും കേൾപ്പിക്കാം. ഈ സന്ദേശം അയച്ചിരിക്കുന്നത് വടക്കേ വാവന്നൂരിൽ നിന്നും PV മുഹമ്മദ്.

0: ആ വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
1: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
2: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം. അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടു വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
3: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ.
3: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. ഫോൺ 0497276200.
4: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
4: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558815356.
1: സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
5: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
1: വാട്സാപ്പ് സന്ദേശഗാനങ്ങളിൽ അടുത്തതൊരു ഹിന്ദി ഗാനമായാലോ? മലബാർ സന്ദേശഗാനമേ, ഒരു ഹേമന്ത് കുമാർ ഗാനം തരുമോ? ബാദുഷ എന്ന ചിത്രത്തിലെ ആ നീലെ ഗഗന് തലേ എന്ന് തുടങ്ങുന്ന ഗാനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് മറ്റാരുമല്ല, അവണൂരിൽ നിന്നും ശ്രീധരനാണ്.

പ്രിയ റേഡിയോ മലബാർ, ഈ സന്ദേശം അയക്കുന്നത് വട്ടിപ്പുറത്തു നിന്നും ഗീതയാണ്. നമ്മുടെ റേഡിയോ മലബാറിന്റെ പരിപാടികളുടെ സമയം കൂട്ടി ഏത് സമയവും പാട്ടുകൾ കേൾക്കാൻ പറ്റുന്നുണ്ട്. എന്നാലും നമ്മുടെ സന്ദേശത്തിലൂടെ കേൾക്കുന്ന പാട്ട് അത് വേറൊരു രസം തന്നെയാണ്. റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ട് ഇപ്പോൾ അടിച്ചു പൊളിക്കുകയാണ്. എന്നെങ്കിലും ഒരു ദിവസം നമ്മുടെ നാട്ടിലും വരുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ റേഡിയോ മലബാറിന്റെ എല്ലാ പരിപാടികളും നല്ല ഉയർച്ചയിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ റേഡിയോ മലബാറിന്റെ എല്ലാ അണിയറ പ്രവർത്തകർക്കും നല്ലൊരു അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഇന്ന് എന്റെ മകൻ റിജിന്റെയും ഭാര്യ ഷിൽനയുടെയും വിവാഹ വാർഷികമാണ്. അതുകൊണ്ട് പോക്കിരി രാജ എന്ന സിനിമയിലെ മണിക്കിനാവിൻ കൊതുമ്പ് വെള്ളം തുഴഞ്ഞു വന്നു എന്ന ഈ ഗാനം കേൾപ്പിച്ചു തരുമോ? തീർച്ചയായിട്ടും കേൾപ്പിച്ചു തരുന്നതാണ്. ഇത് റേഡിയോ മലബാറിനും എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി സമർപ്പിക്കുന്നു. ഏതായാലും വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ഗീതേച്ചിയുടെ മകൻ റിജിനും ഭാര്യ ഷിൽനയ്ക്കും റേഡിയോ മലബാറിന്റെയും അണിയറ പ്രവർത്തകരുടെയും വിവാഹദിന മംഗളാശംസകൾ നേരുകയാണ്. അതോടൊപ്പം ഗീതേച്ചി ആവശ്യപ്പെട്ട പോക്കിരി രാജ എന്ന സിനിമയിലെ ആ മനോഹര ഗാനം നമുക്ക് സന്ദേശ ഗാനങ്ങളിലൂടെ ആസ്വദിക്കാം.

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ TVS വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കോതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
2: ഏയ് ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ. പൊടു
0: അല്ല അത് ആടുന്ന് വാങ്ങണ്ടെന്ന്. ആടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളൊരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശേഷേട്ടാ നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ, ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട്
0: പോകണം. നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
2: അല്ല ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനിക്കെന്താ പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810. അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ്റൂം. അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോൺ 0492-471-400, 7229-000-18.
4: അല്ല നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛനങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
0: ആഹാ അങ്ങനെ പറഞ്ഞാ?
4: അതെന്താ, പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
0: അതിപ്പോ ശരിയാക്കാം. അച്ഛാ നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
5: മതി.
4: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
0: എടോ 10-25 മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
4: അതെന്താ?
0: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
3: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
6: അടുത്ത സന്ദേശം വന്നിരിക്കുന്നത് മട്ടന്നൂരിൽ നിന്നും ഷൈജുവാണ്. ഷൈജുവിനെ ഞാൻ ഗന്ധർവൻ എന്ന ചിത്രത്തിലെ ദേവി എന്ന് തുടങ്ങുന്ന ഗാനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഗാനം ഷൈജുവിൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടിയിട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒട്ടും താമസിപ്പിക്കുന്നില്ല, ഞാൻ ഗന്ധർവൻ എന്ന ചിത്രത്തിനു വേണ്ടി ഗാനഗന്ധർവൻ പാടി മനോഹരമാക്കിയ ഗാനം ഇതാ.

റേഡിയോ മലബാർ വാട്സാപ്പ് സന്ദേശ ഗാനങ്ങളിലെ അടുത്ത സന്ദേശം ആരുടേതാണെന്ന് നോക്കാം. ഹായ് റേഡിയോ മലബാർ, ഞാൻ മനോജ്, ഇരിട്ടിയിൽ നിന്നുമാണ് ഈ ഒരു സന്ദേശം അയക്കുന്നത്. എനിക്ക് കലാഭവൻ മണിയുടെ ആരാരുമാവത്ത കാലത്തു എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിച്ചു തരുമോ? ഈ ഗാനം എൻ്റെ സുഹൃത്തുക്കളായ ഓട്ടോ ഡ്രൈവർമാർക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നു. മനോജ് ആവശ്യപ്പെട്ട പ്രകാരം കലാഭവൻ മണി പാടി മനോഹരമാക്കിയ ഈ ഒരു ഗാനം നമുക്ക് ആസ്വദിക്കാം.

0: റേഡിയോ മലബാർ വാട്സാപ്പ് സന്ദേശ ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ധാരാളം സന്ദേശങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എല്ലാ സന്ദേശങ്ങളും ഉൾക്കൊള്ളിക്കാൻ കഴിയാത്തതിനാൽ ഇന്ന് ഉൾപ്പെടുത്താൻ കഴിയാത്ത സന്ദേശങ്ങൾ അടുത്ത സന്ദേശ ഗാനങ്ങളിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും.
1: വീടിന്റെ പ്ലംബിംഗ് പണിയൊക്കെ ഇന്ന് തീരും, എന്നിട്ടും ഈ വാൽവ് എന്തിനാണെന്ന്

0: നിങ്ങൾ പറഞ്ഞില്ലല്ലോ.
1: അതോ, കക്കൂസിന്റെ കുഴിയിൽ നിന്നൊരു പൈപ്പ് തോട്ടിലേക്ക് കൊടുക്കണം, അതിനാണ് ഈ വാൽവ്.
0: ഓഹോ, ആരും കാണാതെ കക്കൂസ് മാലിന്യം ഒഴുക്ക് വെള്ളത്തിലേക്ക് തുറന്നുവിടാനല്ലേ?
1: അത് തന്നെ, ആരും അറിയണ്ടെന്ന്.
0: എന്തൊരു മനുഷ്യനാ നിങ്ങൾ! ദാ, ആ തോട്ടിൽ നീന്തി കുളിക്കുന്ന മക്കളെ കണ്ട, അവരുടെ വായിലേക്കാണോ നിങ്ങൾക്ക് മാലിന്യം ഒഴുക്കേണ്ടത്?
1: എടോ, അത് പിന്നെ
0: തെറ്റാണ് നിങ്ങളുടെ ചിന്ത. തിരുത്തണം, നമുക്ക് നാടിനും വേണ്ടി.
2: ജലം അമൂല്യമാണ്, അത് അശുദ്ധമാകാതിരിക്കാൻ ജാഗ്രത അനിവാര്യമാണ്.
3: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
4: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM. റേഡിയോ മലബാർ 89.6 FM. സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
5: പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ പ്രത്യേക ചലച്ചിത്രഗാന പരിപാടിയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. സംഗീതം ചിലപ്പോൾ സന്തോഷത്തിന്റെ പൂക്കാലമാകുന്നു, ചിലപ്പോൾ പ്രണയത്തിന്റെ മധുരമാകുന്നു, മറ്റു ചിലപ്പോൾ മനസ്സിന്റെ ഉള്ളറകൾ തൊട്ടുണർത്തുന്ന ഒരു സാന്ത്വന സ്പർശവുമാകുന്നു. അങ്ങനെ സ്വരമാധുരി കൊണ്ട് മലയാള ചലച്ചിത്ര ഗാനലോകത്ത് ശ്രദ്ധേയമായ സാന്നിധ്യമായി മാറിയ പിന്നണി ഗായികയാണ് രാജലക്ഷ്മി അഭിരാം. അവരുടെ ജന്മദിനമാണിന്ന്. ആ യുവഗായികയുടെ മധുരസ്വരത്തിൽ പിറന്ന വ്യത്യസ്ത സിനിമകളിലെ ഗാനങ്ങളിലൂടെ നമുക്കിന്ന് ഒരു സംഗീതയാത്ര നടത്താം. പ്രശസ്ത സംഗീത സംവിധായകരുടെ ഈണങ്ങൾക്ക് തന്റെ ശബ്ദം കൊണ്ട് ഭംഗി പകർന്ന ഈ ഗായികയുടെ ഗാനലോകത്തേക്ക് കടക്കുമ്പോൾ നമുക്ക് ആദ്യം ആശംസിക്കാം പ്രിയ ഗായികയ്ക്ക് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. 2010 എൻ ആർ സഞ്ജീവിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ജനകൻ എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി ഗാനരചന നിർവഹിച്ച് എം ജയചന്ദ്രൻ ഈണം പകർന്ന് രാജലക്ഷ്മി അഭിരാം പാടിയ ഗാനം ഒളിച്ചിരുന്നേ ഒളിച്ചിരുന്നേ.

പ്രണയത്തിന്റെ വർണ്ണങ്ങളും സൗഹൃദത്തിന്റെ ആഘോഷവും നിറഞ്ഞു നിൽക്കുന്ന ഗാനങ്ങളിലൂടെ നമുക്ക് യാത്ര തുടരാം. യുവത്വത്തിന്റെ താളവും പ്രണയത്തിന്റെ മധുരവും ഒത്തുചേർന്ന ഹണീബി എന്ന ചിത്രത്തിലെ മനോഹര ഗാനമാണ് ഇനി. രാജലക്ഷ്മി അഭിരാമും വിനോദ് വർമ്മയും ചേർന്നാലപിച്ച ഈ ഗാനം സംഗീതാസ്വാദകർക്ക് സമ്മാനിക്കുന്ന അനുഭൂതി നമുക്കൊരുമിച്ച് ആസ്വദിക്കാം.

0: മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
3: ചില പാട്ടുകൾ കേൾക്കുമ്പോൾ മനസ്സിൽ വിരിയുന്നത് മനോഹരമായ ഓർമ്മകളാണ്. പൂക്കൾ വിരിയുന്ന വഴികളും കാറ്റിലാടുന്ന മരച്ചില്ലകളും സ്നേഹത്തിന്റെ മൃദുസ്പർശവും ഓർമ്മിപ്പിക്കുന്ന ഒരു ഗാനത്തിലേക്ക് നമുക്ക് കടക്കാം. മലയാളത്തിന്റെ പ്രിയ ഗായകൻ പി ജയചന്ദ്രനൊപ്പം രാജലക്ഷ്മി അഭിരാമും സ്വരം ചേർത്ത എന്നും എപ്പോഴും എന്ന ചിത്രത്തിലെ ഗാനം. സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് വിദ്യാസാഗറാണ്. ഗാനരചന റഫീഖ് അഹമ്മദ്. ഓർമ്മകളുടെ പൂക്കാലം തീർക്കുന്ന മലർവാഗക്കൊമ്പത്ത് എന്ന ഗാനം.

0: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
1: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0492471400, 7025900018.
2: ചലച്ചിത്ര പിന്നണി ഗായിക രാജലക്ഷ്മി അഭിരാമിന്റെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചലച്ചിത്രഗാന പരിപാടിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സംഗീതത്തിന് വാക്കുകൾക്കപ്പുറമുള്ളൊരു ഭാഷയുണ്ട്. ചില ഈണങ്ങൾ കേൾക്കുമ്പോൾ മനസ്സ് ശാന്തമാകുന്നു. ചില വരികൾ നമ്മുടെ ഉള്ളിലെ സ്നേഹത്തെ ഉണർത്തുന്നു. ഗോപി സുന്ദറിന്റെ സംഗീതത്തിൽ റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് രാജലക്ഷ്മി അഭിരാം ശബ്ദം നൽകിയ ചാർലി എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇനി. സംഗീതത്തിന്റെ ഈ മൃദുലഭാവത്തിലേക്ക് നമുക്കും അലിഞ്ഞു ചേരാം. സ്നേഹം.

പ്രകൃതിയുടെ സൗന്ദര്യവും ജീവിതത്തിന്റെ നന്മകളും സ്നേഹത്തിന്റെ ലാളിത്യവും ഒരുമിച്ച് ചേരുമ്പോൾ മനോഹരമായ സംഗീതാനുഭവങ്ങൾ പിറക്കുന്നു. രാമന്റെ ഏദൻ തോട്ടം എന്ന ചിത്രത്തിലെ ഗാനത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചത് ബിജിപാലും വരികൾ എഴുതിയത് സന്തോഷ് വർമ്മയുമാണ്. രാജലക്ഷ്മി അഭിരാമിന്റെ ശബ്ദത്തിൽ ഈ ഗാനം നമ്മുടെ സംഗീതയാത്രയ്ക്ക് മറ്റൊരു നിറം പകരട്ടെ.

0: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
1: ആഹാ, അങ്ങനെ പറഞ്ഞ
0: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
1: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
0: അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
1: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നെന്ന് അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
0: അതെന്താ?
1: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
2: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
3: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
4: സന്തോഷം മാത്രമല്ല, വിരഹവും വേദനയും ഓർമ്മകളും സംഗീതത്തിലൂടെ നമ്മളിലേക്ക് എത്തുന്നു. ഹൃദയത്തെ സ്പർശിക്കുന്ന ചില ഗാനങ്ങൾക്ക് കാലാതീതമായൊരു ഭംഗിയുണ്ട്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ സംഗീതം പകർന്ന ഒരു കുപ്രസിദ്ധ പയ്യൻ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രാജലക്ഷ്മി അഭിരാമും സുദീപ് കുമാറും ചേർന്നാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. വികാരങ്ങളുടെ ആഴങ്ങളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു കണ്ണുനീർ കണം കേൾക്കാം.

0: മോളെ, ഇത് നോക്കിയാ, ഇതിലേതാ നിനക്ക് വേണ്ടേ? നിറയെ ഡോളുകളുണ്ട്, കാറുകളുണ്ട്, ഏത് വേണമെങ്കിലും എടുത്തോ. പിന്നെ നിനക്ക് എന്നാ വേണ്ടേ?
1: എനിക്കൊന്നും വേണ്ട.
2: മോളെ, എന്താ അച്ഛൻ വാങ്ങിച്ചേരുന്നൊന്നും വേണ്ടെന്ന് പറയുന്നേ?
1: അമ്മേ, ഇതെല്ലാം ഗുണം കുറഞ്ഞ പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയതല്ലേ. രണ്ടു ദിവസം കളിക്കുമ്പോ എല്ലാം പൊട്ടിപ്പോ. വാങ്ങാതെ ഇരുന്നാൽ അത്രയും പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയൂലേ, അതുകൊണ്ടാ വേണ്ടെന്ന് പറഞ്ഞേ.
0: അമ്പടി മിടുക്കി.
3: പുനരുപയോഗിക്കാൻ കഴിയാത്ത പ്ലാസ്റ്റിക് മാലിന്യങ്ങളെല്ലാം നമുക്കും നാടിനും ഒരുപോലെ ആപത്താണ്. പ്ലാസ്റ്റിക് മുക്ത സമൂഹത്തിനായി ഒരുമിച്ച് കൈകോർക്കാം.
4: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
5: കോക്കനട്ട് മേഡ് മാജിക്.
4: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
5: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
4: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
5: കോക്കനട്ട്.
4: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
5: ഫോൺ 9188951780.
3: സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
6: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
3: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്.
6: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
3: ഫോൺ 7999447-6836. 9447-371-836-8078-502-836.
7: ചലച്ചിത്ര പിന്നണി ഗായിക രാജലക്ഷ്മി അഭിരാമിന്റെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചലച്ചിത്രഗാന പരിപാടിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മഞ്ഞുതുള്ളിപ്പോലെ മൃദുവായ ചില സംഗീതാനുഭവങ്ങളുണ്ട്. മനസ്സിൽ തണുപ്പായി പെയ്യുന്ന ഈണങ്ങളും ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്ന സ്വരങ്ങളും സംഗീതത്തെ കൂടുതൽ പ്രിയപ്പെട്ടതാക്കുന്നു. രാജീവ് ആലുങ്കലിന്റെ വരികൾക്ക് പാർത്ഥസാരഥി സംഗീതം നൽകിയ ആശംസകളോടെ അന്ന എന്ന ചിത്രത്തിലെ നജീം അർഷാദിനൊപ്പം രാജലക്ഷ്മി അഭിരാമും ആലപിച്ച ഈ ഗാനം നമുക്ക് ആസ്വദിക്കാം. മഞ്ഞുതുള്ളിയായി.

മൗനത്തിന് പോലും ഒരു സംഗീതമുണ്ട്. പറയാതെ പറയുന്ന പ്രണയവും കണ്ണുകൾ കൈമാറുന്ന സന്ദേശങ്ങളും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന സ്വപ്നങ്ങളും ചില ഗാനങ്ങളിൽ മനോഹരമായി നിറയുന്നു. ദിനനാഥ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് സയനോര ഫിലിപ്പ് സംഗീതം പകർന്ന മാംഗല്യം തന്തുനാനേന എന്ന ചിത്രത്തിനു വേണ്ടി സൂരജ് സന്തോഷിനൊപ്പം രാജലക്ഷ്മി അഭിരാം പാടിയ ഈ ഗാനം നമുക്ക് ആസ്വദിക്കാം. മൗനം നിൻ മൊഴിയായി, സംഗീതത്തിന്റെ മറ്റൊരു മനോഹരഭാവം.

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ TVS ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നെയാ.
2: ഏയ് ആടന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിൽ പോയി വാങ്ങിക്കോ. പൊടു
0: അല്ല എന്താ ആടന്ന് വാങ്ങണ്ടെന്ന്? ആടൊന്നും പ്രശ്നമുണ്ടോ?
2: ആടൊന്നും പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളൊരു മൈൻഡില്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശശിയേട്ടാ നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ, ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട്
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
2: അല്ല ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ, അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനിക്കെന്ത് പ്രശ്നം?
2: ആ പിന്നെന്താ?
3: പെട്രോൾ ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
4: ഒരു സ്ഥലം ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽനേഷനിലേക്ക്. തീയുടെ ചൂടിൽ രുചിയുടെ മാജിക്, അരോമ ഗ്രിൽനേഷൻ, നെടുവട്ടുകുന്ന്, മട്ടന്നൂർ. ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025900017, 7025900015. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ, ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽനേഷൻ.
5: ഇതുവരെ മൃദുലമായ ഈണങ്ങളിലൂടെ സഞ്ചരിച്ച നമ്മുടെ സംഗീതയാത്രയ്ക്ക് ഇനിയൊരൽപ്പം ആഘോഷഗാനം നൽകാം. തെലുങ്കു ചിത്രമായ ധ്രുവരാജ ജഗന്നാഥിന്റെ മലയാള പതിപ്പായ DJ ഈ ഗാനത്തിന് സംഗീതം പകർന്നത് ദേവി ശ്രീപ്രസാദാണ്. ഗാനരചന സിജു തുറവൂർ. മധു ബാലകൃഷ്ണനും രാജലക്ഷ്മി അഭിരാമും ചേർന്നാലപിച്ച ഈ ഗാനം വ്യത്യസ്തമായൊരു സംഗീതാനുഭവം സമ്മാനിക്കുന്നു. കേൾക്കാം മയിലോ കുയിലോ.

മലയാളത്തിൻ്റെ മണ്ണിനോടും നാട്ടിൻപുറങ്ങളുടെ നിഷ്കളങ്കതയോടും ചേർന്നു നിൽക്കുന്ന ഗാനങ്ങൾക്ക് എന്നും ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ലാളിത്യവും തനിമയും ഒത്തുചേരുന്ന അത്തരം ഗാനങ്ങളിലൊന്നിലേക്ക് നമുക്ക് കടക്കാം. മുരുകൻ കാട്ടാക്കടയുടെ വരികൾക്ക് ശരത് സംഗീതം നൽകിയ തത്സമയം ഒരു പെൺകുട്ടി എന്ന ചിത്രത്തിനു വേണ്ടി രാജലക്ഷ്മി അഭിരാമിന്റെ ആലാപനത്തിൽ കണ്ണാരം തുമ്പി എന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് ആസ്വദിക്കാം.

0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
0: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
1: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ്, പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
0: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഫോൺ 9961004648,
0: 9656948321.
2: ദൂരം ചിലപ്പോൾ കാത്തിരിപ്പാണ്, ചിലപ്പോൾ ഓർമ്മകളിലേക്കുള്ള യാത്രയും. പ്രിയപ്പെട്ടവരെക്കുറിച്ചുള്ള ചിന്തകൾ മനസ്സിൽ നിറയുമ്പോൾ സംഗീതം ആ വികാരങ്ങൾക്ക് സ്വരമാകുന്നു. മലയാളത്തിൻ്റെ പ്രിയ കവി ONV കുറുപ്പിൻ്റെ വരികൾക്ക് വിദ്യാസാഗർ സംഗീതം പകർന്ന ഗീതാഞ്ജലി എന്ന ചിത്രത്തിലെ ഗാനം, രാജലക്ഷ്മി അഭിരാം ആലപിച്ച ഈ ഗാനം നമ്മുടെ സംഗീത പരിപാടിയുടെ അവസാനഘട്ടത്തിന് മനോഹരമായൊരു നിറം നൽകട്ടെ. ഇതാ ദൂരെ ദൂരെ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, രാജലക്ഷ്മി അഭിരാമിന്റെ മധുരസ്വരത്തിൽ പിറന്ന ഗാനങ്ങളിലൂടെ നമ്മൾ നടത്തിയ ഈ സംഗീതയാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഓരോ ഗാനവും ഓരോ അനുഭവമാണ്, ഓരോ ഈണവും ഓരോ ഓർമ്മയാണ്. സിനിമ മാറുമ്പോഴും സംഗീത സംവിധായകർ മാറുമ്പോഴും ഗാനങ്ങളുടെ ഭാവങ്ങൾ മാറുമ്പോഴും തൻ്റെ ശബ്ദത്തിലൂടെ സംഗീതാസ്വാദകരുടെ മനസ്സിലേക്ക് കടന്നു ചെല്ലാൻ ഒരു ഗായികയ്ക്ക് കഴിയുക എന്നത് വലിയൊരു അനുഗ്രഹമാണ്. മലയാള ചലച്ചിത്ര ഗാനരംഗത്ത് ഇനിയും മനോഹരമായ ഒട്ടേറെ ഗാനങ്ങൾ സമ്മാനിക്കാൻ രാജലക്ഷ്മി അഭിരാമിന് കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. പ്രിയ ഗായികയ്ക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. ഈ സംഗീതയാത്രയിൽ ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ ബൈജു സുന്ദരൻ, മട്ടന്നൂർ. സംഗീതം കേൾക്കൂ, സംഗീതത്തെ സ്നേഹിക്കൂ, സംഗീതത്തോടൊപ്പം ജീവിക്കൂ. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഇന്നത്തെ ഭൂതല മധ്യാന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം 5 PM ആരംഭിക്കും. നന്ദി, നമസ്കാരം.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.

അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇത് പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാർ സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. എഫ് എം ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഇതിലേ വന്നവർ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ആദ്യം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
2: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.

0: ജനകീയം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ജനകീയത്തിലേക്ക് സ്വാഗതം.
1: ഇതിനേക്കാളും ബ്യൂട്ടിഫുൾ ആയിട്ട് പാടാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ പാടി വെച്ചിട്ടുണ്ട്.
2: താങ്ക് യു സാർ.
1: എനിക്ക് പ്രാർത്ഥന ഉള്ളതെന്ന് പറഞ്ഞാൽ ഇത് ചിത്രചേച്ചി കേൾക്കാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാവണം എന്നാണ്.
3: ഈ അടുത്ത കാലത്തെങ്കിലും ഇതുവരെ ഒരു കണ്ടസ്റ്റന്റ് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഈ പാട്ട് പാടിയതായിട്ട് എനിക്ക് ഓർമ്മയില്ല.
0: കേരളത്തിലെ നമ്പർ വൺ റിയാലിറ്റി ഷോകളിൽ ഒന്നായ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിന്റെ ഇക്കഴിഞ്ഞ സീസണിലെ വിജയി ദിയ രജിത്, ഒപ്പം അച്ഛൻ രജിത് കുമാറും അമ്മ ശ്രീവിദ്യയും പങ്കുവെച്ച അനുഭവങ്ങളുടെ തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.
4: നമ്മുടെ ടോപ്പ് സിംഗറിന്റെ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുകയാണ് ദിയ കുട്ടി ഇവിടെ.

0: നമ്മുടെ കണ്ണൂരാണ്, കല്ലൂരാണ്, മട്ടന്നൂരാണ്, എറണാകുളത്തെ ലക്ഷ്യം ഇട്ടു. അവിടെ കുറേ ദിവസം സ്പെൻഡ് ചെയ്യേണ്ടി വരില്ലേ? ഒരുപാട് സമയം
1: ഫ്ലവേഴ്സ് ടി വിയിൽ ഒരു പേരന്റ് മാത്രമേ ഒന്നിച്ച് താമസിക്കാൻ പറ്റൂ.
0: അവരുടെ തന്നെ അക്കോമഡേഷൻ ആണ്?
1: അതെ അതെ, ചോറ്റാനിക്കർ അമ്പലത്തിനടുത്ത് വില്ല, ബെട്രോൺസ് ലക്ഷറി വില്ല.
0: ഈ കണ്ടസ്റ്റന്റിനൊക്കെ അവിടെയാണ്?
1: അതെ അതെ, താമസം. അച്ഛനമ്മ ഒരാളെ താമസിക്കൂ, പിന്നെ ഷൂട്ടിന്റെ സമയത്ത്
0: താമസിക്കാം,
1: ഫുഡ് കാര്യമെല്ലാം അവിടെ ഉണ്ടാവും, താമസം.
0: ഇതിന് നാട്ടുകാരെങ്കിലും വന്നിരുന്നോ ഓഡിയൻസ് ആയിട്ട്?
1: അതെ അതെ, രണ്ടു മൂന്ന് തവണ
0: നാട്ടുകാരും
1: ബന്ധുക്കളും.
0: അവിടെ എന്താണ് ആ ഒരു അനുഭവം? അവിടെ ഇരിക്കുമ്പോ നമ്മളിപ്പോ ടി വിയിൽ കാണുന്നത് പോലെ അല്ലല്ലോ അവിടെ ഇരിക്കാന്ന് പറഞ്ഞല്ലോ. നിങ്ങളിടക്ക് ക്യാമറ നിങ്ങളുടെ സ്ഥലത്തേക്ക് പോകുന്നു,
1: അത് പാട്ട് തീരുന്നവരെ പാട്ട് വരിയും തെറ്റാണ്ട് പാടുന്നിങ്ങനെ
0: ഉള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും,
1: അടിച്ചുകൊണ്ടിരിക്കും.
0: നമ്മള്
1: മാർക്കൊന്നും പ്രശ്നമില്ല, പക്ഷേ ആ പാട്ട് പഠിച്ച പാട്ട് വീങ്ങി പോകണ്ടല്ലോ പാടുന്നത്.
0: എന്നാലും ദിയെ പാടി കഴിഞ്ഞിട്ട് ജഡ്ജസ് ഒക്കെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ വളരെയധികം സന്തോഷം തോന്നും അല്ലേ?
2: ഒരുപാട് നല്ല നിമിഷങ്ങള് ഞങ്ങൾക്ക് ഫ്ലവേഴ്സിലും അമൃത ടി വി
1: അമൃത ഫസ്റ്റ് നമ്മള്

0: പാടിയിട്ടില്ല കൂടുതല്. അതിന്റേതായിട്ടുള്ള നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു.
1: സ്റ്റേജ് ഫ്രൈറ്റ് ഉണ്ടായിരുന്നു. ശരിയായിരുന്നു ജഡ്ജസ് അവിടെ.
0: ശരത് സാർ ഉണ്ടായിരുന്നു, പിന്നെ ഹരിശങ്കർ സാറ്, ഷാൻ സാറ്, പിന്നെ മഞ്ജര മാം, പിന്നെ വേറെ കുറെ പേര് ഗസ്റ്റ് ആയിട്ട് വരെയാ.
1: നമ്മൾ അവരെ നേരിട്ട് കാണുമ്പോൾ ടിവി കണ്ടിട്ടില്ല ഒരുപാട് തവണ. അവര് പാടുന്നവരോട് പറയുന്ന മറുപടിയും അതൊക്കെ നമ്മള് കേട്ടിട്ടുണ്ടാവും. അതൊക്കെ കേട്ടിട്ട് അവരെ മുന്നിൽ നേരിട്ട് കാണുമ്പോഴ് എന്നോടും ഇതുപോലെ അവര് പറയുമോന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നോ?
0: ചെറുങ്ങനെ
1: എന്ത് പറഞ്ഞു അവര്? അമ്മ പറഞ്ഞു നല്ല ഒരുപാട് മുഹൂർത്തങ്ങളെ സമ്മാനിച്ചിട്ടുണ്ട് റിയാലിറ്റി ഷോകളും. എന്തൊക്കെ മികവ് അവര് കണ്ടെത്തിയത്? ദേയുടെ വോയിസ് എന്നെ കുറിച്ച് പറഞ്ഞു. പറ്റാതെ പാടാൻ പറ്റി അല്ലേ? പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ചില സിംഗേഴ്സിന് എന്തെങ്കിലും ഒരു പ്രത്യേകത അവര് ചിലപ്പോ കണ്ടെത്തി പറയല്ലോ.
2: അമൃത ടി വി കുറവാണ്, അന്ന് പുറത്തൊന്നും തീരെ പാടാതെ ആദ്യത്തെ ഒരു വേദിയായിരുന്നു. പേടിയുണ്ടായിരുന്നു, ടെൻഷനാണ്. ആൾക്ക് പൊതുവേ ടെൻഷനുള്ള ആളാണ്. അവിടെ പോയി ഒന്നെങ്കിൽ വരി മറക്കും അല്ലെങ്കിൽ വിഴുങ്ങിപ്പോ, അത് സ്ഥിരമായിരുന്നു. അവിടെ പ്രീ ക്വാർട്ടർ വരെ എത്താൻ
0: പറ്റിയിട്ടുള്ളൂ. ഭയങ്കര സപ്പോർട്ടാണ്. രൂപേഷ് സാറും പിന്നെ റജി മാമാണ്. സൂപ്പർ സ്റ്റാറിൽ എത്തിയതിന് ശേഷമാണ് കുറച്ചൊക്കെ പാട്ടിനെ കുറിച്ച് അറിയാൻ പറ്റിയത്.
1: അമൃതയിലെ ഒരു എക്സ്പീരിയൻസ് ആണ് ഫ്ലവേഴ്സിൽ നമുക്ക് കുറച്ചും കൂടി ഒരു പിന്തുണ കിട്ടുന്നത്. അവിടുത്തെ ജഡ്ജസ് ആരൊക്കെയായിരുന്നു ഫ്ലവേഴ്സിൽ?
0: എം ജെ അങ്കിള്, മധു അങ്കിള്, ആരി ചേച്ചി, പിന്നെ ഉണ്ണി അങ്കിള്.
1: എന്ത് പറഞ്ഞു അവരൊക്കെ ഓരോ തവണയും?
2: അവിടുന്നാണ് ഇത്ര നല്ല മുഹൂർത്തങ്ങൾ ഉണ്ടായത്. ഇപ്പൊ പാട്ടില് വോയിസിലായാലും നല്ല കമന്റ്സ് കിട്ടിയൊരു വേദിയായിരുന്നു. പിന്നെ സ്വഭാവത്തെ കുറിച്ചും സാറുമാരൊക്കെ പറഞ്ഞു കേട്ടപ്പോ
1: സന്തോഷം.
2: ഞാനാണ് അവിടെ
1: നിക്കാറ്. എന്തായിരുന്നു ആദ്യം തന്നെ അതന്നെയാണ് അനൗൺസ് ചെയ്യുന്നത്. ഞാനത് കണ്ടിരുന്നു. സിബി മലയിൽ സാറല്ലേ എന്റെ സമ്മാനം തരുന്നതല്ലേ ആദ്യം?
0: സിബി മലയിൽ സാറുണ്ടായിരുന്നു, വിദ്യാസാഗർ സാർ.
1: ആ വിദ്യാസാഗർ ഉണ്ടായിരുന്നു, കമൽ സാർ ഡയറക്ടർ ഉണ്ടായിരുന്നു, ഗോകുലം ഗോപാലൻ സാർ ചാനൽ എം ഡി ഉണ്ടായിരുന്നു, ശ്രീകണ്ഠനായിരുന്നു. ഇവരൊക്കെ കേരളത്തിൽ അറിയപ്പെടുന്ന സംഗീതജ്ഞരും മാധ്യമ പ്രവർത്തകരും ഒക്കെയാണല്ലേ. അവരുടെ മുന്നിലാണ് കിരീടാണിഞ്ഞ കൊണ്ട് തീയെ നിന്നത്.
0: വിദ്യാസാഗർ സാറിനെ കണ്ടപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു. കാണാൻ പറ്റും ഞാൻ വിചാരിച്ചിട്ടില്ല.
3: മധുരം ജീവാമൃത ബിന്ദു എന്ന് പറഞ്ഞിട്ട് സംഗീതത്തിന്റെ കേന്ദ്ര ബിന്ദുവിനെ, അതിന്റെ സത്യത്തിനെ, ഈശ്വരനെ തൊട്ട പോലെയാണ് പാടിയിരിക്കുന്നത്.

0: ഒരു കമ്മിറ്റഡ് അല്ലെങ്കിൽ ഡെഡിക്കേറ്റഡ് സിംഗറെ നമുക്ക് എപ്പോഴും കാണാൻ പറ്റും. ദിയ വന്ന് സ്റ്റേജിൽ നിൽക്കുമ്പോൾ അത് സെലക്ഷൻ ഓഫ് സോങ്ങിലായാലും ശരി, അത് പ്രസന്റ് ചെയ്യുന്ന രീതിയിലായാലും ശരി,
1: സ്വീകരണത്തിന്റെ അനുമോദനത്തിന്റെ തിരക്കായിരിക്കും. എടുത്തുപോയോ? ആസ്വദിക്കുന്നുണ്ടോ? അല്ലേ, നമ്മളിതിന്റെ കൂടെ പഠനം എങ്ങനെ പോകുന്നുണ്ട്? ഇപ്പൊ 7ാം ക്ലാസ്സിലാണല്ലോ ഉള്ളത് അല്ലേ. അമ്മ പറയ, എങ്ങനെയുണ്ട്, നമ്മൾ പഠിക്കുന്നുണ്ടോ?
2: നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു. പിന്നെ കഴിഞ്ഞ വർഷവും വർഷമായിട്ട് അങ്ങനെ സ്കൂളിൽ പോകാൻ പറ്റിയിട്ടില്ല.
1: പക്ഷെ
2: നോട്ട്സ് ഒക്കെ കറക്റ്റായിട്ട് ഈ പാട്ടിന്റെ ഇടയിലും കുട്ടികളൊക്കെ അയച്ചു കൊടുത്തതൊക്കെ എഴുതി.
1: നല്ല സപ്പോർട്ടാണല്ലേ, സഹായിക്കും.
2: അപ്പൊ അവര് നോട്ടൊക്കെ കംപ്ലീറ്റ് ആക്കിയായിരുന്നു. പഠിത്തത്തിലോട്ട് വരണേ ഉള്ളൂ.
1: എന്നാലും
2: ഇപ്പൊ ഒരു US
1: സ്കോളർഷിപ്പ്
2: സെലക്ഷൻ ടെസ്റ്റ് ഉണ്ടായിരുന്നു, അതിൽ കിട്ടി. നന്നായി പഠിച്ചു, ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരാളാണ്. ഇപ്പൊ പഠനം ആയാലും വേറെ എന്ത് കാര്യമാണെങ്കിലും കുറച്ച് ദിവസമായിട്ട് ഇരുന്ന് പഠിച്ച് എഴുതി സെലക്ട് ആയി.
1: ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ വിന്നർ എന്നൊക്കെ പറയുമ്പോ ഒരു മ്യൂസിക് വളരെ വളരെ ടാലന്റഡ് ആയ മ്യൂസിക് ഉള്ളവർക്ക് മാത്രമേ കിട്ടുന്ന ഒരു പൊസിഷനാണ്. അതുകൊണ്ട് തന്നെ ദിയ ഒരു മ്യൂസിഷ്യൻ തന്നെയാണ്. അത് നിലനിർത്താൻ ആവശ്യമായ ഈ ആരോഗ്യം, ആഹാരം, അതിനൊക്കെ എന്തെങ്കിലും പ്രത്യേക ശ്രദ്ധ കൊടുക്കാറുണ്ടോ?
2: ഓരോ കുട്ടികൾക്കും ഓരോ പോലെയാണ് ഉണ്ടാവുക. തണുത്തത് അങ്ങനെ കൊടുക്കാറില്ല. തണുത്തത് വേഗം അലർജി ഉള്ളത്
1: കാരണം,
2: തണുത്തത് പൊടി തട്ടിയാൽ അലർജി ഉണ്ട്. ചില ഫുഡ്സ് കഴിച്ചാല് അതൊക്കെ കൺട്രോൾ ചെയ്തുകൊണ്ടാണ്. ഇനിയിപ്പോ റൂമാണെങ്കിലും നന്നായി ക്ലീൻ ചെയ്ത് വെക്കണം. സ്പ്രേസ് യൂസ്
3: ഭയങ്കര സ്മെല്ലുള്ളതൊന്നും പറ്റില്ല. അപ്പൊ തന്നെ ജലദോഷക്കാരെ.
1: ഗ്രാൻഡ് ഫിനാലെ നടക്കുന്ന ദിവസം അത് ലൈവ് അല്ലല്ലോ അല്ലേ, പിന്നീടാണ് കാണുന്നത്. അപ്പം ദിയ നേരത്തെ മനസ്സിലാക്കിയിരുന്നു, ടിവിയിൽ കാണുന്നതിന് മുമ്പ് തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും അല്ലേ. നേരത്തെ നിങ്ങൾ ഷൂട്ടിംഗ്
3: ഇരുപതാം തീയതി രാവിലെ തൊട്ട് തുടങ്ങിയിട്ട് രാത്രി ഒരു രണ്ടു മണിക്കായി കഴിയുമ്പോഴേക്കും
2: അപ്പോഴേക്കും എല്ലാം കഴിഞ്ഞു.
3: അപ്പോഴേക്ക് കഴിഞ്ഞു.
2: സർപ്രൈസ്.

0: ഒക്കെ കൊടുത്തു.
1: അത് ടെലികാസ്റ്റ് ചെയ്യുന്ന പിന്നീടല്ലേ,
0: പക്ഷെ ഞങ്ങൾക്കൊക്കെ അറിയാം
1: അറിയാം,
0: അങ്ങനെ പറഞ്ഞിട്ടില്ല.
1: പക്ഷെ നമുക്ക് അതങ്ങനെ റിവീൽ ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല.
0: അടുത്തറിയുന്നവർ
1: അവർക്കറിയാം. വിന്നറാണെന്നുള്ള അറിഞ്ഞപ്പോഴുണ്ടായ ഒരു പ്രതികരണം, ഏറ്റവും മറക്കാൻ പറ്റാത്ത പ്രതികരണം എവിടെ നിന്ന്? അച്ഛന്റെ അമ്മയുടെ ആണല്ലേ.
0: വിദ്യാസാഗർ സാറ് അങ്ങനെ ഒരാളെ കണ്ട് പ്രൈസ് വാങ്ങിക്കാൻ അനുഗ്രഹമൊക്കെ മേടിക്കാൻ പറ്റും.
1: മനസ്സിൽ ദൈവമാണ് മുമ്പിൽ ഇരിക്കുന്നത് അല്ലേ. ദൈവത്തിന് നേരിട്ട് കാണാൻ പറ്റിയ ഒരാളാണ് ദിയ. ദൈവത്തിനെ കണ്ടയാളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ ശ്രോതാക്കളെ കേട്ടുകൊണ്ടിരിക്കുന്നത്.
0: ഇവൾക്ക് അങ്ങനെ കോൺഫിഡൻസ് കുറവാണ്. അപ്പൊ അവര് സെലക്ട് ചെയ്തിരുന്ന പാട്ടുകളൊക്കെ നല്ല ടഫ് പാട്ടാണ്. അപ്പൊ ഇത് പാടാനായിട്ട് ഞങ്ങൾക്ക് പാട്ട് കിട്ടുമ്പോ ഭയങ്കര ടെൻഷനാണ്, ഇത് പാടാൻ പറ്റുമെന്ന്. പക്ഷെ ആ ഗ്രൂമേഴ്സിന്റെ സപ്പോർട്ടും
1: അവര്
0: തരുന്ന ആ ഒരു കോൺഫിഡൻസ് കൊണ്ടാണ് ഇത്ര വരെ എത്താൻ.
2: പിന്നെ റിഹേഴ്സലിന്റെ ഒക്കെ ടൈമിലൊക്കെ ഭയങ്കര സപ്പോർട്ട്, എന്താ പറയാ, കോൺഫിഡൻസ് തരും.
1: ഈ നമ്മള് റിയാലിറ്റി ഷോയില് പാടിയ പലരും ഇന്ന് സിനിമ പിന്നണി ഗായകരാണ്. ഒരുപാട് പേര് നജിമ ഷാദ് പോലുള്ള ഒരുപാട് ആളുകൾ ദെയ്യം തീർച്ചയായിട്ടും സിനിമകളിൽ പാടും. നമ്മള് വെള്ളിത്തിരിയിൽ അച്ചടിച്ച് വരുന്നത് കാണുക തന്നെ ചെയ്യും, യാതൊരു സംശയമില്ല. പക്ഷെ എന്നാലും അതിനിടയിൽ നമ്മുടെ നാട്ടിൽ ധാരാളം സംഗീത ആൽബങ്ങളും മറ്റൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനിടയിൽ എവിടെ ഏതിലെങ്കിലും പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ?
2: ഞാനൊരു ഭക്തിഗാനം പാടിയായിരുന്നു.
1: അതാരാ എഴുതിയത്? ആരായിരുന്നു
2: എഴുതിയത്? ചന്ദ്രനങ്കിളാണ്.
1: മരുതായുള്ളതല്ലേ. മ്യൂസിക് ചെയ്ത്?
2: മ്യൂസിക് മാനവേദമാഷാണ്, കോഴിക്കോട്.
1: അതില് പാടി
2: ആദ്യമായിട്ടാണ്.

0: സ്റ്റുഡിയോയിലെ റെക്കോർഡിങ്ങിന് പോയി അല്ലേ? പക്ഷെ ഒരു വലിയ ടി വിയുടെ ഓഡീഷനിൽ പങ്കെടുക്കുകയും റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്നവർക്കൊന്നും ഈ സ്റ്റുഡിയോ എന്നൊരു വിഷയമായിരിക്കില്ല. ഇതിന് വലിയ വലിയ സ്റ്റുഡിയോകളിൽ നമ്മുടെ ചെന്നൈയിലും ബാംഗ്ലൂരൊക്കെയുള്ള സ്റ്റുഡിയോയിൽ പോയിട്ട് വളരെ ഫേമസ് മ്യൂസിഷ്യൻസ്മാരുടെ ഡയറക്ഷൻസ് അനുസരിച്ച് പാടാനുള്ളൊരു അവസരം കൈവരട്ടി എന്ന് ആശംസിക്കുന്നു. നമ്മളിപ്പോൾ 7-ാം ക്ലാസ്സിലാണ്, സംഗീതയാത്രയ്ക്ക് ഒരുപാട് ദൂരങ്ങൾ മുന്നിൽ നിൽക്കുന്നുണ്ട്. ഇനിയും ഒരുപാട് റിയാലിറ്റി ഷോകൾ വരും, അതൊക്കെ പങ്കെടുക്കുക, വിജയിയാവുക, നാടിന് അഭിമാനമാവുക. അപ്പം അച്ഛനമ്മയുടെ അങ്ങേറ്റത്തെ ശ്രമവും സപ്പോർട്ടും നോക്കുന്നുണ്ട്. അങ്ങനെ അതുകൊണ്ടാണല്ലോ അല്ലേ, ഗുരുജനങ്ങളുടെയും എല്ലാവരുടെയും പിന്തുണ കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നല്ല ശബ്ദമാണ്, നല്ല ജ്ഞാനമാണ്, അത് ദൈവസിദ്ധമാണ്, അത് കൈമോശം വരാതെ സൂക്ഷിക്കണം. തീർച്ചയായിട്ടും വളരെ ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ. റേഡിയോ മലബാറിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ആശംസകളും നേരുകയാണ്.
1: റേഡിയോ മലബാർ ഇങ്ങനെ ഒരു അവസരം തന്നതില് ഭയങ്കര സന്തോഷമുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്.
2: ടോപ് സിംഗർ സീസൺ 6 നമ്മൾ കേൾക്കാത്ത ചില ജനസുകളിലൂടെ ഉള്ള യാത്ര കൊണ്ടുവരുന്നത് മെയിൻലി ദിയാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം കുസുമ വദന മോഹ സുന്ദര, അത് 3 പേരുടെ പാട്ട് ഒറ്റയ്ക്ക് പാടി. അൺബിലീവബിൾ ആയിട്ട് തോന്നി, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അത് ചെയ്തത്. ഇതിലെനിക്ക് ഒരുപാട് ഏരിയാസ് എന്താ പറഞ്ഞാൽ

0: നമ്മുടെ പാട്ട് ഭയങ്കര ടഫാണ്, ഇറ്റ്സ് വെരി ഹാർഡ് ടു സിംഗ്. അതിലത്തെ കർണാട്ടിക് ആ സ്വരമൊക്കെ പാടി, ഇത് എന്താ പാടി വെച്ചത്, അമേസിംഗ്. എനിക്കൊന്നും പറയാനില്ല, ഫോക്കസ് മിസ്സാവാതെ പാട്ട് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പാടി, വിച്ച് ഐ ലവ് സോ ഗുഡ്.
1: ഈ പാട്ടിന് എന്താണോ വേണ്ടത് അത് ഇവിടെ കറക്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്ത് കറക്റ്റ് ആയിട്ട് നന്നായിട്ട് പാടി.

0: ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിന്റെ ഈ കഴിഞ്ഞ സീസണിലെ വിജയിയായി പ്രഖ്യാപിച്ച ദിയ രജിത്, അച്ഛൻ രജിത് കുമാർ, അമ്മ ശ്രീവിദ്യ എന്നിവരുടെ അനുഭവങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇന്നത്തെ ജനകീയം ഇവിടെ പൂർണ്ണമാകുന്നു.
1: Going to be awarded 100 on 100 today. Or a madhura vaadu.

0: ജനകീയം.
1: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
2: ആഹാ, അങ്ങനെ പറഞ്ഞ
1: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
2: അതിപ്പോ ശരിയാക്കാം അച്ഛാ. നമ്മള് പുതിയ

0: ിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
1: അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതൊന്നൊരു അത്ഭുത.
2: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
1: അതെന്താ?
2: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
3: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
4: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ, നവരാത്രി ആഘോഷങ്ങളോടനുബന്ധിച്ചുള്ള നവഗ്രഹ കൃതികൾ. 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 8:00 ചിരിനേരം. 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 മട്ടന്നൂർ കെ ബാലൻ നമ്പ്യാർ ആൻഡ് സൺസ് ഹോം അപ്ലയൻസസ് നാട്ടിലെ പാട്ട്. രാത്രി 10:00 ഗാനതരംഗം, തുടർന്ന് ആർദ്രഗീതങ്ങൾ കേൾക്കാം. ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്. ഇനി നാളെ രാവിലെ 5:05 പ്രഭാതഗീതങ്ങൾ, തുടർന്ന് ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രഭാത ചിന്ത. മലബാർ ഡയറിയിലാദ്യം ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ പി കുഞ്ഞിരാമൻ നായരുടെ കളിയച്ചൻ എന്ന കവിത കേൾക്കാം. ആലാപനം ജ്യോതി. തുടർന്ന് ചരിത്രപഥം വചനാമൃതം. മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 6:35 നവരാത്രി ആഘോഷങ്ങളോടനുബന്ധിച്ച് റേഡിയോ മലബാർ പ്രക്ഷേപണം ചെയ്യുന്ന നവഗ്രഹ കൃതികൾ. ആലാപനം കാഞ്ഞങ്ങാട് TP ശ്രീനിവാസൻ ഭാഗവതർ. 6:45 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം.

7:10 ജനകീയം, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 റേഡിയോ അറ്റ് സ്കൂളിൽ മട്ടന്നൂർ ഉപജില്ലാ ശാസ്ത്രോത്സവം ഒരു ശബ്ദചിത്രം, 8:00 മധുരഗീതങ്ങൾ, 9:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിച്ച പത്രവിശേഷം പുനഃപ്രക്ഷേപണം, 9:30 ചാരുകസേര, 11:00 പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി, ഉച്ചയ്ക്ക് 12:00 ചിരിനേരം, 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ, 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം, 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, ഉച്ചയ്ക്ക് 1:00 റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. ശ്രോതാക്കൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0902-970-896. 2:00 ഒരു വട്ടം കൂടി, ഇതിൽ നാടകം ഞാൻ രാധിക 5-ാം ഭാഗം, നാടകരചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം അശ്വിനി കവിണിശ്ശേരി. 5:00 ചലച്ചിത്രഗാനങ്ങൾ, 5:30 ജനകീയം, 5:45 ആർദ്രഗീതങ്ങൾ, 6:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, അറിയിപ്പിന് ശേഷം ചലച്ചിത്രഗാനങ്ങൾ, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ, 6:40 നവരാത്രി ആഘോഷങ്ങളോടനുബന്ധിച്ചുള്ള നവഗ്രഹ കൃതികൾ, തുടർന്ന് സന്ധ്യാഗീതങ്ങൾ, 7:20 ശാസ്ത്രവീതി, 7:45 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 8:00 ചിത്രപരിചയം, 9:00 കെ ബാലൻ നമ്പ്യാർ ആൻഡ് സൺസ് ഹോം അപ്ലയൻസസ് നാട്ടിലെ പാട്ട്, രാത്രി 10:00 ഇഷ്ടങ്ങൾ ഇണങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്,
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999-447-6836,
1: 9447-371-836,
0: 8078-502-836.
2: ആ, വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
3: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
4: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടൂ വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
5: പ്രിയ ശ്രോതാക്കളെ, അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ.

0: होती है, अलग अलग दृष्टिकोण पर जनता चर्चा करती है और वर्तमान समय में इसमें जिसने एक बड़ी भूमिका निभाई है वो है डिजिटल पावर।
1: പ്രധാനമന്ത്രിണാ പ്രതിപാദിതം യത് യദാ കദാപി വിശ്വസ്മൈ സ്ഥിരസ്തംഭസ്യ ആവശ്യകതാ ഭവതി തദാ ഭാരതം സ്വദായിത്വം അനുഭൂയ സഹായഹസ്തം പ്രസാരയതി। ശ്രീമോദിനാ സൂചിതം യത് അദ്യ ഭാരതെ ദ്വിസഹസ്രാധികാനി വൈശ്വിക ക്ഷമതാ കേന്ദ്രാണി സന്തി യാനി സമ്പൂർണ വിശ്വസ്യ വാണിജ്യിക സംസ്ഥാഭ്യഃ സേവാഃ പ്രയച്ഛന്തി। പ്രധാനമന്ത്രി അവോചത് യത് ഭാരതം ലോകതന്ത്രസ്യ ജനനി അസ്തി യത്ര ശതസംഖ്യാധികാഃ ഭാഷാഃ പ്രായഃ അശീതിസഹസ്രം പഞ്ജീകൃതാനി സമാചാരപത്രാണി പ്രകാശനാനി ച സഹസ്രാധികാഃ ച ഉപഗ്രഹ ദൂരദർശനവാഹിന്യഃ സന്തി। ശ്രീമോദിനാ വിശേഷതയാ പ്രതിപാദിതം യത് വിഗതേ ദശകേ ഭാരതേന പഞ്ചവിംശതികോടി ജനാഃ നിർധനരേഖാതഃ ബഹിഃ നിഷ്കാസിതാഃ।
0: പവർ കെ പർപ്പസ് പർ ജോ ഫോക്കസ് ഹൈ യഹി സോച് ഗവർണൻസ് മേ ഭി ജരൂരി ഹൈ। സർക്കാർ കെ പാസ് അതോറിറ്റി ഹൈ लेकिन इसका उद्देश्य ये नहीं होना चाहिए कि देश का नागरिक सिस्टम पर ही निर्भर हो जाए, बल्कि इसका मकसद ये होना चाहिए कि देश के नागरिक सक्षम हो, सशक्त हो, और भारत इसी रास्ते पर चल रहा है। इसी रास्ते पर चलते हुए भारत ने बीते एक दशक में 25 करोड़ लोगों को गरीबी से बाहर निकाला है।
1: നവദില്ലാം ബംഗാളോപത്യകാ ബഹുക്ഷേത്രീയ പ്രാവിധിക ആർത്ഥിക സഹയോഗോപക്രമസ്യ പ്രഥമ ഗൃഹമന്ത്രി സമ്മേളനം ഭാരതസ്യ ആതിഥ്യേ സമ്പദ്യത്തെ। ഇതം ഐതിഹാസികം സമ്മേളനം ആതങ്കവാദസ്യ പാരദേശീയ സംഘടിത അപരാധാനാം മാദകദ്രവ്യതസ്കരജാലസ്യ മതാന്ധതായാഃ മാനവ ദുർവ്യാപാരസ്യ അവൈധ വിത്തീയ പ്രവാഹാണാം അഥ ച സൈബർ ആഹ്വാനാനാം സമ്മുഖീകരണായ സാമൂഹിക സങ്കല്പം ദൃഢയതി। അത്രാവസരെ ഭാഷമാണഃ ഗൃഹമന്ത്രി അമിതഷാഹഃ അവോചത് യത് ബീംസ്റ്റേക് സംഘടനം ക്ഷേത്രീയ ഏകീകരണായ ആർത്ഥിക സഹയോഗായ അഥ ച സാമൂഹിക സുരക്ഷയൈ പ്രമുഖ മഞ്ചത്വേന ഉദിതമസ്തി। സഹ പ്രത്യപാദയത് യത് ഭാരതം വസുധൈവ കുടുംബകം ഇതി ഉദാത്ത ദർശനേന പ്രേരിതം സത് സദൈവ വിശ്വശാന്തയേ മാനവ കല്യാണായ ച പ്രതിബദ്ധം വർത്തതേ। ആതങ്കവാദം പ്രതി ഭാരതസ്യ അസഹിഷ്ണുതായാഃ നീതിം പ്രതിപാദയൻ ഗൃഹമന്ത്രി സാമൂഹിക പ്രതിബദ്ധതയൈ ആഹ്വാനം അകരോത്। അസ്മിൻ സമ്പൂർണ ക്ഷേത്രേ കസ്മയൈ അപി ആതങ്കവാദി ജാലായ ആശ്രയദാനസ്യ നിയുക്തി പ്രക്രിയായാഃ പ്രശിക്ഷണസ്യ വിത്തപോഷണസ്യ അഥവാ പ്രതിവേശി ദേശാനാം വിരുദ്ധം ഘാതുക കാര്യാണി സഞ്ചാലയിതും കിമപി സ്ഥാനനം ന ദിയേത।
2: आतंकवादियों, उनके सहायकों, आपराधिक नेटवर्क, वित्तीय चैनल और सीमा पार गतिविधियों पर सत्यापित तथा कार्रवाई योग्य सूचना का समय पर आदान प्रदान हमारी सामूहिक सुरक्षा को मजबूत कर सकता है।
1: संस्कृत वार्तायाः संस्करणमिदं इदानीम् आकाशवाणीतः प्रसार्यते।
3: आकाशवाणी वार्ताभिः संयोज्यन्ताम् एक्स्पटले @AIRNewsAlerts इत्यनुसरन्तु अथ सद्यो वृत्तान्ताय च न्यूज ऑन AIR.gov.in इति जालपुटम् अवलोकन्ताम्।
1: ഭാരതീയ രാഷ്ട്രീയ ഭുക്താൻ നിഗമേന സാമാജിക സഞ്ചാര പട്ടലെ സംസൂചിതം യത് UPI അഥ സേവാ സഞ്ചാലന സമിത്യ ഉത്സവ ഋതു മനസി നിധായ അയം നിർണയ ഗൃഹീത യത് ചയനിതേഷു വ്യക്തിത വ്യാപാരി വ്യവഹാരേഷു MDR വ്യവസ്ഥ ദീപാവലി പർവണ സദ്യ അനന്തരമേവ പ്രവർത്തേത। നിഗമേന സ്പഷ്ടീകൃതം യത് അസ്യ കൃതേ നിശ്ചിത ദിനാങ്കസ്യ അധിസൂചന പൃഥക്തയാ നിർഗമിഷ്യത്തെ। പ്രശാസനേന സ്പഷ്ടീകൃതം യത് സർവേ വ്യക്തിത വ്യക്തിവ്യവഹാരാ രാശിസീമാ നിരപേക്ഷാ സന്ത സർവഥാ നിശുൽക്കാഹ ഇവ സ്ഥാസ്യന്തി। MDR ശുൽക്കം കേവലം 2000 രൂപ്യകേഭ്യഃ അധിക മൂല്യസ്യ വ്യക്തിത വ്യാപാരി വ്യവഹാരേഷു ഇവ പ്രയോജ്യം ഭവിഷ്യതി। അനേന പ്രായഃ 96% വ്യക്തിത വ്യാപാരി വ്യവഹാരാ സർവഥാ അപ്രഭാവിതാഃ സ്ഥാസ്യന്തി। സഹൈവ വ്യക്തിത വ്യക്തി വ്യാപാരി സംവർഗേ UPI QR കോഡ് മാധ്യമേന പ്രതിമാസം 100,000 രൂപ്യക പര്യന്തം ധനം പ്രാപ്നുവന്തഃ ലഘു വ്യാപാരിണഃ പഥ വിക്രേതാരശ്ച സർവവ്യവഹാരേഷു ശൂന്യ MDR ലാഭം നിരന്തരം പ്രാപ്സ്യന്തി। ഭാരതേന അദ്യ സ്പഷ്ടീകൃത

0: യത് ലഡാഖ് കേന്ദ്രശാസിത പ്രദേശ ഭാരതസ്യ അഭിന്നം അപൃഥക്കരണീയം അംഗമസ്തി. ചീനപക്ഷസ്യ നകേനാപി പ്രത്യാഖ്യാനേന ഏതത് യഥാർത്ഥം പരിവർത്തയിത്തും ശക്യം. ലഡാഖ് വിഷയെ ചീനപക്ഷേണ കൃതാനാം സാമ്പ്രതിക ടിപ്പണീനാം സന്ദർഭേ സഞ്ചാരമാധ്യമാനാം പ്രശ്നാനാം പ്രത്യുത്തരം പ്രദദൻ വിദേശമന്ത്രാലയസ്യ പ്രവക്താ രണധീര ജയസവാല അവോചത് യത് ഗൃഹമന്ത്രാലയന പൂർവം പ്രസാരിത വിജ്ഞപ്തിഃ സ്വയമേവ സർവം സ്പഷ്ടീകരോതി. അന്താരാഷ്ട്രീയ മുദ്രാകോശേണ ദ്വിസഹസ്രതമസ്യ ഷഡ്വിംശതിഃ സപ്തവിംശതിഃ ആർത്ഥികവർഷായ ഭാരതസ്യ സകല ഘരേലു ഉത്പാദസ്യ വികാസാനുപാത പൂർവാനുമാനം വർദ്ധയിത്വാ സപ്ത പ്രതിശതം കൃതം യത് ജുലൈ മാസേ ചതുർദശാംശോത്തര ഷട് പ്രതിശതം ആസീത്. കനാഡാദേശസ്യ വിദേശമന്ത്രി അനീതാനന്ദഃ അദ്യാരഭ്യ ദ്വിദിവസീയായാം ഭാരതയാത്രായാം ആഗമിഷ്യതി. സ്വയാത്രാവധൌ സാ ശ്വഃ വിദേശമന്ത്രിണാ ഡോക്ടർ എസ് ജയശങ്കരേണ കൗശലവികാസ ഉദ്യമശീലതാ മന്ത്രിണാ ജയന്ത ചൗധരി ഇത്യനേന ച സഹ മേലനം കരിഷ്യതി. ഭാരത ഋതു വിഭാഗേന അദ്യ അണ്ടമാൻ നിക്കോബാർ ദ്വീപസമൂഹേഷു പ്രചണ്ഡ വൃഷ്ടേഃ പൂർവാനുമാനം പ്രകടിതം. മഹിളാ ഏഷ്യ കപ്പ് അഥ ച ഏഷ്യൻ ക്രീഡാസു ഉച്ചസ്തരീയ സ്പർദ്ധാസു സർവശ്രേഷ്ഠ യോഗദാനായ ഭാരതീയ ക്രീഡികാ ശൈഫാലി വർമ്മ ഷഡ്വിംശത്യധിക ദ്വിസഹസ്രതമവർഷസ്യ സിതംബർ മാസസ്യ കൃതേ ഐ സി സി മഹിളാ പ്ലെയർ ഓഫ് ദി മന്ത് ഇതി ഘോഷിത. അപരപക്ഷേ ഭാരതീയ ദലനായക ശുഭ്മൻ ഗിൽ ഇത്യശഃ വെസ്റ്റ് ഇൻഡീസ് ദലവിരുദ്ധായാം ഏകദിവസീയ അന്താരാഷ്ട്രീയ ശൃംഖലായാം ഉത്കൃഷ്ട പ്രദർശനസ്യ അനന്തരം പഞ്ചമം വാരം ഐ സി സി പുരുഷ് പ്ലെയർ ഓഫ് ദി മന്ത് രൂപേണ നാമാങ്കിതഃ ഇതി വാർത്താഃ.
1: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
2: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. രാജ്യസുരക്ഷയ്ക്ക് ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളും സായുധ സേനയും തമ്മിലുള്ള സഹകരണം ഏറെ പ്രധാനമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. വയോജനക്ഷേമ ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ സംസ്ഥാനത്തെ ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി സഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഉന്നതതല ടാസ്ക് ഫോഴ്സ് ഇന്ന് ആദ്യ യോഗം ചേർന്നു. UPI വാണിജ്യ ഇടപാടുകൾക്ക് MDR ഏർപ്പെടുത്താനുള്ള തീരുമാനം ദീപാവലിക്ക് ശേഷമേ നടപ്പാക്കൂ എന്ന് NPCI. തുലാവർഷം രണ്ട് ദിവസത്തിനുള്ളിൽ തെക്കേ ഇന്ത്യയിലെത്തുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. ICC പ്ലെയർ ഓഫ് ദ മന്ത് പുരസ്കാരം സ്വന്തമാക്കി ഇന്ത്യൻ വനിതാ ഓപ്പണർ ഷഫാലി വർമ്മയും ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും. വാർത്തകൾ വിശദമായി. രാജ്യസുരക്ഷയ്ക്ക് സൈനിക ശേഷിയോടൊപ്പം ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളും സായുധ സേനയും തമ്മിലുള്ള സഹകരണവും വളരെ പ്രധാനമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. രാഷ്ട്രപതി ഭവനിൽ 66th ദേശീയ ഡിഫൻസ് കോളേജ് കോഴ്സ് അംഗങ്ങളുമായി സംവദിക്കുകയായിരുന്നു രാഷ്ട്രപതി. സുരക്ഷയുമായും സാങ്കേതിക വിദ്യയുമായും ബന്ധപ്പെട്ട പ്രയോഗതലങ്ങൾ നിരന്തരം മാറുന്നതായും സങ്കീർണമായ വെല്ലുവിളികളാണ് പുതുതായി രൂപപ്പെടുന്നതെന്നും ശ്രീമതി മുർമു വ്യക്തമാക്കി. മാറുന്ന സാഹചര്യത്തിന് യോജിച്ച വിധത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ സജ്ജമാക്കി ണ്ടെന്നും രാഷ്ട്രപതി പറഞ്ഞു. ലഡാക്ക് ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗമാണെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. ചൈന എത്ര നിഷേധിച്ചാലും ഈ വസ്തുതയ്ക്ക് മാറ്റമൊന്നും സംഭവിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലഡാക്കിനെക്കുറിച്ച് ചൈനീസ് പക്ഷം നടത്തിയ പരാമർശങ്ങളെക്കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. മുതിർന്ന പൌരന്മാരുടെ പരിചരണവും അവകാശ സംരക്ഷണവും സംബന്ധിച്ച ബിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചു. ഈ ബില്ലിലൂടെ കേരളം ലോകത്തിന് മാതൃകയാവുകയാണെന്നും മുതിർന്ന പൌരന്മാരുടെ ജീവിത പരിചയവും അറിവും പ്രയോജനപ്പെടുത്താൻ വിപുലമായ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വയോജനങ്ങളെ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും ശേഖരിക്കുമെന്നും ഒറ്റയ്ക്കല്ല എന്ന

0: വിശ്വാസം ഇവരിൽ സൃഷ്ടിക്കാൻ അയൽക്കൂട്ട മാതൃകയിൽ സംവിധാനം ഒരുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: ഡിപ്പാർട്ട്മെന്റ് ഓഫ് സീനിയർ സിറ്റിസൺസ് ഉണ്ടാക്കിയിരിക്കുന്നത് പൂർണ്ണമായ ഒരു വെൽഫെയർ പ്രോജക്ട് ആണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. അതിന്റെ ഒരു കമ്പോണന്റ് കെയർ ആണ്. അതിനേക്കാൾ പ്രധാനമായിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത് സിൽവർ ഇക്കോണമിയാണ്. അതായത് 60 വയസ്സ് കഴിഞ്ഞ ഈ ആളുകളിലെ അവരുടെ ജീവിത പരിചയം, അവരുടെ നോളജ്, ജ്ഞാനം, ഇതെല്ലാം നമ്മുടെ സമൂഹത്തിന് ഗുണപരമായ രീതിയിൽ മാറ്റണം.

0: ബിൽ സഭാ സാമ്പത്തിക കാര്യങ്ങൾ സംബന്ധിച്ച സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിട്ടു. ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. മരുന്നുക്ഷാമം, ചികിത്സാ പിഴവ്, ആശുപത്രികളിലെ സൌകര്യക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷത്തു നിന്നും കെ വി സുമേഷാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ആരോഗ്യവകുപ്പിന്റെ കാര്യക്ഷമതയില്ലായ്മ കാരണം 10,000-ക്കണക്കിന് രോഗികൾക്ക് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ വഴി നൽകിവന്നിരുന്ന ജീവിതശൈലി രോഗ മരുന്നുകൾ മുടങ്ങിയതായി പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. എന്നാൽ സംസ്ഥാനത്തെ ആരോഗ്യമേഖലയിൽ കാര്യമായ ഒരു പ്രശ്നവും നിലവിലില്ലെന്നും മരുന്നുക്ഷാമം അടിയന്തരമായി പരിഹരിച്ചതായും മന്ത്രി കെ മുരളീധരൻ മറുപടി നൽകി. ആരോഗ്യരംഗത്ത് ആത്മാർത്ഥമായ സമീപനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വേണമെന്നും സാധാരണക്കാരുടെ ആശ്രയമാണ് സർക്കാർ ആശുപത്രികളെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാക്കൌട്ട് പ്രസംഗത്തിൽ പറഞ്ഞു. സംസ്ഥാനത്തെ ബാറുകളിൽ 23 വയസ്സിന് താഴെയുള്ള വ്യക്തികൾക്ക് മദ്യം കൊടുത്താൽ കൂടുതൽ ശക്തമായ നടപടിയുണ്ടാകുമെന്ന് എക്സൈസ് മന്ത്രി എം ലിജു. നെടുമ്പാശ്ശേരി വാഹനാപകടത്തിൽ പ്രതിയായ 19 വയസ്സുകാരന് മദ്യം നൽകിയ 3 ബാറുകൾക്കെതിരെ എക്സൈസ് വകുപ്പ് കേസെടുത്തതായും മന്ത്രി ചോദ്യോത്തരവേളയിൽ നിയമസഭയിൽ പറഞ്ഞു. സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഉന്നതതല ടാസ്ക് ഫോഴ്സ് ആദ്യ യോഗം ചേർന്നു. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്താണ് യോഗം ചേർന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: സംസ്ഥാനത്ത് ജനങ്ങൾക്ക് ആരോഗ്യവും ദീർഘായുസ്സും ഉറപ്പാക്കി സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന സർക്കാർ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചത്. മുഖ്യമന്ത്രി ചെയർമാനും ആരോഗ്യമന്ത്രി വൈസ് ചെയർമാനും ആരോഗ്യരംഗത്തെ വിദഗ്ധർ അംഗങ്ങളുമായാണ് കേരള ഹോളിസ്റ്റിക് മോഡൽ ഫോർ ഹെൽത്ത്, വെൽനസ് ആൻഡ് ലോങ്ജിവിറ്റി ടാസ്ക് ഫോഴ്സ് രൂപം നൽകിയത്. രാജ്യത്താദ്യമായാണ് ഒരു സംസ്ഥാനം രോഗങ്ങൾ തടയുന്നതിനും തുടക്കത്തിൽ തന്നെ കണ്ടെത്തുന്നതിനും മികച്ച ചികിത്സ ഉറപ്പാക്കി ആരോഗ്യകരമായ വാർദ്ധക്യത്തിനുമായി സമഗ്ര പദ്ധതി നടപ്പാക്കുന്നത്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: യുപിഐ വാണിജ്യ ഇടപാടുകൾക്ക് MDR ഏർപ്പെടുത്താനുള്ള തീരുമാനം ദീപാവലിക്ക് ശേഷമേ നടപ്പാക്കൂ എന്ന് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഉത്സവ സീസൺ കണക്കിലെടുത്താണ് തീരുമാനം. നടപ്പാക്കുന്ന തീയതി പിന്നീട് അറിയിക്കും. ഈ മാസം 15 മുതൽ MDR നടപ്പാക്കാനായിരുന്നു മുൻപ് തീരുമാനിച്ചിരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. GST കൌൺസിൽ രാജ്യത്ത് സൃഷ്ടിച്ച നിർണായക മാറ്റങ്ങളെക്കുറിച്ചാണ് ജനസേവനമാണ് ദേശസേവനമെന്ന ആകാശവാണി പ്രത്യേക പരമ്പരയിൽ ഇന്ന്. ഇന്ത്യയുടെ നികുതി പരിഷ്കരണ യാത്രയിൽ സുപ്രധാന ചുവടുവയ്പായി 2017 July 1 ചരക്ക് സേവന നികുതി പ്രാബല്യത്തിൽ വന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈടാക്കുന്ന പലവിധ നികുതികളെ ഏകീകൃത സംവിധാനത്തിന് കീഴിൽ കൊണ്ടുവരാൻ ഇതിലൂടെ സാധിച്ചു. GST ഘടന കൂടുതൽ ലളിതവൽക്കരിക്കാനുള്ള നടപടികളും GST കൌൺസിൽ കഴിഞ്ഞ വർഷം സ്വീകരിച്ചു. നെല്ല് സംഭരണത്തിൽ സപ്ലൈകോ നേരിടുന്ന സാമ്പത്തിക ബാധ്യത തീർക്കാൻ സംസ്ഥാന സർക്കാർ 63.37 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ്. 2022-23 സംഭരണ വർഷത്തിൽ മില്ലുടമകൾക്കുണ്ടായ നഷ്ടം പരിഹരിക്കാനാണ് ബജറ്റ് വിഹിതത്തിൽ നിന്നും തുക അനുവദിച്ചത്. CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ FIR രജിസ്റ്റർ ചെയ്യണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിന് അടിയന്തര സ്റ്റേ നൽകാതെ ഹൈക്കോടതി. കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണയ്ക്കുമെതിരായ വിജിലൻസ് FIRന് എതിരെ നൽകിയ അപ്പീൽ സ്വീകരിക്കുന്ന കാര്യത്തിൽ ഡിവിഷൻ ബെഞ്ച് തീരുമാനം പിന്നീട് അറിയിക്കും. കേസെടുക്കാൻ മതിയായ തെളിവുകൾ ഇല്ലായിരുന്നു എന്നാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത്. ഹർജിയെ ED കോടതിയിൽ എതിർത്തു. തോട്ടം മേഖലയിലെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി ഇടുക്കി സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ പുതിയ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കാൻ അനുമതി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, IoT, റോബോട്ടിക്സ് തുടങ്ങിയ ആധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തിയാണ് കേന്ദ്രം പ്രവർത്തിക്കുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: മലനിരകളിലെ ഭൂപ്രകൃതിയും കാലാവസ്ഥാ വ്യതിയാനവും മൂലം തോട്ടം മേഖല നേരിടുന്ന പ്രതിസന്ധികൾക്ക് ചെലവ് കുറഞ്ഞ ഓട്ടോമേഷൻ സംവിധാനങ്ങളിലൂടെ പരിഹാരം കണ്ടെത്താനാണ് ശ്രമം. ഇതിന്റെ ഭാഗമായി സ്മാർട്ട് ജലസേചനം, റോബോട്ടിക് വിളവെടുപ്പ്, കീടനിയന്ത്രണത്തിനുള്ള ഡ്രോൺ സംവിധാനങ്ങൾ എന്നിവ ഇവിടെ വികസിപ്പിക്കും. വികസിപ്പിച്ചെടുക്കുന്ന സാങ്കേതിക വിദ്യകൾ കർഷകർക്ക് ലഭ്യമാക്കുന്നതിനൊപ്പം വ്യവസായ അക്കാദമിക സഹകരണവും പദ്ധതിയിലൂടെ ശക്തിപ്പെടുത്തും. വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പും പ്രായോഗിക പരിശീലനവും ഉറപ്പാക്കുന്നതിലൂടെ സ്മാർട്ട് അഗ്രികൾച്ചർ മേഖലയിൽ പുതിയ തൊഴിൽ സംരംഭകത്വ സാധ്യതകളുമാണ് ഇതിലൂടെ തുറക്കം.
0: അടുത്ത 2 ദിവസത്തിനുള്ളിൽ കാലവർഷം രാജ്യത്തെ അവശേഷിക്കുന്ന ഭാഗങ്ങളിൽ നിന്നുകൂടി പിന്മാറുമെന്നും തെക്കേ ഇന്ത്യയിൽ ഇതോടൊപ്പം തുലാവർഷം ആരംഭിക്കുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സംസ്ഥാനത്ത് സാധ്യതയുള്ളതിനാൽ മറ്റന്നാൾ 5 ജില്ലകളിലും വെള്ളിയാഴ്ച 7 ജില്ലകളിലും മഞ്ഞ ജാഗ്രത.

പ്രഖ്യാപിച്ചു. അതേസമയം സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിൽ ഇന്നും നാളെയും താപനില സാധാരണയേക്കാൾ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. സെപ്റ്റംബറിലെ ICC പ്ലെയർ ഓഫ് ദ മന്ത് പുരുഷ വനിതാ വിഭാഗങ്ങളിലെ പുരസ്കാരങ്ങൾ സ്വന്തമാക്കി ഇന്ത്യൻ വനിതാ ഓപ്പണർ ഷഫാലി വർമ്മയും ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും. ഏഷ്യാകപ്പിലും ഏഷ്യൻ ഗെയിംസിലും കാഴ്ചവെച്ച മികച്ച ബാറ്റിംഗ് പ്രകടനമാണ് ഷഫാലിക്ക് കരിയറിലെ 2-ാമത്തെ പ്ലെയർ ഓഫ് ദ മന്ത് നേടിക്കൊടുത്തത്. വെസ്റ്റിൻഡീസിനെതിരായ ഏകദിന പരമ്പരയിലെ മികച്ച പ്രകടനമാണ് ശുഭ്മാൻ ഗില്ലിനെ 5-ാം തവണ പുരസ്കാരത്തിന് അർഹനാക്കിയത്. സംസ്ഥാന കായിക ദിനത്തോടനുബന്ധിച്ച് കേരളത്തിന്റെ കായിക പ്രതിഭകളെ ആദരിക്കുന്ന സ്പോർട് നൈറ്റ് കേരളം തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. GV രാജ പുരസ്കാരം, മറ്റ് കായിക പുരസ്കാരങ്ങൾ എന്നിവ ചടങ്ങിൽ സമ്മാനിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 1,109 പോയിന്റും നിഫ്റ്റി 359 പോയിന്റും നേട്ടത്തിൽ ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചു. രാജ്യസുരക്ഷയ്ക്ക് ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളും സായുധ സേനയും തമ്മിലുള്ള സഹകരണം ഏറെ പ്രധാനമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. വയോജനക്ഷേമ ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ച മുഖ്യമന്ത്രി VD സതീശൻ സംസ്ഥാനത്തെ ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി സഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഉന്നതതല ടാസ്ക് ഫോഴ്സ് ഇന്ന് ആദ്യ യോഗം ചേർന്നു. UPI വാണിജ്യ ഇടപാടുകൾക്ക് MDR രേഖപ്പെടുത്താനുള്ള തീരുമാനം ദീപാവലിക്ക് ശേഷമേ നടപ്പാക്കൂ എന്ന് NPCI. തുലാവർഷം 2 ദിവസത്തിനുള്ളിൽ തെക്കേ ഇന്ത്യയിലെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. ICC പ്ലെയർ ഓഫ് ദ മന്ത് പുരസ്കാരം സ്വന്തമാക്കി ഇന്ത്യൻ വനിതാ ഓപ്പണർ ഷഫാലി വർമ്മയും ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

നവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് റേഡിയോ മലബാർ പ്രക്ഷേപണം ചെയ്യുന്ന നവഗ്രഹ കൃതികൾ ആലാപനം കാഞ്ഞങ്ങാട് ടി പി ശ്രീനിവാസൻ ഭാഗവതർ, വയലിൻ എടപ്പള്ളി അജിത്, മൃദംഗം ബാലകൃഷ്ണ കമ്മത്ത്. നവഗ്രഹ കൃതികൾ മൂന്നാം ദിവസം.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് റേഡിയോ മലബാർ പ്രക്ഷേപണം ചെയ്യുന്ന നവഗ്രഹ കൃതികൾ. ആലാപനം കാഞ്ഞങ്ങാട് ടി പി ശ്രീനിവാസൻ ഭാഗവതർ, വയലിൻ എടപ്പള്ളി അജിത്.

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നെയാ.
2: ഏയ് ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടത്തെങ്ക പോയി വാങ്ങിക്കോ. കൊടു.
0: അല്ല അതെന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വല്യ അഹങ്കാരം, നമ്മുടെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന്?
2: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനം കൊണ്ടുപോകുള്ളൂ. ഇവൻ നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനക്കെന്ത് പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810. എസ്കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, FRP ഡോഴ്സ്, PVC ആൻഡ് UPVC ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK Doors, Talasheri Road, Mattandur.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. ഹരിത സമൃദ്ധി.
1: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: ഏവർക്കും റേഡിയോ മലബാർ ഹരിത സമൃദ്ധിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിനം തന്റെ കാർഷിക വിശേഷങ്ങൾ പങ്കുവച്ചത് ഹൈമവത് ചേച്ചിയായിരുന്നു. അതിന്റെ തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.
1: അപ്പൊ കൃഷിരീതിയെ കുറിച്ച് കൂടുതലും പറഞ്ഞു തരുമോ അമ്മ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്.
2: മെസ്സേജ് വരുന്നുണ്ട്, വിളിക്കുന്നുണ്ട്, ഫോൺ നമ്പർ
1: പറഞ്ഞു കൊടുക്കാറുണ്ട്.
2: ഇനി എന്ത് വിഷമമുണ്ടെങ്കിലും ആര് ചോദിച്ചാൽ ആ സമയത്ത് ഞാനത്
1: ഉത്തരം പറഞ്ഞു കൊടുക്കും.
2: അതെന്തുകൊണ്ടാ വെച്ചാല് നമ്മളെ വിഷമിപ്പിക്കുക, നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് പോയി ചോദിച്ചാൽ നമ്മളെ എനിക്ക് അതാ എന്റെ അനുഭവം. അപ്പൊ എന്നോട് വന്ന് ചോദിക്കുമ്പോൾ ഞാൻ അത് കൃത്യമായി ഉത്തരം പറഞ്ഞു കൊടുത്താൽ നമുക്ക് ചെയ്യുന്നതിന്റെ ഒരു ഗുണമുണ്ടാകും. നമ്മളിപ്പോ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇല്ലാന്ന് പറഞ്ഞു പിന്നെ രണ്ടു ദിവസത്തെ കാളും ഉണ്ടാകുന്നുള്ളൂ. അങ്ങനെ എനിക്ക് എത്രയോ അനുഭവമുണ്ട്. അതുകൊണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്നത് കൃത്യമായിട്ട് അവർക്ക് നല്ലത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമാണ്. അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. ആര് ചെയ്താലും
1: ഇപ്പൊ റബ്ബർ ടാപ്പിംഗ് വരെ ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ രാവിലെ എഴുന്നേറ്റ് റബ്ബർ ടാപ്പിംഗ്,
2: രാവിലെ 5 മണിക്ക് എണീറ്റ് റബ്ബർ ടാപ്പിംഗ്.
1: ഇപ്പൊ
2: റബ്ബറുണ്ട് ഇപ്പം, പക്ഷെ ഞാൻ ഇപ്പം എനിക്ക് ഈ മുട്ട
1: ആരോഗ്യപരമായ
2: ഈ മുട്ട ഓപ്പൺ ചെയ്തിട്ട് തന്നെ ഞാൻ ചെയ്തിനി വടിയും കുത്തിപ്പോയിട്ട്.
1: അപ്പൊ ആരുടെ സഹായം ഉണ്ടായിട്ടില്ല ആ സമയത്ത്?
2: ഒറ്റക്കന്നെ. പക്ഷെ അന്നേരം എന്റെ ഭർത്താവ് ഉണ്ടായിരുന്നു, പക്ഷെ ഒരു പാലെടുത്തുകൊണ്ട് തരും. ടാപ്പിംഗ് ചെയ്താല് കുറച്ചൊക്കെ എണീറ്റ് ഞാൻ 5 മണിക്ക് എണീറ്റിട്ട് വീട്ടിലെ വളപ്പിലെല്ലാം തന്നെ ഇങ്ങനെ വടിയും കുട്ടിപ്പോയിട്ട് വടി കിട്ടും. വടി കുത്താൻ ഞാൻ വീട്ടിൽ പിന്നെ മുട്ടിൻ്റെ ഇതല്ലേ ഓപ്പറേഷൻ കഴിഞ്ഞേരെ മറ്റേ അതിലടക്ക് ഇങ്ങനെ വീണേരാന്ന് ആയിനി. ടാപ്പിങ്ങിന് പോയിട്ട് ഇങ്ങനെ കുന്നൂത്തും പാടെ ശരിക്കുള്ളല്ലേ പോകും ഇങ്ങനെ ഇറങ്ങുന്ന ഇറങ്ങല്

0: ഇവിടെ വെച്ച് വെച്ചു അതിനോടെയാന്ന് തുടങ്ങി. പക്ഷെ അത് ഇങ്ങനെ ആ മുട്ട് തേമാനം ഉണ്ടാകുന്ന സമയത്ത് വീടടുത്ത് തന്നെ ആവുമല്ലോ തുടക്കം വരിക, അങ്ങനെയുണ്ട് ഓരോ ഇത് വേദന തന്നെ നമ്മൾ തനിയെ അങ്ങനെ വരില്ല, ഇങ്ങനെ വീണിറ്റാകുമ്പോൾ നമുക്ക് തുടങ്ങാം. പക്ഷെ സാധാരണ വീണെറിഞ്ഞാൽ വിചാരിച്ചോ നമുക്ക് എന്നാൽ ഇനി വിനാളെ പോയി ഒരു ഇഞ്ചക്ഷൻ എടുത്ത് അതങ്ങ് മാറൂലേ എന്ന് വിചാരിച്ചു പോയിട്ട് നോക്കും, ഇത് ശീതം ചെയ്തിട്ട് മാറുന്നില്ല. അങ്ങനെയാണ് ഇതിപ്പോൾ അതിയായി. പിന്നെ അതും കൊണ്ട് അങ്ങനെ പോയി. പിന്നെ എല്ലാവരും ഞാൻ ഒന്നും ഒരു ഒരു പണി വരും, എനിക്കൊരു കാര്യം കണ്ടു അതെന്തായാലും എനിക്കത് മുറുക്ക പിടിക്കണം,
1: ചെയ്തിരിക്കണം,
0: എനക്ക് ചെയ്തിരിക്കണം. പിന്നെ ഒരു സാധനം കണ്ടാൽ അത് എനക്കത് എൻ്റെ അടുത്ത് എനക്കത് വളർത്തണം തോന്നിയാൽ ഞാൻ വളർത്തിയിരിക്കും. പിന്നെ
1: പൂവൊക്കെ
0: പൂവാക്കണം, പൂവാക്കണം പൂവാക്കാൻ ഇപ്പം സൗകര്യമില്ല. ഈ മുറ്റത്ത് പച്ചക്കറി മറ്റിഷ്ടംപോലെ പൂക്കളും എല്ലാം ഉണ്ടായിരുന്നു, എല്ലാം കളിയായതിന്.
1: എന്താ ചെല
0: പച്ചക്കറി ആക്കാൻ സ്ഥലം ഇല്ലാതുകൊണ്ട് ഇനിയിപ്പോ ചെക്കെല്ലാം ആ റബ്ബർ മുറിച്ചിട്ടെങ്കിൽ ഇഷ്ടംപോലെ പറമ്പത്ത് ബാക്കിയിട്ടാവും സ്ഥലം. അപ്പൊ അന്ന് എനിക്കൊരു ചെറിയൊരു സ്ഥലം വീട്ടിന്റെ ആടെ ഒരു പൂന്തോട്ടാക്കാനുള്ള
1: സൗകര്യം
0: ആദ്യം എനിക്ക് ആക്കണം. അതും ഞാൻ ചെയ്യും, ഞാൻ ചെയ്യണം എന്ന് വെച്ചാൽ ഞാൻ ചെയ്യും, എനിക്ക് കയ്യും കയ്യില്. ഇപ്പൊ എന്ന് വെച്ചാൽ എനിക്ക് എടുത്തിട്ട് പോകാൻ കയ്യിൽ എന്ന് വെച്ചാൽ ചാക്കിട്ടിട്ട് ചാക്കിൻ്റെ അകത്തിട്ട് വലിച്ചിട്ട് കൊണ്ട് പോവാം. വെള്ളം ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് എങ്ങനെ വെച്ചാൽ അര ബക്കറ്റ് വെള്ളം എടുത്തിട്ട് എടുത്തെടുത്ത് വെക്കും, ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചിട്ടാണ് അപ്പുറത്തേക്ക് കൊടുക്കുക.
1: വെള്ളം
0: ഇഷ്ടംപോലെ രണ്ട് കാല ഒരു കുഴൽക്കിണറുണ്ട്, സാധാരണ നമ്മൾ ഇഷ്ടംപോലെ ഞങ്ങൾക്ക് പശുക്കളിലുണ്ട്, രണ്ടാല പശുക്കളുണ്ട്. ആലയിലെല്ലാം വെള്ളം അടിക്കലും ആക്കലും എല്ലാം ചെയ്യേണ്ടതുണ്ട്, കളഞ്ഞിട്ടില്ല. കരണ്ട് വലിയ രണ്ടാലുണ്ടായിരുന്നു, വലിയ ആല
1: അതിലെ
0: ആ അഞ്ചാറ് പശുക്കളും നാല് പശുക്കളും അതിന്റെ കടച്ചി കുട്ടികളും വലിയ 10-15 ലിറ്റർ പാലിറക്കുന്ന പശുക്കൾ.
1: ഇപ്പൊ ഈ 70 വയസ്സിലും ആരോഗ്യം പോലും നോക്കാതെ കൃഷിയിലേക്ക് മുന്നിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പൊ 5-6 പശുക്കൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മുടെ എല്ലാം എന്താ പറയണ്ടത്, വ്യായാമം കുറവാണ്. നമ്മുടെ ഇരുന്ന പ്രവൃത്തികൾ IT മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നവർ ഇരുന്ന് പ്രവൃത്തികൾ ചെയ്യുന്നവരാണ്, വ്യായാമം വളരെ കുറവാണ്. ഈ വയസ്സിലും ഇപ്പോഴും നല്ല ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്.
0: അത് തന്നെ എല്ലാരും പറയുന്നത് എന്നോട്. ഞാൻ ഈ പണി എടുക്കുന്ന കാണുമ്പോ ഇപ്പൊ ഞാൻ കൈക്കോട്ടെ തോക്കുന്നുണ്ട്. പക്ഷെ ഈ മുട്ടിന്റെ ഈ ഒരു ഇതൊന്നും ഇല്ലെങ്കിൽ ഞാനിപ്പേടെ വെടിക്ക് പറക്കുമായിരുന്നു. ആ ഒറ്റ ഈ മുട്ടിന്റെ രസം വയ്യ നടുവിന് ബ്ലോക്കായി പോയി എന്നുണ്ടെങ്കിൽ അവര് പറഞ്ഞ് ഇതിന് ശരിയാവുന്നല്ലോ. പക്ഷെ അതിനെ പറ്റിയൊന്നും പ്രശ്നമൊന്നുമില്ല. എന്നാലും നടുകടച്ചാൽ കുറച്ച് നമ്മൾ പണിയെടുത്തവരുണ്ട്, പക്ഷെ അത് ഞാൻ അത്ര കൈക്കട്ടില്ല. ഇനി ഇടയ്ക്ക് ഇങ്ങനെ എക്സസൈസ് ഇങ്ങനെ ചെയ്യും എന്തെങ്കിലും വേദന വരുമ്പോ.
1: അമ്മ ആ കാലത്ത് ഒരുപാട് സഹായിച്ചിട്ടുണ്ടായിരുന്നു.
0: അമ്മ അന്നേരം ഇങ്ങനെ മോന്റെ ഭാര്യന്റെ അല്ല, അമ്മ അപ്പുറത്ത് വേറൊരു വീട്ടിലാണ്, ആടെ നിൽക്കില്ല. ആടെ ഇടക്കൊക്കെ ഇങ്ങും വരും അങ്ങും വരും അങ്ങും ഇങ്ങനെയായിട്ട് അമ്മ നിൽക്കില്ല. അമ്മക്ക് സ്ഥിരമായിട്ട് ഒരു നിർത്തോളം ഇവിടെ പണ്ടേ ഇല്ല. നമുക്ക് പെൻഷൻ ഉണ്ട്, അപ്പൊ പെൻഷൻ കൂടെ അമ്മ അടിച്ചു പൊളിച്ചിട്ട് എടിങ്ങ അമ്പലത്തിലോ ആടെ ഇതെല്ലാം പോയിട്ടുണ്ടാകും, എപ്പം നോക്കുമ്പോൾ സർക്കിൾ. അതുകൊണ്ട് പിന്നെ അമ്മ അങ്ങനെ
1: അമ്മേനെയൊന്നും കാത്തു നിൽക്കാറില്ല കൃഷിയുടെ കാര്യത്തില്,
0: ഒരാളെയും കാത്തു നിൽക്കില്ല അമ്മേനെ. ഞാനിപ്പം ഈ വിൽപ്പനൊക്കെ തുടങ്ങിയിട്ട് 30-35 കൊല്ലായി. എന്നു വെച്ചാല് ഞാൻ ഇങ്ങ് വന്നിട്ട് ഒരു കൊല്ലം, അത് അമ്മേനെ അതിന്റെ കാരണം. എന്ന് വെച്ചാല് അവര് പച്ചക്കറി നടാൻ വേണ്ടി ഇങ്ങ് നമ്മൾ ഞാൻ നിൽക്കുന്നതിന്റെ അടുത്താണ് വയല്, ആ വയല് നടാൻ വേണ്ടിയിട്ട് അവർക്ക് നാടൻ കുരു വന്ന് കുടിപ്പിച്ചിട്ട് കയ്പൊക്കെ നടാൻ വേണ്ടിയിട്ട് പൊടിപ്പിച്ചു കൊണ്ട് അമ്മ എന്ത് കൊടുത്തു ചെറിയൊരു കണ്ടത്തില് വലിയ കണ്ടാന്ന്. ആ കണ്ടത്തിൽ തേച്ച് മറ്റത്തേ നാടില്ല, നമ്മൾ കുറച്ചല്ലേ നടണ്ടു, പകുതി കണ്ടം തേച്ചും കയ്പ്പ് നടാൻ മാത്രമേ തേച്ചു. അത് അമ്മ അവർ നട്ടിട്ട് പോയി, നട്ടിട്ട് പോയപ്പോൾ അവരിങ്ങോട്ട് വന്നില്ല. പിന്നെ ഞാനതിൽ പണിയെടുത്ത് നട്ടു, ബാക്കിയുള്ള ആളും ഞാൻ തേച്ചു നട്ട്. അവർ കണ്ടേ ആദ്യം നട്ടിട്ടില്ലോ, അത് നോക്കുമ്പോൾ 10-15 കിലോ തന്നെ കൊടുക്കാനുണ്ട് കയ്പൊക്കെ നട്ടു നോക്കുമ്പോഴേക്ക് വയ്യ. അങ്ങനെ അന്നേരം മുക്കിക്കോരണം കരണ്ട്. പിന്നെ ഞാൻ അവിടെ തന്നെ കരണ്ടർ ആക്കി, പിന്നെ വെള്ളവും ആക്കി കരണ്ടും ആക്കി. പിന്നെ ആടെ കൃഷി ആടെ 15 സെന്റ് കണ്ടാണ് മുള്ളായിട്ട് അതിന് അടിച്ച് മോട്ടർ വെച്ച് കറണ്ട് അല്ലാതെരം എണ്ണ മോട്ടർ കൊണ്ട് എണ്ണ മോട്ടർ കൊണ്ട് അടിച്ചു. പിന്നെ കറണ്ട് കിട്ടിയപ്പോൾ മറ്റേ മോട്ടറും ആക്കി. അങ്ങനെയാണ് ആ പച്ചക്കറി ആടെ നോക്കി. പിന്നെ അതിന് കുറച്ച് താഴെ 26.5 സെന്റ് കണ്ടു. അത് വന്നേരം അതിനും ഇങ്ങനെ തന്നെ വേണം, ആടെ തെങ്ങലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറണ്ട് ഫ്രീ ആയിട്ട് തരാം. നാട്ടിൽ കറണ്ട് ഫ്രീ ആണ്, മോട്ടറ് വീണിച്ചു കൊണ്ടുവന്ന് മോട്ടർ വെച്ച് ഇപ്പം വെള്ളം അടിക്കും. ഇപ്പം കപ്പ നട്ടല്ല അതിനെ അടിച്ചിന്. ഇപ്പം ഇപ്പം എനിക്ക് വിചാരിച്ച പോലെ പോകുന്നില്ല, മൂന്നാല് സപ്പറ ഞാൻ എങ്ങനെയോ പോയിട്ട് ഒരു ദിവസം അടിച്ചിന്. മൂന്ന് കണ്ടോ അടിക്കണം, നിറച്ചു അടിക്കേണ്ട പണിയില്ലേ. എന്നിട്ട് ഇനിയിപ്പം പോയില്ല, മഴവിയോ എന്ന് കാത്തു നിന്നിട്ട് കുറേ കാത്തു. ഇനിയിപ്പം നാളെയും കാറ്റ് പോകും. അത് എൻ്റെ മോളെ ഭർത്താവിന് കൊടുത്തിയാന്ന്, മൂക്ക് കൊടുത്തിയാ ഈ മരിച്ചുപോയ മോക്ക് ഒളിവില്ലല്ലോ. അതുകൊണ്ട് ഓനാവുന്ന ഞാൻ നട്ടു ഓൻ നട്ടി. ഞാൻ പറഞ്ഞു നീ അത് വെള്ളം കോരാൻ പറഞ്ഞാൽ എനിക്ക് വരാനാവില്ല എന്ന് നട്ടി വൈ വന്നിട്ടില്ല. ഇതിനിടയ്ക്ക് ഒരു ദിവസം ഞാൻ രണ്ട് ദിവസം ഞാൻ പോയി കുറേശ്ശെ അടിച്ചു കൊടുത്തിനി. അപ്പോഴേക്ക് ഓനും ഇങ്ങോട്ട് വരാം ഓനും മടി. ആ അതാടെ ആയി, അതാ പറഞ്ഞ എനിക്ക് കഴിയുന്നില്ലല്ലോ അമ്മേനെ ഇങ്ങോട്ടും എല്ലാം കൂടി ആകുമ്പോ എനിക്ക് വിഷമല്ലേ.
1: നമ്മുടെ ഹരിത സമൃദ്ധി

0: ഇവിടെ നേരം ഏകദേശമായിട്ടുണ്ട്. ഹൈമാവതി അമ്മയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ഇനി അവസാനമായി ചോദിക്കുകയാണ്, ഈ കൃഷിയിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളൊരു മനസ്ഥിതി ഉണ്ടോ?
1: ഇല്ല, ആ വിട്ടു നിൽക്കുന്നതും പശുവിനെ തന്നെ ഇപ്പം വിട്ടിട്ട് എനിക്ക് വലിയ വിഷമമുണ്ട്. പശുക്കളുള്ള സമയത്ത് ആ പശുവിന് ഇല്ലാണ്ടായതിനു ശേഷം എനിക്ക് ഭയങ്കര സങ്കടമാണ് കുറച്ച് നാളത്തേക്ക്. എന്നാൽ ഈ കൃഷിയും കൂടി വിട്ടു നിന്നാൽ പിന്നെ എനിക്ക് ശരിയാവില്ല. അതുകൊണ്ട് കൃഷി ഞാൻ എപ്പം എനിക്ക് ഒരു ഒരു ഒരു തലക്ക് ജീവിലെടുത്തോളം കാലം കൃഷി ഞാൻ ചെയ്യും. മരിക്കുന്നവരെ എനിക്ക് ചെയ്യണം എന്നുള്ളത്, കൃഷിയിൽ നിന്ന് മരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത് ഞാൻ എപ്പം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയാണ് കൃഷിയിൽ പോയിട്ട് ഒരു പച്ചക്കറിൻ്റെ അകത്ത് പോയിട്ട് ഒരു ഒരു പുല്ലങ്ങും പറിച്ച് വരുമ്പോൾ ഞാൻ അടങ്ങുന്നു വരച്ചാൽ സന്തോഷമായി. മറ്റു കൃഷി ദൈവം എന്നെ വരുത്തല്ലേ എന്നുള്ള പ്രാർത്ഥനയോടെയാണ് ജീവിക്കുന്നത്. അതാണ്
0: സന്തോഷം. ഇത്രയും സമയം നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചതിൽ ഒത്തിരി സന്തോഷം. നമ്മുടെ ശ്രോതാക്കളോട് എന്തെങ്കിലും പറയാനുണ്ടോ?
1: അവരോട് പറയട്ടെന്ന് വെച്ചാൽ ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കേൾക്കുന്ന എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ആ കൃഷി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, നിങ്ങൾ തന്നെ വീട്ടിൽ നട്ടു കഴിഞ്ഞാൽ എൻ്റെ കൃഷി രീതി കണ്ടാൽ നിങ്ങൾക്ക് വലിയൊരു കഷ്ടപ്പാടുള്ളതെന്നല്ല, നമ്മൾ പറമ്പത്തുള്ള എല്ലാ അഴുക്കുകളും എല്ലാം തന്നെ പോവും. അതിനെ കൊണ്ടെല്ലാം കൂടിയാണ് ഞാൻ കൃഷി ചെയ്യുന്ന. എല്ലാവരും ചെയ്യുമ്പോഴത്തെ കൃഷി രീതിയല്ല അത്. നിങ്ങൾ നോക്കിയിട്ട് കൃഷി ചെയ്തിട്ട് പിന്നെ എന്നെ എല്ലാവരും വന്ന് വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് തരണം. എനിക്ക് യൂട്യൂബ് ചാനലുണ്ട്. അതെല്ലാവരും നിങ്ങളെല്ലാവരും സപ്പോർട്ടിനും സബ്സ്ക്രൈബിനുമായിട്ട് ഞാൻ കാത്തിരിക്കുകയെന്ന്. അതുകൊണ്ട് എല്ലാവരും കണ്ട് സപ്പോർട്ട് തരുക.
0: താങ്ക് യു.
2: ഹൈമവതി ചേച്ചിയുടെ കാർഷിക വിശേഷങ്ങൾ തുടർന്ന് കേൾക്കാം അടുത്ത ദിവസം ഹരിത സമൃദ്ധിയിലൂടെ.

കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള റഫ്താർ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ വഴി കാർഷിക സംരംഭകത്വ വികസനത്തിന് പിന്തുണ നൽകുന്ന വിവിധ പദ്ധതികളിലേക്ക് അപേക്ഷിക്കാം. പ്രധാനമന്ത്രി രാഷ്ട്രീയ കൃഷി വികാസ് യോജനയുടെ ഭാഗമായാണ് പദ്ധതികൾ. KAU RAISE എന്ന അഗ്രി പ്രണർഷിപ്പ് ഓറിയന്റേഷൻ പ്രോഗ്രാമും KAU PACE എന്ന സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ പ്രോഗ്രാമുമാണ് പ്രധാനമായും നടപ്പാക്കുന്നത്. കാർഷിക മേഖലയിലെ പുതുമയാർന്ന ആശയങ്ങളുള്ള യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും അവരുടെ ആശയങ്ങളെ പ്രോട്ടോടൈപ്പുകളാക്കി വികസിപ്പിക്കാനും സംരംഭങ്ങളാക്കി മാറ്റാനും ഈ പദ്ധതികൾ വഴി അവസരം ലഭിക്കും. അഗ്രി ബിസിനസ്സിലും വ്യവസായത്തിലും പുത്തനാശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള കേന്ദ്ര കൃഷി കാർഷിക വികസന മന്ത്രാലയത്തിന്റേതാണ് ഈ പദ്ധതി. നവസംരംഭകരുടെ ആശയങ്ങൾ മെച്ചപ്പെടുത്താനും സംരംഭത്തിനാവശ്യമായ പരിശീലനവും സാമ്പത്തിക സഹായവും നൽകാനുമുള്ള കോംബോ പാക്കേജാണിത്. പ്രധാനമായും ഈ പദ്ധതിക്ക് രണ്ട് ഭാഗങ്ങളാണുള്ളത്. ആശയങ്ങളിൽ നിന്ന് മാതൃകകൾ സൃഷ്ടിക്കുന്ന ബിസിനസ് ഓറിയന്റേഷനും അത്തരം മാതൃകകളെ വിപുലീകരിക്കുകയും വാണിജ്യവൽക്കരിക്കുകയും ചെയ്യുന്ന ബിസിനസ് ഇൻക്യുബേഷനും വേറിട്ട ആശയങ്ങളുമായി എത്തുന്ന സംരംഭകർക്ക് അവയുടെ ചെറുമാതൃക സൃഷ്ടിക്കാൻ സഹായിക്കുന്ന ഓറിയന്റേഷൻ പരിപാടിയാണ് ആദ്യത്തേത്. പൂർത്തിയാക്കിയവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവർക്ക് ഘട്ടംഘട്ടമായി ധനസഹായവും ലഭിക്കും. മികച്ച ബിസിനസ് മാതൃകകളുള്ള നവസംരംഭകർക്കായി നടത്തുന്ന ഇൻക്യുബേഷൻ പദ്ധതിയാണ് പേസ്, അതായത് റഫ്താർ പദ്ധതിയുടെ രണ്ടാം ഘട്ടം. സ്വന്തമായി ഉൽപ്പന്ന മാതൃക വികസിപ്പിച്ചവരെയാണ് ഇതിന് പരിഗണിക്കുക. അഗ്രി പ്രണർഷിപ്പ് ഉൽപ്പന്ന വികസനം, വിപണനവും നികുതി മാനദണ്ഡങ്ങളും സാമ്പത്തിക ഇടപാടുകളും മനുഷ്യവിഭവ വികസനവും നിയമപരിമിതികളും സംരംഭക രൂപീകരണം എന്നിങ്ങനെ 5 മൊഡ്യൂളുകളാണ് ഇതിലുള്ളത്. ഇൻക്യുബേഷൻ പൂർത്തിയാക്കി തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് അവരുടെ ആശയങ്ങൾ സംരംഭമാക്കുന്നതിന് ധനസഹായം ലഭിക്കും. വെറുമൊരു തൊഴിൽ പരിശീലനമല്ല യഥാർത്ഥത്തിൽ റഫ്താർ പദ്ധതി. നേരിടേണ്ടി വരുന്ന എല്ലാ സാഹചര്യങ്ങളെയും അതിജീവിക്കാൻ സംരംഭകരെ പ്രാപ്തരാക്കുന്ന സമഗ്ര പരിശീലനമാണ്. സംരംഭകർ പാലിക്കേണ്ട ചട്ടങ്ങൾ, നിയമങ്ങൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, പേറ്റന്റ് സാധ്യതകൾ, പാക്കേജിംഗ് സാങ്കേതികവിദ്യകൾ, കയറ്റുമതി സാധ്യതകൾ എന്നിവയൊക്കെ കൃത്യമായും വ്യക്തമായും മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. കാർഷിക ഡ്രോൺ, റെഡി ടു ഈറ്റ് മില്ലറ്റ് ഉൽപ്പന്നങ്ങൾ, പുതിയ തരം പമ്പുകൾ, ഫിറമോൺ ട്രാപ്പുകൾ, മുരിങ്ങയിലപ്പൊടി എന്നിങ്ങനെ അടുത്ത കാലത്ത് പ്രചാരത്തിലായ പലതും ഇത്തരം ഇൻക്യുബേറ്ററുകളിൽ വികസിപ്പിച്ചെടുത്തവയാണ്. തൊഴിലവസരവും വരുമാനവും സൃഷ്ടിക്കുന്നതിനപ്പുറം കൃഷി ആധുനികവൽക്കരിക്കാനും പുതുതലമുറയെ ആകർഷിക്കാനും ഈ മാറ്റങ്ങൾ സഹായിക്കും. റഫ്താർ പദ്ധതിക്ക് രണ്ടു ഘട്ടങ്ങളുണ്ടെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഇതിൽ ആദ്യത്തേത് KAU RAISE പദ്ധതിയിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ആശയങ്ങളെ പ്രോട്ടോടൈപ്പുകളായി വികസിപ്പിക്കുന്നതിന് 5 ലക്ഷം വരെയാണ് ഗ്രാന്റ് ലഭിക്കുന്നത്. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ 4 ലക്ഷം വരെയും. വിള സംരക്ഷണം, ഭക്ഷ്യ സംസ്കരണ മേഖല, കാർഷിക വിതരണ ശൃംഖല വികസനം, കൃത്യതാ കൃഷി, ജൈവകൃഷി, കാർഷിക യന്ത്രവൽക്കരണം, കാർഷിക മേഖലയിലെ കൃത്രിമബുദ്ധിയുടെ പ്രയോഗങ്ങൾ, നൈസർഗിക വിഭവ സംരക്ഷണം എന്നിവയുൾപ്പെടുന്ന വിവിധ കാർഷിക അനുബന്ധ മേഖലകളിലെ പുതുമയാർന്ന ആശയങ്ങൾക്ക് മുൻഗണനയുണ്ടാകും. രണ്ടാമത്തെ ഘട്ടം KAU PACE പദ്ധതിയിൽ ഇതിനകം പ്രോട്ടോടൈപ്പ് ഘട്ടത്തിലെത്തിയ സ്റ്റാർട്ടപ്പുകൾക്ക് വിപണിയിലേക്ക് എത്തുന്നതിനും വ്യാപാരവൽക്കരണത്തിനുമായി 25 ലക്ഷം രൂപ വരെ സഹായധനം ലഭ്യമാകും. പദ്ധതിയുടെ ഭാഗമായി തിരഞ്ഞെടുക്കപ്പെടുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് സാങ്കേതികവും ബിസിനസ് വികസനത്തിനുമുള്ള സമഗ്ര പിന്തുണ, ആധുനിക ഇൻക്യുബേഷൻ സൗകര്യങ്ങൾ, സംരംഭകത്വ പരിശീലന പരിപാടികൾ എന്നിവ നൽകും. ഇത്തവണത്തെ അപേക്ഷ ഈ മാസം 16-ാം തീയതി വൈകുന്നേരം 4 മണി വരെ ഓൺലൈൻ ഫോമുകൾ വഴിയോ അല്ലെങ്കിൽ ഇമെയിൽ മുഖേനയോ സമർപ്പിക്കാവുന്നതാണ്.

0: കൂടുതൽ വിവരങ്ങൾക്ക് rabi.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. ഫോൺ നമ്പർ 9778436265, 04872438332, ഇമെയിൽ rabi@kau.in.
1: ഹരിത സമൃദ്ധി.
2: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: ജോലി ടെൻഷൻ ഓർക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
3: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247140.
4: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. സുരക്ഷാ സാങ്കേതിക മേഖലകളിൽ അതിവേഗമുള്ള മാറ്റങ്ങൾ സങ്കീർണമായ വെല്ലുവിളികൾ ഉയർത്തുന്ന സാഹചര്യത്തിൽ തന്ത്രപരമായ ദീർഘവീക്ഷണം ആവശ്യമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഭീകരവാദം, അതിർത്തി കടന്നുള്ള സംഘടിത കുറ്റകൃത്യങ്ങൾ എന്നിവയ്ക്കെതിരെ ബിംസ്റ്റെക് അംഗരാജ്യങ്ങൾ ഒന്നിച്ച് പോരാടണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വയോജനക്ഷേമ ബിൽ കേരള നിയമസഭയിൽ അവതരിപ്പിച്ചു. ബിൽ ലോകത്തിന് മാതൃകയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ലഹരി ഉപയോഗിച്ച് വാഹനമോടിച്ച് അപകട മരണങ്ങൾ ഉണ്ടാക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതിന് പ്രത്യേക നിയമം കൊണ്ടുവരുന്ന കാര്യം ആലോചനയില്ലെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. തുലാവർഷം 2 ദിവസത്തിനുള്ളിൽ തെക്കേ ഇന്ത്യയിലെത്തുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ഇന്നും നാളെയും താപനില സാധാരണയേക്കാൾ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യത. ICC പ്ലെയർ ഓഫ് ദി മന്ത് പുരസ്കാരം സ്വന്തമാക്കി ഇന്ത്യൻ താരങ്ങളായ ശുഭ്മാൻ ഗില്ലും ഷഫാലി വർമ്മയും. വാർത്തകൾ വിശദമായി. സുരക്ഷാ സാങ്കേതിക മേഖലകളിൽ അതിവേഗമുള്ള മാറ്റങ്ങൾ സങ്കീർണമായ വെല്ലുവിളികൾ ഉയർത്തുന്ന സാഹചര്യത്തിൽ മികച്ച തയ്യാറെടുപ്പും തന്ത്രപരമായ ദീർഘവീക്ഷണവും ആവശ്യമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. 66th ദേശീയ ഡിഫൻസ് കോളേജ് കോഴ്സ് അംഗങ്ങളുമായി രാഷ്ട്രപതി ഭവനിൽ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു ശ്രീമതി മുർമു. സൈബർ സുരക്ഷ, ബഹിരാകാശ സാങ്കേതിക വിദ്യ, ബയോടെക്നോളജി തുടങ്ങിയ പുതിയ മേഖലകളിലേക്ക് ആധുനിക യുദ്ധതന്ത്രങ്ങൾ വ്യാപിച്ചിരിക്കുന്നതിനാൽ വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കുക എന്നതിന് കൂടുതൽ പ്രാധാന്യം കൈവന്നിട്ടുണ്ടെന്ന് രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. ഡിജിറ്റൽ കരുത്ത് ഇന്ത്യയ്ക്ക് മുന്നിൽ വൻ അവസരങ്ങൾ തുറന്നു നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ബ്ലൂംബർഗ് ന്യൂ ഇക്കോണമി ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അധികാരം ജനശാക്തീകരണത്തിന് എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ഭരണരീതിയുടെ അടിസ്ഥാന തത്വമെന്നും അദ്ദേഹം പറഞ്ഞു. മറ്റുള്ളവരെ ശക്തിപ്പെടുത്താനുള്ള ശേഷിയാണ് യഥാർത്ഥ അധികാരമെന്ന് വ്യക്തമാക്കിയ ശ്രീ മോദി, സാങ്കേതിക വിദ്യ, ഡാറ്റ, അറിവ്, നവീകരണം എന്നിവ 21st ശക്തി സ്രോതസ്സുകളാണെന്നും പറഞ്ഞു. ഭീകരവാദം, അതിർത്തി കടന്നുള്ള സംഘടിത കുറ്റകൃത്യങ്ങൾ എന്നിവയ്ക്കെതിരെ ബിംസ്റ്റെക് അംഗരാജ്യങ്ങൾ ഒന്നിച്ച് പോരാടണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇന്ത്യയുടെ ആതിഥേയത്വത്തിൽ ന്യൂഡൽഹിയിൽ ആരംഭിച്ച ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ ആദ്യ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിൽ സഹകരണവും ഏകോപനവും ഉറപ്പാക്കുന്നതിന് രഹസ്യാന്വേഷണ വിവരങ്ങൾ കൈമാറേണ്ടതിന്റെ ആവശ്യകതയ്ക്കും കേന്ദ്രമന്ത്രി ഊന്നൽ നൽകി.
5: आतंकवादियों, उनके सहायकों, आपराधिक नेटवर्क, वित्तीय चैनल और सीमा पार गतिविधियों पर सत्यापित तथा कार्रवाई योग्य सूचना का समय पर आदान प्रदान हमारी सामूहिक सुरक्षा को मजबूत कर सकता है.
4: മുതിർന്ന പൌരന്മാരുടെ പരിചരണവും അവകാശ സംരക്ഷണവും സംബന്ധിച്ച ബിൽ മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചു. ഈ ബില്ലിലൂടെ കേരളം ലോകത്തിന് മാതൃകയാവുകയാണെന്നും മുതിർന്ന പൌരന്മാരുടെ ജീവിത പരിചയവും അറിവും പ്രയോജനപ്പെടുത്താൻ വിപുലമായ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി സംബന്ധിച്ച് അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. മരുന്നുക്ഷാമം, ചികിത്സാ പിഴവ്, ആശുപത്രികളിലെ സൌകര്യക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷത്തുനിന്നും KV സുമേഷാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ആരോഗ്യവകുപ്പിന്റെ കാര്യക്ഷമത ഇല്ലായ്മ

0: 10,000-ക്കണക്കിന് രോഗികൾക്ക് ജീവിതശൈലി രോഗമരുന്നുകൾ മുടങ്ങിയതായി പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. എന്നാൽ സംസ്ഥാനത്തെ ആരോഗ്യമേഖലയിൽ കാര്യമായ ഒരു പ്രശ്നവും നിലവിലില്ലെന്നും മരുന്ന് ക്ഷാമം അടിയന്തരമായി പരിഹരിച്ചതായും മന്ത്രി കെ മുരളീധരൻ മറുപടി നൽകി. ആരോഗ്യരംഗത്ത് ആത്മാർത്ഥമായ സമീപനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വേണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാക്കൌട്ട് പ്രസംഗത്തിൽ പറഞ്ഞു. മദ്യപിച്ചും മയക്കുമരുന്നുകൾ ഉപയോഗിച്ചും വാഹനമോടിച്ച് അപകട മരണങ്ങൾ ഉണ്ടാക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതിനായി പ്രത്യേക നിയമം കൊണ്ടുവരുന്ന കാര്യം ആലോചനയിലെന്ന് ഗതാഗതമന്ത്രി സി പി ജോൺ. ലഹരിക്ക് അടിമപ്പെട്ട് ബോധപൂർവമെന്ന മട്ടിൽ വാഹനമോടിച്ച് ജീവഹാനി ഉണ്ടാക്കുന്നവരുടെ വാഹനം കണ്ടുകെട്ടാനും ജയിലിലടയ്ക്കാനുമുള്ള നടപടികൾ കർശനമാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ഇത് കൃത്യമായി പാലിക്കുമെന്ന് ഉറപ്പു നൽകുന്നതായും അദ്ദേഹം നിയമസഭയിൽ വ്യക്തമാക്കി. രാജ്യത്തിന്റെ പുരോഗതിക്കും വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനും ആരോഗ്യമുള്ളവരും ശാക്തീകരിക്കപ്പെട്ടവരുമായ ലഹരിമുക്ത യുവത്വം അനിവാര്യമാണെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് യുവ സംവാദ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം രാജ്യത്തെ യുവതലമുറയുടെ വളർച്ചയെയും കഴിവുകളെയും സാരമായി ബാധിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി.
1: Any society which comes under the grip of this substance abuse in any way, it is killing of the whole generation. If we can't clean our society, if we are not successful in Nasha Mukt, then we will have a huge challenge for Viksit Bharat.
0: വ്യക്തി വ്യാപാര യു പി ഐ ഇടപാടുകൾക്കുള്ള മെർച്ചന്റ് ഡിസ്കൌണ്ട് നിരക്ക് ദീപാവലിക്ക് ശേഷമേ നടപ്പിലാക്കൂ എന്ന് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. വരാനിരിക്കുന്ന ഉത്സവ സീസൺ മുൻനിർത്തി ഇന്ന് ചേർന്ന യു പി ഐ ആൻഡ് സർവീസസ് സ്റ്റിയറിംഗ് കമ്മിറ്റിയുടേതാണ് തീരുമാനം. നിരക്ക് നടപ്പിലാക്കുന്ന തീയതി പിന്നീട് അറിയിക്കും. വ്യക്തികൾ തമ്മിലുള്ള എല്ലാ യു പി ഐ ഇടപാടുകളും സൌജന്യമായി തുടരും. 2,000 രൂപയിൽ കൂടുതലുള്ള വ്യക്തി വ്യാപാര ഇടപാടുകൾക്ക് മാത്രമേ എം ഡി ആർ നിരക്കുകൾ ബാധകമാകൂ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ആത്മനിർഭർ ഭാരത് പദ്ധതിക്ക് കരുത്തു പകരുന്നതിനായി ഇന്ത്യ ചെക്ക് റിപ്പബ്ലിക് പ്രതിരോധ സഹകരണം വ്യാപിപ്പിക്കാൻ ധാരണയായതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ചെക്ക് റിപ്പബ്ലിക് ഉപപ്രധാനമന്ത്രി കാരൽ ഹാവ്ലെസെക്കുമായി രാജ്യരക്ഷാമന്ത്രി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ വ്യാവസായിക പങ്കാളിത്ത പുരോഗതി യോഗം അവലോകനം ചെയ്തു. പരസ്പര വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ബന്ധമാണ് ഇന്ത്യയും ചെക്ക് റിപ്പബ്ലിക്കും തമ്മിലുള്ളതെന്ന് രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. രാജ്യത്തിന്റെ വികസന കുതിപ്പിന് പുതിയ വേഗതയും ദിശയും നൽകിയ പി എം ഗതിശക്തി നാഷണൽ മാസ്റ്റർ പ്ലാനിനെ കുറിച്ചാണ് ജനസേവനമാണ് ദേശസേവനം എന്ന ആകാശവാണി പ്രത്യേക പരമ്പരയിൽ ഇന്ന്. 2021 ഒക്ടോബർ 13 തുടക്കമിട്ട പി എം ഗതിശക്തി നാഷണൽ മാസ്റ്റർ പ്ലാനിന് ഇന്ന് 5 വർഷം തികയുകയാണ്. വിശദാംശങ്ങളിലേക്ക്.
3: റെയിൽവേ, റോഡുകൾ, തുറമുഖങ്ങൾ, ജലപാതകൾ, വിമാനത്താവളങ്ങൾ, പൊതുഗതാഗതം, ലോജിസ്റ്റിക് തുടങ്ങിയ മേഖലകളെ ഏകോപിപ്പിച്ച് രാജ്യത്തിന്റെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് സമഗ്രമായ ദിശാബോധം നൽകുക എന്നതാണ് പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം. മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഭൌമവിവര സംവിധാന അധിഷ്ഠിതമായ ഒരു പൊതുവായ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കി ഫലപ്രദമായി ഏകോപിപ്പിക്കുന്ന രീതിയാണ് ഗതിശക്തി മുന്നോട്ട് വയ്ക്കുന്നത്. 2026 ഓഗസ്റ്റ് 11 കണക്കനുസരിച്ച് ഏകദേശം 18.66 ലക്ഷം കോടി രൂപ ചെലവ് വരുന്ന 396 അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ നാഷണൽ പ്ലാനിംഗ് ഗ്രൂപ്പ് വിലയിരുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: അടുത്ത 2 ദിവസത്തിനുള്ളിൽ കാലവർഷം രാജ്യത്തെ അവശേഷിക്കുന്ന ഭാഗങ്ങളിൽ നിന്നുകൂടി പിന്മാറുമെന്നും തെക്കേ ഇന്ത്യയിൽ ഇതോടൊപ്പം തുലാവർഷം ആരംഭിക്കുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ മറ്റന്നാൾ 5 ജില്ലകളിലും വെള്ളിയാഴ്ച 7 ജില്ലകളിലും മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചു. അതേസമയം സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിൽ ഇന്നും നാളെയും താപനില സാധാരണയേക്കാൾ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ICC പ്ലെയർ ഓഫ് ദി മന്ത് പുരസ്കാരം സ്വന്തമാക്കി ഇന്ത്യൻ താരങ്ങളായ ശുഭ്മാൻ ഗില്ലും ഷഫാലി വർമ്മയും. വനിതാ ഏഷ്യാകപ്പിലെയും ഏഷ്യൻ ഗെയിംസിലെയും മികച്ച പ്രകടനമാണ് ഷഫാലിയെ പുരസ്കാരത്തിന് അർഹയാക്കിയത്. അതേസമയം വെസ്റ്റ് ഇൻഡീസിനെതിരായ ഏകദിന പരമ്പരയിലെ തകർപ്പൻ പ്രകടനത്തിലൂടെ 5ാം തവണയാണ് ശുഭ്മാൻ ഗിൽ ഈ നേട്ടം സ്വന്തമാക്കുന്നത്. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ മന്ത്രിസ്ഥാനവും രാജ്യസഭാ അംഗത്വവും രാജിവച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാജിക്കത്ത് കൈമാറി. 2029 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി തമിഴ്നാട്ടിൽ ഭാരതീയ ജനതാ പാർട്ടിയെ ശക്തിപ്പെടുത്താനും മുഴുവൻ സമയവും പ്രവർത്തിക്കാനുമാണ് രാജിയെന്ന് അദ്ദേഹം വ്യക്തമാക്കി.

0: പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമും സജ്ജീകരിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. സുരക്ഷാ സാങ്കേതിക മേഖലകളിൽ അതിവേഗമുള്ള മാറ്റങ്ങൾ സങ്കീർണമായ വെല്ലുവിളികൾ ഉയർത്തുന്ന സാഹചര്യത്തിൽ തന്ത്രപരമായ ദീർഘവീക്ഷണം ആവശ്യമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഭീകരവാദം, അതിർത്തി കടന്നുള്ള സംഘടിത കുറ്റകൃത്യങ്ങൾ എന്നിവയ്ക്കെതിരെ ബിംസ്റ്റെക് അംഗരാജ്യങ്ങൾ ഒന്നിച്ച് പോരാടണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വയോജന ക്ഷേമ ബിൽ കേരള നിയമസഭയിൽ അവതരിപ്പിച്ചു. ബിൽ ലോകത്തിന് മാതൃകയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലഹരി ഉപയോഗിച്ച് വാഹനമോടിച്ച് അപകട മരണങ്ങൾ ഉണ്ടാക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതിന് പ്രത്യേക നിയമം കൊണ്ടുവരുന്ന കാര്യം ആലോചനയിലെന്ന് ഗതാഗത മന്ത്രി സി പി ജോൺ. തുലാവർഷം 2 ദിവസത്തിനുള്ളിൽ തെക്കേ ഇന്ത്യയിലെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ഇന്നും നാളെയും താപനില സാധാരണയേക്കാൾ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യത. ഐ സി സി പ്ലെയർ ഓഫ് ദി മന്ത് പുരസ്കാരം സ്വന്തമാക്കി ഇന്ത്യൻ താരങ്ങളായ ശുഭ്മാൻ ഗില്ലും ഷഫാലി വർമ്മയും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
2: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

0: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ?
1: നീ കളിക്കലേ?
0: പോകുന്നില്ല എന്ന് പറഞ്ഞാ പോകുന്നില്ല.
2: ആനാട് ഒരു ഒച്ചപ്പാടലും കേക്കുന്നു.
1: മോള് സ്കൂളിൽ പോകുന്നില്ല പോലു.
2: പോകുന്നില്ലേ? എന്തിട്ട്?
3: ഇന്നലെ പരീക്ഷ പേപ്പറെല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
2: പരീക്ഷന്റെ തലേന്നല്ല മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
3: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
2: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
3: എന്ത്?
2: മോളെയും കൂട്ടിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
3: ശരിക്കോ?
2: ആന്ന്.
4: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 1 3030 9496 974 141.

0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
0: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
1: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ്, പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
0: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഫോൺ 9961004648,
0: 9656948321.
2: മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
2: മതിമറന്ന് പൊട്ടിച്ചിരിക്കാനായി അല്പനേരം ചിരിനേരം. വെള്ളിത്തിരയിലെ ചിരിക്കാഴ്ചകൾ.
0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ജീവിതത്തിൽ എത്ര തിരക്കുണ്ടെങ്കിലും എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും മനസ്സ് തുറന്ന് ചിരിക്കാനുള്ള കുറച്ചു നിമിഷങ്ങൾ നമുക്കെല്ലാവർക്കും ആവശ്യമാണ്. ചിരി ഒരു ഔഷധമാണ്. പണമൊന്നും ചെലവില്ലാതെ കിട്ടുന്ന ഈ ഔഷധം മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഉന്മേഷം പകരുന്നു. ഏവർക്കും റേഡിയോ മലബാർ 89.6 FM ചിരിനേരം എന്ന പരിപാടിയിലേക്ക് സ്നേഹസ്വാഗതം. ഇന്ന് നമ്മുടെ ചിരിനേരത്തിൽ കൂട്ടിനുള്ളത് മലയാള സിനിമയിലെ രസകരമായ മുഹൂർത്തങ്ങൾ കോർത്തിണക്കിയ ആൻ ഇന്റർനാഷണൽ ലോക്കൽ സ്റ്റോറി എന്ന ചിത്രമാണ്. പേരിൽ ഇന്റർനാഷണൽ, പക്ഷേ കാര്യങ്ങളിലോ ലോക്കൽ രസം. നാട്ടിൻ പുറത്തെ സൗഹൃദങ്ങളും കുടുംബ ബന്ധങ്ങളും വിവാഹത്തെക്കുറിച്ചുള്ള ചർച്ചകളും അതിനിടയിൽ പൊട്ടിപ്പുറപ്പെടുന്ന രസകരമായ സംഭവങ്ങളുമെല്ലാം ചേർന്നൊരു സിനിമ. അപ്പോൾ ജോലി തിരക്കുകളും വീട്ടിലെ പ്രശ്നങ്ങളും തൽക്കാലം മാറ്റിവെക്കാം. മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാം. മനസ്സിൽ ചിരിയുടെ പൂത്തിരി കത്തിക്കാം.
3: യാത്രക്ക് സുഖമൊന്നുമില്ലേ
4: ചേച്ചി?
5: എല്ലാവർക്കും സുഖമല്ലേ?
3: എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ അഴിച്ചോളാം. ഇതൊക്കെ
5: സൂക്ഷിച്ച്
3: സൂക്ഷിച്ച്.
5: അതെ, എല്ലാം പൊട്ടുന്ന സാധനങ്ങളാ.
3: എല്ലാം പൊട്ടണ്ട. ഉപ്പിയുണ്ടാവും. പൊട്ടാ, സൂക്ഷിച്ച് സൂക്ഷിച്ച്. എല്ലാവർക്കും സുഖമല്ലേ? പോയി പിടി എടുക്കണം. ഉരുള് മുണിഞ്ഞ പോലെ നിക്കണം.
6: എടാ അയ്യപ്പ, ആ 100 തേങ്ങ ഇന്ന കൊടുക്കേണ്ടത്? താങ്കടെ പറഞ്ഞ് പൊട്ടം കളിക്കണത്. അഡ്വാൻസ് നേരം മറന്നുപോയോ?
3: അളി,
5: 100 തേങ്ങയോ? ആർക്ക് കൊടുക്കാൻ?
3: ഇവിടെ
5: ആർക്കാ തേങ്ങ?
3: ഒന്ന് പിടിച്ചേ. അതെ, ആ 100 തേങ്ങ അമ്പലത്തിലേക്ക് വഴിപാട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അളിയന് മലേഷ്യയിൽ വെച്ചൊരു വെച്ചൊരു കേത്തം കിട്ടാതെ.
5: എന്താ ഇയാളുടെ പേര്?
3: അയ്യപ്പൻ. അവന്റെ
6: ആന്റപ്പൻ.
5: ആന്റപ്പൻ ഏത് അമ്പലത്തിലെ ശാന്തിയാ?
6: സെന്റ് മേരീസ് ഫെറോറ അമ്പലത്തിലെ
3: കപ്പേല അല്ലേ? അതെ അതെ.
5: അളിയാ,
3: ഓ,
5: ഈ ആന്റപ്പന്റെ കയ്യിൽ അമ്പലത്തിലേക്ക് തേങ്ങ കൊടുത്തുവിടുന്നില്ല. ആ വഴിപാട്
3: നിർത്തത്.
5: നമുക്ക് ഇത്തരം വഴിപാടുകളൊന്നും വേണ്ട.
3: വെച്ചടി വെച്ചടി കയറ്റം വേണ്ടെങ്കി വേണ്ട. നിന്നിപ്പോ ആര് പറഞ്ഞിട്ട് ഇങ്ങനെ കെട്ടിയെടുത്തത്?
6: തന്റെ അളിയനെ ഇങ്ങനെ കെട്ടിയെടുക്കുന്ന എനിക്കറിയാമോ?
3: എന്റെ അളിയനെ കെട്ടിയെടുക്കണവരെ നിനക്കറിയില്ല. നിന്നെ കെട്ടിയെടുക്കുന്നവരെ എന്നോടൊന്നും അറിയാതില്ലേ?
6: അപ്പൊ തേങ്ങാരി കെട്ടിയെടുക്കും.
3: എടാ, ഞാൻ കട്ടത്താണെങ്കിൽ എവിടെന്നെങ്കിലും കെട്ടിയെടുത്തോ? വരാ, നിന്നെ മോട്ടിച്ചാണെങ്കിലും കൊണ്ടുവരും.
6: അതൊക്കെ തന്നെ എപ്പോഴും ചെയ്തോണ്ടിരിക്കണത്. ഇയാളെ എന്നെങ്ങളാക്കും.
0: ഹരിശ്രീ അശോകൻ സംവിധാനം ചെയ്ത 2019 മലയാള ഹാസ്യ ചലച്ചിത്രമാണ് ആൻ ഇന്റർനാഷണൽ ലോക്കൽ സ്റ്റോറി. 5 സുഹൃത്തുക്കൾ തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ചുള്ള ഈ ചിത്രത്തിൽ രാഹുൽ മാധവ്, അശ്വിൻ ജോസ്, ദീപക്

0: പറമ്പോൽ, ധർമ്മജൻ ബോൾഗാട്ടി, ബിജുക്കുട്ടൻ, സുരഭി സന്തോഷ്, മമിത ബൈജു, മനോജ് കെ ജയൻ, ടിനി ടോം എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നു. ഇവരെ കൂടാതെ സുരേഷ് കൃഷ്ണ, ജുബിൽ രാജൻ പി ദേവ്, നന്ദു, ശോഭ മോഹൻ, സലീം കുമാർ, കലാഭവൻ ഷാജോൺ, ബൈജു സന്തോഷ്, ഇന്നസെന്റ്, കുളപ്പുള്ളി ലീല, കലാഭവൻ റഹ്മാൻ, അബു സലീം, ജാഫർ ഇടുക്കി, മണിക്കുട്ടൻ തുടങ്ങിയവർ ഈ ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു.
1: മാധവേട്ട ചായ. മാധവേട്ട ചായ.
2: മൈമൂന, നീ എന്താ ഇവിടെ?
1: മൈമൂന,
2: നിന്നോട് പറഞ്ഞല്ലേ ഇങ്ങോട്ട് വരലായിരുന്നു?
1: ആരോട്?
2: മൈമൂന, നിന്നോട് ഞാൻ അന്നേ പറഞ്ഞല്ലോ നാരണ മാമന്റെ മോള് വിലാസിനിയുടെ കൂടെ എന്റെ കല്യാണം നിശ്ചയിച്ചത്. നീ ഒന്ന് പോ മൈമൂന.
1: മാധവേട്ട
2: ഒന്ന് പോ.
3: റൊമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി. ഓർമ്മക്കുറവ് പല കാരണങ്ങൾ കൊണ്ട് സംഭവിക്കാം. തലയ്ക്ക് ക്ഷതമേൽക്കുമ്പോഴാണ് കൂടുതൽ സംഭവിക്കാറ്. അങ്ങനെ എന്തെങ്കിലും?
1: ഇന്നലെ രാത്രി കിടക്കുന്നത് വരെ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല.
3: തൽക്കാലം കുറച്ച് മരുന്ന് ഞാൻ എഴുതിത്തരാം. വിശദമായൊരു ചെക്കപ്പ് നടത്തേണ്ടി വരും.
4: അളിയന് ഫുൾ ബോധം പോയിട്ടില്ല, എന്നെ മാത്രം മനസ്സിലായി. എന്തളിയാ?
5: ഷാജഹാനെ, മൈമൂനയുമായിട്ടുള്ള എന്റെ വിവാഹത്തിന് തടസ്സം നിൽക്കുന്നത് ആ ഉല്ലാസിനിയുടെ തെണ്ടി അനിയൻ അയ്യപ്പനാ. അവനെ വിഷം കൊടുത്ത് കൊന്നിട്ടാണെങ്കിൽ ശരി, ഞാൻ മൈമൂനെ കല്യാണം കഴിക്കും. തൽക്കാലം നീ അവളെ വിളിച്ചോണ്ട് പോ. എന്റെ പൊന്നു ഷാജഹാനെ, നീ ഒന്ന് പോ.
1: അപ്പൊ ഡോക്ടർ പറയുന്നത്?
3: ഒന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, ഓർമ്മ വീണ്ടെടുക്കാൻ കുറച്ച് സമയമുണ്ട്.
6: അച്ഛന് ബോധം വന്നു.
1: ഇന്ന് ഓർമ്മ വന്നപ്പോ ഓമനയുടെ കാര്യം പറഞ്ഞേ.
3: നിനക്ക് വെറുതെ തോന്നിയതായിരിക്കും.
1: തോന്നിയതല്ല, ഇനി വന്ന് ഞാൻ
3: കാണിച്ചുതരാം.
7: ബാത്റൂമിൽ എന്താ പരിപാടി?
1: ഇങ്ങോട്ട് വന്നേ, നോക്കി.
7: എനിക്ക് തോന്നുന്നു ഡയമണ്ടും അച്ഛനും ഈ ഓമനയും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന്.
4: ഇത്രയും ഓമനമാരായിട്ടാ.
7: ചേട്ടാ, നമുക്ക് ഈ ഓമനനെ വെച്ചൊരു കളി കളിച്ചാല.
8: പ്രിയമുള്ള ഓമനമാരെ, നിങ്ങൾക്കിതാ ഒരു സന്തോഷ വാർത്ത. നാളെ രാവിലെ കൃത്യം 10 മണിക്ക് പഞ്ചായത്ത് ഗ്രൗണ്ടിൽ വെച്ച് പുതുപ്പിൽ ബ്രദേഴ്സിന്റെ അമ്മയുടെ അമ്മുമ്മയായ ഓമനയുടെ സ്മരണാർത്ഥം നടത്തപ്പെടുന്ന ഓമനയ്ക്ക് ഓണപ്പടവ എന്ന പരിപാടിയിലേക്ക് ഈ നാട്ടിലെ പൊന്നോമനകളായ എല്ലാ ഓമനമാരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു.
4: ദൈവമേ, ശിവനാണല്ലോ. ഒന്ന് പിടിച്ചടാ, അവൻ സ്മെല്ലറിയും.
8: എന്താ മോനെ?
3: അമ്മാവാ, നമ്മുടെ പന്തലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടില്ലേ?
8: പന്തലം ഏർപ്പാടാക്കിയിട്ടില്ലേ? ഇല്ല, അതൊക്കെ ഓക്കെ അല്ലേ?
3: ഓക്കെ ഓക്കെ.
8: ആരുടെ ടീം? അർണോൾഡ് ലൈറ്റ് ആൻഡ് സൗണ്ട്.
3: അതിലാണ് എടുത്ത് വെക്കേ, പെട്ടെന്ന് എടുത്ത് വെക്കടാ.
9: പരിപാടിയാണ്.
7: അയ്യോ, ഇത് ഇവിടെ വെക്കട്ടെ.
9: അവിടെ ഓമനക്കൊരു ഓണപ്പാവാടാ.
7: പാവാടയല്ല, ഉടവ. നോക്കി നിക്കണ്ടി അവിടെ
9: കൊണ്ടുവെക്കണം.
7: നീ ഓർക്കടാ എടേ, ഞാനാണ് ഈ അർണോൾഡ് ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ ഓർഡർ.
9: ആണോ?
7: ഞാൻ പറയും, നിങ്ങൾ കേൾക്കും.
9: ഓഹോ, നീ പറയുന്നത് അവൻ കേൾക്കാൻ വേണ്ടിയിട്ടല്ല, ഞങ്ങൾ പറയുന്നത് നാട്ടുകാർ കേൾക്കാൻ വേണ്ടിട്ടാ. നിന്നെ വിളിച്ച് വരുത്തിയാ, മനസ്സിലായി?
3: മക്കളെ വായി നോക്കി നിൽക്കാതെ വാരി വിളിച്ച് കെട്ട്.
9: എടാ പെട്ടെന്ന്
3: ഉറപ്പിനൊക്കെ കെട്ടണേ, ഓമനമാരുടെ ജാഗര.
0: ആൻ ഇന്റർനാഷണൽ ലോക്കൽ സ്റ്റോറിയിൽ രാഹുൽ എന്ന കഥാപാത്രത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് വിവാഹവും കുടുംബത്തിന്റെ പ്രതീക്ഷകളും രസകരമായ സംഭവങ്ങൾക്കുമാണ് വഴിയൊരുക്കുന്നത്. വിദേശത്ത് ജോലി ചെയ്യുകയോ പഠിക്കുകയോ ചെയ്യുന്ന ഒരാൾ നാട്ടിലെത്തുമ്പോൾ നാട്ടുകാർക്കും ബന്ധുക്കൾക്കും വീട്ടുകാർക്കും ഒരുപാട് പ്രതീക്ഷകളുണ്ടാകും. എന്നാൽ അയാളുടെ സ്വന്തം ആഗ്രഹങ്ങൾ വേറെയാണെങ്കിലും അവിടെയാണ് അഭിപ്രായ വ്യത്യാസങ്ങളും രസകരമായ സാഹചര്യങ്ങളും രൂപപ്പെടുന്നത്. വിവാഹം നടത്തേണ്ടത് എപ്പോഴാണ്, ആരെയാണ് വിവാഹം കഴിക്കേണ്ടത്, എങ്ങനെയായിരിക്കണം ജീവിതം, ഇതിനെല്ലാം വീട്ടുകാർക്ക് ഓരോ അഭിപ്രായമുണ്ടാകും. പക്ഷേ വിവാഹം കഴിക്കേണ്ട ആളുടെ അഭിപ്രായം കൂടി ചോദിക്കേണ്ടതല്ലേ? ഇത്തരം സാഹചര്യങ്ങൾ സിനിമയിൽ ഹാസ്യത്തിന് വഴിയൊരുക്കുമ്പോൾ നമുക്ക് ചിരിയോടൊപ്പം ചില ചിന്തകളും ഉണ്ടാകുന്നു. എന്തായാലും കല്യാണകാര്യം വരുമ്പോൾ ഗൗരവം കൂടും. ഗൗരവം കൂടുമ്പോൾ തെറ്റിദ്ധാരണകൾക്കും സാധ്യത കൂടും. അതിനിടയിൽ ഒരു തമാശ കൂടി വന്നാലോ, പിന്നെ ചിരിയുറപ്പ്.
8: പ്രിയമുള്ളവരെ, പുതുപ്പിൽക്കാരൻ അമ്മയുടെ എന്റെ കുഴപ്പമില്ല. സോറി, പുതുപ്പിൽ നാറിയ മാധവ, പുതുപ്പിൽ മാധവനായ അമ്മയുടെ അമ്മ.

0: പോയി ഇറങ്ങിപ്പോയി. എന്നെ തല്ലുപിടിപ്പിക്കാൻ വേണ്ടി വന്നാണോ പട്ടി? ഇറങ്ങിപ്പോയി. സ്റ്റേജിന്റെ പുറത്ത് പോ പുറത്ത് പോ. അല്ല അല്ല അല്ല
1: അവിടെ
0: പ്രിയമുള്ളവരെ, പുതപ്പിൽക്കാരുടെ അമ്മയുടെ, ക്ഷമിക്കണേ, പുതപ്പിൽക്കാരുടെ മമ്മിയുടെ ഗ്രാൻഡ് മദറിന്റെ ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് ഇന്നിവിടെ നടത്തപ്പെടുന്ന ഓമനക്കര ഓണപ്പുടവ എന്ന ചടങ്ങിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യും. പേര് വിളിക്കുന്നതനുസരിച്ച് നിരനിരയായിരിക്കുന്ന ഓമനന്മാർ വരുവരിയായി കടന്നു വന്ന് മാധവൻ സാറിന്റെ ഇന്ന് പുടവ വാങ്ങി കൃതജ്ഞതയോടെ പോവേണ്ടതാണ്.
2: ഏത് ഓമനെ കാണുമ്പോഴാണ് അച്ഛന് ഭാവ വ്യത്യാസം വരുന്നത് ശ്രദ്ധിക്കണം.
0: ആദ്യം സി കെ ഓമന.
3: ഇതേ സി കെ ഓമന. ഓമന കൊടുക്ക.
0: സി കെ ഓമന ഓൺ ദ സ്റ്റേജ്. ആ കൃതാർത്ഥതയോടെ വാങ്ങി കൃതജ്ഞതയോടെ പോയിക്കൊള്ളൂ. അടുത്തതായി മച്ചിമേൽ ഓമന. മച്ചിമേൽ ഓമന
4: ഓമനില്ലേ, അത് ഓമനല്ലേട്ടാ. കാണിച്ചുതരാം ചേച്ചി. ഏതാരാന്ന് കാണിച്ചിട്ടെ. സുഷമ ചേച്ചി,
0: ഓമന മാധവൻ. ഓമന മാധവൻ
3: അച്ഛ. ഓമന മാധവൻ
1: കൈകൊടുത്തിരുന്നു.
0: അടുത്തതായി വേദിയിലേക്ക് കടന്നു വരുന്നു. ഓക്കെ ഓമന. ഓമന ഓക്കെ. ഓമന ഓമന ഓക്കെ.
1: ഓമന ഒന്നല്ലട്ട.
0: ഓമന ഓക്കെ. ഓമന ശ്രീധരൻ. ഓമന ശ്രീധരൻ.
5: ഹലോ, എന്തി എത്തിയ?
0: ഓമന
5: ആ ഞാൻ പോരാ. എടാ രാഹുൽ എത്തിന്ന്. എയർപോർട്ടില് ഇപ്പൊ പോയി കഴിഞ്ഞാൽ ഒരു മണിക്കൂർ അങ്ങോട്ട് കിട്ടും, ഇല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് കിട്ടും. വീട്ടിൽ പോയി
4: കഴിഞ്ഞാൽ ഞാൻ പോയി കൊണ്ടുവരാം. ജീപ്പിലേക്ക് ഇങ്ങോട്ടാ.
0: ഒരു വിധത്തിൽ അമ്മാരുടെ കാലേ സാഷ്ടാംഗം വീണ് കരഞ്ഞു പറഞ്ഞതുകൊണ്ടാ പ്രശ്നമൊന്നും തീർപ്പാക്കിയത്. സൂക്ഷിച്ച് കളിച്ചില്ലെങ്കിലേ പുതപ്പിച്ച് കിടത്തോ അമ്മാര്. എന്റെ വായിലെ നാവിന്റെ ഗുണം കൊണ്ടാ നീയൊക്കെ ഇങ്ങനെ ഞെളിഞ്ഞ് നിക്കുന്നത്. മഹേഷേ, അമ്പലത്തിൽ ഉത്സവം ഞാനായിട്ട് പിടിച്ചു തന്ന, അതെങ്കിലും കൊളവാക്കരുത് പ്ലീസ്.
4: അത് ഞാൻ പേടിക്കണ്ട, നാളെ 6 മണിക്ക് അമ്പലം നിന്ന് കത്തും. അതല്ല ഞാൻ പറഞ്ഞത്, വർണ്ണശബലമായി അലങ്കരിച്ച ലൈറ്റുകൾ കൊണ്ട് പ്രകാശപൂരിതമായിട്ട് അമ്പലം നിന്ന് കത്തും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്.
0: എന്റെ പൊന്ന് സിന്റപ്പ, നീ കിടത്തിക്കോ, പക്ഷെ കുളിപ്പിച്ച് കിടത്തരുത്. അത്യാവശ്യമായിട്ടൊരു കുളിപ്പിക്കലുണ്ട്, ഒരു മീറ്റിംഗ് ഉണ്ട്, ഞാൻ പോയിട്ട് വരാം. നീ ഒന്ന് പോയാ. എന്നെ അടുത്ത ഇലക്ഷൻ സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിക്കുന്ന മീറ്റിംഗ് എന്ന് പോയില്ലെങ്കിൽ എന്റെ രാഷ്ട്രീയ ഭാവി തന്നെ അനിശ്ചിതത്തിലാവും. അതാവന്
4: നീക്കുന്ന പണിയാ കാണിച്ചത്. ഒരു പരിപാടി കഴിഞ്ഞാൽ ആ സാധനം ചമ്മേനെ പണിച്ചു വെക്കണ്ടേ? വലിച്ചോടിയിട്ടേക്കണ. ഇനി ഞാൻ പണിക്കാനും മടങ്ങുള്ള.
5: ഇങ്ങോട്ട്
4: കൈനീട്ടി കാശ് പഠിക്കണ്ട, നല്ലോണം പണിയെടുക്കണപ്പാ.
5: നീ ഇങ്ങോട്ട് വാടാ.
4: നീ ഒന്നും പറയണ്ട, നിനക്കൊരു ഉത്തരവാദിത്വം വേണ്ടേ? നീ എന്നെ പോലാളി, എല്ലായിടത്തും എന്റെ കണ്ടു.
5: ഇങ്ങോട്ട് വാ, പറയട്ടെ.
4: നീ പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളൂ?
5: ഉത്തരവാദിത്തം മനസ്സിലായില്ല.
4: അപ്പൊ അതായിരുന്നല്ലേ സ്റ്റോറി, നേരത്തെ പറയണ്ടേ.
5: രാഹുലിനെ വിളിക്കാൻ പറ്റാ അവനോട്.
4: കഥകളൊക്കെ നമുക്ക് പിന്നെ പറയാം, ആദ്യം
0: 2 എണ്ണം ശരിക്കും ഇതിന് വെള്ളം വേണ്ട. എന്നാലും നനച്ചേക്കാം. വാടാ, വാ വാ വാ, വന്നടിക്ക്.
5: സുഖനായിട്ടും പോയില്ലേ?
0: എവിടെ പോവാൻ?
5: അപ്പൊ തനിക്ക് സ്ഥാനാർത്ഥിയോടെ മീറ്റിംഗ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്
0: ആര് നിർത്താൻ? നിർത്തിയാ തന്നെ ആര് ജയിക്കാൻ? ഞാനാണ് ഈ സാധനം ആദ്യമായിട്ട് അടിക്കുക. വന്ന് മിണുങ്ങുന്ന മിണുങ്ങണ. നീ അറ്റത്തിന്റെ മാല കത്തിച്ചു നോക്കിയാ?
4: അത് കത്തിച്ചു നോക്കി നോക്കണത്.
0: ആ ജനറേറ്റർ സ്റ്റാർട്ട് നോക്കിയാ?
4: എടാ, ഇന്നലെ സ്റ്റാർട്ട് ചെയ്ത് നോക്കിയല്ലേ. ഓക്കെ ആയിരിക്കും, കോക്കെ ആയിരിക്കും
0: എന്ന് പറഞ്ഞ ആ സമയത്ത് വർക്ക് ചെയ്തിട്ടില്ല. അണ്ണാക്കിൽ കതിന

0: പൊട്ടിക്കും ഞാൻ.
1: ഒരു കാര്യം ചെയ്യ്, അത് വെടിക്കെട്ടുകാരനെ വെച്ചിട്ടേ മൊത്തം പടക്കൊന്ന് പൊട്ടിച്ചോക്കാൻ പറ. ആ സമയത്ത് അത് പൊട്ടിയില്ലെങ്കിലോ? നിന്റെ ഒക്കെ ഒരു കാര്യം
2: കറികൾ കുറവാണെങ്കിലും ചോറ് കൂടുതലായിട്ട് എന്താണത്
1: നോക്കിയിരിക്കണ്ടോ? 500 നമുക്ക് വിശക്കണം എന്ന് പറഞ്ഞ പൊറോട്ടയും ബീഫും മേടിച്ചു കൊടുത്താണ്. ഹെവി
0: ആയിക്കോട്ടെ,
1: ഏ പോണേണ്. ഞാനിത് തെങ്ങിന്റെ നെഞ്ചത്തോടെ കെട്ടിട്ടു,
3: എവിടെയും കൊണ്ടുകെട്ടു.
1: എടാ സുരേഷേ,
3: ആ നിന്റെ
1: നീ നമ്മളൊന്നും കല്യാണം വിളിച്ചില്ലട്ടാ,
3: കുറച്ച് തിരക്കായി പോയി.
1: കുഴപ്പമില്ല, നിന്റെ അടുത്ത കല്യാണത്തിന് വിളിച്ചാൽ മതി. കറക്റ്റായിട്ട് ഒഴിക്കട്ടാ, ഇന്നലെ എനിക്കിതിൽ കുറവായിരുന്നു.
3: അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടി.
1: അത് കറക്റ്റാണ്, അത് മേശ്വര. ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ എന്താ
3: അടുത്ത ക്ലാസ്?
1: ഇതെവിടുന്ന് വന്നേറി? ഇതിനെയാണ് തൊണ്ടഭാഗ്യം, തൊണ്ടഭാഗ്യം എന്ന് പറയണത്.
3: അല്ല ഇത് എവിടെയായിരുന്നു?
4: ഒരു ബക്കറ്റ് വരുവുണ്ടായിരുന്നു,
3: നല്ല കാശ് കിട്ടിക്കണം.
4: ഓ, ബക്കറ്റ് മേടിച്ച കാശ് പോലും കിട്ടില്ലെന്ന്?
1: ജനങ്ങൾക്കൊക്കെ വിവരം വെച്ചു തുടങ്ങി.
4: സത്യം.
3: അല്ല നിങ്ങളെ കിട്ടുന്ന കാശ് പാവം കൊടുക്കുന്നുണ്ടോ?
4: പിന്നെ മുഴുവൻ പാവം കല്ലേ കൊടുക്കുന്നത്.
1: എന്നിട്ടാണ് ആ പാവം മണി ചേച്ചി സഹായിക്കത്?
4: ഏതാ മണി ചേച്ചി?
1: അയ്യോ ഇപ്പൊ അറിയില്ല. അവരുടെ മുറ്റു സമയത്ത് അവരുടെ വീടിന്റെ പിന്നാമ്പുറത്ത് ക്യൂവാറാണ്. എന്റെ അച്ഛനുണ്ടായിരുന്നു.
3: കുഞ്ഞാറോ
1: അന്ന് നീ ചേർന്നത്? നിന്റെ അച്ഛൻ നിന്റെ കടി വൃത്തിയിട്ടോ?
4: അങ്ങനെ ഒരു പാവത്തിനെ പണ്ട് സഹായിക്കാൻ പോയതുകൊണ്ടാണ് അടിമാലി എം എൽ എ ആയിരിക്കട്ടെ ഞാൻ ഇവിടെ നിങ്ങളുടെ കൂടെ നിന്ന് ഓസിന് ഇത് അടിച്ചോണ്ടിരിക്കുന്നത്.
3: അന്ന സംഭവം
1: പറസു ഗുണ
4: പോണം.
5: എങ്ങോട്ട് പോണ്?
6: എങ്ങോട്ട് വേണമെങ്കിലും പോവാം. 5000.
5: 3000.
6: 4000.
5: 3500. 3500.
4: 3500 ചിക്കൻ ബിരിയാണി
6: ഡീൽ.
5: ഛേ, ഒരു ചിക്കൻ ബിരിയാണിക്ക് മിസ്സായി. ഇനി വീട്ടിലോട്ട് തന്നെ പോകാം.
6: അതെ,
4: എന്താ
6: എന്നെ 9 മണിക്ക് മുമ്പ് ഫ്രീ ആക്കണം, എനിക്ക് സീരിയൽ കാണാനുള്ളത്.
5: അതൊക്കെ ഏറ്റു, പക്ഷെ എന്റെ പുറകെ തന്നെ പറഞ്ഞു. എന്നാ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തോ. ഞാൻ എവിടെ നിൽക്കുന്നു അവിടെ നിൽക്കണം. ഞാൻ എങ്ങോട്ട് കയറുന്നു കണ്ണുടച്ചങ്ങോട്ട് കയറിക്കണം. മനസ്സിലായോ?
6: അതൊക്കെ എനിക്കറിയാടോ.
5: ഡിസ്റ്റൻസ്.

0: വിളിച്ചാലും കിട്ടൂല.
1: അല്ല
0: കോൾ അടിച്ചല്ല, നീയാടാ നമ്മുടെ സ്ഥാനാർത്ഥി, എളുപ്പം കാലത്ത് വന്നിരിക്കുന്ന പ്രസിഡന്റാണ്, നിന്നെ വിളിച്ചു വിളിച്ചു മടുത്ത്.
1: നമസ്കാരം.
0: ആ നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ സൂണ.
1: അത് മൊബൈലിന് ചാർജ് ഇല്ലായിരുന്നു.
0: ഞാനൊരു ചാർജ് നിന്നെ അങ്ങോട്ട് ഏൽപ്പിക്കാനായിട്ടിരിക്കുകയായിരുന്നു, അപ്പൊ നിന്റെ ചാർജ് പോയോ?
1: ഈ എടുത്തിട്ട് എന്താ അറിഞ്ഞൂടെ, പെട്ടെന്നങ്ങ് ചാർജ് പോവും, എന്ത് ചെയ്യല്ലേ?
2: അതെ, ഒരാളെന്ന് പറഞ്ഞിട്ട് ഇതൊരു ജാതിക്കുള്ള ആൾക്കാരുണ്ടല്ലോ,
0: ഇതാരാ
2: തിക്കളവനെയൊന്നും എനിക്ക് പറ്റത്തില്ല കേട്ടാ.
3: സ്ഥാനാർത്ഥി ആയിട്ട് നിർത്തിയില്ലേ?
1: ആ നാട്ടിലെ നിർത്തിയില്ല, പിന്നെ സ്ഥാനാർത്ഥി
3: എനിച്ചവരില്ലാത്ത പ്രസിഡന്റ്. എനിക്ക് മാത്രം കഴിക്കാനുള്ളൂ, രണ്ടാക്കി കഴിക്കട്ടെ.
1: ആ വേണ്ട, രണ്ടാക്കാനുള്ള
3: വേണ്ട, എനിക്ക് ആ കഥയെ കേട്ട ഒരു ഫീല്.
1: വേണ്ട,
3: അത് കുഴപ്പമില്ല, നീ ഞാനടിച്ചില്ലല്ലോ സോണഞ്ചാലും ചേർന്നത്. ഇത്ര സങ്കടം ഉള്ളിൽ ഒതുക്കി നടക്കാൻ ആളായിരുന്നല്ലോ സോണഞ്ചാലും.
1: നിന്റെ പോയട്ട. അപ്പൊ ഓക്കെ, അടുത്ത ഉപ്പ് മേടിക്കാൻ വരാം. ബൈ.
3: ഈ തെട്ടിനെ ഇവിടെ നിർത്തൂല,
4: അന്ന് പിന്നെ ഞാൻ
3: വേണ്ട. നിക്ക് നിക്ക് നിക്ക്. ഡോക്ടർ രാഹുലിന്റെ കൂടെ എനിക്കൊരു സെൽഫി ആയാലായിരുന്നു. ഓക്കെ, റെഡി, വൺ, ടു. അയ്യോ ചാർജ് ഇരുന്നു എടാ.
5: നല്ല ഐശ്വര്യമുള്ള
3: ചാർജ് തീർന്നതല്ലടാ, കരണ്ട് പോയതാണ്.
6: ഒരു കോമഡി രംഗം വിജയിക്കണമെങ്കിൽ സംഭാഷണം മാത്രം പോരാ, അത് പറയുന്ന വ്യക്തിയുടെ മുഖഭാവവും ശബ്ദത്തിലെ വ്യത്യാസം, പ്രതികരിക്കുന്ന രീതി, കൂടെയുള്ള കഥാപാത്രങ്ങളുടെ ഇടപെടൽ, ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ചിരി പൂർണ്ണമാകുന്നത്. ഹാസ്യ നടന്മാർക്ക് ഈ കാര്യത്തിൽ പ്രത്യേക കഴിവുണ്ട്. സാധാരണ ഒരു വാചകം പോലും അവർ പറയുന്ന രീതി കൊണ്ട് ചിരിയുണർത്താൻ കഴിയും. ആൻ ഇന്റർനാഷണൽ ലോക്കൽ സ്റ്റോറിയിൽ ഹരിശ്രീ അശോകന്റെ സംവിധാനത്തിൽ രാഹുൽ മാധവ്, ധർമ്മജൻ ബോൾഗാട്ടി, ദീപക് പറമ്പ്

0: മനോജ് കെ ജയൻ തുടങ്ങി നിരവധി അഭിനേതാക്കൾ അണിനിരക്കുന്നു. വ്യത്യസ്ത സ്വഭാവമുള്ള കഥാപാത്രങ്ങൾ ഒരുമിച്ചെത്തുമ്പോൾ ഓരോരുത്തരുടെയും പ്രതികരണങ്ങൾക്കിടയിൽ രസകരമായ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകുന്നു. ഒരാൾ ഗൗരവക്കാരനാണെങ്കിൽ മറ്റൊരാൾ തമാശക്കാരനായിരിക്കും. ഒരാൾ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റൊരാളുടെ ഇടപെടൽ ആ നിയന്ത്രണം തന്നെ തകർത്തേക്കാം. ഇത്തരം രംഗങ്ങളുടെ ഭംഗി അവയുടെ സ്വാഭാവികതയിലാണ്. പ്രേക്ഷകർക്ക് കഥാപാത്രങ്ങളുമായി ബന്ധപ്പെടാൻ കഴിയുമ്പോൾ ചിരിയും കൂടുതൽ ആസ്വാദകരമാകുന്നു.
1: പിന്നെ ഈ തളക്കത്തിന്റെ പേര് എന്താണ്?
2: തലയിൽ വെച്ച പേനടിക്കും താഴ്ത്തു വെച്ച ഉറുമ്പനിക്കൊന്നും പറഞ്ഞ് വളർത്തിയതാണ് ഈ തളത്താലി പറഞ്ഞ നിന്റെ
1: ഉറുമ്പും പേനും കൂടി എന്നെ അരിച്ചരിച്ച്
2: തീർത്താവുന്നേ പച്ച വളഞ്ഞാലും ഇവിടെ തരൂല്ല. ഇറങ്ങി പോയിക്കോളു ഇവിടുന്ന്.
1: ഹലോ, നീ തെറി നിർത്തിട്ട് കാര്യം
3: പറയും.
4: എന്താടേ കാണുന്നേ?
5: അമ്മിണി, നിങ്ങൾക്ക് ഞങ്ങളുണ്ട്, അമ്മിണി സഹായ സംഘം.
6: നിന്റെ കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ, നീ എന്തല്ലാതെ?
4: ആര് പറഞ്ഞില്ലെന്ന്? ഞാൻ ബർത്ത്ഡേക്ക് വാങ്ങിച്ചു കൊടുത്ത ഈ വാച്ച്, ഈ ഫോട്ടോ പിന്നെ എങ്ങനെ വന്നു?
5: അവര് തമാശക്ക് വേണ്ടി ചെയ്തായിരിക്കും. അവര് ചെറുപ്പക്കാരല്ലേ, നീ ഒന്ന് ക്ഷമിക്കേ.
6: അച്ഛന്റെ തമാശ തന്നെ മോനും അല്ലേ?
4: നിങ്ങൾ കൂടുതൽ തമാശക്കല്ലേ? നീ ഒരു ഡോക്ടറാണ്, അത് നീ മറക്കരുത്.
7: ഹലോ അമ്മിണി സഹായം, ഞങ്ങൾക്ക് ഒരു മെമ്പർഷിപ്പ് വരൂ.
6: ആരത് നിർത്തിയോണ്ട്?
7: ആർക്കാണ് മെമ്പർഷിപ്പ് വേണ്ടത്?
8: ഇവന്മാര് വെറുതെ ഇരിക്കണതല്ലേ, ഇവർക്കും കൊടുക്കും മക്കളെ ഒരു മെമ്പർഷിപ്പ്.
6: അലമ്പുണ്ടാക്കല്ലേ, മാറൂന്ന് ഞാൻ കെട്ടിട്ടിട്ടില്ല.
7: എന്താടാ ഇവൻ ചട്ടിടാതെ നിന്റെ ഒക്കെ ഭാഗ്യം ഒന്ന് വിചാരിച്ചോട്ടാ. ഇല്ല നിന്നെ തീർത്താവും ഞാനിട്ടിട്ടാ.
6: എന്താണ് ജീവിക്കണത്? എല്ലാവർക്കും എപ്പോഴേ ഇത് ഇടാൻ പറ്റുന്നവരില്ല.
7: പിന്നെ
6: ചട്ടിടിപ്പിച്ചു ഞാൻ
7: വരവോരോടൊപ്പം.
6: അവനെന്തേടാ കുഞ്ഞാറോ?
8: അവനൊരു ഡിസ്കഷനിലാണ്.
6: ഓഹോ,
7: നീ എന്തെങ്കിലും
6: ഏ ഒന്നുമില്ലടാ.
7: നീ എന്താ ഭയങ്കര മൂടോട്ടിരിക്കണത്?
6: ഒന്നുമില്ല എന്ന് പറഞ്ഞില്ലേ?
7: നീ അമ്മണി അമ്മനൊന്ന് സഹായിച്ചു, അത്രയല്ലേ ഉള്ളൂ.
6: ഇന്നലെ നാട്ടുകാര്
7: നാട്ടുകാരോട് പോകാൻ പറഞ്ഞാ. നീ ഒരു കാര്യം ചെയ്യ്, നീ ഒരു രണ്ടെണ്ണം തടിച്ചേ, നിന്റെ മൂടോട്ട് വരട്ടെ.
6: ഏയ്, ഞാൻ അതിന്റെ ഡ്യൂട്ടി ടൈമില്.
7: എന്ത് ഡ്യൂട്ടി ടൈം? നീ അടിച്ചേ. നീ അടിച്ച പിന്നെ ഞാനും അടിക്കില്ലടാ. ഓക്കെ അല്ലേ?
6: ഇതാ ഞാൻ പറഞ്ഞത്.
8: ഡിസ്കഷൻ കഴിഞ്ഞെങ്കിൽ ഒന്ന് കൊണ്ടുപോയി, ഇച്ചിരി പണി ഉണ്ടായിരുന്നു.
7: കൊണ്ടോണേ കൊള്ളാം, അവനെ കൊണ്ട് അധികം പണിയൊന്നും എടുപ്പിക്കരുത്. ആകെ മൂടൗട്ടാണ് അവൻ.
8: പണിയുണ്ട്,
6: ഞാൻ വന്നിട്ടടിക്കാം. അടിച്ച് തീർത്തോളയായിരുന്നു മതിയായിരുന്നു.
8: ഇവരും കൂടെ എടുത്ത് കേരള
7: മാഷേ, ഒരു 100 വന്നിടാം.
8: എന്തിനാണ്?
6: ചെറിയൊരു പർച്ചേസിംഗ് ഉണ്ട്.
7: എന്താടാ 50 രൂപ? എന്തിനാന്ന് മനസ്സിലായോ? പോണ വഴിക്ക് ഒരു ഷഡി മേടിച്ചിട്ടോണം. ടൂൾസ് ഇല്ലല്ലോ, അത്യാവശ്യം ഷഡിങ്ങൾ നമുക്ക് വേണം. മോളിക്കര എന്നൊക്കെ പണിയെടുക്കണ്ട.
9: 3 ഷഡി 2 കർച്ചി.
8: മാസം ശമ്പളം ഇല്ലാട്ടാ.
6: എടാ വയറും കഴിഞ്ഞല്ല, ഇനി കണക്ഷൻ കൊടുത്താ മതി.
10: മെമ്പർ സൈൻ ചെയ്യാനുണ്ടേ, ഒന്ന് വരൂ.
11: ഓ എല്ലാ നേഴ്സും അറിയില്ലേ എന്റെ നമ്പർ ഉണ്ട്? നിങ്ങൾ ആര് കൊടുക്കും? ഇവളുടെ നമ്പറും എന്റെ
8: ഫസ്റ്റ് ഫ്ലോറിൽ
11: ഇവിടെ താഴെ. നീ മേളിലേ കയറ്.
6: നീ എന്താ പാഞ്ചി വിടാ? നീ എന്താടാ ഇവിടെ?
7: എടാ, ഞങ്ങളുടെ കൂട്ടുകാരൻ പുതിയതായിട്ട് ജോലിക്കാരനാണ് ഇവിടെ നിന്ന്.
6: എന്തുപടിയാടാ?
7: ഡോക്ടറായിട്ടാണ്.
6: ഡോക്ടറാ? എന്റെടാ പിടിച്ചില്ലേ? നിന്റെ ഒക്കെ കൂട്ടുകാരനാ?
7: അതെ അടാ സാമേ, നിനക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാ മതി, ഞങ്ങളെ പയ്യനാ.
6: ഓക്കെടാ. എടാ ബാഗ് പ്ലെയർ എടുത്തിട്ടാ, അതിന്റെ അകത്ത് സൈഡിലുണ്ട്
7: ഒരു അസിസ്റ്റന്റിനെ ചൂടാ. നീ മുണങ്ങരില്ല ഇടൂ.
6: ആ പ്ലെയർ കൂടി.
12: നീ തങ്ങാട് പോണു.
6: ഒരല് വിഴുങ്ങിയ പോലെ നിൽക്കാണ്ട് വേഗം പോയി എടുക്കടാ.
8: അത് ഞാൻ പറയാം.
6: നീ എടുക്കല്ലേ? അതെടുക്കാതെന്നാലേ ആ വന്നാൾ എന്നെ എടുത്തുണ്ടോ?

0: 예? 이도 닌데요. 에? 나머지 좀.
1: 사라 에리래 에리래.
0: 에?
1: 아르데 에리 에르데. 이거 단노루. 이니 아르데인 다리일 위른다. 난 그렇더라.
0: 에리고.
1: 이 난. 엔든날라 난. 에 판지. 플레이어 몰가 가라푼나토. 이랑이 오르더라.
2: ബി കെ ഹരിനാരായണൻ, രാജീവ് ആലുങ്കൽ, ദിനു മോഹൻ എന്നിവർ എഴുതിയ ഗാനങ്ങൾക്ക് ഗോപി സുന്ദർ, നാദിർഷ, അരുൺരാജ് എന്നിവർ ചേർന്നാണ് സംഗീതമൊരുക്കിയത്. അഫ്സൽ, ആന്റണി ദാസൻ, അൻവർ സാദത്ത്, അർജുൻ അശോകൻ, കെ എസ് ഹരിശങ്കർ, ശ്വേതാമോഹൻ എന്നിവരാണ് ചിത്രത്തിലെ ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്. ചിത്രത്തിനു വേണ്ടി പശ്ചാത്തല സംഗീതമൊരുക്കിയത് ഗോപി സുന്ദറാണ്.
3: അയ്യോ അയ്യോ, വിലാസിനി വിലാസിനി, അയ്യപ്പ എന്താ പറ്റിയെ?
4: എന്താ?
3: ഒരു കാര്യമില്ലാന്ന് ബോധം കെട്ടു വീണു.
4: ഏ ബോധം കെട്ടു വീണാ? മുരുകാസിനി പെങ്ങളെ,
3: വിലാസിനി അവളുടെ ബോധം പോയത്. താൻ എന്റെ ബോധത്തിനാണോ വെള്ളം ഒഴിക്കുന്നത്?
4: വന്നു ഓമന.
3: ഓമനയോ?
4: അപ്പൊ ഓർമ്മ.
3: താനിക്ക് എന്താ പറ്റിയെ?
5: നിർമ്മലയുടെ മകന്റെ ഒരു കൈപ്പുണ്ണി ഒരു ഇഞ്ചക്ഷൻ എടുത്തപ്പോഴേക്കും അച്ഛന്റെ ഓർമ്മ തിരിച്ചു കിട്ടിയല്ലോ.
3: അപ്പൊ കുറച്ചു കാലമായിട്ട് എനിക്ക് ബോധമില്ലായിരുന്നു.
4: അതെ, വരും പോകും വരും പോകും.
5: ഇവരെയൊക്കെ മനസ്സിലായോ മാധവേട്ടന്? അത് നമ്മുടെ അർജുൻ.
3: അച്ചു
6: അച്ചു. ഞാൻ ചിക്കു.
3: ശിവൻ.
7: ഞാൻ കിച്ചു.
6: കൃഷ്ണൻ.
4: ഞാൻ അയ്യപ്പൻ.
6: മനസ്സിലായളിയ.
7: ചോദിക്ക ചോദിക്ക. ശിവേട്ട, അമ്മാവൻ ഇയാളെപ്പ എന്ത് ചെയ്യും?
3: നിങ്ങളെല്ലാവരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. അല്ല, അച്ഛൻ ഇച്ചിരി കാറ്റ് കൊള്ളട്ടെ.
4: അച്ഛന് കാറ്റ് കൊള്ളെങ്കിൽ അച്ഛനെ പുറത്തേക്ക് ഇറക്കിയാ പോരെ.
7: അമ്മാവനും ഇറങ്ങ.
4: ഞാനും ഇറങ്ങണം. വെള്ളം തളിച്ച് ബോധം പരുത്തി ഞാനാണ് കേട്ടോ.
7: ആയിക്കോട്ടെ.
4: അപ്പൊ നിങ്ങൾ ഇറങ്ങണല്ലേ.
7: ഞങ്ങൾ ഇറങ്ങാ.
4: അങ്ങനെ പറ.
6: മലേഷ്യന്ന് ഞാൻ കൊണ്ടുവന്ന ഡയമണ്ട്സിനെ കുറിച്ച് വല്ലതും ഓർമ്മയുണ്ടോ?
4: ഉണ്ട്. അതെവിടാന്ന് അച്ഛൻ ഓർമ്മയുണ്ടോ?
6: ഉണ്ടല്ലോ. അന്ന് രാത്രി നിങ്ങളൊക്കെ നല്ല ഉറക്കമായിരുന്നു. ഞാന് ഈ അലമാര തുറന്നാണ് ഡയമണ്ട്സ് എടുത്തത്.
8: അച്ഛ,
6: ശാന്ത കുളി കഴിഞ്ഞ് പോയോ?
8: ശാന്തയോ? അതാരാ അച്ഛ?
6: അച്ഛനോ? ആരുടെ അച്ഛൻ?
7: ഞാൻ പോയോ? അച്ഛ ഇങ്ങോട്ട് നോക്കിയേ. ഞാൻ കിച്ചു, ഇത് അച്ചു, ഇത് ചേട്ടൻ ചിക്കു.
3: ആരാ ഈ ചിക്കു ചക്കു ഒക്കെ? നീ ആരാ?
7: കിച്ചു.
3: ഇറങ്ങി പോടാ വെളിയില്. ഇറങ്ങി പോ.
6: പോരടാ പോര്.
4: എന്തായി?
6: ഓമനെ പോയി. ഇപ്പൊ ഒരു ശാന്തയിലെത്തിയിട്ടുണ്ട്.
4: എനിക്ക് ശാന്തനെ വെച്ചൊരു കളി കളിച്ചാലോ? വേണ്ടേ.
2: 2019 ഹരിശ്രീ അശോകന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം എസ്ക്വയർ സിനിമാസിന്റെ ബാനറിൽ എം ഷിജിത്താണ് നിർമ്മിച്ചിരിക്കുന്നത്. ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ആൽബി ആന്റണി. ചിത്രസംയോജനം രതീഷ് രാജ്. കലാസംവിധാനം ജിത്തു സെബാസ്റ്റ്യൻ. ഡിസൈൻ ആർട്ട് കാർപ്സ്. തിരക്കഥയൊരുക്കിയിരിക്കുന്നത് രഞ്ജിത്, എബിൻ, സനീഷ് എന്നിവർ ചേർന്നാണ്. സംഭാഷണം ഹരിശ്രീ അശോകൻ, രഞ്ജിത്, എബിൻ, സനീഷ് എന്നിവർ ചേർന്ന്. സമീറ സനീഷാണ് കോസ്റ്റ്യൂം ഡിസൈനർ. പ്രൊഡക്ഷൻ കൺട്രോളർ NM ബാദുഷ. 2019 March 1 ചിത്രം പ്രദർശനത്തിനെത്തിയത്. റേഡിയോ മലബാർ 89.6 FM ചിരിനേരം ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും മറ്റൊരു രസകരമായ സിനിമയുമായി നമുക്ക് കേട്ടുമുട്ടാം. അതുവരെ ചിരിക്കൂ, ചിരിപ്പിക്കൂ, സന്തോഷത്തോടെ ജീവിക്കൂ. ചിരിനേരത്തിൽ വീണ്ടും കേട്ടുമുട്ടും വരെ നമസ്കാരം.
9: മതിമറന്ന് പൊട്ടിച്ചിരിക്കാനായി അല്പനേരം ചിരിനേരം. വെള്ളിത്തിരയിലെ ചിരിക്കാഴ്ചകൾ.
10: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
2: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
3: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
4: കെ ബാലനമ്പ്യാർ ആൻഡ് സൺസ് ഹോം അപ്ലയൻസസ്.
3: നാട്ടിലെ പാട്ട്.

0: റേഡിയോ മലബാർ നാട്ടിലെ പാട്ടുമായിട്ട് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ആലാച്ചി എന്ന ഗ്രാമത്തിലാണ്. നമുക്ക് ഒരു ഏട്ടനെ കണ്ടുകൊണ്ടിരിക്കണം. നമുക്ക് പേര് ചോദിക്കാം. എന്താ പേര്?
1: ദിനേശൻ.
0: ദിനേശ് ആട്ടോ, എന്താ ചെയ്യുന്നത്?
1: ഞാൻ കൂലിപ്പണിയാണ്.
0: ഇന്നിപ്പോ ജോലിയൊന്നും ഉണ്ടായിരുന്നു?
1: ഉച്ചവരെയുണ്ടായിരുന്നു.
0: ഉച്ചവരെയുണ്ടായിരുന്നു. എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ജോലിയൊക്കെ? എവിടെ? വീട് ആലാച്ചി
1: തന്നെയാണ്?
0: അടുത്താണ്. വീട്ടിൽ ആരൊക്കെ ഉള്ളത്?
1: വീട്ടില് വൈഫ് മാത്രം.
0: വൈഫ് മാത്രമേ ഉള്ളൂ. ഓക്കെ. എന്താ അവരുടെ പേര്?
1: ശ്രീന. ടൈലർ ആണ്.
0: ഇവിടെ തന്നെ ഷോപ്പുണ്ടോ? എന്താണ് ചേട്ടൻ വീട്ടിലൊക്കെ വന്നു കഴിഞ്ഞാല് ഉച്ചക്ക് ശേഷമുള്ള പരിപാടികൾ എന്തൊക്കെയാണ്?
1: ഉച്ചക്ക് ശേഷം വൈകുന്നേരം വരെ പണി ഉണ്ടാവും. കൃഷിയുണ്ട്, കുറച്ച് പറമ്പെല്ലാം പോകാൻ പണി എടുക്കും.
0: അത് ശരി. കൃഷി, എന്ത് കൃഷിയാണ്?
1: കൃഷി കുരുമുളകുണ്ട്. അങ്ങനെ
0: എങ്ങനെയാണ് ഇപ്പൊ ഇവിടെയൊക്കെ കൃഷിക്ക്?
1: പന്നി പോരങ്ങ ഇഷ്ടം പോലെ. അത് ശരി. കാര്യമായ ഗുണമൊന്നും ഉണ്ടായിട്ടില്ല.
0: അത് ശരി. അപ്പൊ സ്വന്തമായിട്ടൊന്നും അങ്ങനെ ചെയ്യാനും
1: പറ്റത്തില്ലല്ലോ. ഇപ്രാവശ്യം കൃഷി നടത്തിയിട്ട് ഏതാണ്ട് 51,000 രൂപ ചെലവായിട്ട് 37 രൂപ കിട്ടിയിട്ടുള്ളു. ബാക്കി പന്നിയുണ്ട്.
0: പന്നിയുണ്ട്. അപ്പൊ ഒന്നും പറയാനില്ല.
1: നഷ്ടമാണ്. നിലവിൽ കൃഷി ചെയ്ത ലാഭം കിട്ടും, പക്ഷെങ്കിൽ മൃഗങ്ങൾ ശല്യം നമുക്ക് നഷ്ടമാണ്.
0: നഷ്ടമാണ്. ആലാച്ചി പൊതുവേ എനിക്ക് തോന്നുന്നു കുറഞ്ഞ ശല്യം കൂടുതലാണ് തോന്നുന്നത്.
1: ആലാച്ചി പറഞ്ഞാലും കൂടുതൽ. ഒരു വലിയ സെറ്റുകൾ തന്നെ ഇവിടെ ഉണ്ട്. പല ആളുകൾ കൃഷി ഉപേക്ഷിച്ചു.
0: ഓക്കെ ഓക്കെ. ഈ ശല്യം കാരണം അല്ലേ? ഓക്കെ. ശ്രീനേച്ചി എപ്പോഴാണ് വീട്ടിലേക്ക്? സമയം
1: പിടിയിലേക്ക് പോയി. ഉച്ചക്ക് വരാറുണ്ട്.
0: ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ വരും.
1: രാവിലെ 10 മണിക്ക് പോകും.
0: ഓക്കെ. സിനിമയൊക്കെ കാണാറുണ്ടോ? ഇഷ്ടമാണോ?
1: അത്യാവശ്യം സിനിമ ഇഷ്ടമാണ്. അത്യാവശ്യം കാണും.
0: പണ്ടത്തെ സിനിമകളാണോ കൂടുതലും കണ്ടിട്ടുണ്ടാവും?
1: ആ പണ്ടത്തെ സിനിമ ഉണ്ട്. ഇപ്പം സിനിമകളിൽ വളരെ കുറവല്ലേ?
0: അത് ശരി.
1: എന്നാലും പഠിത്തല്ല മറ്റേ ബത്ലേം
0: കണ്ടു, തിയേറ്ററിൽ പോയി കണ്ടു.
1: കണ്ടു.
0: അങ്ങനെ ചേച്ചി കൂട്ടിയിട്ടാണോ പോയത്?
1: അതെ, ചേച്ചിയും അനിയന്റെ മോളിലും മക്കളിലും ഉണ്ട്. അവരെല്ലാം കൂട്ടി പോയി.
0: അങ്ങനെ അതാ സിനിമ കണ്ടു.
1: കണ്ടു.
0: ഇഷ്ടപ്പെട്ടോ?
1: അങ്ങനെയൊന്നുമില്ല. സിനിമ മമ്മൂട്ടിയെ കൂടുതൽ ഇഷ്ടം. സിനിമ പൊതുവേ
0: ഇഷ്ടമാണ്.
1: ഇഷ്ടമാണ്.
0: നമ്മൾ ഇത് നാട്ടിലെ പാട്ട് എന്നുള്ള പ്രോഗ്രാമാണ്. ചേട്ടന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയാൻ നമ്മൾ കേൾപ്പിച്ചു തരാം.
1: എനിക്ക്

0: തലേണാന്തരത്തിലൊരു പാട്ടില്ലേ, മായപ്പൻ
1: ചിത്ര ചേച്ചി പാടി മനോഹരമാക്കിയ പാട്ട് പാടുവോ?
0: ഇല്ല,
1: പാട്ട് പാടാറൊന്നുമില്ല. പണ്ട് പ്രോഗ്രാംസ് ഒന്നും പങ്കെടുത്തിട്ടൊന്നുമില്ല. ഒന്നുമില്ല. ഓക്കെ, ഇപ്പൊ നമ്മളെ മായപ്പൻമാനെ എന്ന പാട്ട് കേൾപ്പിച്ചു തരാം. ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ?
0: അങ്ങനെയൊന്നുമില്ല,
1: സ്വന്തമായിട്ട് കേൾക്കാൻ തന്നെ. ശ്രീനേച്ചിക്ക് ഇരിക്കട്ടെ.
0: ഓക്കെ.

0: അടുത്തതായിട്ട് പരിചയപ്പെടാം.
1: സുരമ്യ.
0: സുരമ്യ, രമ്യ പോരാഞ്ഞിട്ടാണോ സുരമ്യ എന്നിട്ടത്?
1: അറിയില്ല.
0: ആരാണ്
1: പേര്?
0: സുരമ്യ എന്ന് ചോദിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഇതെന്താ ഇങ്ങനത്തെ ഒരു പേരിട്ട്?
1: ഉണ്ട്, എനിക്ക് സ്കൂളിലും കോളേജിലെല്ലാം പഠിക്കുമ്പോ പേരാരിക്കും കേട്ടിട്ടില്ല. അതന്നെ. എങ്ങനെ വന്നു? അച്ഛന്റെ അപ്പന്റെ ഭാര്യ ഇട്ടതാന്ന് അവര് കുറച്ചൊരു നല്ലൊരു എന്താ പറയാ, മോഡേൺ എന്നല്ല, അന്നേരം ഒരു വെറൈറ്റി. സുരമ്യ, ഏട്ടന്റെ പേര് സൂരജ്.
0: സൂരജ്.
1: അങ്ങനെ
0: കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി?
1: 22 വർഷമായി. ഇവിടെ വരാൻ തുടങ്ങിയിട്ട് 3 വർഷമേ ആയിട്ടുള്ളൂ.
0: എങ്ങനെയാണ് ഏട്ടത്തമ്മേനെ സഹായിക്കണം?
1: അത് ഏട്ടത്തമ്മയുടെ കൂടെ വേറെ ജോലിക്കാരുണ്ടായിരുന്നു, പിന്നെ പിന്നെ ആരും ഇല്ലാണ്ടായി. ഞാൻ ഒറ്റക്കാവുന്നില്ല, കുട്ടികളെല്ലാം ഉച്ചക്ക തിരക്കിൽ വരുന്ന സമയത്ത് പൊറോട്ട എല്ലാം കൊടുക്കണം. എന്നോട് പറഞ്ഞ് നീ വെറുതെ ഇരിക്കല്ലേ വീട്ടില് വരുന്നോ ചോദിച്ചു. അതിലിടക്ക് കുറച്ചിവിടെ വന്നിന് ക്യാമ്പിനും മറ്റുള്ള എന്നെ സഹായിക്കാൻ വന്നിന്. എന്നിട്ട് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ പറഞ്ഞു സ്കൂൾ ഉറക്കുമ്പോ വേറെ ആരെയും കാക്കണ്ടല്ലോ, നീ വരുവോ ചോദിച്ചു. ഞാൻ ഓക്കെ പറഞ്ഞു.
0: എല്ലാം ഈ ക്യാമ്പിന് വന്ന് അസിസ്റ്റ് ചെയ്യാൻ വന്നു എല്ലാരും ഇവിടെ പെടുത്തി. നമുക്ക് എങ്ങോട്ടെന്ന് ചോദിച്ചു ഇനി തന്ത്രപരമായ ഇടപെടലുകളിലൂടെ.
1: പിന്നെ നമുക്ക് പിന്നെ കുട്ടികളെല്ലാം വലുതായി, വേറെ ഇതൊന്നുമില്ലല്ലോ, ബാധ്യതകളൊന്നുമില്ല, കുട്ടികൾ വലുതായി. പിന്നെ അമ്മയുണ്ടായിരുന്നു ഒന്നിച്ചിട്ട് വേറെ ഭർത്താവിൻ്റെ, അവര് ഇല്ല ഇപ്പോൾ. അങ്ങനെ വീട്ടിലാരും ഇല്ല, പിന്നെ ഒറ്റയ്ക്ക് ഇരിക്കുന്നു. ഇവിടുന്നാകുമ്പോൾ നമുക്ക് വെറുതെ വീട്ടിൽ നിന്ന് മുഷിയുണ്ടല്ലോ, ഒരു പെൺകുട്ടികളുമായിട്ട് നല്ലൊരു കമ്പനിയും നമ്മുടെ മനസ്സിന് തന്നെ
0: കുടുംബക്കാരില്ല.
1: ഞാൻ കുട്ടികളെല്ലായിട്ട് നല്ല കമ്പനിയാണ്, നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തമാശയെല്ലാം പറഞ്ഞു. നമുക്ക് നമ്മളെടുക്കുന്ന പണിയിൽ അങ്ങനെ ഒരു ഇത് തോന്നിയിട്ടില്ല. അതുകൊണ്ട് വിഷമമുണ്ട് തിരക്കെല്ലാം സമയത്ത്, പക്ഷെ നമുക്കത് അത് നമ്മളെടുത്ത് ശീലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഒരു പ്രശ്നമില്ല. അത് നമുക്ക് പിന്നെ ഒരു ആദ്യം വന്ന സമയത്ത് തന്നെ ഭയങ്കര വിഷമമുണ്ടായിരുന്നു, എന്തെല്ലാം ഒരു കൈയില്ല എന്നുള്ള ഒരു ഇതിലുണ്ടായിരുന്നു. നമ്മളത് എടുത്ത് അതിൻ്റെ എല്ലാ ഒരു നമ്മളെല്ലാനേക്ക് വന്ന് പിന്നെ അങ്ങനെ ഇതായി കഴിഞ്ഞാൽ അത് ശരിയായി. ഇപ്പം പ്രശ്നമില്ല, ഇപ്പം നമുക്കെല്ലാം ലെവലായി.
0: ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്?
1: ഹസ്ബൻഡ് കൺസ്യൂമർ ഫെഡിൽ, അവിടെ അക്കൗണ്ട്സ് മാനേജർ. കൺസ്യൂമർ ഫെഡിൽ അക്കൗണ്ട്സ് മാനേജർ.
0: അപ്പോൾ പോയി കഴിഞ്ഞാൽ പിന്നെ വീട്ടിലാളില്ലല്ലോ?
1: ഇല്ല ഇല്ല.
0: മക്കള്
1: മൂത്തയാള് പിന്നെ പ്ലസ് ടു കഴിഞ്ഞ് പോളി പോയി. പോളിയും കഴിഞ്ഞിട്ട് ഇപ്പം ബിടെക്കിന് വയനാട് എഞ്ചിനീയറിംഗ് കോളേജിൽ, വിട്ട ഗവൺമെൻറ് കോളേജിൽ അവിടെ പഠിക്കുന്നു. അവര് എഴുതിയിട്ട് റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് പോയതാണ്. പോളി കഴിഞ്ഞിട്ട് ഓട്ടോമൊബൈല്. രണ്ടാമത്തെ ആൾ ഇവിടെ നിന്ന് ഇപ്പം പ്ലസ് ടു കഴിഞ്ഞിട്ട് ബി സി ഒക്കെ ആയിരുന്നു.
0: എവിടെ?
1: ഒരു അങ്ങ് പട്ടാനൂർ, അങ്ങ് കോൺകോട് എന്ന് പറഞ്ഞൊരു കോളേജ്. നമ്മള് ഒന്നിച്ചിട്ടെന്നെ ഫാമിലി എന്ന് വെച്ച് കഴിഞ്ഞാല് ഏച്ചിന്റെ വീട്ടുകാര് അവരാണ് മുൻകൈ എടുക്ക. ഇന്ന് ആരും പോവാൻ അത്ര ഇതാക്കലില്ല. ഏച്ചിന്റെ ഏട്ടന്റെ ഭാര്യ വീടിന്ന് അവര് കുറച്ച് ആൾക്കാർ പോകുന്നു. അവര് പോകും വണ്ടിയാക്കി പോകുമ്പോ രണ്ടു പ്രാവശ്യം പോയിട്ടുണ്ട്. പിന്നെ പോവാൻ പറ്റിയില്ല. പിന്നെ എന്റെ അമ്മ ഇല്ലാണ്ട് അമ്മ പോയി. പിന്നെ ഇവർക്കും അങ്ങനത്തെ ആടിയോ എന്തല്ലോ പ്രശ്നമായി. അങ്ങനെ കൊറേ. പിന്നെ നമുക്ക് പോകണമെങ്കിൽ എല്ലാ സമയം ആവില്ലല്ലേ. വെക്കേഷൻ ടൈം സ്കൂള് അടച്ച സമയമില്ലേ, ഏപ്രിൽ മെയ്. അത് തന്നെ ക്യാമ്പുകളൊന്നും ഇല്ലെങ്കിലേ പോവാനാവും, അല്ലാണ്ട് പോവാനാവില്ല.
0: അപ്പൊ അങ്ങനെ സന്തോഷമായിട്ട് പോകുന്നു. സിനിമയൊക്കെ എല്ലാരും ഒരുമിച്ച് കാണുമോ?
1: സിനിമ കാണലിപ്പം കുറവാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാരും മൊബൈൽ വന്നോണ്ട് ഫോണും നോക്കിയിരുന്ന് അതിൽ കളിക്കുക, അല്ലാണ്ട് ടി വി കാണല് കുറവാ. അധികം ന്യൂസ് ചാനൽ വെച്ചാൽ ഇപ്പം പണ്ടത്തെ പോലെ, പണ്ട് നമ്മൾ അങ്ങനെ ഒരു ചാനൽ എന്ന് പറയാൻ കുറേയൊന്നും ഇല്ലല്ലോ. ഈ റേഡിയോ ഇത് കഴിഞ്ഞു, FM റേഡിയോ മെയിൻ ആയിട്ട് കേക്കെ. നമുക്ക് രാവിലെ നമ്മളെ സമയവും എല്ലാം നമ്മൾ കൃത്യമായിട്ട് ഈ FM റേഡിയോ വെച്ച് കഴിഞ്ഞാലേ നമ്മൾ അറിയുന്നു നമ്മളെ ഇത്ര സമയമായി ഇത്ര സമയമായി. നമ്മൾ ഇപ്പോൾ ഇടക്കിടക്ക് ക്ലോക്ക് നോക്കണ്ടേ? ഇപ്പം കുറവാണിത്. മൊബൈൽ വന്നതോടുകൂടിയിട്ട് ആർക്കും വേറൊന്നിനുമില്ല, സമയമില്ല. എന്റെ സ്വന്തം ഇവിടെ പിണറായി. പഠിച്ചത് അങ്ങ് പിണറായി AKG ഹൈസ്കൂള്, പിന്നെ തലശ്ശേരി മഹാത്മാ കോളേജില് ഡിഗ്രി.
0: പിന്നെ ജോലിക്കൊന്നും വേറെ ശ്രമിച്ചിട്ടുണ്ടാവില്ല?
1: ഇല്ല, കുറച്ച് അംഗനവാടി വർക്കറിൻ്റെ പിന്നെ വർക്കറായിട്ട് വെറുതെ പോയി.
0: ഒരു പാട്ട് കേൾപ്പിക്കാനുള്ള സമയമാണ്. ഇനി ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: വന്ദനത്തില്.
0: വന്ദന സിനിമ മനസ്സിൽ വരുന്നുണ്ടാവും, അടിപൊളി സിനിമ. വന്ദനത്തിൽ ഏത് പാട്ടാ?
1: വന്ദനത്തിലെ എല്ലാ പാട്ടും ഇഷ്ടമാണ്. അതില് അവരെ ഇതില്ല എന്ന് ഞങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മയില്ല. മോഹൻലാൽ അവരും കൂടെ ഓടിയിട്ടുള്ള ഒരു
0: പാട്ടില്ലായിരുന്നു.
1: പേര് അതിന്റെ പാട്ടിന് തുടക്കമാണ്
0: വന്ദനത്തിലെ ആ ഡാൻസ് സീനുള്ള പാട്ട് നിങ്ങൾ പറഞ്ഞ. അപ്പൊ ആ പാട്ട് കേൾപ്പിക്കാം. ആർക്കാണ് ഡെഡിക്കേഷൻ?
1: ഹസ്ബൻഡിനാണെന്ന്
0: തോന്നുന്നു. അതെന്താ അടുത്തമ്മേനെ നോക്കുന്നുണ്ടോ?
1: ഹസ്ബൻഡിന് ഇരിക്കട്ടോ.

0: കളികൾ മടുന്നുകരും.
1: ഇതെന്തൊരു
0: ശല്യം.
2: കെ ബാലനമ്പ്യാർ ആൻഡ് സൺസ് ഹോം അപ്ലയൻസസ്.
3: നാട്ടിലെ പാട്ട്.

0: റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ടിൽ നമ്മോടൊപ്പം മറ്റൊരാൾ കൂടി ചേരുകയാണ്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ നേരിട്ട് ചോദിച്ചറിയാം. ചേച്ചി നമസ്കാരം.
1: നമസ്കാരം.
0: ഒന്ന് പേരൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുമോ?
1: എന്റെ പേര് ഗീത. പാലയോട് 5 മൈലാണ് വീട്.
0: എന്താ ചെയ്യുന്നേ?
1: തൊഴിലുറപ്പ് തൊഴിലാളിയാണ്.
0: ഇന്ന് വർക്ക് ഉണ്ടായിരുന്നോ?
1: ആ ഉണ്ടായിരുന്നു, ആടന്നാന്ന് വരുന്നു.
0: എത്ര പേരുണ്ട് നിങ്ങളോടൊപ്പം?
1: നമ്മൾ ഒരു 50 പേരുണ്ട്.
0: ഇന്ന് ഏത് ഭാഗത്താണ് വർക്ക്?
1: ഇന്ന് മാടോത്തളപ്പില്, കുറച്ച് അപ്പുറത്താണ്.
0: മാടോത്തളപ്പ് എന്ന് പറയുമ്പം ഈ പാലയോടിന്റെ തന്നെ ഒരു ഭാഗം?
1: പാലയോടിന്റെ ഒരു ഭാഗം.
0: എല്ലാരും ഇപ്പം ഭക്ഷണത്തിന്റെ ഒരു ടൈമാണെന്ന് തോന്നുന്നു അല്ലേ?
1: ഭക്ഷണത്തിന്റെ ടൈമാണ്. എല്ലാരും കൊണ്ടുവന്നവരാടുന്ന് കഴിക്കും, അടുത്തുള്ളവര് വീട്ടിൽ പോയി കഴിക്കും.
0: രാവിലെ എത്ര മണിക്കാണ് ഇറങ്ങുന്നത്?
1: രാവിലെ നമ്മളിവിടെ 8:30 പോയാലേ സൈറ്റിലെത്തൂ. അടുത്ത 9 മണിക്ക് നമുക്ക് ഫോട്ടോ എടുക്കണം. അതിനുശേഷം നമുക്ക് പണി തുടങ്ങാൻ വേണ്ടി പറ്റൂ. ഫോട്ടോ കിട്ടിയാൽ മാത്രമേ പണി തുടങ്ങാനും പറ്റൂ.
0: അങ്ങനെയുണ്ടല്ലേ. നിർബന്ധമാണ്?
1: നിർബന്ധമാണ്.
0: അപ്പൊ അത് ആരാണ് ചെയ്യുന്നത്? ഇതിന്റെ ലീഡറായിട്ട് ആരെങ്കിലും ഒരാളുണ്ടാവല്ലോ?
1: അതിന് മേറ്റുമാരുണ്ട്. SLC കഴിഞ്ഞവരാണ്. ഇപ്പം മേറ്റുമാര് അവരാണ് ഇത് ചെയ്യുന്നത്. NMMS ചെയ്താൽ മാത്രമേ നമുക്ക് പണിയെടുക്കാൻ വേണ്ടി പറ്റൂ.
0: ഈ ഒരു വർക്ക് ഇപ്പോൾ എത്ര ദിവസം കൊണ്ട് തീരും?
1: ഇത് 12 ദിവസത്തേക്കാണ് വർക്ക്. ആ 12 ദിവസം നമുക്ക് കുഴി കുഴിക്കലാണ്. കുഴി കുഴിക്കാൻ സ്ഥലം ഇല്ലെങ്കിൽ നമ്മൾ തിരിച്ചു കൊടുക്കണം.
0: അപ്പൊ ഈ ഒരു ജോലിന്റെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ടാകുമ്പോൾ എന്തെങ്കിലും ഒരു ഹോബിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവല്ലോ, എന്താണ് ആ ഒരു ഒഴിവ് സമയങ്ങൾ എങ്ങനെയാണ്?
1: വീട്ടിൽ വന്നിട്ട് ഒഴിവ് സമയം എന്ന് പറഞ്ഞാൽ 5 മണിക്കൂടി എത്തും. 5 മണിക്കൂടി എത്തിക്കഴിഞ്ഞാല് അത്യാവശ്യം കുറച്ച് കൃഷിയുണ്ട്. അപ്പോൾ ആ സ്ഥലത്തേക്കൊന്ന് ഓടും. കുറച്ച് കോഴിയുണ്ട്, അതിന്റെ വർഗീയോടും. അത് കഴിഞ്ഞ് വീട്ടിലെ ജോലിയും കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമയം TV കാണും. ഇപ്പൊ റേഡിയോ ഇപ്പം കുറച്ച് ദിവസം ആയാലും വീട്ടിലെത്തിയിട്ട് വീഡിയോ അലയനും അങ്ങനെ ഇപ്പോഴും റേഡിയോ പരിപാടിയും വെക്കും.
0: കൂടെ ഇപ്പൊ ആരൊക്കെ ഉള്ളത്?
1: എൻ്റെ കൂടെ എൻ്റെ ഭർത്താവുണ്ട്, 2 മക്കളുണ്ട്. ഒരു മോനെ കല്യാണം കഴിച്ചിട്ടുള്ളൂ. അവൻ്റെ ഭാര്യയുണ്ട്, അവൻ്റെ ഒരു കുഞ്ഞുമോളും ഉണ്ട്.
0: അവരുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുക.
1: ബാലകൃഷ്ണൻ ഭർത്താവിൻ്റെ പേര്, മൂത്ത മോൻ ബിജോയി, മോൻ്റെ ഭാര്യ രഹന, മോൻ്റെ കുട്ടി ഐമി, പിന്നെയുള്ളത് അനിൽ.
0: അനിലാണ് എനിക്ക് കഴിക്കാൻ ബാക്കിയുള്ളത്.
1: ആ അനിൽ കല്യാണം കഴിച്ചിട്ടില്ല.
0: എന്താണ് മൂപ്പരെന്താ ചെയ്യുന്നത്?
1: മൂപ്പര് അത്യാവശ്യം കോൺട്രാക്ട് വർക്ക് പഞ്ചായത്തിൻ്റെ എല്ലാം, പിന്നെ ടാപ്പിങ് പാട്ടോ, അങ്ങനെ വണ്ടിയുണ്ട്, അങ്ങനെ അങ്ങനെ പോകുന്നു.
0: അങ്ങനെ മുന്നോട്ട് പോകുന്നു. സിനിമയൊക്കെ കാണാൻ സമയം കിട്ടാറുണ്ടോ?
1: സിനിമ കാണാൻ പോക്കില്ല.
0: അതെന്താ?
1: വീട്ടിൽ നിന്ന് അത്യാവശ്യം കാണുന്നതല്ലാണ്ട് ടാക്കീസ് പോയി കാണില്ല. ഒന്നാമത് ഇപ്പൊ AC ആണ്, AC അത്ര പിടിക്കൂല.
0: അത് ശരി. എന്നാലും പണ്ട് കാലങ്ങളിലൊക്കെ സിനിമയൊക്കെ കണ്ട ഓർമ്മകൾ ഉണ്ടാവല്ലോ?
1: ഓർമ്മയുണ്ട്. ജ്ഞാനസുന്ദരി എന്ന് പറയുന്ന സിനിമ മനസ്സൊന്നും മായാത്ത ഒരു സിനിമയാണ്. ഒരുപാട് സിനിമ, കോളിളക്കം, ബന്ധുക്കൾ ശത്രുക്കൾ, അങ്ങനെ ഒരുപാട് സിനിമ അന്നേരം കണ്ടിട്ടുണ്ട്. ഇവിടെ വന്നതിന് ശേഷം നമ്മൾ പോയിട്ട് കണ്ടൊരു സിനിമയാണ് നാടോടിക്കാറ്റ്.
0: ആ അടിപൊളി പടമല്ലേ? നല്ല കോമഡിയാണ്. ലാലേട്ടനും ശ്രീനിവാസനും തകർത്ത് അഭിനയിച്ച ഒരു സിനിമയാണ് അല്ലേ? കൂടെ ശോഭനയുണ്ട്.
1: ശ്രീനേട്ടൻ നമ്മളെ ഒരു ബന്ധുവും കൂടിയാണ്.
0: ആഹാ, അത് ശരി.
1: അകന്ന ബന്ധു. ഇതല്ല,
0: അദ്ദേഹത്തിന്റെ വിയോഗത്തില് അവിടെ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു?
1: പങ്കെടുക്കാൻ നമ്മൾ പോയിട്ടില്ല, മറ്റുള്ളവരെ പോയിട്ടുണ്ടായി.
0: പാട്ടൊക്കെ കേൾക്കാറുണ്ടോ?
1: പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്.
0: എങ്ങനെയുള്ള പാട്ടുകളാണ് കൂടുതലും കേൾക്കാറ്?
1: കോമഡി ഇഷ്ടമാണ്. മണിന്റെ,
0: മണിച്ചേട്ടന്റെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്.
1: ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ താരാട്ട് പാട്ട് ഇഷ്ടമാണ്. അങ്ങനെയുള്ള പാട്ട് ഇഷ്ടമാണ്. പാട്ടുകളെല്ലാം ഇഷ്ടമാണ്. ഇതിന് കുറച്ച് കൂടുതൽ ഇഷ്ടം.
0: താരാട്ട് പാട്ടിനോട് കുറച്ച് താല്പര്യം കൂടുതലാണ് അല്ലേ? അപ്പൊ ഇത് നമ്മുടെ റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ട് എന്നൊരു പ്രോഗ്രാമാണ്. അപ്പൊ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയുകയാണെങ്കിൽ അത് നമ്മുടെ റേഡിയോയിലൂടെ ശ്രോതാക്കളോടൊപ്പം ആസ്വദിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. ഇന്ന് നമ്മുടെ നാട്ടിലെ പാട്ടിലൂടെ ചേച്ചിക്ക് ഏത് പാട്ട് കേൾക്കാനാണ് ഇഷ്ടം?
1: വാത്സല്യത്തിലെ താമരക്കണ്ണൻ ഉറങ്ങണമെന്നുള്ള ഒരു പാട്ട്.
0: വാത്സല്യം എന്ന മനോഹര ചിത്രം അല്ലേ, മമ്മൂട്ടി, ഗീത, ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ട്. ആ ഓർമ്മ ഒന്ന് പങ്കുവെക്കാം.
1: പ്രാവശ്യം കണ്ടിട്ടുണ്ട്. മമ്മൂട്ടിന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രയത്നം മനസ്സൊന്നൊരിക്കും പോകൂല.
0: ശരിക്കും നമ്മുടെ കണ്ണ് നിറയൂ അല്ലേ?
1: നിറയും.
0: ആ ഒരു എന്താ പറയാ, വയലില്
1: വയലിന്ന് വന്ന് ചെളി മണക്കുന്ന ആ ഒരു സംഭവം. നമ്മൾ വയലിന്ന് വരുമ്പോ നമുക്ക് ആർക്കെങ്കിലും ചെളി മണക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ. അതപ്പോ നമ്മളെ മനസ്സിലുണ്ടാവും.
0: ഇത് വളരെ മനോഹരമായിട്ടാണ് അദ്ദേഹം അഭിനയിച്ചത്. ശരിക്കും പറഞ്ഞാൽ കുടുംബ ബന്ധങ്ങൾ എങ്ങനെയായിരിക്കണം എന്നല്ലേ ആ ഒരു ചിത്രത്തിലൂടെ കാണിച്ചു തരുന്നുണ്ട്. ഓരോ ബന്ധങ്ങളും പരസ്പര വിശ്വാസത്തോടു കൂടിയുമാണല്ലോ.

0: നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പം അതിനൊക്കെ ഒരു ഉപദേശം എന്ന പോലെ തന്നെയാണ് ആ ഒരു ചിത്രം നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ചിത്രത്തിലെ മനോഹരമായിട്ടുള്ള പാട്ടാണ് താമരക്കണ്ണിനുറങ്ങേണം കണ്ണും പൂട്ടി ഉറങ്ങേണം. ഈ പാട്ടാണ് ഇപ്പം ചേച്ചിക്ക് കേൾക്കേണ്ടത്. ഈ പാട്ട് ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്?
1: എൻ്റെ കുടുംബത്തിലെ എല്ലാവർക്കും വേണ്ടി.
0: ഓക്കെ ചേച്ചി, നമുക്ക് ഈ പാട്ട് നമ്മുടെ എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ട് കേൾപ്പിച്ചു കൊടുക്കാം. പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. നന്ദി, നമസ്കാരം.

0: നാട്ടിലെ പാട്ടിൽ അടുത്തതായി നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളത്
1: ലക്ഷ്മി.
0: ലക്ഷ്മി അമ്മ എന്തുണ്ട്, വീട്ടില് സുഖാണോ?
1: ആ സുഖാണ്.
0: ഇപ്പൊ ഒറ്റക്കേ ഉള്ളൂ അല്ലേ ഇവിടെ?
1: ഒറ്റക്കേ ഉള്ളൂ. പിന്നെ ഒരു നിത്യരോഗിനെ പോലെയാണ്.
0: അതെന്താ അങ്ങനെ?
1: പിന്നെ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് കാലിന് വെൽക്കോസിന്റെ പൊട്ട് വന്നിട്ട് പിന്നെ ഇപ്പം ചികിത്സയിലാണ്.
0: കുറവില്ലേ?
1: ആ കുറവുണ്ട്. ആയുർവേദ മരുന്നാണ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്.
0: വേറെ വീട്ടിലാരാ ഉള്ളത്?
1: വീട്ടിലിപ്പോ ഞാൻ മാത്രം, മക്കള് രണ്ടുപേരും വേറെ വീട്ടെടുത്ത് പോയി.
0: എന്താ മക്കളുടെ പേര്?
1: മോന്റെ പേര് രജീഷ്, ഓന്റെ വൈഫിന്റെ പേര് ലിജിത. ഉള്ള ടീച്ചറാണ്. രണ്ട് കുട്ടികളാണ്, ഒരാണും ഒരു പെണ്ണും അവർക്കുള്ളത്. പിന്നെ മോള് രജന. ഓഹോക്ക് രണ്ട് ആൺകുട്ടികള്, ഷാനിലും ഷാനും.
0: വരുത്തുണ്ടാവരല്ലോ?
1: ആ വരും. ഇടക്ക് മോളെപ്പം വരും, പണിയും കയറി പോകുമ്പോൾ ഇതിലേ വരും. മോനെപ്പം വരും, രാവിലെയും വരും, വൈകിട്ടും വരും. മക്കളെല്ലാവരും വരും. അച്ഛമ്മേനെ അടുക്ക വന്ന് ഭക്ഷണം എല്ലാം കഴിച്ചിട്ടേ
0: പോകും. എന്നാലോ ഇവരില്ലാത്ത സമയത്ത് ഒറ്റക്കിനല്ലേ ഉണ്ടാവുക?
1: ആ ഒറ്റക്ക് അതൊന്നും പ്രശ്നമില്ലപ്പോ. ചുറ്റെല്ലാം മൊത്തം വീടെല്ലാം അപ്പുറം ഇപ്പുറം എല്ലാം വീട് എല്ലാവരും നല്ല സാധാരണമാണ്. അയൽവാസികളെല്ലാം നല്ലതാണ്. പക്ഷെ ഞാൻ എവിടെയും പോക്കില്ല. ഇവിടുന്ന് ഇങ്ങനെ എൻ്റെ അടുത്ത് എല്ലാവരും ഇങ്ങനെ വരൂ. ഞാൻ എവിടെയും പോയില്ല. അപ്പുറം ഇപ്പുറം ഒന്നും എവിടെയും പോകുന്നില്ല. അങ്ങനെയാണ് പോകുന്നത്.
0: രാവിലെ എത്ര മണിക്ക് എണീക്കുക നേരം?
1: രാവിലെ ഒരു അഞ്ചഞ്ചര ആകുമ്പോൾ എണീക്കും.
0: അപ്പൊ പണിയെല്ലാം വേഗം തീരൂലേ?
1: ആ പണി തീരൂ. പിന്നെ ഇന്ന് ഇപ്പൊ കാലിന് സുഖമില്ലാത്തോണ്ട് ഒന്നും തയ്ക്കലൊന്നും ഇല്ല. പിന്നെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നേരം കൂടെ ആയിട്ട് ഇങ്ങനെ വെറുതെ
0: അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന
1: ഇവിടുന്ന് എങ്ങനെ എന്തെങ്കിലും ചെയ്യൂ. അത്ര തന്നെ അലക്കുവെല്ലാം ചെയ്ത് രാവിലെ മോൻ പോകുന്നതിലടക്ക് ഭക്ഷണം എല്ലാക്കി അവന് കൊടുത്ത് മോൻ പോയി കഴിഞ്ഞിട്ടാകുമ്പോ പിന്നെ ഡ്രസ്സെല്ലാം അലക്കി ഇങ്ങനെ വെറുതെ കുറച്ച് സമയം ഫോണ് നോക്കും.
0: എന്നാലും എങ്ങനെ നേരം കൂട്ടുന്നു?
1: നേരം കൂട്ടുന്ന ഇതന്നെ. ഞാൻ തയ്ക്കലുണ്ടേനു. ഇപ്പം കാലിന് സുഖമില്ലാത്തതുകൊണ്ട് മാക്സിൻ്റെ തുണി എടുത്തിട്ട് കുറച്ചെ തയ്ക്കും. അപ്പോൾ ഉണം വിഷു അങ്ങനെ എടുക്കുമ്പോൾ എല്ലാവരും എൻ്റെ അടുക്ക് വന്നിട്ട് എടുക്കും. ഇപ്രാവശ്യം എടുത്തിട്ടില്ല തുണി, കാലിന് സുഖമില്ലാത്തതുകൊണ്ട് എടുത്തിട്ടില്ല. അതുകൊണ്ട് പിന്നെ അടിക്കലൊന്നും ഇല്ല. പിന്നെ ആരെങ്കിലും ഇങ്ങനെ അറിയ സ്റ്റിച്ച് ചെയ്യാനെല്ലാം കൊണ്ടുവന്നിട്ടാകുമ്പോൾ അങ്ങനെ തയ്ച്ചു കൊടുക്കും.
0: അത്രേ ഉള്ളൂ. നൈറ്റിയാണോ കൂടുതൽ തയ്ക്കുന്നത്?
1: ആ നൈറ്റിയും പിന്നെ ലേഡീസ് എല്ലാം ചെയ്യും. പക്ഷേങ്കിൽ ഇപ്പോൾ ആരോ അങ്ങനെ ഇടുന്നില്ലല്ലോ. ഇപ്പോൾ ഓൺലൈൻ
0: റെഡിമെയ്ഡും
1: ഓൺലൈനെല്ലാം ആയതുകൊണ്ട് അങ്ങനെ ആരും തയ്ക്കുന്നില്ലല്ലോ. പിന്നെ അത്യാവശ്യം എടുക്കുന്നവരെല്ലാം എൻ്റെ അടുക്ക കൊണ്ടുത്തരും.
0: പുറത്തേക്ക് പോക്കുണ്ടായിരുന്നെങ്കിലും
1: ഇല്ല. അപ്പം അങ്ങനെ എവിടെയും പോക്കൊന്നുമില്ല. അതുകൊണ്ട് എവിടെയും പോക്കില്ല.
0: ഇവിടുത്തന്നെ ഇരിക്കുമ്പോൾ
1: ഇരിക്കുമ്പോൾ ഇപ്പം എനിക്കത് ശീലമായി. ഞാൻ കുറേ കൊല്ലം ടൗണിൽ, 10-35 വർഷം ടൗണിൽ ഉണ്ടായിന്. മട്ടന്നൂർ ടൗണിന്ന് ടൈലറിങ്ങിന്റെ കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്ത് അങ്ങനെ തയ്ച്ചു കൊടുക്കലും എല്ലാം ചെയ്യലുണ്ടായിരുന്നു.
0: 35 വർഷം ഉണ്ടായിരുന്നു.
1: 35 വർഷം ഉണ്ടായിരുന്നു. 87 തുടങ്ങിന് മട്ടന്നൂർ. പിന്നെ ഇപ്പം ഒരു 10-15 വർഷമായല്ലോ അന്ന് വിട്ടിട്ട്.
0: വീട്ടിലേക്ക് മാറ്റി?
1: വീട്ടിലേക്ക് സുഖമില്ലാത്തതുകൊണ്ട് അമ്മ രോഗിയായിട്ട് കിടപ്പില്ലേനു. അമ്മേനെ നോക്കാൻ ആരുമില്ല, ഞാൻ തന്നെയേനു. അപ്പോൾ എനിക്ക് അന്നേരം ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് പിന്നെ ഫേസ് മേക്കർ വെച്ചിട്ടാണ് ഉള്ളത്. വന്നതിൻ്റെ ശേഷം പിന്നെ വെലിക്കോസും വന്ന് എല്ലാം കൂടി സൈഡായി.
0: പിന്നെ
1: എവിടെയും പോക്കില്ല. പിന്നെ ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്തായി. അതുകൊണ്ട്
0: അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ.
1: വിശേഷമല്ല.
0: പാട്ട് പാടലുണ്ടാ?
1: പാട്ട് പാടി
0: ഇതുവരെ പാടിയില്ല. ഒരു പാട്ട് പറഞ്ഞാൽ ഞങ്ങളത് കേൾപ്പിച്ചു തരും. പറഞ്ഞാൽ മതി. പാട്ട് എന്ന് പറയുമ്പോൾ ചിരിയിരുന്ന്.
1: ഏത് പാട്ടാ പാടുക?
0: ഏതായാലും കുഴപ്പമില്ല.
1: എനിക്ക് പാട്ടറിയില്ലേ.
0: പറഞ്ഞാൽ മതി.
1: മോഹൻലാലിൻ്റെ താണ്ഡവത്തിലെ ഒരു പാട്ട് പാടി.
0: ഇഷ്ടപ്പെട്ട നടൻ മോഹൻലാല്? ഏതാ ഇഷ്ടപ്പെട്ട സിനിമ മോഹൻലാലിൻ്റെ?
1: എല്ലാം ഇഷ്ടമാണ്.
0: പിന്നെ ഇതൊന്നുമില്ല.
1: എല്ലാം മോഹൻലാലിൻ്റെ മമ്മൂട്ടീൻ്റെ എല്ലാം കാണും. നല്ല ഇഷ്ടമാണ്.
0: തിയേറ്ററിലും പോയിട്ട് സിനിമ കാണലുണ്ട്?
1: ഇല്ല. ഇപ്പോൾ ആദ്യം അങ്ങനെയൊന്നും തിയേറ്ററിൽ പോക്കില്ല. ഇവിടുന്ന് ടിവിയിൽ ഇങ്ങനെ കാണുവാന്നല്ലാണ്ട് തിയേറ്ററിൽ അങ്ങനെയൊന്നും പോക്കില്ല.
0: പണ്ട് പോക്കുണ്ട്?
1: പണ്ടും അങ്ങനെയൊന്നും പോക്കില്ല.
0: യാത്രകൾ പോക്കുണ്ടായിരുന്നോ?
1: യാത്ര ഇപ്പം അത്യാവശ്യമെല്ലാം പോകും. ഇപ്പൊന്നും ചിന്തിക്കണ്ടല്ലോ, ആരുമില്ലല്ലോ. പിന്നെ മക്കളെ എല്ലാം നോക്കുമ്പോ ആ ടൈമിന് നമുക്ക് പ്രാരാബ്ദം എല്ലാം വരുമ്പോ അന്നേരം എവിടെയും പോകാനൊന്നും കഴിയില്ലല്ലോ. ഇപ്പൊ ഫ്രീ ആയില്ലേ. അതുകൊണ്ട് മക്കളെ പേരോ സുഹൃത്തുക്കളെ പേരോ അന്യത്തിന്റെ കൂടെ എല്ലാം പോകും.
0: സ്വന്തം വീട്
1: ഇതന്നെ?
0: ഇവിടെ തന്നെ. ഇവിടെ ചുറ്റിലും റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടോ?
1: ആ ഹസ്ബൻഡിന്റെ വീട് ശിവരുത്തേനു. ഞാൻ മോന് 5 വയസ്സും മോക്ക് 3 വയസ്സുള്ളവരും ഇവിടെ താമസാക്കീന്.
0: ഇപ്പൊ എന്തായാലും ഒരുപാട് സമയമുണ്ട്. പക്ഷെ ആരോഗ്യ പ്രശ്നങ്ങളാണ് യാത്രക്ക് സമ്മതിക്കാത്തത്. സാരമില്ല. എന്തായാലും വീട്ടിലിരിക്കുമ്പോ നമുക്ക് മോഹൻലാലിൽ ഏതെങ്കിലും ഒരു പാട്ട് കേൾക്കാം.
1: താണ്ഡവത്തിലെ

മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാർ, ഇത് നാട്ടിലെ പാട്ടാണ്. നമ്മുടെ നാട്ടിലെ പാട്ടിൽ എത്തിയിരിക്കുന്നത് മച്ചൂർ മല എന്ന ഭാഗത്താണ്. അപ്പൊ നമ്മൾ ഒരു ചേച്ചിയെ കണ്ടിട്ടുണ്ട്. നമുക്ക് ചേച്ചിയുടെ പേര് ചോദിക്കും. എന്റെ പേര്
1: രമ്യ.
0: രമ്യ, രമ്യച്ചിയുടെ സ്ഥലം പോപ്പർ ഇതായിരുന്നോ?
2: അല്ല, എന്റെ മാലൂരാണ്.
0: കല്യാണം കഴിച്ചു കൊണ്ടുവന്നത്?
2: കല്യാണം കഴിച്ചു വന്നത് മച്ചൂർ മലയിൽ.
0: മച്ചൂർ മലയില്. ഇവിടെ ആരൊക്കെയാ ഉള്ളത്?
2: ഇവിടെ ഭർത്താവും അനിയനും രണ്ടു മക്കളും.
0: അവരൊക്കെ എന്താ ചെയ്യുന്നത്?
2: അവര് അനിയൻ ഗൾഫിലാണ്, ഭർത്താവ് നാടൻ പണിയാണ്, പിന്നെ മക്കള് പഠിക്കുന്നു.
0: അവരൊക്കെ പേര് പറഞ്ഞു.
2: അനുവിന്ദ ശിബൂര് സ്കൂള്, പിന്നെ അനുസ്മിയ ഇവിടെ മച്ചൂർ മലയിൽ തന്നെ, അനിയ ഷെലിൻ ഗൾഫിലാണ്, ഭർത്താവ് ഷൈജു നാടൻപള്ളി.
0: നാടൻപള്ളി. ഇപ്പൊ ചേട്ടൻ ജോലിക്ക് പോയിട്ടാണോ?
2: ജോലിക്ക് പോയിട്ടില്ല.
0: ഓക്കെ. രമ്യച്ചെന്ന് വർക്ക് ചെയ്യുന്നുണ്ടോ?
2: ഞാനൊന്നും ചെയ്യുന്നില്ല.
0: ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ ഇങ്ങനെ നമ്മുടെ ഇവിടുത്തെ പരിപാടി
2: പണിയെടുത്ത്.
0: എന്താ വീട്ടിലെ പണി ഉണ്ടാവുമല്ലോ അല്ലെ?
2: ഇഷ്ടംപോലെ.
0: എന്താണ് രാവിലെയൊക്കെ എഴുന്നേറ്റിട്ട് വൈകുന്നേരം വരെ ഈ ജോലി തന്നെയാണോ? എന്താ ഹോബി?
2: രാവിലത്തെ കഴിഞ്ഞ് ഉച്ചക്കത്തെ സെറ്റ് ആവുമ്പത്തേക്ക് വൈകുന്നേരത്തെ സെറ്റ് ആവണം.
0: അത് ശരി. അപ്പൊ എന്താ പറയണ്ട, പൈസ ഇല്ലാന്നേ ഉള്ളു, പക്ഷെ ജോലി
2: ചെയ്തോണ്ടിരിക്കുന്നുണ്ട്.
0: ഓക്കെ. എന്താണ് ഹോബി ചേച്ചിയുടെ?
2: പ്രത്യേകിച്ചിട്ട് ഹോബി പറയാനൊന്നുമില്ല. പാട്ട് കുറച്ച് കേൾക്കും.
0: പാട്ട് പാടും?
2: പാടൂല.
0: പാടൂല. നന്നായിട്ട് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യോ?
2: കുഴപ്പമില്ലാത്ത രീതിയിൽ പോകും.
0: മക്കൾക്ക് ചേച്ചി വെച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണ്?
2: അവർക്കിപ്പോ
0: എല്ലാം ഇഷ്ടമാണ്.
2: എല്ലാം ഇഷ്ടം തന്നെയാണ്.
0: പ്രത്യേകിച്ച് അമ്മ ഇതൊന്നും വെച്ചു തരുമോന്ന് പറയാറുണ്ടോ?
2: അതവർക്ക് എന്തെങ്കിലും ഫോണും കാണുന്ന അതെല്ലാം ആക്കി തരാനാണ് ഭക്ഷണങ്ങൾ.
0: ഓക്കെ. 4 മണി പലഹാരങ്ങളായിരിക്കില്ലേ അവർക്ക് ഏറ്റവും ഇഷ്ടം ഉണ്ടാവുക? എങ്ങനെ ഇന്ന്
2: മൂത്തോൾ തന്നെ ഓക്ക് വേണ്ടത് ഫോൺ നോക്കി ചെയ്യും.
0: മൂത്തോൾ എത്ര പഠിക്കുന്നത്?
2: 8 ല്.
0: 8 ല്. അപ്പൊ കുഴപ്പമില്ലല്ലോ, വലുതായല്ലോ. അമ്മയെ സഹായിക്കാറുണ്ടപ്പോ?
2: ആരും ഇല്ലെങ്കിൽ
0: സഹായിക്കും
2: മാത്രം. ഞാൻ വരും, എവിടെയും പോയാലും എല്ലാം
0: ചെയ്യാറുണ്ട്,
2: അല്ലെങ്കിൽ പിന്നെ കുറച്ചൊരിത.
0: അപ്പൊ ചേച്ചി, ഇത് നാട്ടിലെ പാട്ട് എന്നുള്ള പ്രോഗ്രാമാണ്. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയാൻ നമ്മൾ അത് കേൾപ്പിച്ചു തരാം. ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
2: പഴയ പാട്ടുകള്, അധികം പഴയതല്ല, അധികം പുതിയതല്ല,
0: പാട്ടുകളാണ്
2: എനിക്ക്.
0: സിനിമയൊക്കെ കാണാൻ പുറത്തു പോകാറുണ്ടോ? തിയേറ്ററിൽ പോയിട്ട് കാണാറുണ്ടോ?
2: കുറേ ഇപ്പൊ കുറേയായി പോകാത്തത്. പോക്കല്ലുണ്ട്, കുറേ ആയിട്ട് അങ്ങനെ
0: പോവാറ്.
2: ഓക്കെ.
0: ഏത് പാട്ടാ കേൾക്കണെന്ന പറഞ്ഞു? ഇഷ്ടപ്പെട്ട നടൻ മോഹൻലാലാന്നോ മമ്മൂട്ടിയാന്നോ?
2: മോഹൻലാൽ.
0: അപ്പൊ മോഹൻലാലിന്റെ സിനിമയിലെ പാട്ട്?
2: മോഹൻലാലിന്റെ സിനിമയിലെ ഏതെങ്കിലും ഒരു പാട്ട് ഇട്ടാ
0: മതി. ഏതെങ്കിലും ഒരു പാട്ട് ഇട്ടാ മതി. ഓക്കെ. അപ്പൊ ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ?
2: വീട്ടിലില്ല. അവർക്ക്
0: വീട്ടിൽ അങ്ങ് മാലൂര് ആരൊക്കെ ഉള്ളത്?
2: മാലൂര് അമ്മയും അച്ഛനും അനിയത്തി. അനിയത്തിന്റെ അർത്ഥം?
0: അനിയത്തിയുടെ പേര്
2: രഹിന.
0: രഹിന. അപ്പൊ അവർക്കെല്ലാം അവർക്ക് ഇരിക്കട്ടെ. ഓക്കെ. താങ്ക് യു ചേച്ചി.

0: നമ്മളെ മുന്നിൽ ഒരു സുന്ദരി കുട്ടിയുണ്ട്. അടിപൊളിയായിട്ട് മുടിയൊക്കെ കെട്ടി. ആരെ കെട്ടിത്തന്നെ മുടി?
1: അമ്മ.
0: അമ്മയാണോ മുടി കെട്ടിത്തരാറ്? അമ്മമ്മ എന്താ ചെയ്തു തരാറ്?
1: അറിയില്ല.
0: അയ്യോ, ഇവിടെ വന്നു കഴിഞ്ഞാല്
2: എവിടെ താമസിക്കല്?
1: അമ്പലത്തട്ട്.
0: അപ്പൊ ഇവിടത്തേക്ക് വരുമല്ലോ. അമ്മയുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാല് അമ്മ എന്തെല്ലാം മുഖ ചെയ്തു തരാ?
1: എന്നെ കളിക്കാനെല്ലാം കൊണ്ടുപോകും.
0: എവിടെ?
1: എന്റെ ഫ്രണ്ട്സിന്റെ വീട്ടില്.
0: ഫ്രണ്ട്സിന്റെ പേരെന്താ?
1: ആവനി, വൈഗ, കശബ്, ഐച്ചു, നേഹു.
0: മോളെ എത്രയിലാ പഠിക്കുന്നത്?
1: രണ്ടില്.
0: രണ്ടില്? ഏത് സ്കൂളില്?
1: ബെൻഹിൽ.
0: ബെൻഹില്ലാണോ? ആഹാ, ബെൻഹില്ല. ആന്റിക്ക് അറിയുന്ന ഒരുപാട് പേരുണ്ട്. നല്ല ക്ലാസ് ആണോ അവിടെ? ടീച്ചറിന് പേടിയുണ്ടോ? ടീച്ചറിന് വഴക്കും അറിയോ? പിന്നെന്തിനാ പേടി?
1: എനിക്കറിയില്ല.
0: എങ്ങനെയുണ്ട്, ക്ലാസ്സിൽ ടോപ്പറാണോ? ഏതാ ഇഷ്ടപ്പെട്ട സബ്ജക്ട്?
1: ഹിന്ദി.
0: ഹിന്ദിയാണ്? ആരാണ് ഹിന്ദി പഠിപ്പിച്ചു തരാറ്?
1: പ്രസന്ന മാം.
0: പ്രസന്ന മാം. ഇംഗ്ലീഷ് ഇഷ്ടമല്ല? അമ്മ എന്തൊക്കെയാ പഠിപ്പിക്കാൻ സഹായിക്കുക മോളാ? മോള് പഠിക്കുമ്പോ
1: ഇംഗ്ലീഷ്, മലയാളം
0: സഹായിക്കും, ബാക്കിയൊക്കെ ഒറ്റക്ക് പഠിക്കും. ആ രാവണെന്ന ആഗ്രഹം വലുതായാല്?
1: ഡോക്ടർ
0: ആവണമെന്നാണ്. ഏത് ഡോക്ടർ ആവണ്ടേ? പല്ല് പൊരിക്കുന്ന ഡോക്ടർ ആവണോ, ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടർ ആവണോ? പല്ല് പൊരിക്കുന്ന ഡോക്ടർ ആവാനാ ഇഷ്ടം. അതെന്താ പല്ല് പൊരിക്കണം? ആരെയോ പല്ല് പൊരിക്കാനുണ്ടല്ലോ. ആരെ പല്ല് പൊരിക്കാൻ വേണ്ടിട്ടാ ആഗ്രഹം? സ്വന്തം പല്ല് പൊരിക്കാനാണോ? സ്വന്തം പല്ല് പൊരിക്കൂല ഡോക്ടർ, അതറിയില്ല. അച്ഛൻ അച്ഛൻ പാട്ടൽ പാടിത്തരുവോ? അച്ഛൻ പാട്ട് പാടിത്തരും. ഏത് പാട്ടാ മൂക്ക് അച്ഛൻ പാടുന്ന പാട്ട്? ഏതാ ഇഷ്ടം?
1: ഓർമ്മയില്ല.
0: അയ്യോ, ഒരു പാട്ട്, ഏതെങ്കിലും ഒരു പാട്ട് പറഞ്ഞാട്ടെ. അച്ഛൻ അച്ഛന് സന്തോഷാവട്ടെ ഇത് അച്ഛൻ പാടുന്ന പാട്ട് പറയുമ്പോ. അച്ഛ പാടിത്താ അച്ഛ എന്ന് പറഞ്ഞ് ചോദിക്കുന്ന പാട്ട്. ഉണ്ണിവാണ് ഇഷ്ടോ? അമ്മ പാട്ട് പാടിത്തരുവാ?
1: ഇല്ല.
0: ആഹാ, അതെന്താ ചോദിച്ചിട്ടില്ലേ അമ്മ എന്താ പാട്ട് പാടിത്തരില്ലേ? ചെറുതാവുമ്പോ പാടി തന്നിട്ടുണ്ടാവൂലേ അമ്മ? ഉണ്ണിവാവ ഫുള്ള് പാടിത്തരും അച്ഛൻ?
1: പകുതി.
0: പകുതി പാടും. എങ്ങനെയാണ്, ടി വി ആണോ കാണാൻ കൂടുതൽ ഇഷ്ടം? കുട്ടികളെ കൂടെ കളിക്കാനാണോ ഇഷ്ടം?
1: കളിക്ക.
0: ഗുഡ് ഗേൾ. മൊബൈല് തരാറുണ്ടോ? ആരാ തരും? അമ്മയാണോ അച്ഛനാണോ മൊബൈല് തരുക?
1: അമ്മയോ അച്ഛനോ,
0: രണ്ടാളും തരും. എത്ര സമയം എടുക്കും മൊബൈല്?
1: ഒരു
3: കുറച്ച് സമയം.
0: അമ്മ ഉണ്ടാക്കി തരുന്ന

0: ഭക്ഷണത്തിൽ ഏറ്റവും ഇഷ്ടം നമുക്ക് ടേസ്റ്റ്?
1: നെയ്ച്ചോറ്.
0: അമ്മമ്മ ഉണ്ടാക്കി തരുന്നു? അമ്മമ്മ
1: ചോറ്.
0: ചോറും കറിയാണോ? ആഹാ, എന്ത് കറിയാ ഇഷ്ടം? മീനാണാ? ആഹാ, ഓക്കെ. അപ്പൊ മോളൊരു പാട്ട് പാടി തന്നേ നമുക്ക് വേണ്ടിട്ട്. ഏത് പാട്ടാ പാടുന്നേ?
1: അങ്ങവാനക്കോണിലെ മിന്നി മിഞ്ഞരമ്പിളി അമ്പിളിക്കുള്ളിലെ ആമ കുഞ്ഞനോ ആമ കുഞ്ഞിനത്ത് എത്തിരി അമ്പലം കൂട്ടതുമായി താനെ മരഞ്ഞുകേരി എന്നീരെ എന്നെ വഴങ്ങിയല്ലോ
0: ഈ പാട്ടെന്നെ കേൾപ്പിച്ചാലോ? ഇതെന്നെ കേൾപ്പിച്ചേരട്ടെ? ആർക്ക് വേണ്ടിട്ടാ ഡെഡിക്കേഷൻ? അച്ഛനും കൊടുത്താലോ? അച്ഛനല്ലേ പാട്ട് പാടി തരുന്നേ, അല്ലേ അമ്മക്കും കൂടി കൊടുക്കണോ? അപ്പൊ അമ്മക്കും അച്ഛനും കൂട്ടിയിട്ട് നമുക്ക് ഈ പാട്ട് കേൾപ്പിച്ചു കൊടുക്കാം. അപ്പൊ ഒരു ദിവസം അമ്മേനെ അച്ഛനെയും കൂട്ടിയിട്ട് റേഡിയോയിൽ വരണം. വരുമോ? ഓക്കെ, താങ്ക് യു.
1: വെൽക്കം.

0: മലബാറിൻ്റെ നാട്ടിലെ പാട്ട് തുടരുകയാണ്. അന്നേരാണ് അടുക്കളയിൽ തകൃതിയായിട്ട് പണിയെടുത്തോണ്ടിരിക്കുന്ന അമ്മമ്മനെ കണ്ടത്. എന്നാ പേര്?
1: ഭവാനി.
0: ഭവാനി അമ്മമ്മ. ആരല്ലേ ഉള്ളത് വീട്ടില്?
1: എന്റെ അമ്മള്, ഞാനും ഭർത്താവും മോനും മോന്റെ ഭാര്യയും രണ്ടു കുട്ടികളും. ശ്രീധരൻ ഭർത്താവ്, മോൻ രജീഷ്, മോന്റെ ഭാര്യ ധന്യ, മക്കള് വൈഗ, കശ്യപ്.
0: വൈഗയും കശ്യപും. ഈ പേര് കുട്ടികൾ അച്ഛനും അമ്മയും തന്നെ കണ്ടുപിടിച്ച പേരായിരിക്കും അല്ലേ?
1: അച്ഛൻ കണ്ടുപിടിച്ച പേരാണ്.
0: വീട്ടിൽ നിന്ന് എന്താ വിളിക്ക രണ്ടാളും?
1: വീട്ടിൽ രണ്ടാളെ തന്നെ.
0: വൈഗ കശ്യപ്.
1: വൈഗ കശ്യപ്
0: ഇഷ്ടം കൊണ്ട്
1: ചെറുതില് അങ്ങനെ അപ്പൂ നല്ല അങ്ങനെയുള്ള വിളിക്കലേ, പിന്നെ ഇല്ല.
0: സാധാരണ പേര്?
1: സാധാരണ പേര്.
0: ഏത് സ്കൂളിലാണ് അവര് പഠിക്കുന്നത്?
1: ഇളയ കാനാട് സ്കൂളില്, മറ്റോള് മൂത്തോള് കൈനീ സ്കൂളില് ഏഴാം ക്ലാസ്സില്. കഴിഞ്ഞ സ്കൂളില് മോള് ഏഴാം ക്ലാസ്സില്, ഇവ നാലാം ക്ലാസ്സില്.
0: ഇന്നത്തെ പണിയെല്ലാം തീർന്ന?
1: ഇല്ല,
0: തുടങ്ങിയത്രേയടുപ്പില്
1: വെച്ചേ ഉള്ളൂ.
0: എന്നാ കറി സ്പെഷ്യല്?
1: കറിമീന്. മീനിന്റെ സാമ്പാർ വെച്ചിട്ടുണ്ട് രാവിലെ.
0: മീന് നിർബന്ധ?
1: ആ, മീന് നിർബന്ധ.
0: ആർക്കാ നിർബന്ധം?
1: ഇപ്പൊ മോയ മാല ഇട്ടിട്ടാ ഉള്ള, അതുകൊണ്ട് ഓന് വേണ്ട. അച്ഛന് ഇവർക്ക് വേണം, അച്ഛന് വേണം, മോന് വേണം. ചെറിയ മോനെ മോനെ പൊരിച്ചതില്ലാണ്ട് ചോറൊന്നുമില്ല.
0: സ്കൂളിൽ പോകുമ്പോ?
1: സ്കൂളിൽ പോകുമ്പോ വേണ്ട, അതില്ല. വീട്ടില് മാത്രമേ ഉള്ളൂ.
0: വീട്ടിൽ നിന്നല്ലേ പറഞ്ഞതുപോലെ
1: കിട്ടുന്നുള്ളൂ.
0: ഇപ്പം അപ്പൂപ്പിനെ എവിടെയെങ്കിലും പോകുന്നുണ്ടോ? എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ?
1: ഇല്ല, അങ്ങനെയല്ല. അവരവരതല്ലോ എടുക്കും,
0: പറമ്പത്തെ പണി എടുക്കും.
1: പറമ്പത്തെ പണിയെല്ലാം എടുക്കും.
0: ഇപ്പൊ നിങ്ങൾ രണ്ടാളും കൊച്ചുമോനെ ഉള്ളൂ?
1: ആ, ഇപ്പൊ അത്രേ ഉള്ളു.
0: പകല് കുട്ടികളൊക്കെ സ്കൂളിൽ പോയി, മോനും മോന്റെ ഭാര്യ ഒക്കെ പോയി കഴിഞ്ഞാല്
1: പിന്നെ ഞാനേ ഉണ്ടാവും. അധികവും ഞാനേ ഉണ്ടാവും ഉച്ച വരെ. ആപ്പിളേക്ക് ഇവർ എന്തെങ്കിലും എല്ലാം എടുത്ത് വരൂ, ഭക്ഷണം കഴിച്ച്.
0: എന്നാലും എന്നാ ചെയ്യാ?
1: ആന വീട്ടിൽ തന്നെ പണി ഉണ്ടാവും, അടുക്കളയിലുടെ പണി ഉണ്ടാവും. പിന്നെ എന്തെങ്കിലും ഇങ്ങനെ വളപ്പും നല്ല എന്തെങ്കിലും ചെയ്യും.
0: തീരൂലേ പണി എടുത്താലും? എടുത്താലും
1: തീരൂല, അതുണ്ടാവും, എപ്പോഴും ഉണ്ടാവും.
0: ഒറ്റക്കിരിക്കുമ്പോ ബോറടിക്കൂലേ?
1: മടുപ്പടിക്കുന്നോണ്ടല്ലേ ഇങ്ങനെ എന്തെങ്കിലും പണി എടുക്കുന്നത്.
0: എന്നാൽ ആരോടെങ്കിലും വർത്തമാനം പറയണമെന്നല്ലോ തോന്നൂ?
1: അതൊന്നുമില്ല, ശീലായിപ്പോയി. ഇങ്ങനെ ശീലായി. എന്നുവെച്ചാ മുന്നേ ഒരു പശു ഉണ്ടായിരുന്നു, അതുകൊണ്ട് നല്ലൊരു ഇതേനോ. അതിന് എന്തെങ്കിലും കൊടുക്കൂ, അതിന് വെള്ളം കൊടുക്കൂ, പിന്നെ അതിനോട് പോയിട്ട് കുറച്ച് വർത്തമാനം പറയൂ. അങ്ങനെയെല്ലാം ആകുമ്പോ സമയം പോകുന്ന തെറ്റിയൂല.
0: പശുവിനെ
1: കൊടുത്തിട്ട് രണ്ടു മൂന്ന് വർഷമായി.
0: സുഖമില്ല,
1: എനിക്ക് ബാലൻസിന്റെ പ്രശ്നം വന്ന്, അതുകൊണ്ട് പിന്നെ കഴിയൂല. പിന്നെ ഇവർക്കും കഴിയൂല, കറക്കണമെങ്കിൽ ഞാൻ തന്നെ വേണം.
0: രാവിലെ എണീക്കണ്ടേ?
1: രാവിലെ 5 മണിക്ക് എണീക്കണോ, പാല് കൊടുക്കണമെങ്കിൽ. അങ്ങനെയെല്ലാം ആയതുകൊണ്ട് പിന്നെ വിഷമായി, വേണ്ടെന്ന് വെച്ച്.
0: അതുകൊണ്ട് ഇപ്പൊ പശുല്ല?
1: പശുവൊന്നുമില്ല, ഒന്നുമില്ല.
0: തോന്നലുണ്ടാ ഒരു പശുവോ ആടോ?
1: തോന്നുന്നില്ല, അതെല്ലാം ഉണ്ട്. അത് പിന്നെ അതിനെ കൊണ്ട് ഇങ്ങനെ കളിച്ച വരിക്ക് അത് മറക്കാൻ പറ്റാതെ ഒരു കാര്യാണ്. അതാന്ന്
0: കോഴിയെല്ലാം വളർത്തിക്കൂടെ?
1: കോഴിനെ ഒന്നുമില്ല, ഈ മണം കൊണ്ട് പിടിക്കുന്നില്ല, ആര് പിടിക്കൂല. ആർക്കും
0: നല്ലോണം വൃത്തിയാക്കണ്ട്?
1: വൃത്തിയാക്കണ്ട്, അതിന് പശുവിനെക്കാളും പണിയാ, അതുകൊണ്ട് അതിനൊന്നും നോക്കിയിട്ടില്ല.
0: സ്വന്തം വീട് എവിടെയാ?
1: സ്വന്തം വീട് കാഞ്ഞിലേരി.
0: നമ്മളെ കരയറ്റ
1: കാഞ്ഞിലേരി.
0: എപ്പോ കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്ന? എത്ര കൊല്ലം?
1: കഴിഞ്ഞ കൊല്ലം 66 കല്യാണം.
0: 60 വർഷമായി. അവിടെ ആരാള്ളത് ഇപ്പോ കാഞ്ഞിലേരി?
1: അവിടെ ഇളയ ഒരാങ്ങളെയോ ആങ്ങളെന്റെ ഭാര്യ കുട്ടികളും.
0: പോക്കണ്ട, അങ്ങോട്ടേക്ക് പോക്കണ്ട.
1: ഓ, എപ്പെങ്കിലും സ്വന്തമായിട്ട് അങ്ങനെ പോകാൻ, ബസ്സിലൊന്നും കയറി പോകാൻ പറ്റാതെ കൊണ്ട് അങ്ങനെ പോയില്ല. എന്തെങ്കിലും ആവശ്യത്തിന് പോവും, എല്ലാവർക്കും സുഖമില്ലെങ്കിൽ അങ്ങനെയെല്ലാം പോവും.
0: വേറെ ഇടത്തേക്കൊക്കെ പോവാറ് വീട്ടിന്ന്?
1: എവിടെയും പോവുക എന്ന് പറഞ്ഞാല് ഇപ്പൊ മാസത്തിൽ ആശുപത്രിയിൽ പോയിട്ട് ഗുളിക മേടിച്ചുണ്ടായിരുന്നു. അങ്ങനെയുള്ള കാര്യമേ ഉള്ളൂ, വേറെ എവിടെയും പോവില്ല.
0: അമ്പലത്തിലൊന്നും?
1: അമ്പലത്തിലല്ല, ഇപ്പൊ അങ്ങനെയെല്ലാം പോവും. ഇവിടെ അടുത്തൊരു കൂത്താത്ത അമ്പലമുണ്ട്, അവിടെ പോവും.
0: ഇങ്ങനെ ഇരിക്കുമ്പോ അപ്പുറത്ത് ഇപ്പുറത്തൊന്നും പോയിരിക്കണോ?
1: അങ്ങനെയൊന്നും ഇല്ല, ശീലായി.
0: പാട്ടെല്ലാം പാടുക?
1: അയ്യോ ഇല്ല,
0: ഇതുവരെ പാടിയിട്ടില്ല. പാട്ട് കേക്കുക?
1: കേക്കും, കേക്കാൻ ഇഷ്ടം.
0: എങ്ങനെയുള്ള പാട്ടാ ഇഷ്ടം?
1: പിന്നെ ഇതിന്റെ ഐഡിയ സ്റ്റാർ സിംഗറിന്റെ അത്തല്ലേ, അങ്ങനെയല്ലാം കേൾക്കാൻ ഇഷ്ടം.
0: അതാ
1: കുട്ടികളുടെ പരിപാടിയല്ലോ ഇഷ്ടം.
0: എന്നാ ഒരു പാട്ട് പറഞ്ഞാല് നമ്മളത് കേൾപ്പിച്ചു തരും. ഏതെങ്കിലും ഒരു പാട്ട്?
1: ഏതാ പണ്ട് അങ്ങനെ ഒരു
0: പണ്ട്.

0: കണ്ടതോ കേട്ടതോ ആയ സിനിമയിലെയോ
1: ഒരു പ്രാർത്ഥനയല്ലേ, ദൈവമേ കൈതൊള്ളാന്നുള്ള
0: കാക്കുമാറാകണം
1: കാക്കുമാറാകണം എന്നുള്ള രണ്ടുപേര്.
0: ആ പാട്ട് നമുക്ക് കേൾപ്പിക്കാം.

0: റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ടാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നാട്ടിലെ പാട്ടിൽ നമ്മോടൊപ്പം ഒരു അമ്മമ്മ ചേർന്നിട്ടുണ്ട്. അമ്മമ്മേന്റെ വിശേഷങ്ങൾ എന്തെല്ലാം നമുക്ക് ചോദിച്ചറിയാം. അമ്മമ്മ എന്തെല്ലാം വിശേഷം?
1: ഒരു വിശേഷം ഇല്ല മോനെ, ഇങ്ങനെ സുഖം തന്നെ.
0: അമ്മമ്മേന്റെ പേരെന്താ?
1: പേര് ശാരദ.
0: ശാരദ, വീട്ടിൽ ആരൊക്കെ ഉള്ളു ഇപ്പൊ?
1: വീട്ടിലിപ്പോ ആരുമില്ല, തനിച്ചു മാത്രം.
0: ആരുമില്ല.
1: ഒറ്റ.
0: അപ്പൊ എങ്ങനെയാ കാര്യങ്ങളെല്ലാം? എങ്ങനെയാണ്
1: കാര്യം? സർക്കാർ തരുന്നതിനെ കൊണ്ട് ജീവിച്ചിട്ട് അങ്ങനെ പോവുക. സർക്കാർ അരിയുണ്ട്, പിന്നെ ഒരു പെൻഷൻ ഉണ്ട്, അതിനെ കൊണ്ട് അങ്ങനെ ജീവിച്ചിട്ട് പോവുക.
0: വീട്ടിലെ
1: പണി മാത്രം, വേറെ
0: ജോലിയൊന്നുമില്ല. പുറത്തൊന്നും പോവാറില്ല?
1: പുറത്ത് തൊഴിലുറപ്പുണ്ടെങ്കിൽ
0: പോവും.
1: അല്ലേ പോകില്ല?
0: ഇന്ന് ഉണ്ടായില്ല.
1: ഇന്നില്ല, ഇപ്പൊ തൊഴിലുറപ്പില്ലല്ലോ. കൊറേ
0: മാസങ്ങളായില്ലാത്ത
1: പേരുടെ പണിക്ക് പോവും, തേപ്പിന് പോവും, എല്ലാ ജോലിക്കും പോക്കുണ്ട്. അങ്ങനെ പോയി ഒരു ചെറുങ്ങനെ ഒരു വീട് ഉണ്ടാക്കി, അങ്ങനെയുള്ള ജീവിതം. ഇപ്പൊ ആരെയും ബുദ്ധിമുട്ടിക്കലൊന്നുമില്ല, ഒന്നുമില്ല. ആരെങ്കിലും തന്നാ വേണ്ടെന്നും അറിയില്ല, ആരെയും ബുദ്ധിമുട്ടിക്കൂല. അങ്ങനെ അങ്ങ് ഒപ്പിച്ചിട്ട് അങ്ങ്
0: പോവുക.
1: അപ്പൊ ഇപ്പോ ഇങ്ങ് അങ്ങോളം അങ്ങനെ പോകണം.
0: പണ്ടേ
1: പോക്കില്ല. നമുക്കെല്ലാം കണ്ടോ കൃഷിയെല്ലാം ഉണ്ടേനു പണ്ട് കാലത്ത്. അന്നേരം നമ്മളൊന്നും അങ്ങനെ പോകില്ല.
0: എങ്ങനത്തെ പാട്ടാണെന്നെല്ലാം കേക്കല്? ടിവിയിൽ
1: അപ്പൊ ഇങ്ങനെ ഓരോന്നെല്ലാം കേൾക്കും, സീരിയൽ കാണും. അന്നേരം അങ്ങനെ അതാണ് ജീവിതം.
0: സമയം പോകുന്നത്.
1: അതാ സമയം പോകുന്നു. അവര് 10-15 മണി വരെ അലം കണ്ടിട്ടേ കാണുന്നു.
0: അങ്ങനെ ഇരിക്കും. നമുക്ക് ഈ പരിപാടിയിലൂട്ട്, നാട്ടിലെ പാട്ട് എന്നുള്ള പരിപാടിയിലൂട്ട് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറഞ്ഞാൽ ഞാനത് കേൾപ്പിച്ചരാം. ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: എനിക്ക് ഇഷ്ടമുള്ള
0: ഇഷ്ടമുള്ള മതി. അമ്മമ്മക്ക് അമ്മമ്മക്ക് വേണ്ടിട്ട് അമ്മമ്മക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് ഞാൻ വെച്ചരാം. അപ്പൊ ഏതായാലും നമുക്ക് പാട്ട് കേൾക്കാം. പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. റേഡിയോ മലബാറിന്റെ സംഗീത വിരുന്നായ ഗാനതരംഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
2: ഗാനതരംഗം,
3: ഒരു സിനിമയിലെ ഗാനങ്ങൾ.
1: മലയാള സിനിമാ ഗാനങ്ങളുടെ സുവർണകാലത്തിലേക്ക് നമുക്കൊരു സംഗീതയാത്ര പോകാം. പ്രണയവും വിരഹവും ജീവിതത്തിന്റെ പ്രതീക്ഷകളും മനുഷ്യബന്ധങ്ങളുടെ സങ്കീർണതകളും തിരമാലകൾ പോലെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഒരു ചിത്രം, തീരം തേടുന്ന തിര. എ വിൻസെന്റ് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ പ്രേം നസീർ, അംബിക, മമ്മൂട്ടി, രതീഷ്, രവീന്ദ്രൻ തുടങ്ങി ശ്രദ്ധേയരായ താരങ്ങൾ അണിനിരന്നു. ബോബൻ കുഞ്ചാക്കോ

നിർമ്മിച്ച ചിത്രത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് ശ്യാമാണ്. ഗാനങ്ങൾക്ക് വരികൾ ഒരുക്കിയത് കോഴിക്കശ്ശേരി ബലരാമനും പി ഭാസ്കരനും. ഈ ചിത്രത്തിലെ ഗാനങ്ങൾ ഓരോന്നും വ്യത്യസ്തമായ ഭാവലോകങ്ങളിലേക്കാണ് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ആദ്യം കേൾക്കാം കെ ജെ യേശുദാസിന്റെ ശബ്ദത്തിൽ ജീവിതം ഒരു മരീചിക. പേരിൽ തന്നെയുണ്ട് ജീവിതത്തിന്റെ ഒരു ദാർശനിക സ്പർശം. സ്വപ്നങ്ങൾക്കും യാഥാർത്ഥ്യങ്ങൾക്കുമിടയിൽ മനുഷ്യൻ നടത്തുന്ന യാത്ര, കൈവരുന്നുവെന്ന് തോന്നുമ്പോഴേക്കും അകന്നുപോകുന്ന ചില പ്രതീക്ഷകൾ, ശ്യാമിന്റെ മനോഹരമായ ഈണത്തിൽ കെ ജെ യേശുദാസിന്റെ ഘനഗാംഭീര്യമാർന്ന ശബ്ദത്തിൽ ആ ഗാനം നമുക്ക് കേൾക്കാം.

ഒരു നല്ല പാട്ട് കേട്ടുകഴിഞ്ഞാൽ അതിൻ്റെ ഈണം മാത്രമല്ല അതിൻ്റെ ഭാവവും നമ്മളിൽ കുറച്ചു നേരം ബാക്കി നിൽക്കും. ഇനി അത്തരമൊരു മനോഹര ഗാനം കേൾക്കാം. ഒരു നോട്ടത്തിൽ കാണുന്നതും കാണാതെ പോകുന്നതും തമ്മിലുള്ള ആ കൗതുകം നിറഞ്ഞ ഭാവവുമായി എത്തുന്ന ഗാനം കണ്ടു കണ്ടില്ല. അമ്പിളി രാജശേഖരനും ജെൻസിയും ചേർന്ന് ആലപിച്ച ഈ ഗാനം ചിത്രത്തിലെ വേറിട്ടൊരു സംഗീതാനുഭവമാണ്. പ്രണയത്തിൻ്റെ നാണവും പരിഭവവും കുസൃതിയുമെല്ലാം ചേർന്നൊരു സംഗീതഭാവം.

ഗാനതരംഗത്തിൽ ഇനിയെത്തുന്നത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട ഗായികയായിരുന്ന എസ് ജാനകിയുടെ സ്വരമാധുര്യത്തിൽ പിറന്നൊരു ഗാനം. കണ്ണിന്റെ കർപ്പൂരം എന്ന മനോഹരമായ ശീർഷകം തന്നെ ആ ഗാനത്തിന്റെ ഭാവലോകത്തെക്കുറിച്ച് നമ്മോട് പറയുന്നുണ്ട്. പ്രണയത്തിന്റെ നിശബ്ദമായ ഭാഷ കണ്ണുകളാണെന്ന് പറയാറുണ്ട്. ആ കണ്ണുകളുടെ ഭാവവും മനസ്സിന്റെ നനുത്ത വികാരങ്ങളും സംഗീതത്തിലൂടെ പകർത്തുകയാണ് ഈ ഗാനം.

കണ്ണിൻ്റെ കർപ്പൂരം, കരളിന് സായുജ്യം. ഇതേ ഗാനം മറ്റൊരു സംഗീത ഭാവത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. കെ ജെ യേശുദാസിന്റെ ശബ്ദത്തിലെത്തുന്ന ഈ ഗാനം പ്രണയത്തിന്റെ മറ്റൊരു തലമാണ് തുറന്നിടുന്നത്. ഒരു മനസ്സിന് മറ്റൊരു മനസ്സിൽ കണ്ടെത്താൻ കഴിയുന്ന സമാധാനം, അതാണ് ഈ ഗാനത്തിന്റെ പേരിൽ പോലും നിറഞ്ഞു നിൽക്കുന്നത്. പ്രിയ ശ്രോതാക്കളെ, സംഗീതത്തിന്റെ ഈ യാത്രയിൽ നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് എസ് ജാനകിയുടെ മറ്റൊരു മധുരസ്വരത്തിനരികിലാണ്. ഒരു പ്രണയ ഗാനത്തിന് ആവശ്യമായ കാത്തിരിപ്പും പ്രതീക്ഷയും ആഹ്വാനവും എല്ലാം ഒത്തുചേരുന്ന വരികൾ. നീ വരില്ലേ എന്ന് പ്രിയപ്പെട്ട ഒരാളോട് ചോദിക്കുന്നത് പോലെ ഹൃദയത്തിൽ തേടുന്ന ഈ ഗാനം എസ് ജാനകിയുടെ ശബ്ദത്തിൽ കൂടുതൽ മനോഹരമാകുന്നു.

0: ഇനി കേൾക്കാനിരിക്കുന്നത് ചിത്രത്തിലെ മറ്റൊരു ശ്രദ്ധേയമായ ഗാനമാണ്. ഒരു സ്വപ്നയാത്രയുടെ ഭംഗിയുമായി, ഒരു സ്വർണരഥത്തിന്റെ സങ്കല്പവുമായി എത്തുന്ന ഗാനം.
1: സ്വർണത്തേരിൽ ചൈത്രം വന്നു.
0: കെ ജെ യേശുദാസും അമ്പിളി രാജശേഖരനും ചേർന്നാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. രണ്ട് ശബ്ദങ്ങൾ ചേരുമ്പോൾ സംഗീതത്തിന് ലഭിക്കുന്ന ആ പ്രത്യേക ഭംഗി ഈ ഗാനത്തിലും നമുക്ക് അനുഭവിക്കാം. സ്വർണത്തേരിൽ ചൈത്രം വന്നു.

ഇനി കേൾക്കാൻ പോകുന്നത് പി ഭാസ്കരൻ ഗാനരചന നിർവഹിച്ച ഗാനമാണ്. വാക്കുകൾക്ക് ലാളിത്യവും സംഗീതത്തിന് മാധുര്യവും നൽകുന്ന പി ഭാസ്കരന്റെ വരികൾക്ക് എസ് ജാനകിയുടെ ശബ്ദം കൂടി ചേരുമ്പോൾ അത് മറ്റൊരു മനോഹര സംഗീതാനുഭവമായി മാറുന്നു. സുന്ദരമാം കൺമുനയാൻ, സ്നേഹത്തിന്റെ സൂക്ഷ്മമായ ഭാവങ്ങൾ കൺമുനകളിലൂടെ പോലും പറയാനാകുമെന്ന ഓർമ്മപ്പെടുത്തലുമായി ഇതാ ഈ ഗാനം.

പ്രിയ ശ്രോതാക്കളെ, തീരം തേടുന്ന തിരയിലെ ഗാനയാത്ര ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. തിരകൾക്ക് എപ്പോഴും ഒരു ലക്ഷ്യമുണ്ട്, തീരം. അങ്ങനെ മനുഷ്യജീവിതത്തിനും ചിലപ്പോൾ ഒരു ലക്ഷ്യമുണ്ടാകും. എത്ര ദൂരം സഞ്ചരിച്ചാലും ഒടുവിൽ തേടിയെത്തേണ്ട ഒരു തീരം. ആ ആശയം തന്നെ ശീർഷകമായി മാറുന്ന ഗാനത്തോടെ നമുക്ക് ഈ സംഗീതയാത്ര അവസാനിപ്പിക്കാം. തീരം തേടി തിര വന്നു കരളേങ്ങിക്കരഞ്ഞു. കെ ജെ യേശുദാസിന്റെ ശബ്ദത്തിലെത്തുന്ന ഈ ഗാനം ചിത്രത്തിന്റെ പേരിനോടും ആശയത്തോടും ഏറ്റവും അടുത്തു നിൽക്കുന്ന ഗാനമാണ്. തിരകൾ വീണ്ടും വീണ്ടും തീരം തേടുന്നതുപോലെ മനുഷ്യനും തന്റെ സ്വപ്നങ്ങളുടെയും സ്നേഹത്തിന്റെയും പ്രതീക്ഷകളുടെയും തീരം തേടി

0: എ വിൻസെന്റ് സംവിധാനം ചെയ്ത തീരം തേടുന്ന തിര എന്ന ചിത്രത്തിലെ 8 ഗാനങ്ങളിലൂടെ നമ്മൾ ഒരു മനോഹര സംഗീതയാത്ര നടത്തി. ജീവിതം ഒരു മരീചിക, കണ്ടു കണ്ടില്ല, കണ്ണിന്റെ കർപ്പൂരം, കരളിന് സായുജ്യം, നീ വരില്ലേ, സുന്ദരമാം കൺമുനയിൽ, സ്വർണത്തേരിൽ, തീരം തേടി, തിര വന്നു. കാലം കടന്നുപോയാലും ചില ഗാനങ്ങൾക്ക് പ്രായമാകില്ല. അവ വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ നമ്മൾ തിരിച്ചെത്തുന്നത് ഒരു പഴയ കാലത്തിലേക്കല്ല, പകരം നമ്മുടെ തന്നെ പഴയ ഓർമ്മകളിലേക്കാണ്. ആ ഓർമ്മകളുടെ മധുരവുമായി റേഡിയോ മലബാറിന്റെ ഗാനതരംഗം ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും മറ്റൊരു ചിത്രത്തിലെ മറക്കാനാവാത്ത ഗാനങ്ങളുമായി നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. ഗാനതരംഗത്തിൽ ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ ബൈജു സുന്ദരൻ, മട്ടന്നൂർ.
1: ഗാനതരംഗം,
2: ഒരു സിനിമയിലെ ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടിയാണ് ഇതുവരെ കേട്ടത്.
0: റേഡിയോ മലബാറിൽ ഇനി ആർദ്ര ഗീതങ്ങൾ കേൾക്കാം.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. ശ്രോതാക്കൾക്കിനി ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണം നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കോട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജ്യോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേബ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജെ ശ്രീകുമാർ ആലപിച്ച ഗാനം.

0: ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.
1: വാനത്ത്

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിത സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി.

സമ്മറിൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONB കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനുവേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

സ്വപ്നക്കൂട് എന്ന ചിത്രത്തിനുവേണ്ടി വിധു പ്രതാപ് ആലപിച്ച ഗാനം കേൾക്കാം ഇനി. സംഗീതം മോഹൻ സിത്താര, വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം തച്ചോളി വർഗീസ് ജേഗവർ എന്ന ചിത്രത്തിനായി ചിത്ര ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം, ചിത്രം ആകാശഗംഗ.

റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രയാലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രി ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളീമി ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഗ്രാമഫോൺ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജാത മോഹനും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം നിറം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിലാദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലൂക്ക എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് സൂരജ് എസ് കുറുപ്പ്.

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1202, കന്നി 28, ഹിജറ വർഷം 1448, ജമാദുൽ ഔവൽ 2, ശകവർഷം 1948, ആശ്വിനം 22, 2026 ഒക്ടോബർ 14 ബുധനാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.5